ശ്രോതാക്കളെ, ഏവർക്കും നല്ല നമസ്കാരം. ഇത് കരുണാസായി റേഡിയോ 91.2 FM. ശുഭകരമായൊരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് ആരംഭിക്കുന്നു പ്രഭാത ശബ്ദം. സുതാര്യ സുന്ദരമായ സംഭവ വികാസങ്ങൾ കൊണ്ട് വിശാലവും മധുരോദാരവുമായിരിക്കട്ടെ ഈ ദിനം. സൗഹൃദത്തിന്റെ ചെമ്മനീർ പൂക്കൾ വിരിയട്ടെ. സ്നേഹത്തിന്റെ സംഗീതം ഭൂമിയാകെ പരക്കട്ടെ. കരുണാസായി റേഡിയോയിൽ കേൾക്കാം പ്രഭാത ശബ്ദം. പ്രഭാത ശബ്ദത്തിൽ ആദ്യം പ്രഭാതഗീതം.

0: ഈ ദിനത്തിന്റെ സൗഭാഗ്യ സമൃദ്ധിയിൽ അനുഭവാത്മകമായി നിൽക്കുമ്പോൾ ചെവിയോർത്തു നോക്കൂ. ചരിത്രത്തിന്റെ കുതിരക്കുളമ്പടി ഒച്ചകൾ കലണ്ടറിന്റെ കറുപ്പും ചുവപ്പും കളങ്ങളിലൂടെ പുറകോട്ടൊന്ന് പാഞ്ഞു പോകുമ്പോൾ കാണുന്ന കാഴ്ചകൾ എത്ര, സംഭവങ്ങൾ എത്ര! വീണുപോയ സാമ്രാജ്യങ്ങൾ, ഉയർത്തെണീറ്റ ഭരണവംശങ്ങൾ, പടഹധ്വനികൾ, ശംഖനാദങ്ങൾ, ജയഭേരികൾ, നിലവിളി ഒച്ചകൾ, ശാസ്ത്രത്തിന്റെ കുതിപ്പുകൾ, എത്രയെത്ര യുറേക്കകൾ! പ്രഭാത ശബ്ദത്തിൽ ഇനി കേൾക്കാം ടൈം ട്രാവലർ.
1: ടൈം ട്രാവലർ
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ജൂലൈ 29. ടൈം ട്രാവലർ ജൂലൈ 29 സഞ്ചരിക്കുന്നു. 1883 ജൂലൈ 29, ബെനിറ്റോ മുസോളിനി ഇറ്റലിക്ക് ഭീഷണിയായി ജന്മം കൊണ്ടിരിക്കുന്നു. 1958 ജൂലൈ 29, അമേരിക്കൻ ഐക്യനാടുകളുടെ ശൂന്യാകാശ ഗവേഷണത്തിനും വ്യോമയാന സാങ്കേതിക ശാസ്ത്ര വികസനത്തിനും നേതൃത്വം നൽകുന്ന നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അഥവാ നാസ രൂപീകൃതമായിരിക്കുന്നു.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി തളിരില. മുന്നോട്ട് എന്ന വാക്ക് ഒരു വലിയ പ്രചോദനമാണ്, സംശയമേതുമില്ല. പക്ഷെ പലപ്പോഴും മുന്നോട്ട് പോകാൻ മനുഷ്യൻ അശക്തനാകുന്നു. അതിനുള്ള പ്രധാന കാരണം എന്താണെന്നറിയാമോ? ഭാവിയെക്കുറിച്ചുള്ള ഭയാശങ്കകളും വേവലാതിയും ജീവിത നൈരാശ്യവുമാണ്. ഇതെല്ലാം നമ്മളെ മുന്നോട്ടല്ല പിന്നോട്ടാണ് നയിക്കുന്നത് എന്ന് മറന്നുപോകരുത്. അപകടങ്ങളെക്കുറിച്ചുള്ള വിവേകമാണ് ധൈര്യമെന്ന് പ്ലേറ്റോ. ആപത്തുകളെ അഭിമുഖീകരിക്കുമ്പോൾ ഭയമുണ്ടാവുക എന്നത് ആരോഗ്യകരമായ കാര്യമാണ്, അല്ലാതെ ആപത്തിനെ ലാഘവത്തോടെ കാണാൻ പാടില്ല തന്നെ. അങ്ങനെ ലാഘവത്തോടെ കണ്ടാൽ അതിന് വിവേകശൂന്യത എന്നാണ് പറയേണ്ടത്. ആപത്തുണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഭയത്തെ അടിച്ചമർത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യുന്നത് എടുത്തുചാട്ടമാണ്, അത് നിലനിൽക്കില്ല. ആപത്തുണ്ടാകുമ്പോൾ ഭയന്ന് രക്ഷപ്പെട്ട ജീവിവർഗങ്ങൾ മാത്രമേ ഇവിടെ അവശേഷിച്ചിട്ടുള്ളൂ. അതായത് വിവേകപൂർവമാണ് ഏത് അപകടത്തെയും അഭിമുഖീകരിക്കേണ്ടത്, അല്ലാതെ വൈകാരികമായല്ല. വീണ്ടും വിചാരം എന്ന് പണ്ടുപണ്ടേ പറഞ്ഞു വരുന്ന കാര്യമാണിത്. വൈകാരികമായാണ് നിങ്ങളൊരു കാര്യത്തെ സമീപിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിജീവനം എന്നത് പ്രയാസകരമാകും. ഉദാഹരണത്തിന്, നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്ന് കരുതുക. പഠിച്ച് കുറേയേറെയായപ്പോൾ വണ്ടി ഒരു ചുമരിലിടിച്ചു എന്ന് കരുതുക. നിങ്ങൾ വല്ലാതെ ഭയപ്പെടുകയും അത് വൈകാരികമായി തീരുകയും ചെയ്താൽ പിന്നെ കാർ ഓടിക്കുക കുറച്ച് പ്രയാസമാണ്. അല്ലെങ്കിൽ തന്നെ ഡ്രൈവിംഗ് എന്നത് വിവേകപൂർവം ചെയ്യേണ്ടതായ ഒന്നാണ്, വൈകാരികമായല്ല അതിനെ സമീപിക്കേണ്ടത്. ഏത് കാര്യവും ഇങ്ങനെയാണ്. അതായത് അപകടങ്ങളാകട്ടെ സാഹസങ്ങളാകട്ടെ, അതേക്കുറിച്ചുള്ള വിവേകത്തെയാണ് ധൈര്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭീരുത്വം അനാരോഗ്യകരമായ ഉത്കണ്ഠയുണ്ടാക്കും. അത് മനുഷ്യനെ പരിഭ്രാന്തിയിലേക്കും നൈരാശ്യത്തിലേക്കും നയിച്ചു എന്ന് വരും. ചില കാര്യങ്ങളിൽ വല്ലാതെ ഭയപ്പെട്ടു പോയാൽ പിന്നെ ഒരിക്കലും ആ കാര്യം ചെയ്യാനാകില്ല എന്ന് വരും. അതുകൊണ്ട് ഭയത്തെ അതിജീവിക്കുക എന്നത് ഒരു വലിയ കാര്യമാണ്. ഭീരുത്വത്തിന്റെ തലച്ചോറല്ല മനുഷ്യനുള്ളത്, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും തലച്ചോറാണ് മനുഷ്യനുള്ളത് എന്നോർക്കുക.
1: സൗമ്യവും ശാന്തവുമായി ചില പാട്ടുകൾ നമ്മുടെ ഹൃദയത്തിൽ തൊടും. ഇളങ്കാറ്റ് വീശുന്ന ഒരു കടൽ തീരത്തിരിക്കുന്നത് പോലെ ഹൃദ്യമായ പാട്ടുകൾ, ലളിതമായ ഗാനധാര. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ലളിത ഗാനം.

0: പ്രഭാത ശബ്ദത്തിൽ ഇനി പ്രകാശ ചിന്തകൾ. ഒരു ദിവസത്തെ നന്നായി നോക്കുക. ഇന്നത്തെ ദിവസമാണ് പ്രധാനം. ഇന്നലെ എന്നത് ഒരു സ്വപ്നം മാത്രമാണ്. നാളെ എന്നത് അതൊരമൂർത്തമായ പ്രതീക്ഷ മാത്രമാണ്. നന്നായി ജീവിക്കാൻ കഴിയുന്ന ഇന്ന് ഇന്നലകളെ സന്തോഷകരമായ സ്വപ്നങ്ങളാക്കി തീർക്കുന്നു. നാളകളെ പ്രത്യാശയുടെ പ്രസാദകമായ പ്രതീക്ഷകളാക്കി മാറ്റുന്നു. അർത്ഥസമ്പുഷ്ടമായ ഈ വരികൾ കാളിദാസന്റേതാണ്. സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്നാണ് കവിതയുടെ പേര്. കൗതുകം എന്താണെന്ന് വെച്ചാൽ ഈ കവിത അമേരിക്കൻ ജനതയ്ക്ക് പ്രിയങ്കരമാണ്. അമേരിക്കയിലെ പല വീടുകളിലെയും പഠനമുറികളിൽ ഈ കവിതയുടെ ആംഗലേയ രൂപം അച്ചടിച്ച് ഫ്രെയിം ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്നു. ശരിക്കും കഥാതന്തുവിൽ നിന്നൊക്കെ വിട്ട് കാളിദാസൻ ജീവിതത്തെക്കുറിച്ചുള്ള തന്റെ സ്വന്തം നിലപാട് വ്യക്തമാക്കുന്നതുപോലെയുള്ള വരികളാണ് ഇവ. ജീവിതത്തിന്റെ സർവവും അടങ്ങിയിരിക്കുന്നത് ഇന്നിലാണെന്ന് കാളിദാസൻ പറയുന്നു. വികാസത്തിന്റെ ആനന്ദം, കർമ്മം ചെയ്യുന്നതിലെ പ്രഭാവം, സൌന്ദര്യത്തിന്റെ ഉജ്ജ്വലത, അങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഊർജ തേജസ്സുകളെല്ലാം ഇന്നിലാണ് അടങ്ങിയിരിക്കുന്നത്. ജീവിതത്തിന്റെ മർമ്മം എന്നത് ഇന്നിലാണ്. കാളിദാസന്റെ വരികളിലൂടെ കടന്നുപോകുമ്പോൾ അനുഭവപ്പെടുന്നത് ജീവിതമെന്നത് ഒരു റെക്കോർഡഡ് ബ്രോഡ്കാസ്റ്റിംഗ് അല്ല, പകരം അതൊരു തത്സമയ പ്രക്ഷേപണമാണ്. പക്ഷെ എന്തുകൊണ്ടോ പലർക്കും ജീവിതം ഒരു റെക്കോർഡഡ് പ്രക്ഷേപണമായിരിക്കുന്നു. ഇന്നലകളെ അവർ ഇന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പ്രക്ഷേപണം മുടങ്ങുകയും ചെയ്യുന്നു. വീണ്ടും ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, ജീവിതം ഒരു തത്സമയ പ്രക്ഷേപണമാണ്. പൂർണമായും ഇന്നിന്റേതാണ്, ഈ നിമിഷത്തിന്റേതാണ്. അതനുഭവിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും ഈ ജീവിതത്തെ ആസ്വദിക്കാനാവില്ല. അങ്ങനെ ഈ നിമിഷത്തിൽ പൂർണമായും ഭാഗമാകാൻ എന്ത് ചെയ്യണം എന്നറിയാമോ? ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന്, വികാരങ്ങളിൽ നിന്നും വിമുക്തമാവുക എന്നത് തന്നെയാണ്. അതിനർത്ഥം പഴയതൊന്നും വേണ്ട എന്നല്ല, ആവശ്യമെങ്കിൽ മാത്രം എടുക്കുക, അല്ലെങ്കിൽ കളഞ്ഞേക്കുക. നിങ്ങൾ എന്ത് കളഞ്ഞാലും അതെല്ലാം എടുത്തു സൂക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം തലച്ചോറിനുണ്ട്. തലച്ചോർ അത് ചെയ്തുകൊള്ളും. നിങ്ങൾ വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കേണ്ടതില്ല. ഇന്നലകളിലുണ്ടായ മണ്ടത്തരങ്ങളെപ്പറ്റിയും നാളെ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും ആലോചിച്ച് നമ്മൾ ഇന്നുകളെ പാഴാക്കി കളയുന്നു. വിലയേറിയ ഈ ദിവസത്തിലെ ഒരു നിമിഷത്തെപ്പോലും വൃഥാവിലാക്കാതെ കർമ്മോജ്വലമായി ജീവിക്കുക എന്നതാണ് പ്രധാനമെന്ന് കാളിദാസ കവിത ഉദ്ഘോഷിക്കുന്നു. ഗതം ഗതം സർവം ഉപേക്ഷണീയം എന്നൊരു കാവ്യശകലമുണ്ട്. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, അത് ഉപേക്ഷിക്കുക. ഇപ്പോൾ ഈ നിമിഷത്തിന്റെ പ്രകാശത്തിൽ ജീവിക്കുക. ഇന്നലകളിൽ വ്യാപരിക്കുന്ന പക്ഷം ദുഃഖമായിരിക്കും ഫലം, നാളുകളിൽ വ്യാപരിക്കുന്ന പക്ഷം ആശങ്കകളും. നാളുകളെക്കുറിച്ച് ചിന്തിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ ഫ്യൂച്ചർ ഓഫ് ഫോബിക്സ് എന്നാണ് വിളിക്കുന്നത്. നാളെ എന്താവും, നാളെ എന്താവും എന്ന് ചിന്തിച്ച് നാളുകൾ നീക്കി ഞാൻ, ഒന്നും ആവാതെ പോയെന്ന് ചിന്തിച്ച് വീണ്ടും കടന്നുപോകുന്നു സംവത്സരങ്ങൾ. നാളെ വേറൊന്നുമില്ല, മരണമേയുള്ളൂ എന്നറിയുന്ന നേരം വിറങ്ങലിക്കുന്നു ഞാൻ എന്ന് കവി. എത്ര സത്യമായ വിവരണം! ഇന്നെനിക്ക് ചുറ്റും പൂവിട്ട് നിൽക്കുന്നു ചിന്തകൾക്കൊക്കെയും നറുമണം. പുത്തനാശയങ്ങളുടെ പക്ഷികൾ പറക്കുന്നു. ഈ നിമിഷത്തിന്റെ ധന്യതയിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു എന്നും കവി. കാളിദാസന്റെ സല്യൂട്ടേഷൻ ഓഫ് ദി ഡോൺ എന്ന കവിത ആവർത്തനത്താൽ വിരസമാകുന്നില്ല, പ്രചോദനത്തിന്റെ പ്രകാശം പരത്തുന്നു. കൺതുറന്നു നോക്കുക, ഈ ദിനം എത്രമേൽ സാർത്ഥകം. ജീവിതം, ഇത് ജീവിതം, ഈ നിമിഷമാണെന്റെ ജീവിതം. ഇന്നലെ എന്നത് വെറുമൊരു കിനാവെങ്കിൽ നാളെയൊരു വിഭാവന മാത്രം. ഇന്നാണ് സത്യം. ഇന്നിന്റെ സത്യത്തിൽ വ്യാപരിക്കും ഞാൻ. സുപ്രഭാതമേ, നിനക്കു വന്ദനം. ഇന്നിനെ കർമ്മനിരതമാക്കൂ, ചെയ്യേണ്ടതൊക്കെ ചെയ്യൂ. ദുഃഖവും ആശങ്കകളും ജീവിതത്തെ പ്രോജ്വലിപ്പിക്കുകയില്ലെന്നോർക്കുക.
1: ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കോഫി, പിന്നെ പാട്ടും സല്ലാപവുമായി റേഡിയോയുടെ കൂട്ട് ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. മനസ്സൊന്നുഷാറാകാൻ ചായയ്ക്കൊപ്പം ചന്തമുള്ളൊരു പാട്ട്.

ചാർത്തുകളിലൂടെ മിന്നിമറഞ്ഞ് ഇടതൂർന്ന് താഴെ വീഴാതെ പൂവാങ്കുരുന്നുകളിൽ ഇറ്റു നിൽക്കുന്ന സൂര്യബിംബങ്ങൾ, പ്രഭാതത്തിന്റെ നനുത്ത വെട്ടങ്ങൾ, പ്രഭാത ശബ്ദത്തിൽ ഇനി ഗുഡ് മോർണിംഗ്. ഒരു ആംഗലേയ ഗീതം കേൾക്കാം.

സുഖദ സാന്ദ്രമായ സംഗീതം മനസ്സിനെ ശാന്തമാക്കുന്നു. അത് അമൃതമയമായി ആത്മാവിന്റെ ആഴങ്ങളിൽ അലകൾ നെയ്യുന്നു. പ്രഭാത ശബ്ദത്തിൽ ഇനി ഒരു ഗസൽ.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാ കപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. രാവിലെ 7:45 കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി അവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് പോകും. ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള കൗമുദിയുടെ 115 വാർഷികാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് സംസ്ഥാന ഗവൺമെന്റിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിക്കുന്ന ഓണം പേജൻട്രി തിരുവനന്തപുരത്ത് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപിലെ അഗത്തിയിൽ കേന്ദ്ര മത്സ്യബന്ധന മൃഗസംരക്ഷണ ക്ഷീരവികസന മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ഔട്ട്റീച്ച് പരിപാടിയിൽ ഉപരാഷ്ട്രപതി മുഖ്യാതിഥിയാകും. തുടർന്ന് കേരളത്തിൽ തിരിച്ചെത്തുന്ന അദ്ദേഹം വൈകിട്ട് കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി രജത ജൂബിലി ആഘോഷങ്ങളിലും കോൺഫ്ലുവൻസ് 3.0 വ്യവസായ അക്കാദമിക് ഉച്ചകോടിയിലും പങ്കെടുക്കും. തുടർന്ന് ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. സാമ്പത്തിക പുരോഗതി വേഗത്തിലാക്കാനും സാങ്കേതികമായി കരുത്തുറ്റ രാഷ്ട്രമായി ഉയരാനും ഇന്ത്യയ്ക്ക് നിർമ്മിത ബുദ്ധി വലിയ അവസരമാണ് നൽകുന്നതെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ ജ്ഞാനി അർത്ഥ AI മോഡലും ഏജന്റിക് AI പ്ലാറ്റ്ഫോമും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധി എല്ലാവർക്കും ലഭ്യവും താങ്ങാനാവുന്നതുമാക്കി സമൂഹത്തിന് മൊത്തത്തിൽ ലഭിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിലാണ് രാജ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. സാങ്കേതിക മേഖലയിൽ രാജ്യം വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ടെന്നും ഈ മാറ്റത്തിന്റെ വേഗം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ടെന്നും സി പി രാധാകൃഷ്ണൻ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നാല് ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവിന്റെ ക്ഷണപ്രകാരം പ്രധാനമന്ത്രി താഷ്കന്തിലെത്തും. ഡെസ്ക് റിപ്പോർട്ട്.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4th ഉസ്ബെക്കിസ്ഥാൻ സന്ദർശനമാണിത്. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിലെ തന്ത്രപ്രധാന പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് പ്രസിഡന്റ് മിർസിയോയേവുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. വ്യാപാരം, നിക്ഷേപം, പ്രതിരോധം, ഡിജിറ്റൽ കണക്ടിവിറ്റി, ഊർജ്ജം, വിദ്യാഭ്യാസം എന്നീ മേഖലകളിലെ സഹകരണം അവലോകനം ചെയ്യുന്ന നേതാക്കൾ ഭാവിയിലെ കർമ്മ പദ്ധതികൾക്ക് രൂപം നൽകും. വികസിത് ഭാരത് 2047, ഉസ്ബെക്കിസ്ഥാൻ 2030 എന്നീ വികസന കാഴ്ചപ്പാടുകൾ സംബന്ധിച്ച ആശയങ്ങളും അവർ പങ്കുവയ്ക്കും. ഇരു രാജ്യങ്ങളും തമ്മിൽ തന്ത്രപരവും വാണിജ്യപരവുമായ പങ്കാളിത്തം ദൃഢമാക്കുന്നതിന് സന്ദർശനം സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സന്ദർശനത്തിന്റെ രണ്ടാം ഘട്ടത്തിൽ മറ്റന്നാൾ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി ബിഷ്കെക്കിൽ 26th ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുന്ന പ്രധാനമന്ത്രി സുരക്ഷ, കണക്ടിവിറ്റി, അവസരങ്ങൾ എന്നീ മേഖലകളിൽ ഇന്ത്യയുടെ മുൻഗണനകൾ വ്യക്തമാക്കും. ഉച്ചകോടിക്കിടയിൽ SCO നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. മധ്യേഷ്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം ആഘോഷിക്കുന്ന 6th വേൾഡ് നൊമാഡ് ഗെയിംസിന്റെ ഉദ്ഘാടന ചടങ്ങിലും നരേന്ദ്രമോദി പങ്കെടുക്കും.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 137th പതിപ്പാണിത്. രാജ്യത്ത് പഞ്ചസാര ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ പഞ്ചസാരയുടെ മൊത്തവിലയിൽ 20% കുറവുണ്ടായതായും ചില്ലറ വിപണിയിലെ വില കുറഞ്ഞു തുടങ്ങിയതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പഞ്ചസാരയുടെ മതിയായ ലഭ്യത ഉറപ്പാക്കുന്നതിനും ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനും മുൻകരുതൽ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. UGC നെറ്റ് പരീക്ഷാഫലം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പ്രഖ്യാപിച്ചു. 84 വിഷയങ്ങളുടെ ഫലമാണ് പ്രഖ്യാപിച്ചത്. 4000+ ഉദ്യോഗാർത്ഥികൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിന് യോഗ്യത നേടി. പരീക്ഷ നടന്ന് 2 മാസത്തിന് ശേഷമാണ് NTA പരീക്ഷാഫലവും ഉത്തരസൂചികയും പുറത്തുവിട്ടത്. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. തിരച്ചിൽ തുടരുകയാണ്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. മിന്നൽ പ്രളയം ബാധിച്ച നേപ്പാളിന് ഇന്ത്യ മാനുഷിക സഹായം വർദ്ധിപ്പിച്ചു. 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. പോർട്ടബിൾ ജനറേറ്ററുകൾ, ഡിഗ്നിറ്റി കിറ്റുകൾ, ഭക്ഷണപ്പൊതികൾ, വെള്ളം ശുദ്ധീകരിക്കുന്നതിന് ഗുളികകൾ എന്നിവ സഹായത്തിൽ ഉൾപ്പെടുന്നതായി വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഡോക്ടർമാർ, പാരാമെഡിക്കൽ ജീവനക്കാർ, ടണൽ രക്ഷാപ്രവർത്തക സംഘം എന്നിവരും വിമാനത്തിലുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കി. നേപ്പാളിൽ തുടരുന്ന ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ജയശങ്കർ അറിയിച്ചു. അതിനിടെ തെക്കു പടിഞ്ഞാറൻ ചൈനയിൽ 5.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായതിനെ തുടർന്ന് ടിബറ്റിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്ന ആശങ്കയിൽ 800-ലധികം ആളുകളെ അധികൃതർ മാറ്റി താമസിപ്പിച്ചു. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ ബന്ധപ്പെടാനാകാതെ കുടുംബാംഗങ്ങൾ, പൊന്നാനി തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23-ന് കൈലാസ തീർത്ഥയാത്രയ്ക്കായി കുടുംബം നേപ്പാളിലേക്ക് പുറപ്പെട്ടത്. മാനസ സരോവരിലെ ഹോട്ടലിലായിരുന്നു താമസം. പ്രളയബാധിത മേഖലയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശം. പ്രളയമുണ്ടായ റസുവ എന്ന സ്ഥലത്ത് വച്ചാണ് 4-അംഗ സംഘം അവസാനമായി കുടുംബവുമായി ബന്ധപ്പെട്ടത്. ഇവരെ കണ്ടെത്താൻ ബന്ധുക്കൾ നേപ്പാളിലേക്ക് തിരിച്ചിട്ടുണ്ട്. കൊൽക്കത്ത ആർ ജി കർ ആശുപത്രിയിലെ ബലാത്സംഗ കൊലപാതക കേസിൽ അന്വേഷണം പൂർത്തിയാക്കാൻ 4 ആഴ്ച സമയം വേണമെന്ന CBIയുടെ ആവശ്യം കൊൽക്കത്ത ഹൈക്കോടതി തള്ളി. 3 ആഴ്ചയ്ക്കകം അന്വേഷണം പൂർത്തിയാക്കാൻ കോടതി ഉത്തരവിട്ടു. ടൂറിസം മേഖലയ്ക്ക് ഒക്ടോബറോടെ വ്യവസായ പദവി നൽകുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. മേഖലയുടെ ദീർഘകാല ആവശ്യം പരിഗണിച്ചും ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായുമാണ് പദവി നൽകുന്നതെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. പദവി നൽകുന്നതിന് കരട് നിർദ്ദേശം തയ്യാറാക്കിയിട്ടുണ്ട്. മേഖലയിലെ വിവിധ വിഭാഗങ്ങളുമായി കൂടിയാലോചനകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. തൃശൂരിലെ ഓണാഘോഷങ്ങൾക്ക് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി. ഇത്തവണ 9 പുലിക്കളി സംഘങ്ങളാണ് മത്സരരംഗത്തുള്ളത്. വൈകിട്ട് ബിനി ജംഗ്ഷനിൽ മന്ത്രി OJ ജനീഷ് പുലിക്കളി ഫ്ളാഗ് ഓഫ് ചെയ്യും. പുലിക്കളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവൺമെന്റ് ഓഫീസുകൾക്കും ഉച്ചകഴിഞ്ഞ് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രിട്ടാദി ജലോത്സവം നാളെ പമ്പാനദിയിൽ നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലോത്സവത്തിൽ പങ്കെടുക്കും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. ജലോത്സവത്തിനെത്തിച്ചേരുന്ന വാഹനങ്ങൾക്ക് പാർക്കിംഗ് ഗ്രൌണ്ടുകൾ ക്രമീകരിച്ചതായി ആറന്മുള പോലീസ് അറിയിച്ചു. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ഇന്നലെ ദുബായിൽ തുടക്കമായി. ആദ്യ മത്സരത്തിൽ തായ്ലന്റ് ഹോങ്കോങ്ങിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തി. നാളെ തായ്ലന്റിനെതിരെയാണ് ഇന്ത്യയുടെ ആദ്യ മത്സരം. ഇന്ത്യയും പാകിസ്ഥാനും ഹോങ്കോങ്ങിനും തായ്ലന്റിനുമൊപ്പം ഗ്രൂപ്പ് എയിലാണ് മത്സരിക്കുക. FIH വനിതാ ഹോക്കി ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ ഇന്ന് അർജന്റീന നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:30 ആസ്റ്റൽവീനിലാണ് മത്സരം. FIH പുരുഷ ഹോക്കി ലോകകപ്പിൽ ഇന്ത്യ ആതിഥേയരായ ബെൽജിയത്തോട് പരാജയപ്പെട്ടു. ബെൽഫിയസ് ഹോക്കി അരീനയിൽ 4-3 ബെൽജിയത്തിന്റെ ജയം. പരാജയത്തോടെ ഇന്ത്യ ലോകകപ്പിൽ 8-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. കൊല്ലം കന്നേറ്റിക്കായലിൽ നടന്ന 86-ാമത് ശ്രീനാരായണ ട്രോഫി ജലോത്സവത്തിൽ പുണ്യാളൻ നിരണം ചുണ്ടൻ ചാമ്പ്യന്മാരായി. നടുവിലപ്പറമ്പൻ 2-ാം സ്ഥാനത്തും സെന്റ് പയസ് 10th 3-ാം സ്ഥാനത്തുമെത്തി. SI ചമഞ്ഞ് MDMA വിൽപ്പന നടത്തിയ ഫറൂഖ് സ്വദേശി റോജിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസാഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. സിറ്റിയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പോലീസ് ചമഞ്ഞ് പണം അപഹരിക്കുന്നു എന്ന രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡാൻസാഫിന്റെ നിരീക്ഷണത്തിലായിരുന്നു. ഇയാളിൽ നിന്നും വ്യാജ പോലീസ് ID കാർഡുകളും എയർ പിസ്റ്റൾ, ഹാൻഡ് കഫ്, യൂണിഫോമിലുള്ള നിരവധി ഫോട്ടോകൾ എന്നിവ പോലീസ് കണ്ടെടുത്തു. സർവകക്ഷി നേതൃത്വത്തിൽ ഗൂഡല്ലൂരിലെ പന്തല്ലൂർ താലൂക്കിൽ നടത്തിയ 48 മണിക്കൂർ ബന്ദ് അവസാനിച്ചു. വ്യാഴം രാവിലെ 6 ആരംഭിച്ച ബന്ദ് ഇന്ന് രാവിലെയാണ് അവസാനിച്ചത്. ഗൂഡല്ലൂരിലെ നരഭോജി കടുവയെ വെടിവെച്ച് കൊല്ലുക, കടുവയുടെ ആക്രമണത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് നഷ്ടപരിഹാരത്തുക ഉയർത്തി നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ബന്ദ്. സംരംഭകർക്കും സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കുമായി 1 മാസം കോഴിക്കോട്ട് സീകോൺ എന്ന പേരിൽ ബിസിനസ് സമ്മിറ്റ് സംഘടിപ്പിക്കും. മുഖ്യമന്ത്രി VD സതീശൻ സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ 2 ദിവസത്തെ സന്ദർശനത്തിന് നാളെ കേരളത്തിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. നേപ്പാളിലെ ശക്തമായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. തൃശൂരിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായ പുലിക്കളി ഇന്ന്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് മത്സരങ്ങൾക്ക് ദുബായിൽ തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: ധരുണാ സായി റേഡിയോ
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: നമസ്തേ മലയാളം.
2: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്. ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ഉണർന്നെഴുന്നേൽക്കൂ. ഒന്നുമോർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലമിനിയമുരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്നുഷാറാകാൻ ഇതിൽ കൂടുതൽ എന്തുവേണം. കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാതഗീതം.

എന്റെ ഭാഷ എന്റെ രക്തമായിരിക്കുന്നു. എന്റെ ആത്മാംശങ്ങളിൽ നിന്ന് പൊടിയുന്ന രുധിരബിന്ദുക്കൾ, അക്കങ്ങളും അക്ഷരങ്ങളും കൊണ്ട് പ്രശോഭിതമായിരിക്കുന്ന വിസ്തൃത ലോകം, ആശയങ്ങളും അഭിപ്രായങ്ങളും കൊണ്ട് സമൃദ്ധമായ പാടശേഖരങ്ങൾ, അയൽപ്പരപ്പുകൾക്കപ്പുറം വൻകരകളും മഹാസമുദ്രങ്ങളും കടന്നു ചെന്നാലും ബഹുമാനാദരങ്ങളുള്ള നമ്മുടെ ആത്മപ്രപഞ്ചം, നമ്മുടെ ഭാഷ, നമ്മുടെ മലയാളം, എന്റെയും നിന്റെയും ആത്മരക്തം, അവികലമായ ആ അക്ഷരകല ജീവസുറ്റതാക്കിയ നമ്മുടെ കേരളം, കേരളത്തിന്റെ മണ്ണിൽ നിന്ന് മുളച്ചു പൊന്തിയ മഹത് സംസ്കൃതി, മാതൃതുല്യം നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം. ശ്രേഷ്ഠ മലയാളം.

0: ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് ഖദീജ മുംതാസ് പക്ഷി മാഗസിനിൽ എഴുതിയ അപ്പൂപ്പൻ താടികൾ എന്ന കഥയുടെ അവസാന ഭാഗം കേൾക്കാം. എന്നെ അസ്വസ്ഥനാക്കുന്നത് ഇതൊന്നുമല്ല കുഞ്ഞുരാമ, ഒരു നൂറ്റാണ്ട് കഴിഞ്ഞുപോയില്ലേ, ആ സമുദായം ഏറെ മുന്നോട്ട് പോയിട്ടുണ്ടാവില്ലേ, സ്ത്രീ വിദ്യാഭ്യാസത്തിന്റെ ചലനങ്ങളൊക്കെ അന്നേ ഉണ്ടല്ലോ, നീതിക്കും ലിംഗസമത്വത്തിനും ഒക്കെ കൂടി കരുതലുള്ളവരാവാതെ വരുമോ നമ്മെ കർമ്മകുശലത കൊണ്ട് ഞെട്ടിച്ച യുവാക്കൾ. അത് വെറും തെറ്റിദ്ധാരണ തന്നെയാണ് ഗുരു. നല്ല ഉശിരും വീറുമുള്ള പെൺകുട്ടികളുണ്ട് ഇന്ന് ആ സമുദായത്തിൽ. ആണിന്റെ പകുതി മതി പെണ്ണിനെന്ന് പറഞ്ഞാൽ അവർ ഭരണഘടന ഉയർത്തി സമരം ചെയ്യും. അപ്പോൾ നാം കണ്ട ആൺകുട്ടികളും, അതാണ് രസം. പെണ്ണിന്റെ അവകാശത്തിന്റെ കാര്യം വരുമ്പോൾ അവരും തികഞ്ഞ യാഥാസ്ഥിതികർ, ഗ്രന്ഥങ്ങളെ വള്ളിപുള്ളി തെറ്റിക്കാത്തവർ. അവർക്കതാണ് സൗകര്യമെന്നതിനാൽ. അപ്പോൾ വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെയല്ലേ? ഗുരു ചിന്താധീനനായി. ഞാൻ പണ്ടൊരു ചോദ്യം ഗുരുവിനോട് ചോദിച്ചിരുന്നു. നമ്മുടെ ആ സംവാദം ഇനി ശതാബ്ദി വർഷത്തിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. എല്ലാ മതങ്ങളും തത്വത്തിൽ ഒന്നെന്ന് പറയുമ്പോഴും മതം വ്യക്തി മനസ്സിന്റെ കാര്യമെന്ന് പറയുമ്പോഴും വേദഗ്രന്ഥങ്ങളെ പിൻപറ്റുന്ന സാധാരണ ജനങ്ങളെയും ഗുരു അംഗീകരിക്കുന്നുണ്ടല്ലോ. എങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ കാണാവുന്ന മനുഷ്യവിരുദ്ധതകളെപ്പറ്റി ഗുരു എന്തു പറയുന്നു എന്നതായിരുന്നു എന്റെ ചോദ്യം. അവയെ തിരുത്തേണ്ടതും ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധിയോടെ സ്വീകരിക്കാൻ സഹായിക്കേണ്ടതും അതാത് മതങ്ങളിലെ പണ്ഡിതരുടെ കടമയാണ് എന്നായിരുന്നു അന്ന് ഗുരുവിന്റെ മറുപടി. ഏറെ വെളിച്ചം നൽകുന്ന മറുപടിയായിരുന്നു അത്. ഗുരുവും ശിഷ്യനും ഇപ്പോൾ അതിഥി മന്ദിരത്തിന്റെ മുന്നിലായിരുന്നു. 24 ഓർമ്മകളിലേക്ക് ഊളിയിട്ടിറങ്ങി അവിടെ നിന്നപ്പോൾ രണ്ടുപേരും, ഒരിക്കൽ വേനൽക്കാല കൊട്ടാരമായിരുന്ന അവിടുത്തെ മുറികളിലായിരുന്നു സർവമത സമ്മേളനത്തിനായി ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ പ്രതിനിധികൾ താമസിച്ചിരുന്നത്. ഭിന്നമത വിശ്വാസികളായ പണ്ഡിതർ, ബുദ്ധ, ആര്യമത, ബ്രഹ്മസമാജ, ഇസ്ലാമിക, ക്രൈസ്തവ പണ്ഡിതർ, പൊതുവെ സമന്വയപാത, സ്വമതാഹങ്കാരം സ്ഫുരിക്കുന്നവരോട് വിയോജിക്കാൻ പരിഭാഷകർ പോലും മടിച്ചതുമില്ല. സത്യവ്രതന്റെ സുദീർഘ സ്വാഗത ഭാഷണം ചെവിയിൽ ഇപ്പോഴും അലയടിക്കുന്നതായി ഗുരുവിന് തോന്നി. പുരോഹിതാധികാരവും രാജാധികാരവും ഏകത്ര ലയിച്ചിരിക്കുന്നത് ആപത്കരമെന്ന് മനസ്സിലാക്കി ആധുനിക പരിഷ്കൃത ജനസമുദായങ്ങളെല്ലാം ആ രണ്ട് അധികാരങ്ങളെയും തമ്മിൽ വേർപെടുത്തി. ഗുരു പുഴയോട് ചേർന്ന് നിന്നു. പുഴയെ തൊടുവോളം കണ്ണുകൾ വിദൂരതയിലായിരുന്നു എന്ന് കണ്ടു ശിഷ്യൻ. അന്ത്യമെടുത്ത വേളയിൽ ഗുരുവിൽ കണ്ട അഗാധമായ ശോകഭാവം ആ കണ്ണുകളിൽ ഇപ്പോൾ നിഴലിക്കുന്നതായി അയാൾക്ക് തോന്നി. യോഗവുമായുള്ള ബന്ധം നാം ഏറെ മുമ്പേ വിട്ടതാണ്. എങ്കിലും ആ സമുദായവും സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച സമുദായങ്ങളും സ്വാർത്ഥപൂരിതമായ ജൽപ്പനങ്ങളിൽ ഇവിധം പെട്ടുപോയെന്നു അത്ഭുതകരമായിരിക്കുന്നു. നമുക്ക് ശേഷം ഇവിടെ തൊഴിലാളികളുടെ പ്രസ്ഥാനമല്ലേ വന്നത്? എത്ര ത്യാഗപൂർണമായ പരീക്ഷണങ്ങളിലൂടെ കടന്നുവന്ന പ്രസ്ഥാനം! അതിലേക്ക് ഉയരും ചോരയും കൊടുത്ത് കൂട്ടം കൂട്ടമായി അണിചേർന്നവരല്ലേ അവരൊരു കാലത്ത്? അവരെന്തിനു വഴിമാറിപ്പോകണം കുഞ്ഞുരാമ? ആ സമുദായങ്ങളിലും വളർന്നു വന്നിട്ടുണ്ടാവില്ലേ വിവേകികളായ ചെറുപ്പക്കാർ? ഈ ചോദ്യം ആ പ്രസ്ഥാനം സ്വയം ചോദിക്കേണ്ട ഒന്നല്ലേ ഗുരു? ഞാൻ എന്തു പറയാനാണ്? ഒരു വട്ടം കൂടി ഇപ്പോൾ ശാന്തയായി ഒഴുകുന്ന പെരിയാറിലേക്ക് മിഴികൾ പായിച്ച് ശോകമോകനായി നിന്നു ഗുരു. കാലസാക്ഷിയായ അവൾക്കെന്തോ തന്നോട് പറയാനുണ്ടോ? കാലങ്ങളായി കാത്തുവെച്ച എന്തോ ഒന്ന്. സ്ഥൂലങ്ങൾ കൊണ്ട് എത്ര കാലമാണ് ഒരു പ്രസ്ഥാനം പിടിച്ചു നിൽക്കുക? കാലത്തെ അറിഞ്ഞ് സൂക്ഷ്മത്തിലേക്ക് പോകണം. ഇന്നും അന്തരാളങ്ങളിൽ നിലനിൽക്കുന്ന ജാതിബോധം, സൂക്ഷ്മത്തിലറിയുന്ന അവഗണന, അവകാശ നിഷേധങ്ങൾ, ഇവയൊക്കെ കൃത്യമായി തിരിച്ചറിയാനും പ്രതിരോധിക്കാനും പ്രാപ്തരാക്കിയിരുന്നില്ലേ ഗുരു താങ്കളെ പോലുള്ളവർ പണ്ട് തന്നെ? അവരെ വടക്കുള്ളവർ കൃത്യമായി തിരിച്ചറിഞ്ഞവ ജീവിതത്തെ ഞെരുക്കുന്ന ഭാരങ്ങളും പീഡനങ്ങളും വിവേചനങ്ങളും അത്ര തീക്ഷ്ണതയിൽ ഇവിടെയില്ലായിരിക്കാം. എങ്കിലും ഇരുണ്ട ഭാവിയെ തിരിച്ചറിയുന്നവർ ഇവരിൽ അനേകമുണ്ട്. പക്ഷെ നമ്മുടെ എന്ന് പറഞ്ഞ് കയ്യെത്തിപ്പിടിക്കാൻ, ആവേശത്തോടെ അണിചേരാൻ അവർക്കൊരു പ്രസ്ഥാനവും ഇല്ലാതാവുന്ന അവസ്ഥ സങ്കടകരമല്ലേ? ആരാണ് അതിനുത്തരവാദി? ചാരി നിൽക്കാൻ ആരുമില്ലാതാവുന്നവർ ഏതപ്പക്കഷ്ണത്തിനും കൈനീട്ടും ഏത് തലോടലും അവരെ മതിമറന്നവരാക്കും. അവരും സൂക്ഷ്മം മറക്കും. പുഴ ഇപ്പോഴും ചിരിക്കുകയാണോ അതോ കരയുകയോ? ഉണങ്ങിപ്പൊട്ടിയ കായകൾ നിറയെയുള്ളൊരു ഇലവും മരവുമായി ഗുരു പുഴക്കരയിൽ നിശ്ചലം നിന്നു. അപ്പൂപ്പൻ താടികൾ ചുറ്റും പാറിയെത്തി പുഴയുടെ ഗതിവേഗത്തെ ഗുരുവിന്റെ കാഴ്ചയിൽ നിന്ന് മറച്ചു കളഞ്ഞു.
1: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു. തയ്യാറാക്കിയത് എൽ ആർ മധുജൻ.

അനാദിയായ കാലത്തിന്റെ ഏതവിസ്മരണീയ മുഹൂർത്തത്തിലാവും മനുഷ്യ മനസ്സിൽ പാട്ടിന്റെ മുളപൊട്ടിയത്. ഹൃദയ നൊമ്പരങ്ങളെ അലിയിച്ചു കളയും വിധം മധുരോദാരമായി പാട്ടിന്റെ അമൃതശ്രുതികൾ മനസ്സിന്റെ കോണിൽ എവിടെ നിന്നായിരിക്കും ചേതോഹരമായി ഒഴുകിയെത്തിയത് അറിഞ്ഞുകൂടാ. പല്ലവികളും അനുപല്ലവികളും കൊണ്ട് അത്രമേൽ ഹൃദ്യമായ പാട്ടിന്റെ പരിമളം ജനതകളിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നതിന്റെ കാര്യമെന്തായിരിക്കും? ഏതു കാന്തിക ക്ഷേത്രമാവും വിടാതെ പാട്ടിന്റെ പഞ്ചാമൃത മധുരമയെ മസ്തിഷ്കത്തിന്റെ മായാലോകത്ത് ആകർഷിപ്പിച്ചു നിർത്തുന്നത് ഒന്നും അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്നറിയാം, ഞാനും ഈ പാട്ടും ഒന്നായിരിക്കുന്നു, ഒരേ ആത്മപ്രപഞ്ചമായിരിക്കുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം കവിതയുടെ പൊൻപരാഗങ്ങൾ വീണു സമ്മോഹനമായ ഒരു ചലച്ചിത്രഗാനം.

വാക്ക് കവിതയാകുന്ന സന്ദർഭങ്ങളുണ്ട്. മൗനം കവിതയായി പൂക്കുന്ന നേരങ്ങളുമുണ്ട്. തീയായി പടർന്ന്, മഴയായി പെയ്ത്, മഞ്ഞായി തണുത്ത്, നിലാവായി പൊള്ളി, നേർത്ത വേൽച്ചില്ലകളിൽ ചേക്കേറി കവിത കായാമ്പൂ പോലെ പൂത്തുലയുന്നു. കർണികാര ശോഭയാർന്ന കാവ്യകുസുമങ്ങൾ. പക്ഷേ ചിലപ്പോഴത് ചുവന്നു പൂക്കും, കാട്ടുതീയായി പടരും, ഹൃദയതടങ്ങളെ അത് ചുവപ്പിക്കും, രക്തത്തിൽ അത് അലിഞ്ഞു ചേരും, മറക്കാനാകാത്ത വിധം അത് അന്തരംഗങ്ങളിൽ കളമെഴുതും. വിപ്ലവങ്ങളുടെ കൊടുങ്കാറ്റാകും. പഴഞ്ചനാശയങ്ങളെ എരിച്ചു കളഞ്ഞ് പുത്തനാശയങ്ങളുടെ തീജ്വാലകളാകും. കവിത ശക്തിയാണ്. പഴമയ്ക്കു നേരെ വാളോങ്ങിയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ചുട്ടരിച്ചും അത് പുതിയ പുലരികൾ തേടുന്ന ആവേഗമാകും. ശക്തി ഗാഥയാകും. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം അർത്ഥസമ്പുഷ്ടമായ ഒരു കവിത.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ആമിന നജുമ. പ്രധാന വാർത്തകൾ. രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രണയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. പി എസ് എ ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യേഷ്യൻ രാജ്യമായ ഉസ്ബെക്കിസ്ഥാനിലെത്തും. തലസ്ഥാനമായ താഷ്കെന്റിൽ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ആരോഗ്യം, ഖനനം, പ്രതിരോധം തുടങ്ങിയ മേഖലകളിലെ സഹകരണം ശക്തമാക്കാനുള്ള സാധ്യതകൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ ചർച്ചയാകും. താഷ്കെന്റിലെ ശാസ്ത്രി സ്മാരകവും പ്രധാനമന്ത്രി സന്ദർശിക്കും. ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും തമ്മിൽ വിവിധ മേഖലകളിലുള്ള സഹകരണം ശക്തിപ്പെടുത്താൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വഴിയൊരുക്കുമെന്ന് ഉസ്ബെക്കിസ്ഥാനിലെ ഇന്ത്യൻ അംബാസിഡർ സ്മിത പന്ത്. ആകാശവാണി വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാവസായിക സഹകരണം അതിവേഗം വളരുകയാണെന്നും പ്രധാനമന്ത്രിയുടെ സന്ദർശനവേളയിൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ നടക്കുമെന്നും ഇന്ത്യൻ അംബാസിഡർ പറഞ്ഞു.
1: रिलेशनशिप ऑलरेडी बहुत अपवर्ड ट्रैजेक्टरी में है. 2011 में स्ट्रेटेजिक पार्टनरशिप फोर्ज हुई थी. उसके बाद 2015 में प्रधानमंत्री जी का पहला दौरा हुआ था. 2026 तक बहुत सारे एरियाज में हम लोग फॉरवर्ड मूवमेंट कर चुके हैं. चाहे आप ट्रेड की बात करें, इन्वेस्टमेंट की बात करें, डेवलपमेंट कोऑपरेशन की बात करें, डिफेंस कोऑपरेशन की बात करें, ट्रेड में ही करीबन 300% इंक्रीज हुई है 2015 से.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579 ആയി. 1924 പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. പരിക്കേറ്റ 101 പേർ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതേസമയം നേപ്പാളിനുള്ള ഇന്ത്യയുടെ മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്നലെ വൈകുന്നേരം കാഠ്മണ്ഡുവിലേക്ക് പുറപ്പെട്ടു. ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ, ടണൽ രക്ഷാപ്രവർത്തനത്തിനായുള്ള പ്രത്യേക സംഘം എന്നിവരടങ്ങുന്ന 11-അംഗ സംഘവും വിമാനത്തിലുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. നേപ്പാളിലെ ദുരിതാശ്വാസ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലെത്തിച്ച തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരുമായി വിദേശകാര്യമന്ത്രി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിൽ നിന്ന് ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. തൃശൂലി 1 പദ്ധതിയിലെ 63 തൊഴിലാളികളും തമിഴ്നാട്ടിൽ നിന്നുള്ള 21 പേരും ഉൾപ്പെടെയുള്ളവരെയാണ് രക്ഷപ്പെടുത്തിയത്. 320 ഇന്ത്യക്കാരുമായി ഇനിയും ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെന്നും മന്ത്രാലയം വ്യക്തമാക്കി. 149 പേർ ചൈനയിൽ നിന്ന് നേപ്പാളിലേക്ക് സുരക്ഷിതമായി എത്തിയതായും മന്ത്രാലയം അറിയിച്ചു. ചൈനീസ് പ്രദേശത്തുള്ള ഏകദേശം 400 ഇന്ത്യൻ പൌരന്മാർ സുരക്ഷിതരാണെന്നും അവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രളയത്തിൽ അകപ്പെട്ടവരെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായി നേപ്പാളിലേക്ക് പ്രതിനിധികളെ അയക്കാൻ പശ്ചിമബംഗാൾ സർക്കാർ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന്റെ അനുമതി തേടി. അനുമതി ലഭിച്ചാൽ ഒരു മന്ത്രി, MLA, IG റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, മുതിർന്ന IAS ഉദ്യോഗസ്ഥൻ എന്നിവരടങ്ങുന്ന സംഘത്തെ കാഠ്മണ്ഡുവിലേക്ക് അയക്കുമെന്ന് മുഖ്യമന്ത്രി സുവേന്ദു അധികാരി അറിയിച്ചു. പശ്ചിമബംഗാളിൽ നിന്നുള്ള 37 പേരെയാണ് നേപ്പാളിൽ കാണാതായത്. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി യുഎസിലെത്തി. ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായി കൂടിക്കാഴ്ച നടത്തുന്ന കേന്ദ്ര ധനമന്ത്രി ഇന്ത്യൻ സമൂഹവുമായും സംവദിക്കും. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെയും കേന്ദ്രബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ ശ്രീമതി നിർമ്മലാ സീതാരാമൻ നയിക്കും. ന്യൂയോർക്കിൽ പ്രമുഖ കമ്പനികളുടെ CEOമാരുമായും നിക്ഷേപകരുമായും കേന്ദ്ര ധനമന്ത്രി ചർച്ച നടത്തും. 3 ദിവസത്തെ കാനഡ സന്ദർശനം പൂർത്തിയാക്കിയാണ് ധനമന്ത്രി അമേരിക്കയിലെത്തിയത്. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായമായ വിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിനാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. അടുത്തിടെ പഞ്ചസാരയുടെ അടിസ്ഥാന വിലയിൽ ഏകദേശം 20% കുറവുണ്ടായതായും ഉപഭോക്തൃകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആഭ്യന്തര വിപണിയിൽ കൃത്രിമമായ ക്ഷാമം സൃഷ്ടിക്കുന്നത് തടയുന്നതിനായി മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
3: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. Leo 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ് തുടങ്ങിയവർ പരിപാടിയിൽ സന്നിഹിതരായിരിക്കും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ CP രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രസിദ്ധമായ പുലികളി ആഘോഷം ഇന്ന് തൃശൂരിൽ നടക്കും. പുലികളിയോടനുബന്ധിച്ച് തൃശൂർ താലൂക്ക് പരിധിയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷിക ദിനത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേക ഭാരത് ജീതേക ഭാരത് എന്ന പ്രമേയത്തിൽ ഈ വർഷത്തെ ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് ഇന്നലെ തുടക്കമായി. കുറഞ്ഞത് 1 മണിക്കൂറെങ്കിലും കായിക ഇനങ്ങളിൽ പങ്കെടുക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് ഇന്ന് ഏഖണ്ഡ ഖേൽ കേ മൈദാൻ മേ എന്ന പരിപാടി സംഘടിപ്പിക്കും. സ്പോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ രാജ്യത്തുടനീളം സംഘടിപ്പിക്കുന്ന ദേശീയ കായിക ദിനാഘോഷങ്ങൾക്ക് നാളെ സമാപനമാകും. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. ഇന്നലെ ഹംഗറിയിൽ നടന്ന മത്സരത്തിൽ ഹംഗേറിയൻ താരം ബാലസ് ഫർക്കാസിനെ 3-0 പരാജയപ്പെടുത്തിയാണ് സെന്തിൽകുമാറിന്റെ കിരീടനേട്ടം. FIH ഹോക്കി വനിതാ ലോകകപ്പിൽ 5-ാം സ്ഥാനം നേടിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് ഹോക്കി ഇന്ത്യ 50 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചു. 3-1 ജർമ്മനിയെ പരാജയപ്പെടുത്തി ഇന്ത്യൻ താരങ്ങൾ 5-ാം സ്ഥാനം നേടിയത്. ഈ സീസണിൽ ചൈന, ഇംഗ്ലണ്ട്, ഓസ്ട്രേലിയ ടീമുകളുമായി സമനിലയിലെത്തിയ താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവച്ചത്. UGC നെറ്റ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 84 വിഷയങ്ങളിൽ നടന്ന പരീക്ഷയിൽ 4000-ത്തോളം ഉദ്യോഗാർത്ഥികൾ JRFന് അർഹരായി. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഉസ്ബെക്കിസ്ഥാനിലെത്തും. പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി താഷ്കെന്റിൽ കൂടിക്കാഴ്ച നടത്തും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ തമിഴ്നാട്, കർണാടകം, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. നാളെ കേരളത്തിൽ ഓണം വാരാഘോഷത്തിന്റെ സമാപനം ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പങ്കെടുക്കും. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ 6 ദിവസത്തെ സന്ദർശനത്തിനായി US ൽ എത്തി. ആഷ്വില്ലയിൽ G20 ധനമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 579. ഇതുവരെ 84 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. രാജ്യത്ത് പഞ്ചസാരയ്ക്ക് ക്ഷാമമില്ലെന്നും ന്യായവിലയിൽ പഞ്ചസാര ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും കേന്ദ്ര സർക്കാർ. PSA ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം കരസ്ഥമാക്കി ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
4: കരുണാസൈ റേഡിയോ 91.2.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. അടുക്കളയിൽ ഇന്നാദ്യം ഒരു കവിതയാകട്ടെ. കൃഷ്ണൻകുട്ടി സാറിന്റെ കവിതയാണ്. കാറ്റ് എപ്പോഴും വീശിക്കൊണ്ടിരിക്കുന്ന കാട്ടുപറമ്പ്, ചുറ്റും മരങ്ങൾ, ഇലഞ്ഞിയാണ് കൂടുതലും, കവുങ്ങും തെങ്ങും ഒക്കെ ചുറ്റുമുണ്ട്. വൈകുന്നേരം 3 മണിയൊക്കെ ആകുമ്പോഴേ നിഴൽ വീഴാൻ തുടങ്ങും. സ്കൂൾ വിട്ട് നേരെ എത്താൻ കൊതിക്കുന്നത് കാട്ടുപറമ്പിലാണ്. നാട്ടിലെ മുഴുവൻ പിള്ളേരും കാട്ടുപറമ്പിൽ കാണും. വിവിധ തരത്തിലുള്ള കളികളാണ് എന്നും വൈകുന്നേരം കാട്ടുപറമ്പിൽ കായികോത്സവമാണ്. കുട്ടികളുടെ പ്രായത്തിനനുസരിച്ചാവും കൂട്ടങ്ങൾ. തീരെ ചെറിയ കുട്ടികൾ ഓലവാച്ചും ഓലപ്പാമ്പും ഉണ്ടാക്കി കളിക്കും. കുറച്ചുകൂടി മുതിർന്ന കുട്ടികൾ പാളവണ്ടി കളിക്കും. ഓലപ്പന്ത് കളിക്കുന്നവർ വേറെ. ഓടിയും ചാടിയും ഇരുന്നും നടന്നും എത്രയെത്ര കളികൾ. ഇന്നായിരുന്നെങ്കിൽ കാട്ടുപറമ്പ് കായികോത്സവം .com എന്ന സൈറ്റ് തുടങ്ങിയനെ. അത്രയ്ക്ക് സെറ്റപ്പായിരുന്നു കാട്ടുപറമ്പ്. വെള്ളയ്ക്ക കൊണ്ടുള്ള നിരവധി കളിപ്പാട്ടങ്ങൾ കുട്ടികൾ ഉണ്ടാക്കിയിരുന്നു. ഈർക്കിൽ വളച്ചുകെട്ടി ഉണ്ടാക്കുന്ന തയ്യൽ യന്ത്രം അത്ഭുതകരമായൊരു കണ്ടുപിടുത്തമായിരുന്നു. ടിക് ടിക് എന്ന് കേട്ടുകൊണ്ടേയിരിക്കും. ഓല കൊണ്ടുണ്ടാക്കുന്ന ഓലപ്പന്ത്, 6 വശങ്ങളുണ്ട്. ശരിക്കും ഓല കൊണ്ടുണ്ടാക്കിയ ഒരു പച്ച ക്യൂബ്. അതുകൊണ്ടാണ് പന്ത് കളിക്കുന്നത്. പന്തെന്നാൽ ബോൾ. ആ സങ്കല്പത്തെ തന്നെ ആകെ മാറ്റിമറിച്ച ഒന്നാണ് ഓലപ്പന്ത്. ഓലക്കാലിന്റെ ഈർക്കിൽ കളഞ്ഞ് പ്രത്യേക രീതിയിൽ മെടഞ്ഞുണ്ടാക്കുന്ന പമ്പരം. ഈർക്കിലിൽ കൊരുത്തുകൊണ്ട് ഓടിയാൽ അത് വേഗത്തിൽ കറങ്ങും. ഇതേ ഓലക്കാൽ കൊണ്ട് കണ്ണട ഉണ്ടാക്കുമായിരുന്നു. രണ്ടറ്റത്തും 2 ഈർക്കിലുകളാവും കണ്ണടക്കാലുകൾ. 2 ചേള് ഓല വൃത്താകൃതിയിൽ ചേർത്ത് കുരുക്കുമ്പോൾ ലെൻസുമായി. ഓലപ്പീപ്പി, ഓലപ്പാമ്പ്, ഓലവാച്ച്, അങ്ങനെ എന്തെല്ലാം കളിപ്പാട്ടങ്ങൾ. ഒരു കാര്യം പറയാൻ മറന്നുപോയി. നേരത്തെ ടിക് ടിക് എന്ന് ശബ്ദമുണ്ടാക്കുന്ന കൊച്ചിങ്ങി വെച്ചുണ്ടാക്കുന്ന തുന്നൽ യന്ത്രത്തിന് ഒരു സ്റ്റാൻഡേർഡ് പേരുണ്ടായിരുന്നു, ബേബി റട്ട്. ഏറ്റവും കൂടുതൽ കാട്ടുപറമ്പിൽ ആസ്വദിച്ചു കളിച്ചത് പാളവണ്ടി തന്നെയായിരുന്നു. ഒരാൾ പാളയിലിരിക്കുന്നു, അയാളെ 2-3 പേർ ചേർന്ന് പറമ്പിലൂടെ വലിച്ചുകൊണ്ട് നടക്കും. വലിക്കുന്നവർ കുറെ കഴിഞ്ഞ് പാളയിലിരിക്കും. ഇത് ഓർക്കുമ്പോഴും അതുപോലെ കളിക്കാൻ തോന്നും. പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ടായിരുന്നു എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കിയിരുന്നത്. എന്തിന്, ക്രിക്കറ്റ് ബാറ്റ് പോലും നല്ല മടൽ ചെത്തി ചീവിയായിരുന്നു ഉണ്ടാക്കിയത്. കുട്ടിയും കോലും കളിയിൽ 2 കമ്പുകളായിരുന്നു.

ഞങ്ങൾ തോട്ടിലും ആറ്റിലും തോർത്തു മടക്കി മീൻ പിടിച്ചു. അടച്ചു നിർത്തി വെള്ളം വറ്റിച്ചും മീൻ പിടിച്ചു. ഒപ്പം ചില ക്രൂരതകളും ഉണ്ടായിരുന്നു. കാട്ടുമുയലിനെ ഓടിച്ചിട്ട് പിടിക്കുക, ഈർക്കിൽ കൊണ്ട് ഒരു കുരുക്കുണ്ടാക്കി അതിൽ ചക്കയരക്ക് പുരട്ടി കൊക്കിനെ പിടിക്കുക, നീർക്കോലിയെ പിടിക്കുക, അങ്ങനെ ചില വികൃതികൾ. എല്ലാറ്റിനും മാധവി അമ്മൂമ്മയിൽ നിന്ന് വഴക്കും കേൾക്കും. അങ്ങനെ ജീവികളോട് ക്രൂരത കാണിക്കുന്നത് അവർക്കിഷ്ടമായിരുന്നില്ല. പൂക്കളിറുത്ത് മാല കെട്ടുന്നതും അവർക്കിഷ്ടമുണ്ടായിരുന്നില്ല. വീണുകിടക്കുന്ന പൂക്കളെടുത്ത് മാല കെട്ടാൻ പറയും. അങ്ങനെ പറയുമ്പോ അമ്മ ചോദിക്കും, നിങ്ങളാരും ശകുന്തളയാ? എന്നെ പഠിപ്പിരടി, പിള്ളേർക്ക് നല്ല കാര്യം പറഞ്ഞു കൊടുക്കുമ്പോ എന്നെ പഠിപ്പിര്. എന്തായാലും ഒരു ഉറുമ്പിനെ പോലും അറിഞ്ഞുകൊണ്ട് ദ്രോഹിക്കരുത് എന്ന പാഠം, അത് പഠിച്ചത് മാധവ്യമ്മയിൽ നിന്നാണ്. ഇതിനെയൊക്കെ ഇങ്ങനെ ഉപദ്രവിച്ചു തിന്നുന്നതിനേക്കാൾ വല്ല കായോ കിഴങ്ങോ ചുട്ടു നിന്നൂടെ എന്നവർ ചോദിക്കും. അതൊരു വലിയ ദിശാബോധമായിരുന്നു. ചെറുകിഴങ്ങ് കാച്ചിൽ, ചീനി എന്നിവയിലേക്ക് ശ്രദ്ധ തിരിഞ്ഞത് അങ്ങനെയാണ്. പിന്നെ ഒരു ചേമ്പിൻ മുട്ട സാമ്പാറിന് വേണ്ടി പോലും ബാക്കി വെച്ചിരുന്നില്ല എന്നതാണ് സത്യം. അവധിക്കാലത്ത് മരങ്ങളിൽ കായ്കളൊന്നും ഞങ്ങൾ ബാക്കി വെച്ചിരുന്നില്ല. അടിച്ചു പൊളിച്ച് കളിച്ച് തിമിർത്ത് നടന്ന കാലം. പറങ്കിമാങ്ങ തിന്നാനുള്ള അനുവാദമുണ്ട്, എന്നാൽ പറങ്കിയേണ്ടി ശേഖരിക്കണം. പണ്ടേ അത് കയറ്റുമതി ചെയ്യാനുള്ളതാണല്ലോ, ഇന്നും അതെ. പക്ഷേ കാർണവുമാര് ഒറ്റ ഒരാൾ അറിയാതെ പറങ്കിയേണ്ടി എത്ര മാത്രം ചുട്ടുതിന്നു. ഇസ്കി വിറ്റതിന്റെ കണക്ക് പറയാതിരിക്കുകയാണ് ഭേദം. ഇസ്കുക എന്നാൽ മോഷ്ടിക്കുക എന്നർത്ഥം. അടിച്ചു മാറ്റുക എന്നൊരു സുന്ദര പര്യായവും അതിനുണ്ടായിരുന്നു.

ഒന്നിനോടും പേടിയുണ്ടായിരുന്നില്ല. വവ്വാലി ചപ്പിയെ എത്ര പേരക്കകൾ കഴിച്ചു, എത്ര കശുമാങ്ങകൾ കഴിച്ചു, നിപയൊന്നും അന്ന് കേട്ടുകേൾവി പോലും ഉണ്ടായിരുന്നില്ല. അന്ന് ഞങ്ങൾ ചാറു കുടിച്ചും ചവച്ചു നിന്നും വയറു നിറച്ച പല പഴങ്ങളും വവ്വാലി ചപ്പിയതും അണ്ണാൻ തിന്നതും ഒക്കെയായിരുന്നു. അയണിച്ചക്ക തിന്ന് വളർന്ന അവധിക്കാലം. തുഞ്ചത്ത് കായ്ക്കുന്ന അയണിച്ചക്ക കയറിപ്പറിക്കുക എന്നത് എളുപ്പമല്ല. താഴെ വീണ് കിടക്കും, കിളികൾ കൊത്തിയതുണ്ടാവും. അതൊക്കെ ഒരു വേർതിരിവോ പേടിയോ ഇല്ലാതെ കഴിച്ചു. അയണിച്ചക്കയുടെ കുരു, അതായത് ആഞ്ഞിലിക്കുരു, ഞങ്ങൾ പറഞ്ഞത് അല്ലക്കുരു അല്ലിക്കുരു എന്നൊക്കെയാണ്. അല്ലിക്കുരു വറുത്ത് പോക്കറ്റിലിട്ട് നടക്കും, ഇടയ്ക്കിടെ കഴിക്കും, കൂട്ടുകാർക്കൊക്കെ കൊടുക്കും. പിന്നെ മഴ, മഴയിൽ കിടന്നാടിയ നാളുകൾ, മഴ നനഞ്ഞാൽ ജലദോഷം വരാതിരുന്ന നാളുകൾ. ആകെ പേടി യൂണിഫോം കരപ്പനടിക്കുമോ എന്നതായിരുന്നു. തുണികൾ കരപ്പനടിക്കുന്നത് അന്നൊരു ഭീഷണിയായിരുന്നു. തുണിക്ക് മുട്ടുണ്ടായിരുന്ന കാലം, ആകെയുള്ളത് ഒന്നോ രണ്ടോ ഉടുപ്പുകൾ മാത്രം. ദാരിദ്ര്യം ചൂഴ്ന്നു നിന്ന കാലം, എന്നാലും എന്തൊക്കെയോ സുഖകരമായ കാര്യങ്ങളുണ്ടായിരുന്ന കാലം. ബാല്യകാലം, നല്ല കാലം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.

ഇനി തളിരില. മനുഷ്യസ്നേഹത്തിന്റെ വക്താവായിരുന്നു ഗാന്ധിജി. മനുഷ്യസ്നേഹത്തിന്റെ പ്രചാരകനായിരുന്നു മാർട്ടിൻ ലൂഥർ കിങ്. രണ്ടുപേരും വെടിയേറ്റു മരിച്ചു. സ്നേഹപൂർവം അക്രമരഹിതമായ മാർഗങ്ങളിലൂടെ ഇന്ത്യയെ സ്വതന്ത്രമാക്കാൻ ഗാന്ധിജിയും വർഗവിവേചനത്തിൽ നിന്ന് വെള്ളക്കാരെ മുക്തമാക്കാൻ മാർട്ടിൻ ലൂഥർ കിങ്ങും ശ്രമിച്ചു. സത്യത്തിനും നീതിക്കും വേണ്ടി അവർ ഉറച്ചുനിന്നു. അതുകൊണ്ടുതന്നെ ഏറെ വെല്ലുവിളികൾ അവർക്ക് നേരിടേണ്ടതായും വന്നു. എന്നിട്ടും അവർ അവരുടെ ലക്ഷ്യം നിറവേറ്റി. അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുകയും ചെയ്തു. അലബാമയിലെ മോണ്ട്ഗോമറിയിൽ ബസ്സുകളിൽ നടമാടിയ വർഗവിവേചനത്തിനെതിരായി മാർട്ടിൻ ലൂഥർ കിങ് നടത്തിയ അക്രമരഹിതമായ സമരം ചരിത്രത്തിൽ അടയാളം ചെയ്തിരിക്കുന്നു. ആ സമയത്ത് അദ്ദേഹത്തിന് വധഭീഷണി വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കൾ മോൺഗോമറിയിൽ വന്നതിനെക്കുറിച്ച് അധികം വൈകാതെ ദുഃഖിക്കേണ്ടതായി വരും എന്നതായിരുന്നു ഫോൺ കോൾ. മാർട്ടിൻ ലൂഥർ പറയുന്നു, ഭയചകിതനായി പോയി ഞാൻ. എന്തു ചെയ്യും? ഒന്നുകിൽ സമരരംഗത്തുനിന്ന് പിന്മാറണം, അല്ലെങ്കിൽ ജീവൻ കളഞ്ഞും സമരം ചെയ്യണം. ഒരു തീരുമാനമെടുക്കാനാകാതെ അദ്ദേഹം കുഴങ്ങി. ആശയക്കുഴപ്പം നിറഞ്ഞ ചിന്തകൾക്കൊടുവിൽ അദ്ദേഹം വ്യക്തമായൊരു തീരുമാനത്തിലെത്തി. സത്യത്തിനും നീതിക്കും വേണ്ടി മനസ്സും ശിരസും ഉയർത്തി നിൽക്കുക. പിന്മാറിയതുകൊണ്ട് ശത്രുക്കൾ പിന്മാറി എന്നു വരില്ല. അതുകൊണ്ട് മുന്നോട്ടു തന്നെ. ഭയന്നിരുന്നിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. ഭയക്കുന്നതിലൂടെ ശക്തി ചോർന്നുപോകും എന്നല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. മാർട്ടിൻ ലൂഥർ അതേക്കുറിച്ച് ഇങ്ങനെ എഴുതുന്നു, കാർമേഘാവൃതമായ രാത്രികൾ ഉണ്ടാകുമെങ്കിൽ ഒരു നക്ഷത്രമോ അതുമല്ലെങ്കിൽ ഒരു മിന്നാമിനുങ്ങോ തന്നെയോ അതോടൊപ്പം ഉണ്ടാകുമെന്ന് മറന്നുപോകരുത്. അധൈര്യപ്പെട്ടിരുന്നാൽ രക്ഷപ്പെടാനുള്ള ആശയങ്ങൾ കിട്ടില്ല. അതേസമയം ഭയത്തെ അതിജീവിച്ച് മുന്നേറുമെങ്കിൽ ഏത് പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ വിടുതൽ നേടുക തന്നെ ചെയ്യും. ഓരോ ദിവസവും ഭയത്തെ അതിജീവിക്കാത്തവൻ ജീവിതത്തിന്റെ പാഠം പഠിച്ചിട്ടില്ല എന്നാണ് എമേഴ്സൺ എഴുതിയിരിക്കുന്നത്. അവനവന്റെ കരുത്തിൽ വിശ്വസിക്കുക. മറ്റൊരാളും നിന്റെ മുക്തിക്ക് വരികില്ല. കാത്തിരിക്കേണ്ട.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്ന് പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പൂക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാര സമ്മോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടും വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ, ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ട് നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി

0: കഥ വായിക്കുമ്പോൾ ഹൃദയത്തിന് എന്ത് സംഭവിക്കുന്നു? ഒരു കവിതയ്ക്ക് മനസ്സിനെ എത്രത്തോളം തൊടാനാവും? നോവലിന്റെ അന്തരംഗങ്ങളിൽ ആത്മാവ് എങ്ങനെയാണ് സ്പന്ദിക്കുക? വായിച്ചാലും വായിച്ചാലും തീരാത്തത്ര അക്ഷരങ്ങൾ. ഗ്രന്ഥശാലകളിലൂടെ അവ ആസ്വാദന തലങ്ങളിൽ അല്പമല്ലാത്ത സ്പർശനങ്ങൾ നൽകുന്നു. ഒരു ഗ്രന്ഥശാല ഒരു വീടാകുന്ന കാലത്തെ സ്വപ്നം കണ്ട കാലം. ഒ വി വിജയനും എം മുകുന്ദനും മാധവിക്കുട്ടിയും പകർന്നു തന്ന കഥാപാത്രങ്ങൾ, എം ഡിയുടെ അക്ഷര താമരകൾ, കാക്കനാടൻ, കാരൂർ, തകഴി, എസ് കെ പൊറ്റക്കാട്, വൈക്കം മുഹമ്മദ് ബഷീർ, ലളിതാംബിക അന്തർജനം, മലയാള സാഹിത്യ നഭവമണ്ഡലത്തിലെ ശുക്രനക്ഷത്രങ്ങളായി അങ്ങനെ എത്രയെത്ര എഴുത്തുകാർ. ഹൃദയ കവാടങ്ങൾ കടന്ന് മനസ്സിന്റെ ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചു വെക്കുന്ന വാക്കിന്റെ വിഗ്രഹങ്ങൾ. ഒരു വായനാനുഭവത്തിനപ്പുറം ഭാഷാ സാഹിത്യത്തിൽ ഇതിഹാസവും പ്രതിഭാസവുമായിരിക്കുന്ന വ്യക്തികൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം സാഹിത്യകലയുടെ മാനസോദ്യാനത്തിൽ വിരിഞ്ഞ ഒരു അക്ഷരതാമര.
1: നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം വൈക്കം മുഹമ്മദ് ബഷീറിന്റെ തേന്മാവ് എന്ന കഥ. നിങ്ങൾ കേട്ടതൊന്നും ശരിയല്ല. ഞാൻ ഒരു വൃക്ഷത്തെയും ആരാധിക്കുന്നില്ല, സൃഷ്ടികളിൽ ഒന്നിനെയും. എന്നാൽ ഈ തേന്മാവിനോട് എനിക്ക് പ്രത്യേക സ്നേഹമുണ്ട്. എന്റെ ഭാര്യ അസ്മയ്ക്കുമുണ്ട് സ്നേഹം. അതിമഹത്തായ ഒരു പ്രവൃത്തിയുടെ അടയാളമാണ് ഈ തേന്മാവ്. അത് ഞാൻ വിശദമാക്കാം. ഞങ്ങൾ ആ മാവിൻ ചുവട്ടിലാണ്. ധാരാളം മാങ്ങയുണ്ട്. മാവിൻ ചുവട്ടിൽ വളരെ വീതിയിൽ വൃത്തത്തിൽ വെള്ളമണൽ വിരിച്ചിരിക്കുന്നു. അതിനു ചുറ്റും രണ്ടു വരിയിൽ കല്ല് കെട്ടിച്ച് സിമന്റ് ഇട്ട് അതിൽ വൃത്തത്തിൽ റോസാച്ചെടികൾ പിടിപ്പിച്ചിരിക്കുന്നു. പല നിറങ്ങളിലുള്ള ധാരാളം പൂക്കളുണ്ട്. അദ്ദേഹത്തിന്റെ പേര് റഷീദെന്നാണ്. ഭാര്യയും മോനുമായി തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നു. ഭാര്യയും ഭർത്താവും അടുത്തുള്ള സ്കൂളിലെ അധ്യാപകരാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ മാമ്പഴം ചെത്തി പൂളി 10-16 വയസ്സായ മകന്റെ കയ്യിൽ ഒരു പ്ലേറ്റിൽ കൊടുത്തയച്ചു. ഞങ്ങളത് തിന്നു. തേൻ പോലെ മധുരമുണ്ട്. മാമ്പഴം എങ്ങനെ? തേന്മാവ് തന്നെ. ഇത് നമുക്ക് തിന്നാൻ സാധിക്കുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഈ മാവ് നട്ടത് ആര്? ഇവിടെ നട്ടത് ഞാനും അസ്മയും കൂടി. മാവിനെ പറ്റിയുള്ള വിവരം ഞാൻ പറയാം. ഇത് ഞാൻ ഒരുപാട് ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. കേട്ടവർ സംഭവമെല്ലാം മറന്നിട്ട് വൃക്ഷാരാധനയാക്കി തീർത്തു. ഇതിൽ ഒരു ആരാധനയുമില്ല. മഹത്തായ ഒരു പ്രവൃത്തിയുടെ ഓർമ്മയുണ്ട്. എന്റെ അനുജൻ പോലീസ് ഇൻസ്പെക്ടറാണ്. ഇവിടെ നിന്ന് 75 മൈൽ അകലെയുള്ള ഒരു പട്ടണത്തിലായിരുന്നു വന്ന ഉദ്യോഗം. ഞാൻ അനുജനെ കാണാൻ പോയി. എന്നിട്ട് അനുജന്റെ കൂടെ താമസിച്ചു. വലിയ പട്ടണമൊന്നുമല്ല എങ്കിലും ഞാനൊന്ന് ചുറ്റിക്കറങ്ങാൻ ഇറങ്ങി. നല്ല വേനൽക്കാലമാണ്. ചൂട് കാറ്റാണ് അടിച്ചിരുന്നത്. വെള്ളത്തിന് ക്ഷാമമുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നടക്കുമ്പോൾ ഒരിടവഴിയിൽ ഒരു വൃക്ഷത്തണലിൽ അവശനായി ഒരു വൃദ്ധൻ കിടക്കുന്നത് കണ്ടു. താടിയും മുടിയും നീട്ടിയിട്ടുണ്ട്. ഒരു 80 വയസ്സ് തോന്നിക്കും. തീരെ അവശനായി മരിക്കാറായ മട്ടാണ്. എന്നെ കണ്ട ഉടനെ അൽഹംദുലില്ലാ, മക്കളെ വെള്ളം എന്ന് പറഞ്ഞു. ഞാൻ അടുത്തു കണ്ട വീട്ടിൽ കയറി ചെന്ന് വരാന്തയിൽ പത്രം വായിച്ചുകൊണ്ടിരുന്ന യുവതിയോട് വെള്ളം വേണമെന്ന് പറഞ്ഞു. സുന്ദരിയായ യുവതി പോയി ഒരു മൊന്തയിൽ വെള്ളം കൊണ്ടുവന്ന് തന്നു. ഞാൻ അതും കൊണ്ട് നടന്നപ്പോൾ യുവതി എങ്ങോട്ടാണ് മൊന്തയും കൊണ്ട് പോകുന്നതെന്ന് ചോദിച്ചു. വഴിയിൽ ഒരാൾ വീണുകിടപ്പുണ്ട്, അദ്ദേഹത്തിന് കുടിക്കാനാണെന്ന് പറഞ്ഞു. യുവതിയും എന്റെ കൂടെ വന്നു. വെള്ളം വൃദ്ധന് കൊടുത്തു. വൃദ്ധൻ പതുക്കെ എണീറ്റിരുന്നു. എന്നിട്ട് അത്ഭുതകരമായ ഒരു പ്രവൃത്തി ചെയ്തു. മൊന്തയും വെള്ളവുമായി എണീറ്റ് റോഡരികിൽ വാടി തളർന്നു നിന്ന് തൈമാവിന്റെ ചുവട്ടിൽ പകുതി വെള്ളം ബിസ്മി ചൊല്ലിയൊഴിച്ചു. മാങ്ങ തിന്ന വഴിപൊക്കറാരോ അണ്ടി വലിച്ചെറിഞ്ഞതാണ്. അത് കിളിർത്തു. വേരധികവും മണ്ണിനു മീതെ വൃദ്ധൻ വന്ന് വൃക്ഷത്തണലിലിരുന്നിട്ട് ബാക്കി വെള്ളം ബിസ്മി ചൊല്ലി കുടിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് ദൈവത്തിന് സ്തുതി പറഞ്ഞു. എന്റെ പേര് യൂസഫ് സിദ്ദീഖ്. വയസ്സ് 80 കഴിഞ്ഞു. ഉറ്റവരായി ആരുമില്ല. ഫക്കീറായി ലോകം ചുറ്റുകയായിരുന്നു. ഞാൻ മരിക്കാൻ പോവുകയാണ്. നിങ്ങൾ രണ്ടുപേരുടെയും പേരെന്താ? ഞാൻ പറഞ്ഞു. എന്റെ പേര് റഷീദ്, സ്കൂൾ അധ്യാപകനാണ്. യുവതി പറഞ്ഞു. എന്റെ പേര് അസ്മ, സ്കൂൾ അധ്യാപികയാണ്. നമ്മളെയെല്ലാം അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്നും പറഞ്ഞ് വൃദ്ധൻ കിടന്നു. ഞങ്ങളുടെ കൺമുന്നിൽ വെച്ച് യൂസഫ് സിദ്ദീഖ് മരിക്കുകയും ചെയ്തു. അസ്മയെ അവിടെ നിർത്തിയിട്ട് ഞാൻ ചെന്ന് അനുജനോട് വിവരം പറഞ്ഞു. ഒരു വാൻ കൊണ്ടുവന്നു. മൃതദേഹം പള്ളിയിൽ കൊണ്ടുപോയി കുളിപ്പിച്ചു. പുതുവസ്ത്രം കൊണ്ട് പൊതിഞ്ഞ് കബറടക്കി. വൃദ്ധന്റെ സഞ്ചിയിൽ 6 രൂപയുണ്ടായിരുന്നു. ഞാനും അസ്മയും 5 രൂപ കൂടി ചേർത്ത് മിഠായി വാങ്ങിച്ച് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കാൻ അസ്മയെ ഏൽപ്പിച്ചു. അസ്മയെ ഞാൻ പിന്നീട് വിവാഹം ചെയ്തു. മാവിന് അസ്മ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ വീട് പണിയിച്ച് താമസമാക്കുന്നതിന് മുൻപ് ആ തൈമാവിന്റെ വേര് പൊട്ടിക്കാതെ ഒരു ചാക്കുകഷ്ണത്തിൽ മണ്ണിട്ട് ഞാനും അസ്മയും കൂടി മാവ് പറിച്ചുകെട്ടി വെള്ളമൊഴിച്ചു. രണ്ടു മൂന്ന് ദിവസം മാവ് അസ്മയുടെ കിടപ്പുമുറിയിൽ മൂലയിൽ ചാരി നിന്നു. അത് ഇവിടെ കൊണ്ടുവന്ന് ഞാനും അസ്മയും കൂടി കുഴികുത്തി ഉണക്കച്ചാണകവും ചാരവും ഇട്ട് കുഴിച്ചു നിർത്തി വെള്ളമൊഴിച്ചു. പുതിയ ഇലകൾ വന്ന് ജോറായപ്പോൾ എല്ലുപൊടിയും പച്ചിലവളവും ചേർത്തു. അങ്ങനെ ആ മാവ് ഇങ്ങനെയായി. മനോഹര സംഭവം. മരിക്കുന്നതിന് മുൻപ് മിണ്ടാൻ കഴിയാത്ത മാവിന് ആ വൃദ്ധൻ വെള്ളമൊഴിച്ചു. ഞാനിത് ഓർമ്മിക്കാം. ഞാൻ യാത്ര പറഞ്ഞ് നടന്നപ്പോൾ പുറകെ വിളിച്ചു. ഞാൻ തിരിഞ്ഞു നിന്നു. റഷീദിന്റെ മകൻ നാലു മാമ്പഴം ഒരു കടലാസിൽ പൊതിഞ്ഞുകൊണ്ട് വന്ന് തന്നിട്ട് പറഞ്ഞു, ഭാര്യയ്ക്കും മക്കൾക്കും കൊടുക്കാൻ. മോൻ പഠിക്കുന്നുണ്ടോ? കോളേജിൽ പഠിക്കുന്നു. പേരെന്താ? യൂസഫ് സിദ്ദീഖ്. യൂസഫ് സിദ്ദീഖ്? അതെ, യൂസഫ് സിദ്ദീഖ്.

0: വരുന്നല്ല. എനിക്ക് കുട്ടിയെ വളരെ ഇഷ്ടമാണ്. ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു, ഐ ലവ് യു.
1: നമുക്ക് ഗ്രാമങ്ങളിൽ ചെന്ന് രാപ്പാർക്ക അധികാലത്ത് എഴുന്നേറ്റ് മുന്തിരിത്തോട്ടങ്ങളിൽ പോയി മുന്തിരിവള്ളി തളിർത്ത് പൂവിടരുകയും മാതള നാരകം പൂക്കുകയും ചെയ്തു എന്ന് നോക്കാം.
2: ആ ചെറിയ സ്പാനറും കൂടെ ഇപ്പോ ശരിയായിട്ട്
3: കഥ കൊണ്ട്, ക്യാമറ കൊണ്ട്, പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ.
4: ചേടാ, ഇത് പണ്ട് ശിവന്റെ മുടിവെട്ടാമെന്ന ബാർബറെ കഴുത്തിൽ കിടന്ന് പാമ്പ് കടിച്ചോടിച്ച പോലെ ആയല. ആ പെണ്ണ് മോത്ത് നോക്കി അയലാക്കി എന്ന് പറഞ്ഞപ്പോ അവളെ ചീത്തയും വിളിച്ച് വന്നിരിക്കുക. ഇൻസ്റ്റാൾമെന്റ് ഫെലോഷിപ്പ്.
5: എടാ, പെൺകുട്ടികളെ നമ്മുടെ തലയക്കാരൻ ശ്രമിച്ചാ അപ്പൊ തന്നെ വിളിച്ച് താഴെ കിട്ടേക്കണം, ഇല്ലെങ്കിൽ ഭാവിയിൽ അത് ദൂഷ്യം ചെയ്യും. പിന്നെ അയിലേക്ക് എന്നൊക്കെ പറഞ്ഞാ പ്രേമാണെന്ന് എന്താ ഉറപ്പ്? അയിലേക്ക് സാമ്പാർ എന്ന് പറയില്ലേ, അയിലേക്ക് ഇഞ്ചിക്കറി, അയിലേക്ക് അവിയല്, അങ്ങനെ ഒരു അയിലേക്ക് ആയിക്കൂടെ.
6: എടാ, ഈ അയിലേക്ക് മറ്റേ അയിലേക്ക് തന്നെയാ ചില പെണ്ണുങ്ങള് ചില കാര്യങ്ങള് അല്പം പൊതിഞ്ഞേ പറയാറുള്ളൂ. നമ്മൾ ഉടനെ അതങ്ങോട്ട് തുറന്നേക്കണം.
2: അല്ലെങ്കിൽ വേറെ പിന്നെ
4: അതെ, നിന്റെ മനസ്സിൽ പൊതിഞ്ഞു വെച്ചേക്കണം സ്നേഹം എത്രയും പെട്ടെന്ന് നീ തുറന്നു കാണിക്കണം.
6: പിന്നെ സ്നേഹം മണ്ണാങ്കട്ടാണ് കുതിരയോട്. ആ കുതിരയോട് നിനക്ക് സ്നേഹമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാ ശരപഞ്ചരത്തിൽ ജയം നടക്കണ പോലെ ആ കുതിരയുടെ പിന്നിൽ മസിലും പിടിച്ചിങ്ങനെ നടക്കണേ? അല്ലെങ്കിൽ ഇതിന് മുമ്പ് എത്രയോ കല്യാണ വീടുകളിൽ എത്രയോ കുതിരകളെ നീ കണ്ടിരിക്കണു. ആ കുതിരകളോടൊന്നും തോന്നാത്ത അടുപ്പവും സ്വാതന്ത്ര്യമൊക്കെ ഈ കുതിരയോട് മാത്രം നിനക്ക് എന്താ തോന്നിയത്? ഇനി ഞാനൊരു സത്യം പറയട്ടെ, കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ഭാര്യയും ഭർത്താവുമായിരുന്നു, നിങ്ങൾക്ക് അഞ്ചു കുട്ടികളുണ്ട്.
4: അത് തനിക്ക് എങ്ങനെ അറിയാം?
6: അന്ന് ഇവന്റെ ഇളയ മോൻ ഞാനായിരുന്നു, ടിന്റു എന്നായിരുന്നു പേര്. മാസ്റ്റർ ടിന്റു മോൻ നഴ്സറി പഠിക്കുമ്പോ ഷുഗർ വന്ന് മരിച്ചു.
4: ഏത് സ്കൂളില്?
6: ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് ഹൈ സ്കൂൾ നടത്തറ. അതുകൊണ്ടാണ് ഞാൻ പറയണേ, നീ വേഗം കല്യാണം കഴിക്കും. അച്ഛനും കൂടെ എന്നിട്ടേ എനിക്കൊരു അമ്മയുടെ അച്ഛന്റെയും വാത്സല്യം കിട്ടിയിട്ടില്ല. നിങ്ങൾ കല്യാണം കഴിച്ചു കിടക്കുമ്പോ എനിക്ക് അതിന്റെ നടുവിൽ കിടന്ന് ഇങ്ങനെ കൊഞ്ചണം വാത്സല്യം വേണേ.
5: ഇയാൾക്ക് എന്തിന്റെ കേടാത്?
4: എടാ, അവക്ക് നിന്നെ ഇഷ്ടോ? അതറിയിക്കാൻ നീ പാടിയപ്പോ അവള് കൂടെ പ്യാരി, പിന്നെ നിന്റെ വണ്ടിയുടെ പിന്നേക്ക് കയറി. അവസാനം അവൾ ഐ ലൈക്ക് യു പറഞ്ഞു നോക്കി, എന്നിട്ട് നിനക്ക് മനസ്സിലായില്ലല്ലോടാ.
5: ഞാൻ എന്ത് വേണമെന്ന് നിങ്ങൾ ഈ പറയണേ?
2: നീ അവളോട് സോറി പറ.
5: നീ ആ ഫോൺ എടുത്ത് അവളെ ഒന്ന് വിളിച്ചേ. പിന്നെ ഫോണ്
2: പിന്നെ
4: വേഗം ഒന്ന് കെട്ടിത്തീർക്ക്. ആ രാമൻകുട്ടി പോരും, മരണ വിടാൻ നോക്കൂല, മരണ തെറിയുറിയവൻ.
7: രാവണനെ കുലത്തോടും ഒടുക്കി.
4: അതെ,
5: ഇതെന്റെ കഴുത്തിലേക്കല്ല,
2: സോറി.
5: എന്നടാ പണി തീർന്നില്ല?
4: പിന്നെ ഇന്നലെ രാത്രി 12:30 പണി തീർന്നു. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു.
5: അതല്ല, നിന്റെ പണി തീർന്നു എന്ന്.
4: എന്റെ പണി തീർന്ന ഞാനിങ്ങനെ നിക്കുവോ? മൂക്കില് പഞ്ഞയും വെച്ച് വെല്ലോർത്തും പോയി റെസ്റ്റ് എടുക്കൂലേ?
2: അതല്ലേ
4: നിന്റെ കയ്യിൽ ഏൽപ്പിച്ചേക്കണത്?
5: ബോഡിയോടെ
4: പൊറോസ് താഴെ രണ്ടെണ്ണം കിടപ്പുണ്ടായിരുന്നു. ഇനി ഇവിടുത്തെ അമ്മായി എടുത്തിട്ടോന്നറിയില്ല.
5: എന്ത്
4: ബോഡി? ബോഡി
5: ശവം.
4: ആ ശവം കുളിക്കാൻ പോയി. കുളിപ്പിക്കാൻ കൊണ്ടുപോയെന്ന്. ഇതൊക്കെ ഞാൻ പറഞ്ഞെങ്ങനെ ശരിയാവാ?
8: രാമൂട്ടി എത്തിയോ? കുളിപ്പിച്ചു മാറല്ല ഡ്രസ്സാ.
4: അയ്യോ, ഞാൻ കുളിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല, ഡ്രസ് മാറിയേക്കാം. ഒരു മരണ വീടല്ലേ
5: നിനക്കല്ല, ശവത്തിന്.
4: പിന്നെ ശവം കുളിച്ച് ഡ്രസ് മാറി ഇപ്പൊ ഷോപ്പിങ്ങിന് പോകാൻ പോവല്ലേ?
2: VIPയോ? കത്തവരെ കാർ IPL.
4: എനിവേ, നൈസ് മെറ്റീരിയൽ. രാമകുട്ടി, രണ്ടു മണിക്കൂർ കഴിഞ്ഞ വെറുതെ കത്തിച്ചുള്ള സാധനോ?
2: ഇത് ചുമ്മാ വേസ്റ്റ് ആക്കണോ?
4: ഞാനിത് എന്റേതായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിനക്ക് വിരോധമുണ്ടോ? എന്റെ ഇത്ര പഴയതാണെന്നേ ഉള്ളൂ,
2: സെയിം കളറാ, ആരും അറിയില്ല.
5: എന്തേ?
4: നിന്റെ പെണ്ണിനെയും വളച്ചോണ്ട് ആ പാട്ടുകാരൻ വന്നേക്കണ്ട.
5: ഒരു ജോലി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് വേഗം തീർക്കാൻ നോക്കണം. അല്ല, വായിൽ നോക്കി നടക്കാനല്ല ഞാൻ നിൽക്കുക ശമ്പളം തരുന്നത്. താൻ കുറെ നേരം എന്റെ പുറകെ കിടക്കണം.
2: എവിടെയെങ്കിലും
4: അവനീ പ്രേമ നേരിയ സ്ഥലക്കടിച്ചു കയറി പ്രാന്തായതാണ്.
9: ഹലോ രാമൻകുട്ടി, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
5: മരിച്ചാളുടെ ബോഡി കുളിപ്പിച്ചോണ്ടിരിക്കുക, കുറച്ചുകഴിഞ്ഞാൽ പന്തലിലേക്ക് എടുത്ത് പിന്നെ വൈകിട്ട് 5 മണിക്ക് ദഹിപ്പിക്കും. ഇനി അങ്ങേക്ക് ഇഷ്ടമായില്ലെങ്കിൽ അങ്ങനെ തന്നെ വെച്ചിട്ട് ഞങ്ങൾ മാറിന്നോളാം.
9: അല്ല, എന്താ ഇത്ര ഗൗരവത്തില്?
5: പിന്നെ മരിച്ചു വീട്ടിലിപ്പോ ഇങ്ങനെ ചിരിച്ചോണ്ടിരിക്കണോ?
10: എന്റെ രാമൻകുട്ടി.
5: തന്റെ രാമൻകുട്ടിയോ? ഞാൻ അച്ചുവാണ്ട രാമൻകുട്ടിയാ.
10: എന്നാ അച്ചുവാടിന്റെ രാമൻകുട്ടി? ഈ നിരാശാ കാമുവിന്റെ ഭാവം തനിക്ക് ഒട്ടും ചേരുന്നില്ല കേട്ടോ. രാമൻകുട്ടിക്ക് എന്നേക്കാൾ എത്രയോ നല്ല പെൺകുട്ടികളെ വേറെ കിട്ടും. ഈ വാശിക്കൊരു സുന്ദരി കൊച്ചിനെ തന്നെ പ്രേമിച്ചു കെട്ടണം, അതല്ലേ വേണ്ടത്?
9: അതെ, ഇവൾക്കൊരു തിരിച്ചടി കൊടുക്കേണ്ട അത്യാവശ്യം.
5: എക്സ്ക്യൂസ് മീ, എനിക്ക് തനിച്ചൊരു കാര്യം പറയാൻ. ഒന്ന് വിടുന്ന്.
9: എന്താ?
5: എനിക്ക് തനിച്ചൊരു കാര്യം പറയാനുള്ളത് ആ കുട്ടിയോടാ. തന്നോടൊക്കെ അല്ലെങ്കിൽ വേണ്ട. ചേട്ടാ, ചേട്ടൻ വീട്ടിൽ പോണെന്ന് പറഞ്ഞില്ലേ? ഇയാള് വലിയ പാട്ടുകാരനാ, നന്നായിട്ട് രാമായണവും വായിക്കും.
11: പറ്റൊരാളെ നോക്കിയിരിക്കുകയായിരുന്നു, ഞാൻ പോയിട്ട് സന്ധിക്കൂര.
5: സന്ധിക്കൊന്നും വരണ്ട, ഇയാൾ എന്നെ വായിച്ചു തീർത്തോളൂ.
9: അല്ല, പാൻഡ് രാമായണം?
5: പാൻഡ് രാമായണോ? ഇത് അധ്യാത്മ രാമായണ. ആ കളശം അഴിച്ചിട്ട്, അല്ല ഷൂസ് അഴിച്ചിട്ട് ഇരുന്നു.
9: വലിയ
5: ഇരുന്നോളൂ,
11: ഇരുന്നോളൂ.
5: മലയാള ഭാഷ ശരിക്കറിയാലോ. വായിച്ചോളൂ, വായിച്ചോളൂ.
12: പവനൊരു കൃപയോട് പറഞ്ഞു കേൾപ്പിക്കയോ.
5: അതെ, ഞാൻ പെണ്ണുകെട്ടി ജീവിക്കണോ സന്യാസിയായിട്ട് ജീവിക്കണോന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാ, ഇയാളല്ല. ഒരാൾക്ക് ജീവിക്കണമെങ്കിൽ കൂടെ ഒരു പെണ്ണ് വേണമെന്ന് നിയമമൊന്നുമില്ല ഇവിടെ. എന്റെ അച്ചോട്ടൻ ഭാര്യയോടത്ത് ജീവിച്ചത് ഒരു മാസമാ, എന്നിട്ട് അച്ചോട്ടൻ എന്താ ഇപ്പഴും ജീവിക്കുന്നില്ലേ? ഏഴത്തേമ്മ മരിച്ചതിന് ശേഷം അച്ചോട്ടൻ എന്താ വേറെ പെണ്ണ് കെട്ടാത്തെ? ഒന്ന് നഷ്ടപ്പെട്ടാൽ ഉടനെ മറ്റൊന്ന് നേടിയെടുക്കുക, അങ്ങനെ ഒരു ശീലം ഞങ്ങളുടെ തറവാട്ടിൽ ആർക്കും ഇല്ല. ഈ രാമൻകുട്ടിക്ക് തീരെയില്ല, മനസ്സിലായോ?

സംതൃപ്തി എന്നത് ഒരു മാനസികാവസ്ഥയാണ്. അതുണ്ടാക്കുന്ന അനുഭൂതി നിസ്സാരമല്ല. ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം. അല്ലാത്ത പക്ഷം അത് ചെയ്തിട്ട് കാര്യമില്ല എന്ന് തോന്നും. എന്തു നല്ല കാര്യം ചെയ്യുമ്പോഴും സംതൃപ്തി അനുഭവിക്കാൻ മനുഷ്യന് കഴിയണം. ഏറ്റവും കൂടുതൽ സംതൃപ്തി എപ്പോഴാണ് അനുഭവിക്കുക എന്ന് ചോദിച്ചാൽ, വിലക്കുകളേതുമില്ലാത്ത സ്വാതന്ത്ര്യത്തോടുകൂടിയ ആനന്ദം അനുഭവിക്കുമ്പോഴാണെന്ന് പറയേണ്ടതായി വരും. സിറോട്ടോണിൻ എന്ന രാസപദാർത്ഥമാണ് മനുഷ്യന് ഏത് കാര്യത്തിലും സംതൃപ്തി ഉണ്ടാക്കി തരുന്നത്. ആ രാസപദാർത്ഥത്തിനുണ്ടാവുന്ന വ്യത്യാസം സംതൃപ്തിയുടെ കാര്യത്തിൽ കുറവുണ്ടാക്കി എന്ന് വരും. ചെയ്യുന്ന ജോലിയിൽ, ഉറക്കത്തിൽ, ഭക്ഷണത്തിൽ, ലൈംഗികതയിലൊക്കെ മനുഷ്യന് സംതൃപ്തി കിട്ടണം. അങ്ങനെ വരുമ്പോഴേ ജീവിതം പൂർണവും സാർത്ഥകവുമാവൂ എന്ന് മറന്നുപോകരുത്. ഒരു കാലഘട്ടത്തിൽ സ്കൂൾ കുട്ടികളുടെ ഇടയിൽ ഉത്സാഹപൂർവം പടർന്നു പന്തലിച്ചിരുന്ന ഒന്നാണ് സ്കൗട്ട് പ്രസ്ഥാനം. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രസ്ഥാനമായി ഇതെന്നും നിലനിൽക്കുന്നു. സ്കൗട്ടുകളുടെ ഒരു പ്രധാന നിയോഗം ഇതാണ്: ഡു എ ഗുഡ് ടേൺ ഡെയിലി. അതായത്, ഓരോ ദിവസവും ഒരു നല്ല കാര്യം ചെയ്യുക. ദിനാന്ത്യത്തിൽ ഒരു ബോയ് സ്കൗട്ട് അല്ലെങ്കിൽ ഒരു ഗേൾ ഗൈഡ് സ്വയം ചോദിക്കുന്ന ചിന്ത ഇതാണ്: ഇന്ന് ഞാൻ ഏത് നല്ല കാര്യമാണ് ചെയ്തത്? ഒരാൾ ചോദിക്കുന്നു എന്ന് കരുതൂ, നല്ല കാര്യങ്ങൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ആ ചോദ്യത്തിന് എങ്ങനെയാണ് മറുപടി പറയാനാവുക? ഈ ലോകത്ത് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ട്? റോഡിൽ കിടക്കുന്ന ചപ്പുചവറുകൾ എടുത്തു മാറ്റുന്നത് നല്ല കാര്യം. വയോജനങ്ങളെ റോഡ് മുറിച്ചു കിടക്കാൻ സഹായിക്കുന്നതും നല്ല കാര്യം. ഒരു യാചകനെയെങ്കിലും പുനരധിവസിപ്പിക്കുന്നത് വളരെ നല്ല കാര്യം. സഹോദരന്റെ മുഖത്ത് നോക്കി ചിരിക്കുന്നത് നല്ല കാര്യം. രണ്ടുപേർ തമ്മിലുള്ള വഴക്കിലോ തർക്കത്തിലോ ഇടപെട്ട് തീർപ്പുണ്ടാക്കുക എന്നതും വളരെ നല്ല കാര്യം. അങ്ങനെ എത്ര നല്ല കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട്! അതിലൂടെ സംതൃപ്തി നേടിയെടുക്കാനുണ്ട്. പണം കിട്ടുന്നത് മാത്രമാണ് സംതൃപ്തി എന്ന് കരുതരുത്. സംതൃപ്തമായ ജീവിതം നയിക്കാൻ പണം ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്നും മറന്നുപോകരുത്.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചു പൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന് സുഗന്ധവാഹിയായ ഒരു ഇളം കാറ്റു. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടടുക്കി പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

0: നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി സാംസ്കാരിക ഇടങ്ങൾ.
1: സാംസ്കാരിക ഇടങ്ങൾ.

സാംസ്കാരിക ഇടത്തിൽ ഇന്ന് മട്ടാഞ്ചേരി കൊട്ടാരത്തെ കുറിച്ച് കേൾക്കാം. ഒരു ഡച്ച് കൊട്ടാരമാണ് മട്ടാഞ്ചേരി കൊട്ടാരം. കൊച്ചിയിലെ രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങളും പ്രദർശനങ്ങളും ചിത്രീകരിക്കുന്ന കേരള ചുവർ ചിത്രങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. ഡച്ച് കൊട്ടാരം എന്ന പേരുണ്ടെങ്കിലും കൊച്ചി രാജ്യത്തിന് സമ്മാനമായി പോർച്ചുഗീസ് സാമ്രാജ്യമാണ് കൊട്ടാരം നിർമ്മിച്ചത്. ക്ഷേത്രം കൊള്ളയടിച്ചതിന് ശേഷം രാജാവിനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയാണ് കൊട്ടാരം നിർമ്മിച്ചതെന്നും കഥയുണ്ട്. എന്തായാലും 1663 ഡച്ചുകാർ മട്ടാഞ്ചേരി കീഴടക്കുകയും കൊട്ടാരം അധീനതയിലാക്കുകയും ചെയ്തു. പിന്നീട് ഈ പ്രദേശം ഹൈദരലി കീഴടക്കി. അതേ തുടർന്ന് മട്ടാഞ്ചേരി കൊട്ടാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായി. നാലുകെട്ട് ശൈലിയിൽ പരമ്പരാഗത കേരളീയ വാസ്തുവിദ്യാ ശൈലിയിൽ നടുമുറ്റത്തോടുകൂടിയ ചതുരാകൃതിയിലുള്ള ഘടനയാണ് കൊട്ടാരത്തിനുള്ളത്. ഹൈന്ദവ ക്ഷേത്രകലയുടെ മികച്ച രീതിയിലുള്ള ചുവർ ചിത്രങ്ങൾ കൊണ്ട് അലങ്കൃതമാണ് ഈ കൊട്ടാരം. 1864 മുതലുള്ള കൊച്ചി രാജാക്കന്മാരുടെ ഛായാചിത്രങ്ങൾ കൊറോണേഷൻ ഹാളിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നു. പാശ്ചാത്യ ശൈലിയിൽ പ്രാദേശിക കലാകാരന്മാരാണ് ചിത്രങ്ങൾ വരച്ചിരിക്കുന്നത്. ഹാളിന്റെ സീലിംഗ് വുഡ്ക്രാഫ്റ്റിൽ ഫ്ലോറൽ ഡിസൈനിംഗ് കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. കൊട്ടാരത്തിലെ മറ്റ് പ്രദർശന വസ്തുക്കളിൽ ഒരാനക്കൊമ്പ്, ഹൗഡ, രാജകുടകൾ, വസ്ത്രങ്ങൾ, നാണയങ്ങൾ, സ്റ്റാമ്പുകൾ, ഡ്രോയിങ്ങുകൾ എന്നിവ ഉൾപ്പെടുന്നു. 1568 പണികഴിപ്പിച്ച പരദേശി സിനഗോഗും ഇതിനടുത്തുണ്ട്. മട്ടാഞ്ചേരി കൊട്ടാരത്തിനും പരദേശി സിനഗോഗിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പഴയന്നൂർ ഭഗവതി ക്ഷേത്രം കൊച്ചി രാജകുടുംബത്തിലെ പരദേവതയാണ്. തച്ചുശാസ്ത്രപരമായ ഒട്ടേറെ പ്രത്യേകതകളുള്ള കൊട്ടാരമാണ് ഇത്. കേരളീയവും പാശ്ചാത്യവുമായ തച്ചുശാസ്ത്ര രീതികളുടെ സങ്കരം. കൃഷ്ണക്ഷേത്രവും ശിവക്ഷേത്രവും കൊട്ടാരത്തിനകത്തു തന്നെയുണ്ട്. ചുവർ ചിത്രങ്ങളിൽ രാമായണ കഥ പൂർണമായും വിന്യസിച്ചിരിക്കുന്നു. ശിരസിലണിയാത്ത കിരീടത്തിന്റെ ഓർമ്മ കൂടിയാണ് മട്ടാഞ്ചേരി കൊട്ടാരം. 18-ാം നൂറ്റാണ്ടിന്റെ 2-ാം ദശകം തൊട്ട് കൊച്ചി രാജാക്കന്മാർ കിരീടം തലയിൽ അണിയാറില്ല. പെരുമ്പടപ്പിലെ ചിത്രകൂടത്തിൽ വച്ചായിരുന്നു അരിയിട്ടു വാഴ്ച നടത്തിയിരുന്നത്. ചിത്രകൂടത്തിലെ ആധിപത്യം നഷ്ടപ്പെട്ടതോടെ ചിത്രകൂടത്തിൽ വച്ചേ കിരീടം ധരിക്കൂവെന്ന് ശപഥം ചെയ്തു. ചിത്രകൂടം വീണ്ടെടുക്കാനായില്ല. പിന്നെ കൊച്ചി രാജാക്കന്മാർ കിരീടം ചൂടിയിട്ടുമില്ല. ആഘോഷവേളയിൽ പോലും മടിയിൽ വെച്ചുകൊണ്ടിരിക്കാറേയുള്ളൂ.

ശാരീരിക ആരോഗ്യത്തെ കുറിച്ച് കുഞ്ഞു ക്ലാസ് മുതലേ ചെറിയ ചെറിയ പാഠങ്ങൾ പഠിക്കുന്നുണ്ട്. വ്യായാമത്തിന്റെ ആവശ്യകത, പോഷകാഹാരക്കുറവുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വൃത്തി, പകർച്ചവ്യാധികൾ തുടങ്ങി പല കാര്യങ്ങളും പഠിക്കുന്നതിന്റെ ഫലമായിട്ടാണ് അതെല്ലാം ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പിൽക്കാല ജീവിതത്തിൽ പാലിക്കാനാവുന്നത്. എന്നാൽ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച് ലളിതമായി മനസ്സിലാക്കാൻ പര്യാപ്തമായ പാഠങ്ങളൊന്നും പാഠപുസ്തകങ്ങളിലുമില്ല, മാതാപിതാക്കൾ പകർന്നുകൊടുക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ മനസ്സിനെ കുറിച്ച് പോലും മിഥ്യാധാരണകൾ മുതിർന്നാലും വച്ചു പുലർത്തുന്ന സ്ഥിതി ഉണ്ടാകുന്നു. പെരുമാറ്റത്തിൽ കൃത്യമായ സ്വാധീനമുണ്ടാക്കാൻ തീർച്ചയായും മാനസികാരോഗ്യ പാഠങ്ങളിലൂടെ സാധിക്കും. പ്രശ്നങ്ങൾ പരിഹരിക്കാനും തീരുമാനമെടുക്കാനുമുള്ള കഴിവുകൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? നിരാശയുടെയും വിഷാദത്തിന്റെയും ഉറവിടം എന്താണ്? ആത്മഹത്യയുടെ മനഃശാസ്ത്രം എന്താണ്? തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവ് അതിനെയെല്ലാം അതിജീവിക്കാൻ സഹായിക്കും. അറിവില്ലായ്മയാണ് അപകടങ്ങൾക്ക് നിദാനം. പോഷകത്തിന്റെ അനിവാര്യത അറിയുന്നതിലൂടെ മാത്രമേ അതിനനുസരിച്ചുള്ള ഭക്ഷണം കണ്ടെത്താൻ കഴിയൂ എന്നതുപോലെയാണിത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ മാനസിക പ്രശ്നമായിരിക്കുന്നത് വിഷാദമാണ്. രണ്ടാമത്തേത് ആത്മഹത്യയും മൂന്നാമത്തേത് ആസക്തി രോഗവുമാണ്. ഇത് ഇന്ന് മുതിർന്നവരുടെ മാത്രമല്ല, കുട്ടികളുടെയും പ്രശ്നമാണ്. മാനസിക രോഗങ്ങൾക്ക് നേരെയുള്ള സാമൂഹിക മനോഭാവവും കാലമിത്ര പുരോഗമിച്ചിട്ടും പോസിറ്റീവായിട്ടില്ല. കുട്ടിക്കാലം മുതലേ മാനസികാരോഗ്യത്തെക്കുറിച്ച് ശാസ്ത്രീയമായ അവബോധം ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന്റെ എല്ലാം പിന്നിലുള്ള പ്രഥമ കാരണം. ശാരീരിക ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നതുപോലെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ച കാര്യങ്ങളും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. രക്ഷാകർത്താക്കൾ കുട്ടികളോട് ശാരീരിക ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നത് പോലെ മാനസികാരോഗ്യത്തെക്കുറിച്ചും സംസാരിക്കണം. കൈ നന്നായി കഴുകിയിട്ട് വേണം ഭക്ഷണം കഴിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ പ്രാധാന്യം മനസ്സ് റിലാക്സ് ചെയ്തിട്ട് വേണം പഠിക്കേണ്ടത് എന്ന് പറയുന്നതിലുമുണ്ട്. കുളിക്കുന്നത് ശരീരത്തിന് ഉഷാറുണ്ടാക്കും എന്ന് പറയുന്നത് പോലെ ചിരിക്കുന്നതും സന്തോഷിക്കുന്നതും മനസ്സിനെ ഉന്മേഷഭരിതമാക്കുമെന്നും ഓർമ്മിപ്പിക്കണം. ശരീരം പോലെ പ്രാധാന്യമുള്ളതാണ് നമ്മുടെ ബൗദ്ധിക തലവും. ബൗദ്ധിക തലത്തെ വിസ്തൃതമാക്കാനുള്ള

റഹ്മാനിയ. ഉച്ചസ്ഥായി ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദയത്തിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

കോകിലങ്ങൾക്ക് അസൂയ തോന്നും വിധം കളമൊഴിയായി ഉതിരും ഗാനധാരകൾ. വാണി ജയറാമിന്റെ ആലാപന മാധുര്യം. നമസ്തേ മലയാളത്തിൽ കേൾക്കാം കോകിലവാണി. വാണി ജയറാം ആലപിച്ച ഒരു ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

നമസ്തേ മലയാളത്തിൽ എനിക്ക് കേൾക്കാം. തിരശീല, ആദ്യകാല ചലച്ചിത്രങ്ങളെ കുറിച്ച് ഒരു ഓർമ്മപ്പെടുത്തൽ. നീല പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ പി സുബ്രഹ്മണ്യം നിർമ്മിച്ച് ആന്റണി മിത്രദാസ് സംവിധാനം ചെയ്ത ചിത്രമാണ് ബാല്യസഖി. കഥയും സംഭാഷണവും രചിച്ചത് കെ പി കൊട്ടാരക്കരയായിരുന്നു. എം എസ് മണിയുടെ ക്യാമറ, പി ഭാസ്കരനും തിരുനയനാർ കുറിച്ചി മാധവൻ നായരും രചന നിർവഹിച്ച 11 പാട്ടുകൾക്ക് ബ്രദർ ലക്ഷ്മൺ ഈണം പകർന്നു. കമുകര പുരുഷോത്തമൻ, പി ലീല, ശ്യാമള, കുമരേശൻ എന്നിവരായിരുന്നു ഗായകർ. 1954 ഡിസംബർ 23 തീയതി പ്രദർശനത്തിനെത്തിയ ചിത്രത്തിൽ പ്രേം നസീർ, വഞ്ചിയൂർ മാധവൻ നായർ, മുത്തയ്യ, എസ് പി പിള്ള, മിസ് കുമാരി, കുമാരി തങ്കം, ആറന്മുള പൊന്നമ്മ, വിജയം, അടൂർ പങ്കജം, വീരൻ, കൃഷ്ണൻ തമ്പി, ബഹദൂർ, എൻ കുട്ടൻപിള്ള, ജോസ് പ്രകാശ്, മാസ്റ്റർ ഹരി, മാസ്റ്റർ മണി, മാസ്റ്റർ രവി, ബേബി ഇന്ദിര, ബേബി സുശീല മണി എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ചിത്രസന്നിവേശം കെ ഡി ജോർജ്, ശബ്ദലേഖനം വി സി ഐസക്, കലാ സംവിധാനം എം വി കൊച്ചാപ്പു. തിരശീലയിൽ ഇപ്പോൾ കേൾക്കാം ബാല്യസഖി എന്ന ചിത്രത്തിലെ ഒരു ഗാനം.

നിൽക്കാൻ ഒരു തറ, പിന്നിൽ ഒരു മറ, മുന്നിൽ നിങ്ങൾ എങ്കിൽ നാടകമായി. പറമ്പുകളിൽ നിന്ന് ജീവരക്തം ഉൾക്കൊണ്ട് അരങ്ങിന്റെ വെള്ളി വെളിച്ചങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഡിജിറ്റൽ വിധി വരെയുള്ള വളർച്ച. നാടകം, നാടകാന്തം, കവിത്വം, നാടകമേ ഉലകം, ജീവിതമൊരു നാടകം എന്നു തുടങ്ങി എത്രയോ പ്രയോഗങ്ങൾ ജീവിതത്തെ അരങ്ങിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് ആടിത്തിമിർത്ത അനുഭവങ്ങൾ എത്ര, പ്രതിഷേധങ്ങൾ, പ്രതികരണങ്ങൾ, ആഹ്വാനങ്ങൾ, അതിനൊക്കെ നാടകത്തോളം പോന്ന കല വേറെയില്ല തന്നെ. ഉത്സവ പറമ്പുകളെ ഇന്നും ഉത്സാഹഭരിതമാക്കുവാൻ നാടകങ്ങൾ തന്നെ വേണം. നാടകം ഏറെ മാറി പരീക്ഷണങ്ങളിൽ നിന്ന് പരീക്ഷണങ്ങളിലേക്ക്, അവിടെ നിന്ന് അതിനൂതന സാങ്കേതികത്വത്തിന്റെ തട്ടകങ്ങളിലേക്ക് നാടകം വളരുന്നു. എന്നാലും അന്ന് പറമ്പുകളിൽ ഇരുന്ന് കണ്ട നാടകത്തിന്റെ ശക്തി ഗൃഹാതുരതകളിലേക്ക് ഒന്നോടിയെത്താൻ ഒരു പാട്ട്. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടകഗാനം.

ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ വനിതാ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ്? ശരി ഉത്തരം 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്.

നമസ്തേ മലയാളത്തിൽ ഇനി പ്രണയ സരോവര തീരം. പ്രണയത്തിന്റെ സൗഗന്ധികങ്ങൾ ഹൃദയത്തിന്റെ വഴിത്താരകളിൽ വീണുകിടക്കുന്നു. ഹർഷോന്മാദത്തിന്റെ കായാമ്പൂവുകൾ ഹൃദയത്തുടിപ്പുകൾക്ക് ദലമർമ്മരങ്ങളുടെ താളം. കാതുകളിൽ എപ്പോഴും അജ്ഞാതമായ ഏതോ ആകാശവീഥിയിൽ നിന്നൊഴുകി വരുന്ന പുല്ലാങ്കുഴൽ നാദം. പനീർ പൂക്കളുടെ മണം. നാവിലെപ്പോഴും രുചിക്കുന്നതെന്തോ തിരിച്ചറിയാനാകാത്ത മധുര മുമ്പരമോ. പ്രിയതേ, തിരിച്ചൊന്ന് മരുളിയില്ലെങ്കിലും നീ അരികിലുണ്ടെങ്കിൽ സ്വസ്ഥമാണ് ഹൃദം. ഇത്രമേൽ മണമുള്ള, ഇത്രമേൽ ചാരുതയാർന്ന മറ്റെന്താണ് ഈ ഭൂമിയിലുള്ളത്? പ്രണയത്തിന്റെ വാഴ്ത്തുകൾ കൊണ്ട് പുഷ്പസുരഭിലമായിരിക്കുന്ന ഭൂമി. പ്രണയ സരോവരത്തിൽ കേൾക്കാം ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ. അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വാതന്ത്ര്യവും സ്വച്ഛന്ദവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്തു കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: സിനിമാ ശബ്ദരേഖ.
2: ശ്രോതാക്കളുടെ പ്രിയ സിനിമകളുടെ ശബ്ദരേഖ കേൾക്കാം.
0: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്ന ചിത്രം ഞാൻ പ്രകാശൻ. സംവിധാനം സത്യനന്ദിക്കാട്. കഥ ശ്രീനിവാസൻ. നിർമ്മാണം സേതു മണ്ണാർക്കാട്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഷാൻ റഹ്മാൻ. അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ, ശ്രീനിവാസൻ, അഞ്ജു കുര്യൻ, നിഖില വിമൽ, ദേവിക സഞ്ജയ്, കെ പി എസ് സി ലളിത, അനീഷ് ജി മേനോൻ, അപർണദാസ്, രമ്യ സുരേഷ് തുടങ്ങിയവർ.
3: ഈ ഭൂഗോളം ആലങ്ങാട് അച്യുതൻ മാഷ് ക്ലാസ് മുറിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. മാഷ് ഇന്നില്ല. മകൻ പ്രകാശനാണിപ്പോ ഇത് ഉപയോഗിക്കുന്നത്. താൻ പോകാൻ ഉദ്ദേശിക്കുന്ന വിദേശ രാജ്യങ്ങളുടെ മാപ്പ് നോക്കി വെള്ളമിറക്കാൻ.
4: ഇന്ന് ഇത്രയും മതി. ഇനി പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കുമ്പോ ഞാൻ പറയാം.
3: ഡോക്ടർ ആവാനാണ് പ്രകാശൻ ആഗ്രഹിച്ചത്. പക്ഷെ നേഴ്സ് ആവാനേ കഴിഞ്ഞുള്ളൂ. പാസ്സായി കഴിഞ്ഞപ്പോ നേഴ്സിന്റെ ജോലിക്ക് ഡിഗ്നിറ്റി പോരാന്നൊരു തോന്നൽ.
4: തെങ്ങേ കയറി ഒരു തേങ്ങ ഇടാൻ പറഞ്ഞാ കേക്കില്ല.
5: തേങ്ങ കയറാനല്ല ഞാൻ ഡിഗ്രി എടുത്തത്.
4: എല്ലാ മാസവും ഇവിടെ തേങ്ങ ഇടാൻ വരാറുള്ള സതീശൻ എമ്മേക്കാരനല്ലേ?
5: സതീഷിന്റെ അച്ഛനും തെങ്ങേറ്റക്കാരനാ. എന്റെ അച്ഛൻ സ്കൂൾ മാഷായിരുന്നു. ആ വ്യത്യാസമുണ്ട്. അമ്മയെന്ന് പറഞ്ഞിട്ടുണ്ട്. നമസ്കാരം.

പ്രകാശൻ ഒഴികെ ആ വീട്ടിലുള്ള എല്ലാവരും എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്യുന്നവരാണ്. ചേട്ടത്തി തയ്ക്കും, അമ്മ സഹായിക്കും. ചേട്ടൻ പ്രദീപൻ ഒരു പലചരക്ക് കട നടത്തുകയാണ്. പക്ഷെ പ്രകാശൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കാറേയില്ല. പ്രകാശനൊരു ചേച്ചിയും കൂടിയുണ്ട്, ഉഷ. ദുബായിൽ ഡ്രൈവറായിരുന്ന വസന്തനാണ് ഉഷയുടെ ഭർത്താവ്. കഴിഞ്ഞ തവണ നാട്ടിൽ വരുമ്പോ ദുബായിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് വസന്തൻ ഒരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി. അതിന് സമ്മാനമടിച്ചത് 6 കോടി രൂപ. അന്ന് മുതൽ ഒരു കോടീശ്വരനാണെന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമത്തിലാണ് വസന്തൻ.

0: കേരളത്തിൽ എല്ലായിടത്തും ധാരാളമായി കണ്ടുവരുന്ന ഒരിനം മലയാളിയുടെ പൊതു സ്വഭാവ പ്രകാശനമുണ്ട്.
1: വലിയ തറവാട്ടുകാരാ, എന്ത് കാര്യം സദ്യ
2: പോരാ?
1: അത് നല്ല സദ്യ ഉണ്ണാത്തോണ്ട് തോന്നുന്നു. സാമ്പാറിലെല്ലാ കഷ്ണങ്ങളും കൂട്ടുകറിക്കാണെ പുക വേണം, പായസത്തിനാണെ മധുരം പോരെ.
0: പ്രകാശൻ എന്ന പേര് പഴഞ്ചനായി തോന്നിയതുകൊണ്ട് ഈയിടെ അതൊന്ന് മാറ്റി ഗസറ്റിൽ പബ്ലിഷ് ചെയ്ത് പി ആർ ആകാശ് എന്നാക്കി. ഭാവി പ്രതീക്ഷകളൊന്നുമില്ലാത്ത പി ആർ ആകാശിന്റെ ജീവിതം ഇവിടം മുതൽ തകിടം മറിയുകയാണ്. ഇത് സലോമി. നഴ്സിംഗിന് പഠിക്കുമ്പോൾ പ്രകാശന്റെ ജൂനിയറായിരുന്ന സലോമിയെ ഒരു പുളിങ്കൊമ്പാണെന്ന് കരുതി പ്രകാശൻ കയറി പിടിച്ചതായിരുന്നു. അങ്ങനെയല്ലെന്നറിഞ്ഞ നിമിഷം അവളെ കൈവിടുകയും ചെയ്തു. പക്ഷെ വിധി അവളെയും കൊണ്ട് പ്രകാശന്റെ അടുത്തേക്ക് വരികയാണ്.
3: സലോമി ബാംഗ്ലൂരിലെ നഴ്സാണ്, പ്രകാശനല്ലേ?
4: കളിയാക്കിയതാണെങ്കിലും സംശയം കറക്റ്റാ. ഞാനിപ്പോ പ്രകാശനല്ലേ, ആകാശ്, പി ആർ ആകാശ്. ഗസറ്റിലൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്.
3: അയ്യോ, ആ സാധനം ഞാൻ കണ്ടിട്ടില്ല. ആള് പഴയ തന്നെയല്ലേ?
4: സലോമി, ഞാൻ വിളിക്കാതിരുന്നത്.
3: നമ്പർ ഡിലീറ്റ് ആയി പോയി. സലോമി വിളിച്ചപ്പോ ഫോൺ സൈലന്റിലായിരുന്നു. ഇങ്ങനെ കുറെ നാളുകൾ മൊബൈൽ ഫോണിന്റെ കൂടെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വേറെ എന്തെങ്കിലും പറ.
4: ഇനിയിപ്പം സത്യം പറഞ്ഞിട്ട് കാര്യമില്ല. സലോമി വിശ്വസിക്കില്ല. ബാംഗ്ലൂർന്ന് പോകുന്നു.
3: വീടൊക്കെ എളുപ്പത്തിൽ കണ്ടുപിടിച്ചു. ഈ ഏരിയയിലുള്ള ഏറ്റവും വലിയ ദുഷ്ടന്റെ വീട് ഏതാണെന്ന് ചോദിച്ചപ്പോ എല്ലാരും പറഞ്ഞു
4: തന്നു.
3: ബുദ്ധിമുട്ടിക്കാനൊന്നും വന്നതല്ല, എല്ലാ ഫ്രണ്ട്സിനും ഒന്ന് കാണണം തോന്നി വന്നു. യാത്ര പറയാൻ എനിക്ക് ജർമ്മനിയിൽ ജോലി കിട്ടി. നഴ്സായിട്ട് തന്നെ ഇപ്പൊ ഞാൻ നാട്ടിലാ. അധികം വൈകാതെ
4: പോകും.
3: അതൊക്കെ ശരിയായി.
4: എങ്ങനെ?
3: ശ്രമിച്ചു, കിട്ടി, അത്രേ ഉള്ളു. ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് പോയി. കാശൊക്കെ കുറച്ച് കടായി, അത് കുഴപ്പമില്ല. അവിടുത്തെ ഒരു 4 മാസം ശമ്പളം കൊണ്ട് വീട്ടാവുന്നല്ലോ. ഇവിടുത്തെ പോലെയല്ല, അവിടെ മാസം 3000 യൂറോ അല്ലേ ശമ്പളം?
4: 3000 യൂറോ എന്ന് പറഞ്ഞ ഇവിടുത്തെ എത്ര?
3: 3 ലക്ഷം
4: ഒരു മാസം.
0: അങ്ങനെയാണ് പ്രകാശന്റെ ഉറക്കം പോയത്. ജർമ്മനി, താൻ എത്രയോ കാലം സ്വപ്നം കണ്ട നാടും ജോലിയും, മാസം 3 ലക്ഷം രൂപ ശമ്പളം. നിസ്സാരക്കാരിയായ സലോമി അത് നേടിയിരിക്കുന്നു. പ്രകാശനത് താങ്ങാനായില്ല. എങ്ങനെയും ജർമ്മനിയിലെത്തണം. തലങ്ങും വിലങ്ങും ആലോചിച്ചു. ഒടുവിൽ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു. ഗോപാൽജി, അച്ഛന്റെ പഴയ സ്റ്റുഡന്റ്. നഗരത്തിൽ അന്യസംസ്ഥാന തൊഴിലാളികളുടെ ഏജന്റാണിപ്പോ. ഒരുപാട് പരിചയക്കാരുണ്ട്. എന്തായാലും തൊഴിൽ രംഗത്തല്ലേ. ഗോപാൽജി വിചാരിച്ചാൽ എന്തെങ്കിലും ഒരു വഴി തുറക്കാതിരിക്കില്ല. പ്രകാശം, നീ എന്താ ഇവിടെ? ഒരു ബാഗൊക്കെ ആയിട്ട് കാശിക്ക് പോവാണ്.
4: ഗോപാൽജി ഒന്ന് കാണാമെന്ന് അന്വേഷണം പറഞ്ഞു. പുലർച്ചയ്ക്ക് ഈ കവലയിലുണ്ടാവും.
5: ഇവിടെ മാത്രമല്ല, വേറെ 2-3 പോക്കറ്റുകൾ ഉണ്ട്. പല പല സ്ഥലങ്ങളിൽ ഈ പണിക്കാരെ അയച്ച് തീരുന്നവരെ നിന്ന് തിരിയാൻ നേരം കിട്ടില്ല. പ്രകാശം പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലും വാ.
4: അല്ല ഗോപാൽജി, ഒരു അത്യാവശ്യ കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇത്ര പുലർച്ചയ്ക്ക് ഞാൻ ഇവിടെ കാത്തു.
6: നിങ്ങൾ എന്താണ് നമ്മളോട് ഹിന്ദിയിൽ പറഞ്ഞത്? നിങ്ങൾക്ക് മധുരം കുറച്ച് 2 ചായ അല്ലേ? അത് നമ്മൾ തരാന്ന്.
5: ബംഗാളികളോട് സംസാരിച്ച് വീട്ടിൽ ചെന്നാൽ ഇപ്പൊ ഇന്ത്യ വരൂ. അപ്പൊ പ്രകാശ,
4: പ്രകാശനല്ല ആകാശ്, പി ആർ ആകാശ്. ഞാൻ പറഞ്ഞില്ലേ എസ്റ്റി പരസ്യം ചെയ്ത് തീരുമാനിക്കും.
5: ആകാശോ ഭൂമിയോ എന്തെങ്കിലും ആവട്ടെ, നീ എന്തിനാണ് ഇപ്പൊ ജർമ്മനി പോകുന്നത്? നഴ്സുമാർക്ക് ഇവിടെ ജോലി കിട്ടും.
4: അതല്ല ഗോപാൽജി, ഒരു നേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലാദ്യം വരുന്ന എന്ത്? യൂണിഫോമൊക്കെ ഇട്ട് വെള്ളത്തുപ്പിയൊക്കെ വെച്ച് ഒരു മാലാക്ക, അത് നമ്മൾ ആണുങ്ങൾക്ക് ശരിയാക്കും.
5: പിന്നെന്തിനാണ് നീ നേഴ്സിംഗ് പഠിക്കാൻ പോയത്?
4: അന്നെനിക്ക് വിവരമില്ലല്ലോ.
5: ഇപ്പൊ വിവരമുണ്ടോ? പ്രകാശ,
4: ആകാശ്,
5: ഈ ജർമ്മനി പോക്കൊന്നും അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി അങ്ങോട്ടേക്ക് ആളെ അയക്കുന്നവരെ കണ്ടുപിടിച്ചാൽ തന്നെ ജർമ്മനിയിൽ ജോലി കിട്ടണമെങ്കിൽ ആദ്യം ജർമ്മൻ ഭാഷ പഠിക്കണം. ഓക്കെ, ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിലേ ജോബ് വിസ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ജർമ്മനിയിൽ ജോലിയുള്ള വല്ല നേഴ്സിനെയും കിട്ടണം. അവർക്കാണെങ്കിലേ ഫാമിലി വിസയിൽ ഭർത്താവിനെ കൊണ്ടുപോകാം.
0: നടക്കാത്ത കാര്യത്തിന് വേണ്ടി ചുറ്റിത്തിരിയാതെ നീ വേഗം നാട്ടിലേക്ക് വിട്ടോ.

0: പ്രകാശ് നീ പോയില്ലേ?
1: ഒരു തീരുമാനം എടുത്താൽ ഉറച്ചിരിക്കണ്ടേ ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിക്കാൻ തന്നെ തീരുമാനിച്ചു, അതിനെ പറ്റിയ സ്ഥലവും കണ്ടുപിടിച്ചു.
0: ജർമ്മൻ ഭാഷ പഠിക്കാൻ വേണ്ടി നീ ദിവസേന നാട്ടിൽ നിന്ന് ബസ്സിലൊന്ന് പോവോ?
1: ഇന്ന് പകല് മുഴുവൻ ഞാൻ അത് ആലോചിച്ചത്, അവസാനം ഒരു തീരുമാനത്തിലെത്തി.
0: എന്ത് തീരുമാനം
1: ഗോപാൽജി? ജർമ്മൻ ഭാഷ പഠിപ്പിക്കുന്നതിനടുത്ത് തന്നെ താമസിക്കാൻ നല്ല സ്ഥലങ്ങളുണ്ട്. പക്ഷെ ഈ സിറ്റിയിൽ വന്നിട്ട് ഞാൻ ഇങ്ങനെ വേറെ സ്ഥലത്ത് പോയി താമസിക്കും? ഗോപാൽജി ചിലപ്പോ അത് കണ്ടുപിടി വഴക്കു പറയും.
0: എന്തിനാ?
1: മുമ്പൊരിക്കൽ ഗോപാൽജി പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഗോപാൽജി 8-ാം ക്ലാസ് പഠിക്കുമ്പോ എല്ലാ കുട്ടികളും മലമ്പുഴ കാണാൻ പോകും, ഗോപാൽജി മാത്രം പോകും. ഇതറിഞ്ഞ എന്റെ അച്ഛൻ അച്യുത മാഷ് സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശെടുത്തു തരും. അങ്ങനെ ഗോപാൽജി മലമ്പുഴ കാണാം.
0: ഞാനിത് എപ്പോ പറഞ്ഞു?
1: അച്ഛൻ മരിച്ചിട്ടൊന്നും വീട്ടിൽ വന്നില്ലേ, അപ്പൊ പറഞ്ഞതാ. എനിക്കെല്ലാം ഓർമ്മയുണ്ട് ഗോപാൽജി. ആ അച്യുത മാഷിന്റെ മകൻ വേറെ എവിടെയെങ്കിലും താമസിച്ചാൽ ഗോപാൽജിക്ക് ഫീൽ ചെയ്യോ ഇല്ല?
0: ഫീൽ ചെയ്യോ.
1: അതുകൊണ്ടുള്ള സൗകര്യത്തിന് ഇവിടെ തന്നെ താമസിക്കാന്ന് വെച്ചു.
0: ഇവിടെയോ?
1: പിന്നല്ല, എനിക്ക് കട്ടിലും കിടക്കൊന്നും വേണ്ട, തറയായാലും മതി. ചപ്പാത്തി കൊടുന്ന ഗോപാൽജി.
0: ഇത് താഴെ ബംഗാളികൾ ഉണ്ടാക്കുന്നത്.
1: നമുക്കിനി ബംഗാളി മലയാളി എന്നുള്ള വ്യത്യാസം വേണ്ട, നമ്മളെല്ലാം ഒറ്റ കെട്ട. രണ്ട് ചപ്പാത്തി എനിക്കും കിട്ടും.
0: അതെ ഭുവനേശ്വർ.
2: ആ ഗോപാൽജി,
0: ദോ ചപ്പാത്തി ലാവനാ.
2: തീ
3: ഹലോ.
1: അയ്യോ, പണി കൂടുതലുണ്ടോ? ഈശ്വര, ഇനിയിപ്പ നിപ്പാൻ പറ്റുവാണോ? ആശുപത്രി പോണോ? ഞാൻ വരണോ? സിറ്റിയിലുണ്ട് ഞാൻ.
3: ഇന്ന് വന്നു?
1: ഇന്നെത്തിയതേ ഉള്ളൂ. പറ, ഞാൻ വരണോ?
3: വേണ്ട, വേണമെങ്കിൽ ഞാൻ പറയാം.
1: എങ്കിൽ നല്ലവണ്ണം പോസ്റ്റ് കടന്നോളൂ, ഞാൻ നാളെ വിളിക്കാം.
4: ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? ജർമ്മനി, സ്വിറ്റ്സർലാൻഡ്, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ലക്സംബർഗ്. ഇപ്പൊ നമ്മൾ മലയാളത്തിൽ ഒരാളുടെ പേര് എങ്ങനെ ചോദിക്കുക? താങ്കളുടെ പേര് എന്താകുന്നു? എന്റെ മറുപടി, എന്റെ പേര് ഇങ്ങനെ. ഇത് ജർമ്മനിൽ നമ്മൾ എങ്ങനെയാ ചോദിക്കുക? വി ഈസ്റ്റ് ഇയർ നാമ്. അതിന്റെ മറുപടി ഞാൻ പറയും, മൈൻ നാമ ഈസ്റ്റ് രാജ്മണി. വി ഈസ്റ്റ് ഇയർ നാമ്.
5: മൈൻ നാമ ഈസ്റ്റ് ധന്യ.
6: മൈ നാമ ഈസ്റ്റ് പിപ്പിൻ.
7: മൈ നാമ ഈസ്റ്റ് ആകാശ്, പി ആർ ആകാശ്.
8: ചേച്ചി, ചേച്ചിക്ക് ഫോൺ, അതിങ്ങോട്ട് എടുത്തോണ്ട് വാ.
3: ഹലോ,
1: പനി കുറവുണ്ടോ?
3: ആ, പനി മാറി. പ്രകാശൻ എന്താ ഇവിടെ വന്നത്?
1: അറിയില്ല, ഏതോ ഒരു ഉൾപ്രേരണ എന്നെ ഇവിടെ എത്തിച്ചു.
3: എന്ന് പറഞ്ഞ?
1: കാണുമ്പോ നേരിട്ട് പറയാം. ഇപ്പൊ എന്ത് ചെയ്യുന്നു?
3: ഞാൻ കുളിക്കാൻ പോണു.
1: എന്നാ സൂക്ഷിച്ചു കുളിച്ചോളൂ, ഞാൻ പിന്നെ വിളിക്കാം.
3: ഹലോ.
1: ഉള്ളിൽ എന്തോ ഒരു വിങ്ങല് പോലെ.
3: വിങ്ങലെന്ന് പറഞ്ഞാ എന്താ? വയറുവേദന?
1: മനസ്സിലുള്ളത് മുഴുവൻ ആരോടെങ്കിലും പറഞ്ഞിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന മനപ്രയാസമാണ് വിങ്ങൽ.
3: എങ്കിൽ പിന്നെ ആരോടെങ്കിലും പറഞ്ഞൂടെ?
1: അങ്ങനെ വല്ലവരോടും പറയാൻ പറ്റുന്നതല്ലേ?
3: പിന്നെ
1: എനിക്കറിയില്ല, സലോമി ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ. നാളെ പറ്റോ?
3: എവിടെ വെച്ച് കാണും?
1: അത് ഞാൻ നാളെ പറയാം. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീം. എത്ര വേഗത്തിലാണ് ഈ മെട്രോ റെയിലിന്റെ പണി തീർന്നത്! ആദ്യം നമ്മൾ ഈ ശ്രീധൻ സാറിനോട് നന്ദി പറയാം.
3: അയ്യോ, അദ്ദേഹത്തിന്റെ ഇവിടെ പൊന്നാനിയിലല്ലേ, ഈ ട്രെയിൻ ആ വഴി പോവില്ല.
1: ഇപ്പൊ പറയണ്ട, അത് പിന്നെ ഞാൻ കാണുമ്പോ പറഞ്ഞോളാം.
3: ഞാൻ വിചാരിച്ചിപ്പ പറയാ.
1: സത്യത്തിൽ നമ്മുടെ ജീവിതം തന്നെ ഒരു മെട്രോ ട്രെയിൻ പോലെയല്ലേ?
3: ആണോ?
1: പിന്നെ എവിടുന്നോ പുറപ്പെടുന്നു, ഏതൊക്കെയോ സ്ഥലത്ത് നിർത്തുന്നു, ആരൊക്കെയോ കയറുന്നു.
3: അയ്യോ, അങ്ങനെ എവിടുന്നോ അല്ല, ആലുവ എന്നാ പുറപ്പെടുന്നു. പിന്നെ തോന്നിയെടുത്തൊന്നും നിർത്തില്ല. ആലുവ കഴിഞ്ഞ പിന്നെ കമ്പനിപ്പടി, കളമശ്ശേരി, എടപ്പള്ളി, കലൂർ, അങ്ങനെ അങ്ങനെ.
1: പല ദിവസങ്ങളായി നീ ഉറങ്ങിയിട്ട്.
3: എന്ത് പറ്റി?
1: ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്ന കൂട്ടത്തിലാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട നോവല് കാട്ടാക്കട തണുപ്പന്റെ ചാക്കിലാപ്പെട്ട് പൂച്ച, അത് വായിക്കാൻ വേണ്ടി എടുക്കും, ഒരു പേജ് വായിക്കും, അടച്ചു വയ്ക്കും.
3: അതെന്താ?
1: അതാ ഞാൻ പറഞ്ഞു വിടുന്നത്. സലോമിക്ക് അറിയോ, ഞാൻ ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. ഇപ്പോ പുലർച്ചെ 3 മണിവരെ
7: പേപ്പറും പേനയായി വെറുതെ കുത്തിയിരിക്കും. ഒരു വരി കവിത പോലും പറ്റില്ല.
3: എന്നാ പിന്നെ ചെറുകഥ ഒന്ന് ട്രൈ ആയിരുന്നില്ലേ?
1: സലൂമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല.
3: എന്താ പ്രശ്നം?
1: പ്രശ്നം എന്താന്ന് വെച്ചാ
2: എന്റെ മനസ്സിന്റെ കൺട്രോളിലല്ല. വളച്ചൊഴിക്കാതെ കാര്യം പറയാം. സലൂമി എന്റെ പ്രശ്നം. സലൂമിയോടുള്ള സ്നേഹം എനിക്ക് അടക്കി നിർത്താൻ പറ്റുന്നില്ല. കണ്ണുള്ളപ്പോ അതിന്റെ വില അറിയത്തില്ല. സലൂമി പോവാന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്കറിയില്ല. സലൂമി ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ല.
1: ഇതിങ്ങനെയല്ലാതെ എങ്ങനെ പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ.
3: ഇപ്പോഴെങ്കിലും പറയാൻ തോന്നിയല്ലോ. സത്യം പറഞ്ഞ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല. മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പറയുമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അറിയോ?
7: പ്രകാശനല്ല, ആകാശ്. പി ആർ ആകാശ്.
3: സോറി.
7: നോ പ്രോബ്ലം.
2: വി ഗെറ്റ്സ് ദിയർ മിസ്റ്റർ ഗോപാൽ. അല്ലയോ ഗോപാൽജി, താങ്കൾക്ക് സുഖം തന്നല്ലേ? ജർമ്മന. വി ഗെറ്റ്സ് ദിയർ.
0: അപ്പൊ നീ ഒരുങ്ങി തന്നെ ഇറങ്ങിയിരിക്കുകയാണല്ലേ?
1: പിന്നല്ല, ഇങ്ങോട്ടാ. അസുഖം കൊണ്ട് കൊടുത്തു.
0: ഒരു കല്യാണമുണ്ട് ഭാര്യയുടെ ബന്ധുവിന്റെ. പിന്നെ നിന്റെ ജർമ്മൻ ഭാഷയൊക്കെ ഓക്കെ, പക്ഷെ വിസ കിട്ടാൻ വേറെ ഉണ്ടല്ലോ കടമ്പകള്. നല്ലോണം കാശിയടവാകും. വിസ സംഘടിപ്പിക്കാൻ പറ്റിയ ആളെ കണ്ടുകിട്ടണം.
1: അതൊന്നും ഇല്ലാതെ തന്നെ ജർമ്മനിയിലേക്ക് പറക്കാനുള്ള വഴി ഞാൻ കണ്ടെത്തി കഴിഞ്ഞു ഗോപാൽജി.
0: എങ്ങനെ?
1: നഴ്സ്, ഹസ്ബൻഡ് വിസ.
0: എത്ര പെട്ടെന്ന് ഇങ്ങനെയാടാ അങ്ങനെ?
1: പഠിക്കുമ്പോ ഉള്ള പരിചയ, പിന്നെ വിട്ടുകളഞ്ഞതായിരുന്നു. അവക്കിപ്പോ ജർമ്മനി ജോലി കിട്ടി. അത് വീണ്ടും വലിയിട്ട് പിടിച്ചു.
0: അപ്പൊ നീ ഇവിടെ കിട്ടുമോ?
1: കിട്ടും. പക്ഷെ ജർമ്മനി എത്തിക്കഴിഞ്ഞാ ആ കെട്ടി ഞായിരിക്കും.
0: എങ്ങനെ എങ്ങനെ?
1: അല്ല, അവിടെ ജോലി ആയി കഴിഞ്ഞാ എന്തെങ്കിലും കാരണം പറഞ്ഞു തീ നിന്നും കൂടി. പിന്നെ നാട്ടിൽ വന്നിട്ട് അന്തസ്സുള്ളൊരു കുടുംബത്തിൽ നിന്ന് മണിമണി പോലൊരു പെണ്ണ് വേറെ കിട്ടാൻ.
0: അച്യുതമാഷന്റെ മോൻ തന്നെയാണോ നീ?
1: ഗോപാൽജി, ദൈവം മനുഷ്യന് ബുദ്ധി നൽകിയിരിക്കുന്നത് അത് സന്ദർഭത്തിനനുസരിച്ച് പ്രയോഗിക്കാം. അച്ഛനിടയ്ക്കിടയ്ക്ക് പറയാറുണ്ടല്ലോ, ലക്ഷ്യമാണ് പ്രധാന മാർഗമല്ല.
0: ഒരു ജോലിക്ക് വേണ്ടി ആരെ വേണമെങ്കിലും വഞ്ചിച്ചോ എന്നാണോ അതിന്റെ അർത്ഥം?
1: ഇതിലെന്ത് വഞ്ചന? യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നിസ്സാര സംഭവം അത്. രാവിലെ കല്യാണം, വൈകിട്ട് ഡൈവോഴ്സ്, ഇത്രേ ഉള്ളൂ.
8: ഗോപിയേട്ടാ, പത്രിക്ക് അവര് പുറപ്പെടും, പോകണ്ടേ?
0: ഞാൻ റെഡി.
1: ഇത് ഗോപാൽജിയുടെ വൈഫല്ലേ?
8: അതെ, പ്രകാശനല്ലേ?
1: ആയിരുന്നു, ഇപ്പൊ ആകാശ്. പി ആർ ആകാശ്.
0: ആകാശം ഒതുങ്ങില്ല നീ. ബഹിരാകാശ്, അതാ കൂടുതൽ നല്ലത്. ബഹിരാകാശത്ത് തെങ്ങും തൈ നടന്നടക്കുന്നവനാ ഇവൻ.
1: ഫുട്പാത്തിലൂടെ ഞാൻ എത്ര വട്ടം നടന്നിട്ടുണ്ട്, പക്ഷെ അന്നൊന്നും ഇല്ലാത്തൊരു അനുഭൂതി. ഇപ്പൊ സലൂണിയോടൊപ്പം നടക്കും.
3: വേണ്ട, ഇവിടെ എവിടെ താമസം?
1: അതൊരു ബംഗ്ലാവ്. ബംഗ്ലാവിൽ ഗോപാൽജി
3: കേട്ടിട്ടില്ലേ?
1: വലിയ മനുഷ്യനാ, എന്റെ അച്ഛന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. ഞാൻ ഈ സിറ്റിയിൽ വരുമ്പോഴൊക്കെ മൂപ്പറോട് താമസിക്കണമെന്ന് വലിയ നിർബന്ധം. എനിക്ക് ഈ കള്ളൻ കഞ്ചാവങ്ങളുടെ ചീത്ത സ്വഭാവമൊന്നുമില്ല. എന്നോട് ഭയങ്കര സ്നേഹം. പിന്നെ സ്നേഹത്തിന് മുമ്പിൽ വീണു പോവാത്ത ആരുണ്ട് കുട്ടി? വിസ എന്നാ കൈ കിട്ടുക?
3: അതിന്റെ ഫോർമാലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. എംബസിൽ എത്തിയാ വിളിക്കും. ബാംഗ്ലൂരിൽ പോയി വേണം വാങ്ങാൻ. വിസ ടിക്കറ്റ് ഒരുമിച്ചാ കിട്ടുക.
1: അത് കിട്ടിയാലുടനെ സലൂണിൽ പോകുമല്ലേ?
3: പിന്നെ അതിനാലേ കാത്തിരിക്കുന്നു. എന്താ പെട്ടെന്ന് ഡല്ലായത്?
1: അല്ല, സലൂമി പോണം, പോയല്ലേ പറ്റൂ. പക്ഷെ ഒരു ദിവസം പോലും സലൂമി പിരിഞ്ഞിരിക്കാൻ പറ്റാത്തൊരവസ്ഥയല്ല ഞാനിപ്പോ. അതാലോചിക്കുമ്പോഴാ
3: അവിടെ എത്തി ഞാൻ എങ്ങനെയെങ്കിലും ഒരു ജോബ് വിസ സംഘടിപ്പിക്കാൻ നോക്കാം. മേൽനാശനൊക്കെ അവിടെ നല്ല ഡിമാൻഡാണെന്നാ പറയുന്നത്. പിന്നെ ജർമ്മൻ പഠിക്കുന്നുണ്ടല്ലോ.
1: അതൊക്കെ ശരിയായി വരാൻ ഒരുപാട് സമയമെടുക്കില്ലേ സലൂമി? നഴ്സുമാർക്ക് ഫാമിലി വിസയിൽ ഹസ്ബൻഡിനെ പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അതൊന്ന് ട്രൈ ചെയ്തോടെ.
3: അതിന് കല്യാണം കഴിക്കണ്ടേ?
1: അത് കഴിക്കണം. അതിപ്പോ നാട് മുഴുവൻ അറിയിച്ച് നടത്തേണ്ട കാര്യമൊന്നുമില്ല. രജിസ്റ്റർ ഓഫീസിൽ നിന്ന് മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മതി. സർട്ടിഫിക്കറ്റ് ഒപ്പിച്ചാൽ നീ എവിടെ എത്തിയ ഉടനെ ഫാമിലി വിസ കിട്ടും. ഞാൻ അന്വേഷിച്ചു. എന്നായാലും നമ്മൾ ഒരുമിച്ച് ജീവിക്കേണ്ടി വരില്ലേ? പിന്നെന്താ?
3: എന്നാലും പോകാനാണെ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഈ രജിസ്റ്റർ മാരേജ് എന്നൊക്കെ പറയുമ്പോ
1: സലൂമിക്ക് പ്രയാസമാണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല.
3: അയ്യോ, അങ്ങനെയല്ല. അപ്പച്ചന്റെ അമ്മച്ചിയുടെയും കാര്യം ആലോചിക്കുമ്പോഴാ, അവരൊക്കെ വലിയ സഭാവിശ്വാസികളാ. ഫുൾ ടൈം പള്ളിയും പ്രാർത്ഥനയൊക്കെയായിട്ട് നടക്കുന്നവര്. ഈ ക്രിസ്ത്യാനി അല്ലാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല.
1: ക്രിസ്ത്യാനി ആണെന്നൊക്കെ പറഞ്ഞേക്കണം.
3: വീട്ടുകാരെ പറ്റി ചോദിച്ചാലോ?
1: ഒരു പള്ളിയിൽ അനാഥ മന്ദിരത്തിൽ വളർന്നാന്ന് പറഞ്ഞാ മതി.
3: എന്തൊരു കള്ളനാ.
9: നിനക്ക് ആ വാഴപ്പിണ്ടി കൂടി എടുക്കാറുന്നില്ലേ?
10: അത് അമ്മച്ചനെ വെട്ടിയാ മതി.
9: പറഞ്ഞ അനുസരിക്കുന്ന സ്വഭാവം പണ്ടേ ഇല്ല.
3: കുരിശുമാല എന്തേ? പിന്നെ അപ്പച്ചൻ പേര് ചോദിച്ചപ്പോ പെട്ടെന്ന് എനിക്ക് വായി വന്ന പേര് ഞാൻ അങ്ങ് പറഞ്ഞു. സിൽവസ്റ്റർ.
1: എന്തോന്ന്?
3: സിൽവസ്റ്റർ. സിൽവസ്റ്റർ സ്റ്റാലോൺ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിൽവസ്റ്റർ
1: അല്ല ബിന്നി എന്നോ ജോണിക്കുട്ടി എന്നൊക്കെ മതിയായിരുന്നു.
3: എന്തായാലും ഞാൻ പറഞ്ഞുപോയി. അപ്പച്ചന്റെ പേര് ഗ്രിഗോറിയ സൽസലാവോസ്. ഗ്രിഗറി എന്ന് വിളിക്കും. അപ്പത്തിനൊപ്പം നിക്കണ്ടേ? അപ്പച്ച ദേ ഇതാ സിൽവസ്റ്റർ.
1: എത്തിയോ? വരുവെന്നുള്ള പറഞ്ഞായിരുന്നു. നാളെ ഞാൻ വിചാരിച്ചേക്കാൻ മിടുക്കനാണല്ലേ.
9: അതെ, അനാഥാലയത്തിൽ വളർന്നാന്ന് പറയത്തേ ഇല്ല.
1: ഒന്ന് ആലോചിച്ച ആരാ മോനെ അനാഥരല്ലാത്തത്? എന്റെ അപ്പച്ചനും അമ്മച്ചിയും മരിച്ചു, അപ്പൊ ഞാൻ അനാഥനല്ലേ?
11: ജീവിതത്തിലെ വലിയൊരു തത്വമാണ് അപ്പച്ചനിപ്പോ പറഞ്ഞത്. ഒന്ന് അനുഗ്രഹിച്ചേ.
1: കണ്ടോ അച്ഛന്മാര് വളർത്തിയതിന്റെ ഗുണം.
3: ഒരു അച്ഛനടുത്ത് വളർത്തിയതാന്ന് ഞാൻ പറഞ്ഞു.
1: ഇതിവിടെ താഴെയുള്ള
9: എനിക്കറിയാം. സിലോണ.
10: സിലോണയല്ല, സെലീന.
1: സെലീന നല്ല ഉഗ്രം പേര്. പത്താം
11: ക്ലാസ്സിലല്ലേ?
9: കയറിയിരിക്കും.
1: അതേട്ട, ഒരു അമ്മച്ചിയുടെ മോനെ വിളി ഞാൻ കേൾക്കുന്നു.
9: അനാഥനല്ലേ? ഒരു കണക്കിന് അനാഥനായ നന്നായി. സമ്പാദിക്കാൻ തുടങ്ങുമ്പോ വേറെ ആർക്കും ചെലവിന് കൊടുക്കണ്ടല്ലോ.
1: അതെ, എല്ലാം കർത്താവിന്റെ കാരുണ്യം. നീ പോയി മെഴുതി. സിൽവിമോൻ കയറി ഇരിക്കട്ട, ഞാൻ കൈ കാല് കഴിട്ട് വരാം.
10: ചായ അല്ല, ഈ ചായനെ വിളിച്ചതാ സിൽവി ചായ എന്ന്. പ്രാർത്ഥിക്കാൻ വിളിക്കുന്നു.
12: ഞങ്ങളോട് തെറ്റിക്കുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതോ? ഞങ്ങളുടെ തെറ്റുകളിൽ നിന്ന് ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ
9: പ്രലോഭനത്തിൽപ്പെടുത്തണമേ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടാവുന്നു. അങ്ങയുടെ തരത്തിൽ ബലമായ വിഷമോ
1: അനുഗ്രഹിക്കപ്പെട്ടാണ്. വിളിച്ചു ഹലോ എന്ന് പറഞ്ഞു. എന്നിട്ട് കരച്ചിലാ കേട്ടത്. എന്താ ഉണ്ടായത് സലോമിയോട്?
9: അവള് കിടപ്പാമാണ്, ഒന്നും കഴിക്കുന്നില്ല, കുളിക്കുന്നില്ല.
1: എന്താ കാര്യം?
9: അവളുടെ ജർമ്മനി പോക്ക് മുടങ്ങി.
1: അയ്യോ,
9: വിസയ്ക്ക് ഒരു 3 ലക്ഷം രൂപ കൊടുക്കാണ്ടായിരുന്നു. ഈ വീട് സ്ഥലവും ബാങ്കിൽ പണയം വെക്കാന്നാ വിചാരിച്ചത്.
1: എന്നിട്ട്
9: ആധാരം ബാങ്കുകാരെ കാണിച്ചപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. സലോമിയുടെ അപ്പച്ചന്റെ ഒരു പെങ്ങള് കന്യാസ്ത്രീയാ, ഇറ്റലിയില്. സ്വത്തൊന്നും വേണ്ടാന്ന് പറഞ്ഞ് പോയതാ. പക്ഷെ അവരുടെ ഒപ്പില്ലാതെ ബാങ്കുകാർ പണം തരില്ല.
1: ഇറ്റലി വിളിച്ചില്ലേ? വിളിച്ചു. അവൾ വന്ന് ഒപ്പിടാമെന്ന് പറയുകയും ചെയ്തു. പക്ഷെ വരാൻ ഒരു മാസം കഴിഞ്ഞു. അവിടെ പോപ്പിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുക അത്രേ. അപ്പോഴേക്കും ബിസായുടെ കാലാവധി തീരും.
11: 3 ലക്ഷം വേണോ? അല്ലേ,
1: മോൻ വ്യാകുലപ്പെടുവൊന്നും വേണ്ട. കർത്താവ് കനിഞ്ഞില്ല എന്ന് വിചാരിച്ചാ മതി.
11: കരയാതിരിക്കുക. അവന്റെ എളുപ്പത്തിൽ കിട്ടുന്ന വിഷയമൊന്നുമില്ലല്ലോ, അത് കളയാൻ പാടില്ല.
1: ഞാൻ നോക്കട്ടെ, നിങ്ങൾ വഴിയുണ്ടോ?
11: അമ്മച്ചി വിളിച്ച് എഴുന്നിപ്പിച്ച് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കും. അസുഖം വരുത്തി വെക്കണ്ടേ.
1: അവനെ ഒന്ന് തന്നെ.
11: എന്താ പക്ഷേ,
1: നമുക്കൊരു കൂട്ടപ്രാർത്ഥന നടത്തിയാലോ?
11: അന്നത്തെ പ്രാർത്ഥനയെ അത് വർക്കൗട്ട് ആയിട്ടില്ല. ഞാനൊന്ന് പോയിട്ട്
1: മനുഷ്യൻ ഭ്രാന്തി പിടിച്ച് നിൽക്കുമ്പോഴാണ് നല്ല പ്രാർത്ഥന.
13: എന്താ പ്രകാശ, നീ വല്ല ചാനലും കയറി കോമഡി ഷോയ്ക്ക്. ഉറപ്പാ നിന്റെ ഈ കോമഡി ആയിട്ട് ജനം ചിരിച്ച് ചിരിച്ച് മരിക്കും. അനിതേ, അമ്മയെ വിളിക്ക്, നല്ല കോമഡി ആക്കണമെങ്കിൽ വരാൻ പറ. ഇവിടെ ഒരാളെ ജർമ്മനി പോകുന്നു.
3: എന്താ പ്രതിഭ?
13: അമ്മ ദൈവം ജർമ്മനിക്ക് പോകുന്നു നഴ്സിന്റെ പണിക്ക്. വിസയ്ക്ക് 3 ലക്ഷം രൂപ വേണോ അത്രേ? ഈശ്വരാ, നീ എന്നെ ഇങ്ങനെ ചിരിപ്പിക്കാതെ.
3: നിനക്ക് എന്തു പറ്റി പ്രകാശ?
1: തമാശ അല്ലമ്മേ, ഞാൻ കാര്യമായിട്ട് പറഞ്ഞു.
3: നേഴ്സിംഗ് കഴിഞ്ഞിട്ട് ഇത്രയും കാലായി, നീ ഇവിടെ ഏതെങ്കിലും ആശുപത്രിയിൽ പണിയെടുത്തോ? പിന്നെ ജർമ്മനി.
1: അമ്മ ഇവിടെ നക്കാപ്പിച്ച ശമ്പളം കിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ വേണമെങ്കിൽ സമരം ചെയ്യണം. അപ്പൊ ആശുപത്രിക്കാരെ ഗുണ്ടകൾ വന്ന് മുത്തുകാർ തല്ലി പിടിക്കും. ഞാൻ നാല് കാലം എഴുതാൻ നമുക്ക് കാണണം.
13: നീ രണ്ട് കാലം നടന്നിട്ടും എല്ലാം ഗുണമുണ്ടോ? നാല് കാലം ഒരു ചേഞ്ച് അല്ലടാ.
11: ഒന്നിനും പണ്ടേ സംസ്കാരമില്ല.
14: എടാ ബൈക്ക് വെച്ചാലും പിന്നെ വേണ്ട പണം
1: കിട്ടുന്നതാവട്ടെ.
3: എടാ നിന്റെ അളിയനെ ദുബായ് ഡ്യൂട്ടി ഫ്രീന്ന് 6 കോടിയിൽ ഓട്ടി അടിച്ചില്ലേ? ഈ 3 ലക്ഷം അയാൾക്ക് ഒരു പ്രശ്നമാണോ?
1: 10 പൈസ കിട്ടില്ല, അയാൾ അല്പന. ലോട്ടറി അടിച്ചപ്പോ തന്നെ ഡ്രൈവർ ജോലി വേണ്ടെന്ന് വെച്ചില്ലേ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ പറ?
14: എന്തെങ്കിലും ഈട് കൊടുക്കണ്ടെങ്കിൽ ഒരു വഴിയുണ്ട്.
1: എന്ത് വഴി?
14: എടാ നമ്മുടെ ആ മാവുങ്ങളെ കേശവൻ നേരമില്ലേ,
1: ആ
14: ഉള്ളി തരും, പക്ഷെ കൃത്യമായിട്ട് പലിശ കൊടുക്കേണ്ടി വരും.
1: അത് പ്രശ്നമില്ല.
3: അതെ, കൊടുക്കാൻ തീരുമാനിച്ചാലല്ലേ പ്രശ്നം.
11: ഈട് കൊടുക്കാൻ വീടും സ്ഥലവും ഒക്കെ കൂട്ടുസ്വത്താ, അമ്മയത് തരില്ല. പക്ഷേ
3: കേശവൻ നാര് വീണ വായിക്കണം.
14: ഇവന് പ്രാണവേദന അല്ലേ, ഈ വീണവാനിക്ക് പ്രാണവാനിക്ക് തമ്മിൽ കണക്ഷൻ.
3: എന്തെല്ലാരും കൂടെ
1: കേശവേട്ടനെ ഒന്ന് കാണാമെന്ന്.
3: അയ്യോ ചേട്ടൻ മൂന്നാറി ഭൂമി കൈയേറാൻ പോയേക്കുക.
1: ഭൂമി കൈയേറാൻ?
3: അതെ.
1: അവിടെ പോലീസൊക്കെ ഉണ്ടാവില്ലേ, റിസ്ക് അല്ലേ?
3: ഏയ് വലിയൊരു കുരിശും കൊണ്ടാ ചേട്ടൻ പോയേക്കുന്നെ. കയ്യേറിയ സ്ഥലത്ത് ഈ കുരിശ് നാട്ടിയാ മതി, ഒരു പ്രശ്നം ഉണ്ടാവില്ല.
14: ഇനിയിപ്പോ രണ്ടും കൽപ്പിച്ച അളിയനെ ചെന്ന് കാണാൻ വഴിയുള്ളൂ. പോയാലൊരു വാക്ക് കിട്ടിയാലൊരു ആന എന്ന് കേട്ടിട്ട്.
1: എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല, എന്നാലും ഒന്ന് മുട്ടി നോക്കാല്ലേ.
3: മുട്ടി നോക്കുന്നേ?
1: അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ബൈക്ക് കൊണ്ട് പോയിക്കോ. ഏതോ ഒരു കൃഷ്ണകുമാർ സെക്കൻഡ് ഹാൻഡ് ബൈക്ക് നോക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഒരു ഓട്ടോ എടുത്തെടുത്ത് ഞാൻ അറിയിക്കോളാം.
3: നീയായിരുന്നോ ഓട്ടോറിക്ഷയുടെ ശബ്ദം കേട്ടപ്പോ തന്നെ കയറി വിളിച്ചതാ? സംഭാവനക്കാരെ കൊണ്ട് തോറ്റടാ. ഇന്നലെ തന്നെ ഒരു പള്ളിയിൽ അച്ഛൻ വന്നിരുന്നു, എന്തോ അനാഥ മന്ദിരം പണിയാണെന്ന് പറഞ്ഞിട്ട്. വസന്തന്റെ സ്വഭാവം അറിയാലോ, ചോദ്യമില്ല ഉത്തരവില്ല. അപ്പൊ തന്നെ 5 ലക്ഷം എഴുതി കൊടുത്തു.
1: ചേച്ചിക്ക് സുഖമല്ലേ?
3: ഓ എന്ത് സുഖം. ഈ വീടിന്റെ പണി കഴിയുന്നതിന് വരെ ഭയങ്കര ടെൻഷനാണ് എന്റെ പ്രകാശ. അതുകൊണ്ടല്ലേ അമ്മയെ കാണാൻ പോലും വരാൻ പറ്റാത്തത്. കണ്ടില്ലേ കപ്പലിന്റെ മോഡലാ പണിയുന്നത്. വസന്തേണ്ട കപ്പൽ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നിനക്ക് പഴയ പോലെ തന്നെ ജോലിയും കൂലിയൊന്നും ഇല്ലല്ലോ
1: അല്ലേ? ഒരു ജോലി ശരിയായിട്ടുണ്ട് ചേച്ചി, ഉഗ്രൻ ജോലി ജർമ്മനിയിൽ. പക്ഷേ ചേച്ചി അളിയനും ചെറുതായിട്ടൊന്ന് കനിയണം.
3: എങ്ങനെ?
1: പിസക്ക് കാശ് ശരിയായിട്ടില്ല, ഒരു 3 ലക്ഷം രൂപ കുറവുണ്ട്. ശമ്പളം കിട്ടിയ ആദ്യം ആ കാശ് ഞാൻ തിരിച്ചു. പക്ഷേ വസന്തേട്ടനോട് പറഞ്ഞ് ചേച്ചി ഇതൊന്ന് ശരിയാക്കി തരണം.
3: ഇന്നലെ നീ എവിടെയായിരുന്നു?
1: ഇന്നലെ എവിടെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു.
3: ഇന്നത്തെ ഇങ്ങോട്ട് വരായിരുന്നു?
1: ഇന്നലെ എറണാകുളത്ത് നിൽക്കും.
3: അത് എന്റെ കുറ്റമാണ്. എടാ ഇന്ന് രാവിലെയാണ് ലംബോർഗിനി വാങ്ങാൻ തീരുമാനിച്ചേ. കയ്യിലുണ്ടായിരുന്ന കാശെടുത്ത് അപ്പൊ തന്നെ അഡ്വാൻസും കൊടുത്തു.
1: ലംബോർഗിനി നന്ദിനി എന്നൊക്കെ പറയുന്ന പോലുള്ള പശുവല്ലേ? നാടനാണെങ്കിൽ വെച്ചൂരും കാസർഗോഡ് കുള്ളനൊക്കെയാണ്.
3: ലംബോർഗിനി പശുവോ? എടാ പൊട്ട, ലംബോർഗിനി എന്ന് പറഞ്ഞ വലിയ പണക്കാര് മാത്രം വാങ്ങുന്ന കാറാ. 2.5 കോടിയാ വില.
1: എനിക്ക് 3 ലക്ഷം രൂപയുടെ ആവശ്യമുള്ളൂ.
3: നടക്കില്ല പ്രകാശ, വസന്തേട്ടൻ കാശൊക്കെ ബിസിനസ്സിൽ ഇട്ടേക്കുക. നീ ചെല്ല്.
15: നീ ബൈക്ക് വിറ്റു അല്ലേ?
1: പിന്നെന്ത് ചെയ്യാൻ, അമ്മയെ 1 ലക്ഷത്തിൽ ഒരാൾക്ക് പോലും കിട്ടുന്ന വിസ അല്ല ഇത്.
15: നിന്നെ തീരെ വിശ്വാസം ഇല്ലാത്തോണ്ട് ചോദിക്കുക, നിനക്ക് ശരിക്കും വിസ കിട്ടുമോ?
1: എന്റെ നെഞ്ച് പിളർന്ന് കാണിച്ചു തരട്ടെ.
15: എനിക്ക് നിന്റെ പൂർവ്വകാല ചരിത്രം അറിയാലോ.
1: തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, പക്ഷെ അയാൾക്ക് ഒരിക്കലും നന്നാവാൻ പാടില്ല. ഞാൻ അമ്മയുടെ തലയത്തൊട്ട് സത്യം ചെയ്യാം.
15: അതും നീ പലതവണ ചെയ്തതാ.
1: ഞാൻ പിന്നെ എന്ത് ചെയ്യണം?
15: എന്റെ കണ്ണടയുന്നതിന് മുൻപ് നീ ഒന്ന് നന്നായി കണ്ടാ മതിയായിരുന്നു. വേറെ വീട്ടിൽ നിന്ന് ഇവിടെ വന്ന് കയറിയതാണെങ്കിലും പ്രദീപന്റെ ഭാര്യ ഉണ്ടല്ലോ, നല്ല മനസ്സാ. നീ ഒന്ന് രക്ഷപ്പെട്ടാ മതിയെന്ന് അവൾക്ക്. പ്രദീപൻ അറിയാതെ അവളുടെ പേരിലുണ്ടായിരുന്ന ചിത്തി പിടിച്ചു,

0: ഞാൻ ഇഡ്ലി കറിയും വരുമല്ലോ.
1: എന്റെ അച്ഛനെ ഗോപാൽജി എന്ത് ഇഷ്ടമായിരുന്നു. ഞാനന്ന് ചെറിയ കുട്ടിയാണ്. അച്ഛൻ എന്നും വീട്ടിൽ വന്ന് പറയും ഗോപാൽജിയെ പറ്റി. ആ ഇഷ്ടം കൊണ്ടാണല്ലോ മലമ്പുഴ കാണാൻ പോവാൻ അന്ന് കാശ് തന്നത്.
2: അതൊക്കെ ശരി തന്നെ, പക്ഷെ ഇല്ലാത്ത കാശ് ഞാൻ എവിടെ നിന്ന് എടുത്തു തരും?
1: ആവശ്യക്കാരന് ഔചിത്യമില്ല എന്നല്ലേ പറയാറ്.
2: ഔചിത്യം ഇല്ലാത്തവന് അപ്പൊ തന്നെ അടിക്കണം എന്നും പറയാറുണ്ട്.
1: ആ ചൊല്ലിയാൻ കേട്ടിട്ടില്ല.
2: പുതിയ
1: അല്ല, ഈ ടിവിയിലൊക്കെ പരസ്യത്തിൽ പറയാറുണ്ടല്ലോ, വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിന്. ഗോപാൽജിയുടെ വീട്ടിലും കുറച്ച് സ്വർണം വെറുതെ ഇരിപ്പുണ്ടാവൂ.
2: എന്റെ വീട്ടിലില്ല, അതാ പരസ്യം പറയുന്നവന്റെ വീട്ടിൽ കാണാം.
1: അന്ന് കല്യാണത്തിന് പോകാൻ വന്നപ്പോ ചേച്ചിയുടെ കാര്യത്തിലുണ്ടായിരുന്ന മാല അതൊരു അഞ്ചഞ്ചര പോകാൻ കാണത്തില്ലേ?
2: അത് നോക്കി വെച്ചു അല്ലേ.
1: അത് വിറ്റാ ഒരു മാസത്തിനോ അതിനേക്കാൾ നല്ലോണം വാങ്ങാം.
2: അതവിടെ തരില്ല, ബേറിലുള്ള ചേട്ടൻ വാങ്ങിച്ചു കൊടുത്താ.
1: പറയുന്നത് തെറ്റാണോന്ന് അറിയത്തില്ല. ഇതൊരു ജീവൻ മരണം പോരാട്ടം പറയോ ഗോപാൽജി. ചേച്ചി അറിയാതെ എടുത്തു തരാൻ
2: പറ്റൂ.
1: ഇതെങ്ങനെയാ മോഷണമാവുന്നത് ഗോപാൽജി? ഒന്ന് ആലോചിക്കും, സ്വന്തം ഗുരുനാഥന്റെ മകന്റെ ജീവിതമാണോ വലുത്? ഒരു മാസത്തിനകം തിരിച്ചു കൊടുക്കുന്ന സ്വർണമാലയാണോ വലുത്?
2: അതല്ല പ്രശ്നം, ഞാൻ ഇന്ന് വരെ എന്റെ ഭാര്യയെ വഞ്ചിച്ചിട്ടില്ല.
1: നിങ്ങളൊരു ഭർത്താവാണ്? സ്വന്തം ഭാര്യയെ വഞ്ചിക്കാത്ത ഏതെങ്കിലും ഒരു ഭർത്താവ് ഇന്ന് കേരളത്തിലുണ്ടോ?
2: പ്രകാശ, ഉറപ്പൊന്നും തരാൻ പറ്റില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം.
1: അത് മതി, അത് മതി.
3: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
4: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
5: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഞാൻ പ്രകാശൻ.
6: ഗോപിയേട്ടനായിരുന്നോ? ഞാൻ അങ്ങ് പേടിച്ചു പോയി.
2: ഞാൻ പാസ്പോർട്ട് ഇവിടെ എവിടെയോ വെച്ചിരുന്നു.
6: എപ്പോ വന്നു? ശബ്ദമൊന്നും കേട്ടില്ലല്ലോ.
2: വരുമ്പോ പടക്കം പൊട്ടിക്കാൻ ഞാൻ മറന്നുപോയി. കുറച്ച് ചായ തരുമോ?
6: സാധാരണ ബുധനാഴ്ച വരാറില്ലല്ലോ.
2: സത്യത്തിൽ എനിക്ക് നിന്നെ ഒന്ന് കാണണം പോയി.
6: പിന്നെ പറഞ്ഞ പോരായിരുന്നോ? ഞാൻ ഫോട്ടോ അയച്ചായിരുന്നില്ലായിരുന്നോ?
2: ഫോട്ടോ പോലെയാണോ നേരിൽ കാണുന്നത്?
6: അപ്പൊ പാസ്പോർട്ട് എടുക്കാൻ വന്നാന്ന് പറഞ്ഞതോ?
2: കൂട്ടത്തിൽ പാസ്പോർട്ട്.
7: ശബ്ദം കേട്ടല്ലോ.
6: നിന്റെ അച്ഛനും മതം പൊട്ടിയതാ.
7: മതം പറഞ്ഞാലോ? എന്താ വെച്ചാ?
2: മതം എന്ന് പറഞ്ഞാ അറിഞ്ഞൂടെ, ഇസ്ലാം മതം, ക്രിസ്തു മതം, ഹിന്ദു മതം.
7: അതെങ്ങനാ പൊട്ടുന്ന?
2: നിങ്ങൾക്ക് പഠിക്കാനൊന്നുമില്ലേ? ചെല്, എനിക്കൊന്ന് ഉറങ്ങണം.
7: ഒരു കാര്യം പറയട്ടെ.
2: എന്ത്?
7: ഇത്തവണേ കന്യാകുമാരിയിലേക്ക് ഞങ്ങളുടെ എക്സ്കർഷൻ.
2: അതിന് എവിടേക്കായാലും അതിനുള്ള ചെലവ് ഞാൻ തരും. പണ്ടുള്ള മലമ്പുഴയുടെ ഒരു കുരിശ് ഇതുവരെ തീർന്നിട്ടില്ല. തൽക്കാലം നീ ചെല്, എനിക്കൊന്ന് ഉറങ്ങണം.
6: പിന്നെ
2: ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നീ ഒരു സിനിമ കണ്ടിട്ട് നാളത്തിരിയായി, നല്ലൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കുറുനരി, പോയി കണ്ടോളൂ.
6: ഇപ്പോഴോ?
2: ഫസ്റ്റ് ഷോ തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പിള്ളേരെയും വിളിച്ചോ, എനിക്ക് ആ സമയത്ത് സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയും ചെയ്യാം.
6: അത് ശരി. ഗോപിയേട്ടനില്ല, സിനിമ കാണാൻ പോവാനോ?
2: എന്താ പ്രശ്നം എന്നറിയോ? ഗോരഖ്പൂരിലെ തൊഴിലാളികൾ ട്രെയിൻ ഇറങ്ങിയത് പുറത്തെ 3 മണിക്കാ. എല്ലാത്തിനെയും ബാഗ് വെച്ച് ഉറക്കിപ്പോഴേക്കും നേരം വെളുത്തു. ഞാൻ ഉറങ്ങിയില്ല, അവിടെ ഉറങ്ങും ബംഗാളികളുടെ ശല്യം. സിനിമക്ക് പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ ഈ ബാധ്യത
6: നടക്കട്ടെ. ചായ എടുക്കട്ടെ.
2: പഴമുണ്ടല്ലോ, ചായ വേണ്ട, ഞാൻ ഉറക്കട്ടെ.
6: ഗോപിയേട്ടൻ ഇത് എന്ത് പറ്റി? വാതിലടിക്കുന്നു, ചായ വേണ്ടെന്ന് പറയുന്നു. പുതിയ ശീലങ്ങളാണല്ലോ.
2: നീ ഒന്ന് പോകുന്നുണ്ടോ?
1: 3 ലക്ഷം കൃത്യമായിട്ടുണ്ട്.
8: ഇപ്പോഴാ ശ്വാസം നേരെ വേണത്. സിൽവിയമ്മ മരം വൈകിയപ്പോ ആകെ പേടിച്ചിരിക്കുവായിരുന്നു.
1: കൊറേ ബുദ്ധിമുട്ടി കാണല്ലേ. ഓ, ബൈക്ക് വിറ്റു, പിന്നെ കൊറച്ച് അമ്മ വന്നു. അല്ല, അനാഥ മന്ദിരത്തിലെ മത അമ്മ, അവര് ബൈക്കിലാ സഞ്ചരിക്കുന്നത്, അത് വിറ്റു. പിന്നെ ഞാനായതുകൊണ്ട് തിരിച്ചു പോയിക്കില്ല, എന്നാലും എത്രയും വേഗം നമുക്ക് ഈ പണം തിരിച്ചു കൊടുക്കണം.
9: അതിന് പ്രയാസമില്ലല്ലോ, ഇറ്റലിയിൽ നിന്ന് മാർഗരറ്റിങ് വന്നാ പോരെ. ആ മോളെ, പറ്റിയ ഇന്ന് തന്നെ ബാംഗ്ലൂര് പോവാ, വിസ വാങ്ങാൻ.
1: അപ്പോഴേ സെൽവി മോനെ, വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ 17-ാം തീയതി തന്നെ നിങ്ങളുടെ കല്യാണം രജിസ്റ്റർ ചെയ്യാം.
8: എല്ലാം കർത്താവിന്റെ കൃപ. മോനകത്തോട്ട് വാ, നമുക്ക് എല്ലാവർക്കും കൂടി കർത്താവിന്റെ മുമ്പിൽ മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിക്കാം.
1: അതെ, ഞാനേ രാവിലെ 2 മണിക്കൂർ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. ഒന്ന് അത്യാവശ്യമായിട്ട് എയർപോർട്ടിൽ പോകണം, പഴയൊരു ഫ്ലൈറ്റ് ഫ്രണ്ട് വരുന്നുണ്ട്. വൈകി ഞാൻ വിളി.
2: ഹലോ, എന്താ ഒന്ന് ചുമ്മാതിരിക്കലേ, നെക്ലേസ് ഇവിടെ പോവാനാ? വീടിന്റെ ജനലോ വാതിലോ ഇളക്കി മാറ്റിയിട്ടുണ്ടോ?

0: ഇല്ലെങ്കിൽ അത് അവിടെ തന്നെ കാണും.
1: പോലീസിലൊന്നും പറയണ്ട, അതൊക്കെ ആകെ കുലുമാലാകും.
0: പോലീസ് വേണ്ടേ വേണ്ട, ഞാൻ അങ്ങോട്ട് വരാം, എന്നിട്ട് തീരുമാനിക്കാം.
2: ഈ നെക്ലസ് എത്ര പോവാ ഉണ്ടായിരുന്നു?
3: അവന്റെ കണക്കൊക്കെ പറഞ്ഞിട്ട് എന്താ ഡേവിസ് ചേട്ടാ കാര്യം? പോവാനുള്ളത് പോയില്ലേ? ആ ഗോപിയേട്ടൻ വന്നല്ലോ.
0: എന്ത് പറ്റി ഡേവിസ് ചേട്ടനെ മുളിച്ച് വെച്ചേക്കുണ്ടല്ലോ.
4: നെക്ലേസ് മോശം പോയത് അറിഞ്ഞിട്ട് വന്നതാണല്ലേ?
0: സുധാകരനെ പോന്നു.
4: അതൊക്കെ പിന്നെ പറയാ, അളിയൻ എന്താ ഇക്കാര്യം പോലീസിന്റെ അടുത്ത് പറയാതിരുന്നത്?
0: ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. അതെ, ഇപ്പോഴത്തെ പോലീസുകാരുടെ കാര്യം അറിയില്ലേ, അവര് വാദിയെ പ്രതിയാക്കികളെയും. മാത്രമല്ല, നെക്ലേസ് ഇവിടെ തന്നെ കാണുന്നേ, വേറെ ഇവിടെ പോവാനാ?
3: വീട് മൊത്തം അരിച്ചു പെറുക്കി.
0: പിന്നെ അതെവിടെ പോയി? കുറെ ശ്രദ്ധ വേണം.
4: ഭാഗ്യത്തിന് ഇവിടുത്തെ എസ്ഐന്റെ പരിചയക്കാരൻ, അങ്ങേരി ഏത് കള്ളനും സെക്കൻഡ് വെച്ച് പിടിക്കും.
0: അപ്പൊ പോലീസിൽ പറഞ്ഞു അല്ലേ?
4: വേറെന്താ വഴി? വിരലടയാളം പരിശോധിക്കുന്നവരും കൊണ്ടുവരാന്ന് പറഞ്ഞിട്ടുണ്ട്.
0: അത് നന്നായി, കള്ളം പോയാലും വിരലടയാളം ഇവിടെ തന്നെ കാണുമല്ലോ. എന്നാ പിന്നെ ഞാൻ പോവാം, ലേബേഴ്സിന് കൂലി കൊടുക്കണം, ഇപ്പൊ തന്നെ വൈകി.
3: കൂലിയൊക്കെ പിന്നെ കൊടുക്കാം, പോലീസുകാർ വരും, വീട്ടുകാരനില്ലാതെ എങ്ങനാ?
0: അതല്ല, എനിക്ക് ആട്ട വാങ്ങണം, ചപ്പാത്തി ഉണ്ടാക്കാൻ.
3: ആട്ട ഇവിടെ ഉണ്ട്, ചപ്പാത്തി ഞാൻ ഉണ്ടാക്കി തരാം.
0: വേറെ പ്രശ്നങ്ങളുണ്ട്.

0: നമസ്കാരം സാറേ.
1: നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര?
0: ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്.
2: ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ?
0: ഇവിടുത്തെ വീട്ടുകാരാണ്, എന്റെ അളിയനാണ് സാറേ.
1: അത് ശരി. എന്താ ചോദിച്ചാ?
2: വിരലടയാള വിദ
1: പരിശോധിക്കുന്ന ആള് അല്ലേ വന്നിട്ടുണ്ട്? എന്താ?
2: അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിന്റെ ഇടയിൽ നീ കള്ളന്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ?
1: എവിടെ ജോലി ചെയ്യുന്നത്?
0: അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ.
1: ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാരിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നു.
2: ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ.
1: അത് സാറല്ല, വരൂ. സുധാര
0: സാർ
1: ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചു. എല്ലാരും പൊക്കോളും, പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയിട്ടില്ല, പോയിക്കോളും.
3: എവിടായിരുന്നു?
4: ഇന്ന രജിസ്റ്റർ കല്യാണം, സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവെന്ന് വിചാരിച്ചിരുന്നു. കാണാതായപ്പോ സലോമി എന്നത് ഏർപ്പാടിയെന്ന് പറഞ്ഞു.
3: ഗോപാൽജി എവിടെയായിരുന്നു?
2: ഒരാളുടെ 16 അടി എന്നൊരു ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക.
3: മരിച്ചാറ് ബംഗാളിയോ ഒറീസ?
2: ഒരു കിഴങ്ങ് മലയാളി.
4: അയ്യോ,
2: അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ?
4: ഈ രജിസ്റ്ററൂടെ കഴിയുമ്പോ എല്ലാം ഓക്കെ.
2: എന്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി.
4: നല്ല കാര്യം.
3: ഗോപാൽജി,
4: എന്റെ ഈ ജുബ ഇങ്ങനെ ബൈക്ക് പറ്റാകെ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ?
2: ഒരു ജുബയുടെ കുറവേതനൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്.
3: എന്ത് തൊഴിൽ?
2: ഇനിയിപ്പോ ഏജന്റ് പണി പോയാലും പേടിക്കാനില്ല.
4: എനിക്കൊന്നും മനസ്സിലാവുന്നില്ല.
2: അല്ല, കുറ്റ എന്റെ തന്നെയാണ്.
4: ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു.
2: ഭാര്യ, മക്കൾ, അളിയൻ, SI.
4: ഗോപാൽജി ഇനി എന്നാ വൈകും? പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞു കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. ഏ അപ്പച്ചനെ, ഈശ്വര, എവിടെ എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പൊ വരാന്ന്.
5: കേളവന് നെഞ്ചു വേണം വരാൻ വേണ്ട സമയം.
4: എന്താ നമ്മൾ അപ്പച്ചനെ പറ്റി? എവിടെ എവിടെ കിടത്തിയിരിക്കുന്നത്?
6: എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു, അതിന് കൊണ്ടുപോയിരിക്കോ. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണം.
4: ഇനിയിപ്പോ പൊറോട്ട കഴിച്ചോണ്ടല്ലോ.
7: അതിന്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നല്ലേ.
4: അസുഖത്തിന്റെ പേര് എന്നുവെച്ചാ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്ക പേര്.
7: നമ്മുടെ കല്യാണം മുടങ്ങി,
4: അതാണ് ഇപ്പൊ പ്രധാന കാര്യം.
7: ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും?
4: അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എന്റെയും കൂടെ അപ്പച്ചൻ യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുക വേണ്ട.
6: അത് ശരിയാ മോളെ, സിൽവി മോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശ വിസക്ക് കൊടുത്തത്, എല്ലാം വെറുതെ ആവത്തില്ലേ?
7: ഇല്ല അപ്പച്ചി, ഞാൻ ജർമ്മനി പോകുന്നില്ല.
4: ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്, ഒരു നഴ്സിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ഞാനുണ്ട്, എന്ന് വിശ്വാസമില്ല.
7: എന്നാലും
4: സലോമി ഇവിടെ എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ് അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നിങ്ങി വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം ധൈര്യമായിട്ട് മാറ്റി കളിക്കും.

0: അപ്പച്ചൻ ആശുപത്രിയിൽ ഡിസ്ചാർജ് ചെയ്തു.
1: ചെയ്തല്ലോ.
2: ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന് അപ്പച്ചന് മതിയായി, അതാ കാര്യം.
0: അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പൊ എങ്ങനെയുണ്ട്?
2: കുഴപ്പമൊന്നുമില്ല, മാസത്തിൽ ഒരിക്കലും ചെക്കപ്പിന് പോയാൽ മതി.
0: ഇതാത്തേക്ക് വെച്ചേ, അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ.
2: സിലിമാൻ ഇരിക്കെ ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമില്ല.
0: സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി.
2: വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചൻ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? ആ പോയിട്ട് നാലഞ്ചു ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളു. പിന്നെ ഐ എസ് ടി വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ.
0: അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാര് കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാല്ലോ.
2: കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും.
0: ഞാനും ഈ പണി കുറെ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എന്റെ ഒരു മനസ്സമാധാനം. ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതൽ, പക്ഷെ ഡോക്ടർമാരൊന്നും അയക്കുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതി ഇല്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ടുണ്ട് ഡോക്ടർ ഇക്ബാൽ, എടുക്കണ. അപ്പച്ചൻ വിണ്ടായിരിക്കുന്നു, ഹാപ്പി അല്ലേ? എന്തുപറ്റി അമ്മച്ചി?
3: ഇത്ര സ്നേഹമുള്ള നിന്നെ മനസ്സിലാക്കാൻ എന്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ.
0: എന്ത്?
3: ഇന്ന് വന്നാ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ.
0: ഇത് നമ്മുടെ സലോമിയല്ലേ?
3: കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സായിപ്പിനെ ആ വഞ്ചക്ക് കെട്ടി.

0: भाई थोड़ा सांबर भैया सांबर
1: ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ?
2: അങ്ങനെയും കുറെ കാശ്
1: പോയിട്ടില്ലടാ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയിലുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയിനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക പി ആർ ആകാശ് തവളക്കുഴി.
2: ചണ്ടി കുത്തം തമാശ പറയില്ലേ ഗുബാജ്, ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാൻ. ആ നെക്ലസിന്റെ കാശ് വാങ്ങി ഗുബാജി ഏൽപ്പിക്കാം.
1: അമ്മ അവിടെ പണപ്പെട്ടിന്ന് തുറന്നു വെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ, നെക്ലേസിന്റെ പൈസ എടുത്തോണ്ട് പോടാന്ന് പറഞ്ഞോണ്ട്.
2: അല്ലെങ്കിലും ഗോപാജിയുടെ പൈസക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആന്റി വരുമല്ലോ. അവര് വരുന്നു, ഒപ്പിടുന്നു, വീടിന്റെയും പറമ്പിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്.
1: എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടെ ഒന്ന് പറയട്ടെ, ഞാനും വരാം അയാളെ കാണാൻ.
2: ഗോപാലിജിക്ക് എന്നെ തീരെ വിശ്വാസമില്ല.
1: എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ.
3: വീട് നോക്കാൻ വന്നവരാ?
2: അല്ല, വീട്ടുകാരെ കാണാൻ വന്നു.
3: ഇവിടെ നേരത്തെ താമസിച്ചവര് വീട് ഒഴിഞ്ഞു പോയല്ലോ സാറേ. പുതിയ ആരോ ഇന്ന് വീട് നോക്കാൻ വരുന്നത് അനിൽ സാർ പറഞ്ഞിരുന്നു.
1: ഇത് വാടക വീടാണോ?
3: അതെ, അനിലെ വക്കീല് വാടക കൊടുക്കുന്ന വീടാ.
2: ഈ വീട് ഒഴിഞ്ഞവര് എങ്ങോട്ട് പോയെന്നോ?
3: ആർക്കറിയാം, വാടക കുറിച്ച് കൊറേ ഉണ്ടായിരുന്നു. അനിൽ സാറിനോടും പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്ക.
1: ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ, ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എന്റെ സന്തോഷം.
2: ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോ സന്തോഷിക്കുകയാണല്ലേ.
1: നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ, മറ്റുള്ളതെല്ലാം പോട്ടെ. ഒരു ബന്ധമില്ലാത്ത എന്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തൊലച്ചില്ലേ?
2: അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എന്റെ ഏട്ടത്തി അമ്മ. ഗോപാൽജി ആരാ? എന്റെ അച്ഛന്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ചിരുന്ന ആ 12 വയസ്സുകാരനും വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല.
1: ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുതൻ മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യം എന്നെ നീ മിണ്ടിപ്പോരുത്.
2: അങ്ങനെ പണം തന്ന അർത്ഥം മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും?
1: മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അർത്ഥം മുറിക്കണം.
2: വേണ്ട ഗോപാൽജി,
1: വേണ്ട. പഠിച്ച പണി 18 പറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യര്. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നഴ്സിന്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല, പിന്നെ എങ്ങനെ രക്ഷപ്പെടും?
2: ഇനിയിപ്പോ നോക്കാൻ വരുന്നില്ല നഴ്സിംഗ്.
1: അത് നീ മാത്രം തീരുമാനിച്ചാ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നഴ്സിന്റെ പണി തരുമോ?
2: ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാ.
1: പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം? ഇനി നിന്റെ സ്റ്റിയറിംഗ് എന്റെ കയ്യിൽ തന്നാൽ മതി.
2: എന്ത് സ്റ്റിയറിംഗ്?
1: പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ്. അതെനിക്ക് തരുക.
2: തന്നാല്
1: പിന്നെ നീ ഒന്നും അറിയണ്ട. വണ്ടി എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടി.
2: ഇതെന്താ?
1: ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്.
2: ഞാനിവിടെ എന്ത് ചെയ്യാൻ?
1: നീ ഇവിടെ ഞാറ് നടും, ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എന്റെ നെക്ലേസിന്റെ കടമ ഇടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ.
2: അല്ല ഗോപാൽജി,
1: നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല.
2: എനിക്ക് ഞാറ് നടന്നു അറിഞ്ഞുകൂടാ?
1: അറിയാനൊന്നുമില്ല. ഞാറിന്റെ കട്ടഴിക്കുന്ന കുറേ ചെളിയിൽ നടന്നു. അവര് ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി.
2: എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി.
1: ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവന്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ.
4: പ്രകാശ, മുഖസ്തുതിയാണെന്ന് വിചാരിച്ചാലും കുഴപ്പമില്ല. ബംഗാളികൾക്കും ബീഹാറികൾക്കൊക്കെ നിന്നെ ഇപ്പൊ വലിയ മതിപ്പാ. 50 ചാക്ക് സിമെന്റ് നീ ഒറ്റക്ക് ചുമന്നു അല്ലേ?
1: അതുകൊണ്ട് നിനക്കിനി കുറച്ച് റെസ്റ്റ് വേണോ? റെസ്റ്റ് എന്ന് പറഞ്ഞാൽ റെസ്റ്റ് അല്ല, നീ പഠിച്ച പണിയില്ലേ നഴ്സിംഗ്, ആ പണി.
5: ആശുപത്രിയല്ല,
1: വീടാ. 10ാം ക്ലാസ്സിലോ മറ്റോ പഠിക്കുന്ന ഒരു പെൺകുട്ടിക്ക് സമയാസമയം മരുന്ന് കൊടുക്കണം, ഇഞ്ചക്ഷൻ അത്രയൊക്കെ വേണ്ടു. ഭക്ഷണവും താമസവും അവിടെ തന്നെ. റെസ്റ്റ് എടുക്കാൻ ധാരാളം സമയം കിട്ടും. എന്തു പറയുന്നു?
2: നെക്ലസിൽ പെട്ടെടുക്കുന്ന എന്നോടൊന്ന് അഭിപ്രായം ചോദിക്കുന്നു.
1: വെരി ഗുഡ്, നല്ല ശമ്പളം കിട്ടും. ഈ പണിയും കൂടി കഴിയുമ്പോൾ നെക്ലേസ് നമ്മൾ വാങ്ങും, പിന്നെ നീ ഫ്രീ ആയി. ഓക്കെ ആണോ?
2: ഓക്കെ.
0: ആരാ?
2: റീച്ചൽ മാഡത്തിനെ കാണാൻ വന്നു.
0: ഗോപാൽജി പറഞ്ഞിട്ടാണോ?
2: അതെ.
0: മാഡം അകത്തോണ്ടിരിക്കുന്നു.
2: ആവശ്യമുള്ളപ്പോ
0: ഗോപാൽജി ഇവിടെ പറയുക. മോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്.
2: ആകാശ്.
6: ഓ, ആകാശൻ.
2: അല്ലല്ല, പി ആർ ആകാശ്.
0: പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാ മതി. എന്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായോണ്ട് തീരെ വിട്ടു നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നാണ് എന്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ.
6: എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തോ കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു.
0: കുറുമ്പ് കുറച്ച് കൂടുതലാണ്.
6: ആർക്ക്?
0: മൂക്ക്. അരുതെന്ന് പറഞ്ഞാ പിന്നെ അതേ ചെയ്യൂ.
2: കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്.
0: ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിന്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവള് ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്.
6: വർത്തമാനം പറഞ്ഞ നേരങ്ങളുണ്ട്, ഇപ്പൊ തന്നെ വൈകി.
0: അപ്പൊ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. ഫോൺ എഴുന്നേക്കുമ്പോ പറഞ്ഞു.
6: ആകാശം വാ. ഇതാണ് ആകാശന്റെ മുറി. ആകാശന് കാപ്പിയോ ചായയോ വല്ലതും വേണം. ആകാശ, ദേ ചായ.
2: ഉഗ്രം വീടാ. വന്നു
6: റേച്ചലിന്റെ അപ്പാപ്പൻ ഉണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോ അത് റേച്ചലിന് കിട്ടി.
2: ഓ,
6: കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശനിറങ്ങിയേ?
2: അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞല്ലേ ഇവിടെ കിട്ടും.
6: ആ എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീന മോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചിട്ട് ഒക്കെ അങ്ങ് ദേഷ്യവ. പുട്ട് വേണോ? ഇടിയപ്പം വേണോ?
2: പുട്ട് ബെസ്റ്റാ.
6: പുട്ടാ അല്ല, മുട്ടക്കറി ഉണ്ടാക്കാം.
2: ആ
7: ഓ മൈ ഗോഡ്.
8: ആരെ വിളിക്കാതെടോ. താനേതാ?
2: പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേ. മുൻവശത്ത് ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിലൂടെ വരുന്നത്?
8: ഇവിടുത്തെ ടീനമോളെ കാണാൻ വന്നതാ.
2: അതിന് മതിലടി.
8: താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ.
2: ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം?
8: താനൊന്നും ഒച്ച വെക്കാതിരിക്കെ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി.
2: ഓ, സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകെപ്പാടെന്തോ കുഴപ്പമുണ്ടല്ലോ.
8: ടീനമോളെ വിളിച്ചിട്ടാ ഞാൻ വന്നത്.
2: പിന്നെ എന്തുകൊണ്ട് നേരായ വഴി കൂടെ വന്നുകൂടാ?
8: കാര്യം ഞാൻ പറയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ. അല്ല സത്യത്തിൽ നിങ്ങളാരാ?
2: ഞാൻ ടീനമോളെ നോക്കാൻ വന്ന പി ആർ ആകാശ്.
8: ഓ, പുതിയ നേഴ്സ്.
2: അങ്ങനെയും പറയാം.
8: ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും.
2: മനസ്സിലായി, നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിൽ വന്ന ആളാണ് ഞാൻ. ജാതി വൃത്തിയുടെ ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്.
8: കഷ്ടപ്പെട്ട് വന്നോയില്ലേ, ഇതൊന്ന് കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല.
2: സെക്യൂരിറ്റി,
8: ദ്രോഹി.

0: മിസ്റ്റർ ആകാശ് അല്ലേ?
1: യാ, പിയർ ആകാശ്.
0: മമ്മി പറഞ്ഞിരുന്നു ഞാൻ എനിക്കും കുറച്ച് ലേറ്റ് ആയിപ്പോയി.
1: രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ, സിനിമയായിരുന്നു.
0: ഏയ്, അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്.
1: നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോ ഞാനുണ്ടല്ലോ, തിന്നമുണ്ടോ, ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്.
0: സത്യം, എനിക്കത് തോന്നാറുണ്ട്. പക്ഷേ സെൻസിബിൾ ആയ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാം.
1: Back in 2014, ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു.
0: ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ?
1: സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡ് സിറ്റി ആണ് വരച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പുളശ്ശേരി ഹെൽത്ത് സെന്റർ, അങ്ങനെ പോകുന്നു.
0: ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? I'm really lucky.
1: ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാൻ ഇവിടെ വന്നപ്പോ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ. ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്.
0: ഞാൻ ഓർഡർ ചെയ്ത ബർഗറുമായി വന്ന ചേച്ചി തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരുന്നു
2: അമ്മ ചായ
3: ഇപ്പൊ തരാൻ ജർമ്മനി.

0: ഞാൻ പുറപ്പെടുവല്ലേ. നല്ല കാറ്റും അല്ലേ,
1: കൂട്ടുകൊള്ളുന്ന കാറ്റ.
0: എനിക്കിപ്പ അങ്ങനെ തോന്നുന്നതിൽ തെറ്റില്ല.
1: ജസ്റ്റ് മിസ്സാ, അല്ലെങ്കിൽ ആ പട്ടി എന്നെ കൊന്നേനെ. ഗോപാൽജി നാട്ടിൽ ഒരു നെക്ലസിന് വേണ്ടി എന്നെ വീണ്ടും കൊടുക്കൂ.
0: നീയും മറ്റൊരു കാര്യം ആലോചിക്കും. ശത്രു സൈന്യത്തിന്റെ യന്ത്രത്തോക്കും ബോംബും അത് കണ്ട് ഇന്ത്യ പട്ടാളക്കാർ പേടിച്ചോടിയാൽ ഇന്ത്യയുടെ സ്ഥിതി എന്താവും? ഇതെത്രയോ നിസ്സാരം. ഒരു കുട്ടി ഒരു പട്ടി, അത് നമുക്ക് ശരിയാക്കാം.
2: ഉച്ചയ്ക്ക് കുറച്ച്

0: ഉണ്ടാക്കട്ടെ മോളെ, കഴിക്കോ?
1: എനിക്ക് ചപ്പാത്തിയും ചമ്മന്തിയും മതി.
0: ചപ്പാത്തിയും ചമ്മന്തിയോ? കേക്കുമ്പോ ഒരു ചേർച്ച വേണ്ടേ മോളെ?
1: എനിക്ക് അത്രയ്ക്ക് ചേർച്ചൊക്കെ മതി. ഇത് ആര്? വാ. ഓട്ടം നല്ല രസമായിരുന്നു കേട്ടോ. ഞാൻ കൊറേ ചിരിച്ചു.
2: എനിക്ക് മോളോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു.
1: പിന്നെന്താ പറയൂ.
2: ഇവന്റെ വീട്ടിലെ മുഴു പട്ടിണിയാണ് മോളെ.
1: അയ്യോ, എന്നിട്ട് പറഞ്ഞില്ലല്ലോ ആന്റി കുറച്ച് അരി കൊടുത്തേക്കണം
0: കേട്ടോ.
2: അരിയൊന്നും വേണ്ട, ഞാനൊരു അവസ്ഥ പറഞ്ഞതാ മോളെ. 7 കൊല്ലമായിട്ട് ഇവന്റെ അച്ഛൻ തളർവാദം വന്ന് കിടപ്പില.
0: അയ്യോ പാവം.
2: അമ്മയ്ക്ക് ഭ്രാന്ത്, ചങ്ങല കിട്ടിയില്ല.
0: അയ്യോ,
2: രണ്ടു പെങ്ങന്മാരുള്ള രണ്ടും കണ്ണുകുട്ടികള്.
0: എന്റെ കർത്താവേ, ഒരു കുടുംബത്തിന് എന്തിനാ ഇങ്ങനെ തീതെറ്റിക്കുന്നെ?
2: തെറ്റ് ചെയ്യുമ്പോ ശിക്ഷിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്, ഇപ്പൊ ഇവന് ഭയങ്കര മുട്ടുവേദനയാ, ഓടാൻ ബുദ്ധിമുട്ടാ. അതുകൊണ്ട് തൽക്കാലം മോള് പട്ടിയെ ഒഴിവാക്കണം.
1: മുട്ടുവേദന മാറിയാൽ?
2: മുട്ടുവേദന മാറിയാൽ ഇഷ്ടം പോലെ ഓടിച്ചോ. അതിനുമുമ്പ് ബിസ്ക്കറ്റ് ഒക്കെ കൊടുത്ത് പട്ടിയെ മരിക്കാ മതി. പറഞ്ഞല്ലോ മോളെ, അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, കണ്ണു കാണാത്ത രണ്ട് സഹോദരിമാര്. കുറച്ച് കരുണ കാണിക്കണം മോളെ കേട്ടോ. പോട്ടെ, ഇപ്പൊ ഞാൻ പോട്ടെ. പോട്ടടാ.
1: എന്തൊരു മണ്ടൻ കഥയാള് പറഞ്ഞത്. അച്ഛന് തളർവാദം, അമ്മയ്ക്ക് ഭ്രാന്ത്, ഈ ഫൂളിഷ് ലൈസ് ഒക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചിട്ടാ.
3: സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ.
0: എന്റെ കർത്താവേ, ഇതൊക്കെ സത്യമാണെന്നല്ലേ ഞാൻ വിചാരിച്ചത്? ആകാശം വല്ലതും കഴിച്ച കാണില്ലേ? ആകാശനെ പട്ടി കടിച്ചില്ലല്ലേ?
2: ഇല്ല.
0: ഇനി സമയമുണ്ടല്ലോ. ഇതിനു മുമ്പ് ഇവിടെ നിന്ന് 2 നേഴ്സന്മാരെയും പട്ടി കടിച്ചത്. എന്റെ കർത്താവേ, നിലവിളിച്ച് ചോരയൊലിപ്പിച്ചും കൊണ്ട് രണ്ടും കൂടെ ഓടി ഒരു ഓട്ടം. പിന്നെ വന്ന നേഴ്സിനെ ടീനമ്മോൾ ഒറ്റ ചവിട്ടിന് വീഴ്ത്തി. തലയിലെ 14 സ്റ്റിച്ചായിട്ടത്, പിന്നെ ഈ പടി കയറിയിട്ടില്ല. അപ്പോഴവർ ആൺ നേഴ്സിനെ നേരത്തെ റേച്ചൽ തീരുമാനിച്ചത്. ആൺകുട്ടി ആയതുകൊണ്ടല്ലേ ആകാശന് മരത്തെ കയറാൻ പറ്റിയത്. അയ്യോ, മതിയാക്കിയോ?
3: മതിയായി. അതെ, സത്യത്തിൽ ആ കൊച്ചിന് എന്താ അസുഖം?
0: ഇതൊക്കെ തന്നെ. 2-3 മാസം മുമ്പ് ഒരു പനി വന്നിരുന്നു. അതിന് ബോംബെയിലോ വെല്ലൂരോ ഒക്കെ കൊണ്ടുപോയി ചികിത്സിച്ചതാ. തിരിച്ചു വന്നപ്പോഴത്തേക്കും ക്ലാസ് കുറേ അങ്ങ് പോയല്ലോ. അതിനുശേഷം സ്കൂളിൽ വിട്ടിട്ടില്ല. വർഗീസ് ഡോക്ടർ ഇടക്കിടയ്ക്ക് വന്ന് നോക്കും. പ്രധാന അസുഖം അതൊന്നുമല്ല എന്റെ ആകാശ. വേറെടുത്തായിട്ട് ബന്ധമുണ്ടെന്നും പറഞ്ഞ് ഇവിടെ എപ്പോഴും അങ്ങ് വഴക്ക. ഇപ്പൊ ഡൈവേഴ്സ് ആയി. അങ്ങേര് പിന്നെ ഈ നാട്ടിലേക്കേ വന്നിട്ടില്ല. എങ്ങാണ്ട് മലേഷ്യയിലോ സിംഗപ്പൂരോ ഒക്കെ ആണെന്ന് പറയുന്ന കേട്ടു.
4: ഹാപ്പനിന്റെ കൂടെ
0: പട്ടി കൂട്ടില്ല. എന്നാലും ആകാശം ഒന്നും സൂക്ഷിച്ചു.
3: ഗോപാൽജി പറഞ്ഞതൊക്കെ നുണയാണെങ്കിലും എന്റെ അവസ്ഥ ഏതാണ്ട് അതൊക്കെ തന്നെ. പട്ടി അഴിച്ചു വിട്ടാ ഞാൻ ഇനി ഓടും, പക്ഷെ റബ്ബർ പന്തോടെ ഞാൻ തിരിച്ചു വരും. അത്ര ഗതികേട്ടില്ല. ഇനി എത്ര പേര് മതിലാടിയാലും ഞാൻ വിട്ടില്ല.
1: ശ്രുതി ചേച്ചി മതിൽ ചാടാൻ വരില്ല.
3: അല്ല, വേറെ ആരെങ്കിലും മതിലാടാൻ വരികയാണെങ്കിൽ വന്നോട്ടെ.
1: പിന്നെ ഇവിടുത്തെ മതിൽ ചാടാൻ ആൾക്കാർ ക്യൂ നിക്കല്ലേ?
3: അല്ല, എന്റെ ഭാഗത്ത് നിർത്തുന്നു ഉണ്ടായില്ല എന്ന് പറയായിരുന്നു.
1: എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ കഴിക്കും.
3: കഴിക്കണം.
1: എങ്കിലൊരു കോംപ്രമൈസ്, നിങ്ങൾ ഓടിച്ചു വിട്ട ശ്രുതി ചേച്ചിയുടെ വീട്ടിൽ പോയി ബർഗർ വാങ്ങിച്ചു വരണം.
3: ഇപ്പൊ തന്നെ, ഈ നിമിഷം തന്നെ ഞാൻ പോയി വാങ്ങിച്ചോണ്ട് വരാം. അഡ്രസ് ഒന്ന് വാട്സാപ്പിൽ ഇട്ടാ മതി. പിന്നെ എന്റെ കാര്യം ഒന്ന് പട്ടിയോട് പറഞ്ഞേക്കണം. ബർഗർ, ബർഗർ, ബർഗർ.
1: എന്ത് വേണം?
3: ഞാൻ
1: കിണുങ്ങാതെ കാര്യം പറയണം മിസ്റ്റർ. പിടിച്ചു പുറത്താക്കാൻ ഇവിടെ സെക്യൂരിറ്റി ഒന്നുമില്ല.
3: ആരംഭ ശുരത്വം ജോലി കയറുന്ന ആദ്യ ദിവസമായിരുന്നല്ലോ, അതുകൊണ്ട് പറ്റിയതറ്റ.
1: ഇത് പറയാൻ ഇവിടം വരെ വരണോ? ഒരു കത്തെഴുതി അയച്ച മതിയായിരുന്നു.
3: ശ്രുതി ഓടിച്ചതിന് പകരമായി അവിടുത്തെ പട്ടി എന്റെ പുറകെ ഓടിച്ചു. ഉള്ള ജീവൻ കൊണ്ട് ഞാൻ എന്റെ നാട് വരെ ഓടി. ബർഗർ കൊണ്ടിച്ചെന്നില്ലെങ്കിൽ എന്റെ ജോലി പോകും.
1: തന്റെ ജോലി പോയാൽ എനിക്കെന്താ? ഇവിടെ ബർഗർ മണ്ണം കട്ടി ഒന്നുമില്ല.
3: സൗത്ത് ആഫ്രിക്കയും തന്നെ തീവണ്ടിയും തള്ളിയിട്ട സായിക്കുമാരോട് മഹാത്മാഗാന്ധി ക്ഷമിച്ചിരുന്നു.
5: എങ്കി പിന്നെ മഹാത്മാഗാന്ധി ഓടിച്ചെന്ന് പറ ബോഗർദേരൻ.
6: ആരാ മോളെ അത്?
5: ടീന മോളെ നോക്കാൻ വന്ന നേഴ്സ് അമ്മേ.
6: എന്നിട്ട് ആണിന്റെ ശബ്ദമാണല്ലോ കേട്ടത്.
7: ഞാൻ മെയിൽ നേഴ്സാണമ്മേ.
5: അതെ, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. താനൊന്ന് പോകുന്നുണ്ടോ? എന്തിനാ നിക്കുന്നത്?
3: ഇരിക്കാൻ പറഞ്ഞു.
5: ഇയാളോട് പോയിക്കോളാം പറഞ്ഞിട്ട് പിന്നെ എന്തിനാ നിക്കുന്നെന്നാ ചോദിച്ചത്?
3: ഞാൻ ആകാശ്.
5: ചോദിച്ചില്ലല്ലോ.
3: അല്ല, താന് ഇയാളെന്നൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടായിരിക്കാൻ പറഞ്ഞു.
5: എന്നാൽ ആകാശ്, ബർഗർ ഉണ്ടാക്കാൻ മയണീസ് വേണം. തീർന്നു. മാത്രല്ല, അമ്മ വീണ് കാലൊടിഞ്ഞു കിടക്കുക. ഫിസിയോതെറാപ്പി ചെയ്യിപ്പിക്കണം.
3: ചെയ്തോളൂ. ഈ മൈ അല്ല, ഈ പറഞ്ഞ സാധനം എവിടെ കിട്ടും പറഞ്ഞാൽ ഞാൻ വാങ്ങിച്ചോണ്ട് വരാം.
5: അങ്ങനെ എവിടെയെങ്കിലും കിട്ടുന്ന ഞാൻ ഉപയോഗിക്കാറില്ല. തന്നെ താൻ ഉണ്ടാക്കണം. അതിന് സമയമെടുക്കും.
3: എന്റെ പൊന്നു ശ്രുതി എന്തൊക്കെ പറഞ്ഞാലും ബർഗർ ഇല്ലാതെ അങ്ങോട്ട് ചെല്ലാൻ പറ്റത്തില്ല. എത്ര സമയം എടുത്താലും ഞാനോട് വെയിറ്റ് ചെയ്യണം. ബർഗർ എങ്ങനെയുണ്ട്?
5: അടിപൊളി.
1: മമ്മി, എന്തിനാ എന്നെ ഇങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യുന്നത്? ഐ എം ഓക്കേ. എന്നുവെച്ച് രാവിലെ പറഞ്ഞതിൽ കൂടുതൽ എന്ത് വിശേഷം ഞാൻ പറയാ?
8: അത് മമ്മിയുടെ ടെൻഷൻ കൊണ്ടല്ലേ മോളെ. അത് പിന്നെ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. പിന്നെ എപ്പോഴും പുസ്തകം വായിച്ചും ആ കമ്പ്യൂട്ടർ നോക്കിയിരിക്കരുത്. ഡോക്ടർങ്ങൾ പറഞ്ഞിട്ടില്ലേ എക്സസൈസ് ചെയ്യണമെന്ന്? കുറച്ചു നേരം ഒന്ന് നടന്നാലും മതി. പിന്നെ ആ ആകാശ്, അയാൾ എങ്ങനെയുണ്ട്? അടുത്തുണ്ടോ? ഒന്ന് കൊടുത്തേ
1: മമ്മി.
3: ഹലോ മമ്മി. അല്ല മാഡം, ഇല്ലില്ല, ഞാൻ വളരെ സ്ട്രിക്റ്റാ. എന്തായാലും ഞാൻ വന്നതിന് ശേഷം ജങ്ക് ഫുഡ് ഇങ്ങോട്ട് കേറ്റിട്ടില്ല. ടീന മോൾ ഒരിക്കലിനോട് ചോദിച്ചു ബർഗർ വേണം. ഞാൻ പറഞ്ഞു അത് മാത്രം നടക്കില്ല. ആദ്യം കുറച്ച് ദേഷ്യപ്പെട്ടു, പിന്നെ അങ്ങ് ഇണങ്ങി. വെരി സ്വീറ്റ് ഗേൾ. ഇല്ലില്ല, അത് ഞാൻ ഏറ്റു. ഓക്കെ ഓക്കെ.
1: സമ്മതിച്ചിരിക്കുന്നു. എത്ര നന്നായിട്ടാ കള്ളം പറയുന്ന.
3: പിടിച്ചു നിൽക്കണ്ടേ.
1: ശരിക്കും എനിക്ക് ബർഗർ അത്ര ഇഷ്ടമൊന്നുമില്ല. പിന്നെ മമ്മി വേണ്ടെന്ന് പറയുമ്പോ വേണം തോന്നും.
3: മമ്മിക്ക് വിഷമാവില്ലേ?
9: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
10: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സിനിമാ ശബ്ദരേഖ.
9: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചിത്രം ഞാൻ പ്രകാശൻ.
0: ടീനമ്മക്ക് ഭയങ്കര തലവേദന. ഈ നേരം വരെ ഉറങ്ങിയിട്ടില്ല. രണ്ടു വട്ടം ശർദ്ദിക്കുകയും ചെയ്തു. ഒന്ന് വന്നേ. അതെങ്ങനെയാ? ഈ നേരം വരെ ഈ കുന്തത്തിനകത്ത് നോക്കിക്കൊണ്ടിരിക്കുവല്ലായിരുന്നോ? പിന്നെ അങ്ങനെ തലപൊളിയാതിരിക്കും.
3: ചേച്ചി ഒരു തുണി നനച്ചെടുത്തു നെറ്റിയിലിടാൻ. അപ്പൊ ഈ ബർഗർ ശരിക്കും പ്രശ്നമല്ലേ? കൂടെ ചേച്ചിയോട് പറഞ്ഞ പറയണ്ട.
1: അതിരിക്കണ്ട, വേറെ സ്ഥലത്ത് ഡ്രോയിലുണ്ട്.
3: കണ്ണടച്ച് ശാന്തമായി കിടന്നാൽ മതി. ഒന്ന് ഉറങ്ങി എണീക്കുമ്പോഴേക്കും ഫ്രഷാവും. അത് വേണ്ട.
1: എന്നാ തുറന്നു വെച്ച് ബുക്ക് ഇങ്ങടുത്ത്? ഉറക്കം വരുന്നവരെ നോക്കാനാ.
3: ഇതൊക്കെ ടീനോട് വായിക്കുന്ന ബുക്കാണ്
1: ചിലതൊക്കെ. ഇതൊരു നല്ല നോവല, സാഡ് സൈപ്രസ്.
3: ഞാനൊരു നല്ല നോവൽ വായിച്ചായിരുന്നു, കാട്ടാക്കട തങ്കപ്പന്റെ ചാക്കിലകപ്പെട്ട പൂച്ച.
1: എന്ത് പൂച്ച?
3: ചാക്കിലകപ്പെട്ട പൂച്ച.
0: നല്ല ബെസ്റ്റ് പേര്.
3: കഥയും നല്ലതാ. ഇന്നിപ്പോ കിടക്കണ്ടേ? വേണം, നാളെ പറഞ്ഞുതരാം.
1: നാളെ മതി.
3: ഓക്കെ, ഗുഡ് നൈറ്റ്.
0: ഗുഡ് നൈറ്റോ? കോഴി ഓറായി.
3: എന്നാ ഗുഡ് മോർണിംഗ്. ചേച്ചി ഇവിടെയാണ് കിടക്കുന്നത്?
0: ആ, അകത്തോട്ട് തന്നെ കേട്ടില്ലല്ലോ. പട്ടി അഴിച്ചു വിട്ടിരിക്കുക. പുറത്തോട്ടുള്ള വാതിലൊന്നും തുറക്കണ്ട ആകാശ.
1: ഉം.
11: ഞാൻ കടയിൽ നിൽക്കുന്നുണ്ട്. എന്താ പച്ചക്കറി ഒന്നും വാങ്ങിച്ചില്ലേ?
5: വാങ്ങാനല്ല, വിൽക്കാൻ വന്നതാ.
11: ആ കറക്റ്റ്, ഞാനന്ന് വീട്ടിൽ വന്നപ്പോ കണ്ടാണല്ലോ, ഇഷ്ടം പോലെ പച്ചക്കറി അല്ലേ അവിടെ. ഞാൻ സത്യത്തിൽ സുധിയുടെ വീട്ടിൽ വന്ന് നന്ദി പറയായിരിക്കായിരുന്നു. ആ ഒരേ ഒരു ബർഗർ എന്നോട് പിടിച്ചു നിർത്തി. ഇപ്പൊ ഞാനും ടീന മോളും ഭയങ്കര ക്ലോസാ.
5: എങ്ങനെയുണ്ട് അവൾക്ക്?
11: ഒരു കുഴപ്പമില്ല, വെരി സ്മാർട്ട്. സുധിയുടെ അമ്മയ്ക്ക്
5: ബെറ്റർ ആണ്. ഇന്നലെ ആരും പിടിക്കാതെ അഞ്ചാറടി നടക്കുകയൊക്കെ ചെയ്തു.
11: ഒരു കാര്യം ചോദിക്കാൻ പറ്റൂ? അന്ന് ഞാൻ വീട്ടിൽ വന്നപ്പോ അച്ഛനെ കണ്ടില്ലല്ലോ.
5: എങ്ങനെ കാണാൻ? ആർക്കും കാണാൻ പറ്റാത്ത സ്ഥലത്തേക്ക് അച്ഛൻ നേരത്തെ പോയില്ലേ?
2: ഓ മൈ ഗോഡ്, ഐ ആം സോറി.
5: ഒരു പരിചയമില്ലാത്ത ഒരാള് മരിച്ചേന് ഇത്രയും ഷോക്ക് എന്തിനാ?
11: ശ്രുതിക്ക് അന്നുണ്ടായ ഷോക്ക് ആലോചിച്ച് ഞാൻ ഷോക്കായി പോയതാ. ശ്രുതിക്ക് അറിയോ, എന്റെ അച്ഛൻ മരിച്ചിട്ട് 7 വർഷം കഴിഞ്ഞു. ഇപ്പോഴും ആ ഷോക്ക് എനിക്ക് മാറിയിട്ടില്ല. അച്ഛനെ പറ്റി എപ്പോ ആലോചിച്ചാലും എന്റെ കണ്ണു നിറയും. എന്താ ചിരിക്കുന്നത്? ഞാൻ തമാശയൊന്നും പറഞ്ഞില്ലല്ലോ.
5: ഞാൻ ചാർലി ചാപ്ലിനെ ആലോചിച്ചിരിച്ചതാ.
11: ആ കോമഡി നടൻ?
5: അതെ, ആ കോമഡി നടൻ ഒരിക്കൽ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിനിടയിൽ ഒരു നല്ല തമാശ പറഞ്ഞു. ആളുകളൊക്കെ പൊട്ടിച്ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് അതേ തമാശ വീണ്ടും പറഞ്ഞപ്പോ അധികാരം ചിരിച്ചില്ല. പക്ഷെ ചാപ്ലൻ ഇട്ടില്ല, പുള്ളി മൂന്നാമതും ആ തമാശ ആവർത്തിച്ചു. അപ്പൊ ആളുകൾ അസ്വസ്ഥരായി.
11: അല്ലെങ്കിൽ ഒരു തമാശ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന ആരെങ്കിലും ചിരി?
5: ഇത് തന്നെയാണ് ചാപ്ലനും ചോദിച്ചത്. ഒരേ തമാശ വീണ്ടും വീണ്ടും പറയുമ്പോ ചിരിക്കാത്ത നിങ്ങൾ എന്തിനാണ് വേദനിപ്പിക്കുന്ന കാര്യം പിന്നെയും പിന്നെയും ആലോചിച്ച് വിഷമിക്കുന്നതെന്ന്?
11: ചാപ്ലിൻ വെറും കോമഡി അല്ലല്ലേ,
5: റിയൽ ജീനിയസ്.
11: ചുരുക്കി പറഞ്ഞ അനിയന്റെ അനിയത്തിയുടെയും പഠിത്തം, അമ്മയുടെ ചികിത്സ, എല്ലാ ഭാരവും കൂടെ ശ്രുതി തനിച്ച്.
5: ഭാരം തോന്നാൻ അവരാരും എന്റെ തലേക്കേറിയിരിക്കുന്നില്ലല്ലോ.
11: അതല്ല, ബർഗറും പച്ചക്കറികളും മാത്രം വിറ്റിട്ട്
5: ചെലവുകളൊക്കെ നടക്കുമെന്ന്.
11: അതെ,
5: ജീവിക്കാൻ വലിയ ചെലവൊന്നുമില്ല ആകാശ്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാ ചെലവ് കൂടുന്നത്.
12: ഏതാണ് ഇറക്കുമതി കാമുകൻ? ഞങ്ങളാരും നിനക്ക് പിടിക്കല്ലേ.
11: കാമുകന്റെ മറ്റേ പന്നി നോക്കി പോയി.
5: അവരൊക്കെ പലതും പറയും, കേൾക്കാതെ മട്ടിൽ അങ്ങ് പോയാ മതി.
11: എന്റെ കൺട്രോൾ ഇപ്പൊ പോയ. ഇതാ മലയാളികളുടെ കുഴപ്പം, മറ്റുള്ളവരുടെ കാര്യത്തിന് അനാവശ്യമായി കയറി ഇടപെടും. ഇംഗ്ലണ്ടിൽ നടക്കും, ജർമ്മനിയിൽ നടക്കും. ജർമ്മനി ചിലപ്പോ.
5: ഞാൻ ഈ വഴിക്കാം.
11: ഓ, ഞാൻ ഈ വഴിക്കാം.
5: ശരി.

0: പറ്റി? എന്താ ഇതിലൂടെ?
1: ശ്രുതി എന്താ ഇവിടെ?
0: ഇത് എന്റെ വീടല്ലേ?
1: ഞാൻ മറന്നേ.
0: എന്തിനാ ഓടിയത്?
1: ആരോടി ഓടിയത്? ഓടിയതല്ല, ഓടിയതല്ല, നേരത്തെ കമന്റ് അടിച്ചത് ഞാൻ പട്ടിയും തന്നെ ഇതെല്ലാം വിളിച്ചല്ലോ. അവൻ അഞ്ചാറ് ഗുണ്ടകളെ കൊണ്ടുവന്നിരിക്കുന്നു ചോദിക്കാൻ. നമ്മൾ ആര് വിടുവോ? മർമ്മം നോക്കി നാലെണ്ണത്തിന് കണക്കിന് കൊടുത്തു, ഒരുത്ത മിസ്സായി. ഈ അടിയും കുത്തോ നമുക്ക് പുത്തിരിയല്ലേ, കുറച്ച് വെള്ളം കിട്ടും കുടിക്കാൻ. ഇടികൊണ്ട് ആറുപേരും റോട്ടിൽ വേണം, എന്നിട്ടും കളി തീരാതെ കമന്റ് അടിച്ചാണ് ഞാൻ ഇടിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴുണ്ട് താഴെ വീണ് നടക്കുന്ന ഒരുത്തൻ പോലീസിനെ അടിക്കുന്നു. അപ്പൊ തന്നെ ഞാൻ അവിടെ നിന്ന് മാറി. നമുക്ക് ഈ പോലീസും കോടതിയൊക്കെ ആയിട്ട് കളയാൻ സമയമില്ലല്ലോ. ആകാശ് പറഞ്ഞാൽ മതി, തീരുമാനം അന്വേഷിക്കും.
0: അതുവഴി പോണ്ട, അവന്മാര് പിന്നെയും വന്ന് തല്ലിയാലോ. ഇതിലെ പോയിക്കോ.
2: എന്റെ വേളാങ്കന്നി മാതാവാണ്, കൊരട്ടി മുത്തിയാണ് സത്യം. ഞാൻ റേച്ചലിനെ വിളിച്ചിട്ടില്ല.
3: പിന്നെ പാലും ജ്യൂസും ഞാൻ വാഷ് ബേസിൽ ഒഴിച്ചു കളഞ്ഞു എന്ന് മമ്മി എങ്ങനെ അറിഞ്ഞു?
2: അത് മമ്മി ചുമ്മാ ഒരു നമ്പർ ഇറക്കിയതല്ലേ. സത്യമായതുകൊണ്ട് മോള് അതിലിങ്ങു കൊത്തി. അല്ലാതെ കണ്ട് മോളെ പറ്റി വല്ല കുറ്റവും ഞാൻ പറഞ്ഞു കൊടുക്കൂ? മോള് എത്ര നേരം ഇങ്ങനെ നോക്കിയാലും ആന്റിക്ക് ഒരു കുലുക്കവും ഉണ്ടാവില്ല. കണ്ടോ? അയ്യോ, അതൊന്നും എടുക്കണ്ട മോളെ, ചത്തുപോയ എന്റെ മാപ്പച്ചനാണ് സത്യം ഞാൻ പറയണത്. അടുക്കളയിൽ ഒന്നും ആയിട്ടില്ല, മീൻ കഴുകി വെച്ചിരിക്കുക. അടുക്കളയിൽ ഒരു പിടി പണിയല്ലോ മോളെ.
3: ആന്റി, വേളാങ്കണ്ണി മാതാവിനോട് കറക്റ്റ് ബുദ്ധിയോടൊക്കെ സോറി പറ.
2: റേച്ചലിനെ ഞാൻ വിളിച്ചതല്ല മോളെ, എന്നെ ഇങ്ങോട്ട് വിളിച്ചതാ.
3: ഇല്ല, വാഷ് ബേസിൽ ഒഴിച്ച് കളഞ്ഞു എന്ന് പറഞ്ഞു.
2: പറഞ്ഞു
3: ജ്യൂസിനെ പറ്റി ചോദിച്ചില്ല, എന്നിട്ടും പറഞ്ഞു ഞാനത് കളഞ്ഞു എന്ന്. എന്റെ അടുത്ത് മനസ്സറിയുന്ന യന്ത്രം ഉണ്ടെന്ന് ആന്റി മറന്നുപോയോ? ഇതേ കള്ളം പറയുന്ന കണ്ടുപിടിക്കാനുള്ള സൂത്ര. ഇന്ത്യയിലെ തന്നെ വളരെ കുറച്ചു പേരുടെ കയ്യിലുള്ളൂ.
1: ചുമ്മാ
3: അല്ല, ആകാശിനുള്ളിൽ എന്തെങ്കിലും കള്ളം ഉണ്ടെങ്കിൽ അതിപ്പോ ഞാൻ പുറത്തെടുക്കട്ടെ.
1: എന്റെ ഉള്ളിൽ കള്ളത്തിനും ഇല്ലല്ലോ. അല്ലെ, ഇതെങ്ങനെ ഹാർട്ട് ബീറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും?
3: അതൊന്നും പറഞ്ഞിട്ടില്ല. വാ നോക്കട്ടെ.
1: അല്ല വേണ്ട,
3: നാട്ടുകാരായി തല്ലുണ്ടാക്കിയ കാര്യമൊക്കെ ഇത് വെച്ച് നോക്കി കൃത്യമായിട്ട് അറിയാം. എത്ര പേര് തല്ലീന്നും എത്ര തല്ലി കിട്ടിന്നൊക്കെ ഞാനിപ്പോ പറഞ്ഞുതരട്ടെ.
1: ഓ, അപ്പോഴേക്കും ന്യൂസ് എവിടെ കിട്ടിയട്ടെ?
3: സത്യം പറ അടി നല്ലോണം കിട്ടിയോ?
1: ഈ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കായിരുന്നല്ലോ ഓട്ടത്തിനും ലോങ് ജമ്പിനൊക്കെ ഫസ്റ്റ്.
3: പുളു പഠിക്കാൻ വിടുക്കുന്ന ശ്രുതിച്ചേച്ചിക്ക് മനസ്സിലായിട്ടുണ്ട്.
1: ആണോ? നിങ്ങൾ അത്ര വലിയ ഫ്രണ്ട്സ് ആണോ?
3: സ്കൂളിൽ പോക്ക് നിർത്തിയ പിന്നെ എനിക്കിവിടെ ആകെയുള്ള കൂട്ടാൻ ശ്രുതിച്ചേച്ചി. പക്ഷെ എപ്പോഴും കിട്ടില്ല ചേച്ചി, ബിസി അല്ലേ. വല്ലപ്പോഴും വരും, ഞാൻ വിളിച്ചാ മാത്രം.
1: അവിടെ അച്ഛൻ മരിച്ച കാര്യമൊക്കെ ഞാൻ എന്നാ അറിയുന്നത്? പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും നല്ല വിഷമമുണ്ട്.
3: ശ്രുതിച്ചേച്ചിക്ക് അച്ഛൻ ഇല്ല എന്നുള്ള സങ്കടം ഉണ്ടായിട്ടും എന്റെ പപ്പ എവിടെയാന്നും കൂടി അറിയാത്ത സങ്കടം എനിക്ക്. പപ്പ വളരെ സോഫ്റ്റ് ആയിരുന്നു, പക്ഷെ മമ്മി സ്റ്റബാണ്. വീട്ടിലും പ്രിൻസിപ്പൽ മരിച്ചവരെയും ആരും മാറാൻ സമ്മതിക്കില്ല. പപ്പയുടെ പെറ്റായിരുന്നു ഞാൻ. എന്റെ ഇഷ്ടമായിരുന്നു പപ്പയുടെ ഇഷ്ടം. ഡിസ്നിലാൻഡ് പോണെന്ന് പറഞ്ഞാൽ അവിടെ കൊണ്ടുപോകും. 8-ാമത്തെ വയസ്സ് മുതൽ എന്റെ ഓരോ ബർത്ത്ഡേ അങ്ങനെ ഓരോ സ്ഥലത്തായിരുന്നു. ഓസ്ട്രേലിയ, സ്വിറ്റ്സർലാൻഡ്, ജർമ്മനി, അതൊക്കെ ഇപ്പൊ വെറും ഓർമ്മകള. പപ്പ പോലും
1: ജർമ്മനിയിലൊക്കെ പോയിട്ടുണ്ട്.
3: ആകാശ് പോയിട്ടുണ്ടോ ജർമ്മനിയില്?
1: ഞാൻ ജർമ്മനിയുടെ വക്കീല് വെച്ച് തിരിച്ചു പോരേണ്ടി വന്നു.
3: അതെന്താ, ഫ്ലൈറ്റ് കേടായോ?
1: അല്ല, എന്റെ പൈലറ്റ് വേറൊരാളോട് വിളിച്ചു. അതുപോട്ടെ, ഇതുവരെ കണ്ട സ്ഥലങ്ങളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഏതാ?
3: കേരളം.
1: അയ്യേ, ഇവിടെ എന്താ ഉള്ളു?
3: ഇവിടെ എന്താ ഇല്ലാത്തത്? കടൽ, കായൽ, മലകൾ, ഇഷ്ടംപോലെ പുഴകൾ. ഇവിടുത്തെ ലാൻഡ്സ്കേപ്പും ക്ലൈമറ്റ് ഒന്നും വേറെ എവിടെയില്ല. ശരിക്കും ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ കേരളം.

0: വലിയ കളിക്കാരിയാന്നൊക്കെ പറഞ്ഞിട്ട് ഷട്ടിൽ കാണുന്നു.
1: കൊറേ നാളായി കളിച്ചിട്ട്. പണ്ട് സ്കൂളിൽ വിട്ട് വരുമ്പോ പപ്പ ഞാനും കളിക്കായിരുന്നു. പപ്പ കിട്ടിയതായി നെറ്റൊക്കെ.
2: പപ്പ ഒരു വീക്ക്നെസ് ആണല്ലേ. ഇന്നലെ പപ്പയെ പറ്റി പറഞ്ഞപ്പോ കണ്ണേറിയെന്ന് ഞാൻ കണ്ടു.
1: മരിക്കുന്നതിന് മുമ്പേ ഒരിക്കൽ കൂടി പപ്പ ഒന്ന് കാണണം തോന്നി. അതാ
2: മരിക്കുന്നതിന് മുമ്പല്ലേ, ഒന്നല്ല ഒരായിരം വട്ടം കാണണം. തീനമുള്ള ജീവിതം തുടങ്ങിയിട്ടല്ലേ.
1: അതെ, പക്ഷെ അത് അവസാനിക്കാറായി. തമാശ പറഞ്ഞതല്ല, ഞാൻ ഇനി അധികാലം ജീവിച്ചിരിക്കില്ല.
2: ആളുകൾ ഇങ്ങനെ ഞെട്ടിക്കുന്നല്ല, അത്രല്ലേ അന്ന് പട്ടി അഴിച്ചോട്ടെന്ന് ഞെട്ടിച്ചതുപോലെ.
1: അത് സാറല്ല, ഒരു കോട്ടൺ വെച്ച് തുടച്ചോളഞ്ഞാ മതി.
3: ഇറ്റ്സ്
1: ഫൈൻ.
2: ഇവിടെ നോക്കൂ,

0: ഇനി ഇവിടെ നോക്കൂ. നോ മൂവ് യുവർ ഐബോൾസ് ബോത്ത് വേസ് ഫാസ്റ്റ് ആയിട്ട്. എണീറ്റ് നിൽക്ക്. ഹോൾഡ് മൈ ഹാൻഡ്. ഞാൻ വലിക്കുമ്പോൾ ടൈറ്റായി പിടിക്കണം കേട്ടോ. നീ കൈ ഗുഡ് ഇരിക്കെ. അന്നത്തെ പോലെ ഡബിൾ ഇമേജ് ഒന്നും പിന്നെ കണ്ടിട്ടില്ലല്ലോ. ഒരാളെ തന്നെ രണ്ടായി കാണുന്ന പോലെ. യു ആർ ഓൾറൈറ്റ്. ഇന്ന് ഈ ഷർട്ട് ഒന്നും കളിക്കണ്ട. ടേക്ക് റെസ്റ്റ്. നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നില്ലേ?
1: ഉണ്ടാക്കാറൊക്കെ ഉണ്ടോ? പക്ഷെ കഴിക്കണ്ടേ?
0: ഭക്ഷണം നന്നായി കഴിക്കണം
1: കേട്ടോ.
0: അപ്പൊ ശരി, ആവശ്യമുള്ളപ്പോൾ വിളിച്ചാ മതി കേട്ടോ. ചേച്ചി കുടിക്കാനുണ്ട്.
1: മോളെ ഇച്ചിരി ജ്യൂസ് എടുത്തുണ്ടോ?
2: ഡോക്ടർ, ഞാൻ ബി എസ് സി നഴ്സിംഗ് കഴിഞ്ഞതാ. മോളുടെ ട്രീറ്റ്മെന്റ് എന്തിനുള്ളതാ? ഇന്ന് അവൾ എന്നോട് പറയുക അവൾ അധികം കാലം ജീവിച്ചിരിക്കില്ലായിരുന്നു.
0: പേരെന്താന്ന് പറഞ്ഞു?
2: ആകാശ്.
0: ആ കുട്ടിയുടെ ബ്രെയിനിൽ ഒരു സിസ്റ്റ് കടന്നിട്ടിരിക്കുക. മരുന്നില്ല, സ്റ്റിയറിംഗ് പോയിന്റിലായതുകൊണ്ട് സർജറി റേഡിയേഷനും നടക്കുകയില്ല. പിന്നെ വല്ല മിറാക്കിളും സംഭവിക്കണം. നോക്കാം.

0: ഡോക്ടറെങ്കിലും പറഞ്ഞപ്പോ വിശ്വാസമായി അല്ലേ?
1: എന്നോടാ
0: വേറെ ആരാ അവിടെ ഉള്ള? സങ്കടപ്പെടുവൊന്നും വേണ്ട, എനിക്ക് ഏറ്റവും വെറുപ്പ് അതാ. മമ്മിയുടെ ചില ക്ലോസ് റിലേറ്റീവ്സ് ഉണ്ട്, എന്നെ കണ്ട അപ്പൊ തുടങ്ങും കരച്ചില്. അതുകൊണ്ട് ഒരൊറ്റെണ്ണത്തിനെ ഇങ്ങോട്ട് കേറ്റി പോരുതെന്ന് പറഞ്ഞിരിക്കുക. മമ്മി പോലും കരയുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് ആ കോളേജിൽ പോന്ന്, ഇല്ലെങ്കിൽ ജോലി റിസൈൻ ചെയ്ത് ഫുൾ ടൈം ഇവിടെ വന്നിരുന്നേന്.
1: ഒരു കാര്യം ഞാൻ പറയട്ടെ, മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരുപാട് പരിധിയുണ്ട്. പരിധി എന്ന് വെച്ചാ ലിമിറ്റ്സ്. അതിനപ്പുറത്തും അത്ഭുതങ്ങൾ സംഭവിക്കും. അമേരിക്കയിൽ ഉണ്ടായിരുന്ന ഒരു ക്യാൻസർ പേഷ്യന്റിന്റെ കഥ ചെയ്യാൻ നമ്മൾക്കറിയാം.
0: ഇല്ല,
1: അതറിയണം. ഒരു മാസത്തിനാവാ അയാൾ തട്ടിപ്പോകുന്ന എല്ലാ ഡോക്ടർമാരും ഉറപ്പിച്ചു.
0: എന്നിട്ടെന്താ,
1: ആള് നല്ല കാശുകാരനായിരുന്നു. എന്തായാലും ഒരു മാസത്തിനകം മരിക്കും. ഇനിയുള്ള ദിവസങ്ങൾ കളിച്ച് ചിരിച്ച് ആഘോഷിക്കാനായിട്ട് തീരുമാനിച്ചു. ചാർലി ചാപ്ലിൻ, ടോം ആൻഡ് ജെറി അങ്ങനെയുള്ള സിനിമകളും ഷോകളും കണ്ട് അയാൾ പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി. ഒരു മാസം കഴിഞ്ഞു, രണ്ടു മാസം കഴിഞ്ഞു, ആറു മാസം കഴിഞ്ഞിട്ടും അയാൾ മരിച്ചില്ല. ഡോക്ടർമാരെല്ലാം ഞെട്ടിപ്പോയില്ലേ. പരിശോധിച്ചു നോക്കിയപ്പോ എന്താ, ക്യാൻസറിന്റെ പൊടി പോലും ഇല്ല. അസുഖം കംപ്ലീറ്റ് ആയിട്ട് മാറി.
0: ഇത് ഫിക്ഷൻ അല്ലേ? എന്താ ബുക്കിന്റെ പേര്?
1: ബുക്കൊന്നുമല്ല, സത്യം. ശരി, അയാളിലുണ്ടാക്കിയ മെറ്റബോളിക്കൽ ചേഞ്ച് ആണ് അസുഖം മാറ്റിയത്. പല ആശുപത്രികളിലും ലാഫ്റ്റർ റൂം എന്ന സംവിധാനം ഉണ്ടായി ഈ സംഭവത്തിന് ശേഷമാണ്.
0: ശരിക്കും?
1: ആ, നമുക്കും കാണിച്ചു കൊടുക്കാം കുറച്ച് അത്ഭുതങ്ങൾ. ഗോപാൽജി അറിയത്തില്ലേ എന്നിവിടെ കൊണ്ടാക്കിയാണ്? വലിയ മനുഷ്യന്. പുള്ളിയുടെ ഭാഷ പറഞ്ഞ ടീനമോൾ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് ഇനി എനിക്കിതാ. നമുക്ക് കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒരു യാത്ര തുടങ്ങാം.

0: Akash.
1: Klaus.
2: My friend.
0: Hat dir unser Land gefallen?
1: Oh, Sie sprechen Deutsch. Euer Land ist wundervoll.
0: Danke.
1: Zwoll.
0: Sie.
2: Acici Sternu. Le. Please, idu vaangu.
3: Salome Germany-il ettikkillayirunnu. Aa panathinte dauthyam. Athu kazhinjallo. നിർബന്ധിക്കരുത്, എനിക്കിത് വേണ്ട.
2: എങ്കിൽ ജർമ്മനിക്കുള്ള ഒരു വിസയ്ക്ക് ശ്രമിക്കട്ടെ.
3: അങ്ങനെയുള്ള വേണ്ടാത്ത ആഗ്രഹങ്ങൾ നിയന്ത്രിക്കാൻ എനിക്കിപ്പോ കഴിയുന്നുണ്ട്. കാണാം എപ്പോഴെങ്കിലും.

0: നാളെ നമുക്കൊരു സിനിമയ്ക്ക് പോകണം. ഒരു ഉഗ്രം കോമഡി സിനിമ ഇറങ്ങിയിട്ടുണ്ട്, കീറാമുട്ടി. തുടക്കം മുതൽ ഒടുക്കം വരെ ഭയങ്കര തമാശയെന്ന് പറയുന്നത്, ചിരിച്ച് മരിക്കും. നല്ല പേരല്ലേ കീറാമുട്ടി?
1: അന്നെന്റെ ഒരു നോവലിന്റെ പേര് പറഞ്ഞല്ലോ, എന്താണ്? ചാക്കിൽ പൂച്ച.
0: അയ്യോ, ചാക്കിൽ പൂച്ചയല്ല, ചാക്കിൽ അകപ്പെട്ട പൂച്ച.
1: അത് നല്ല പേരായിരുന്നു. അതിന്റെ കഥ പറഞ്ഞു തന്നില്ലല്ലോ.
0: അത് പറഞ്ഞ തീനമോക്ക് ചെലപ്പോ സങ്കടം വരും.
1: ചുമ്മാ പറയൂന്നേ.
0: വേണോ?
1: വേണോ.
0: ചട്ടുകാലം കേശൂട്ടി, കണ്ണുകുട്ടി മാളൂട്ടി, അവരാണ് കഥയിലെ നായകനും നായിക.
1: പേരൊന്നുകൂടി പറഞ്ഞ.
0: കേശൂട്ടി മാളൂട്ടി.
1: കേശൂട്ടി മാളൂട്ടി. ഇവരുടെ നേറ്റീവ് പ്ലേസ് എന്താ? ഊട്ടിയാണോ?
0: ഊട്ടിയൊന്നുമല്ല, കേരളം. കേശവൻകുട്ടിയാണ് ലോപിച്ച് കേശൂട്ടിയായത്. മാളുക്കുട്ടി മാളൂട്ടി.
1: എന്നിട്ട്
0: ഇവര് തമ്മിൽ ഒടുക്കത്ത പ്രേമത്തിലാണ്. കേശൂട്ടിക്ക് ജീവിതത്തിൽ ഒരു ആഗ്രഹമുള്ളൂ, അവന്റെ മാളൂട്ടിയുടെ ഒരു കണ്ണിനെങ്കിലും കാഴ്ച കിട്ടിയിരുന്നെങ്കിലും. അങ്ങനെ അവൻ കണ്ണു അന്വേഷിച്ച് ഇറങ്ങാണ്.
1: ഏത് മാർക്കറ്റിലാ കണ്ണു അന്വേഷിച്ചത്?
0: മാർക്കറ്റ്? കണ്ണു കിട്ടുന്ന മാർക്കറ്റുണ്ടോ? നോൺസെൻസ്.
1: ചൂടാവല്ലേ, ഞാൻ ഒരു സംശയം ചോദിച്ചതല്ലേ.
0: ചില നല്ല മനുഷ്യര് കണ്ണ് ദാനം ചെയ്യും, അതന്വേഷിച്ചാണ് കേശൂട്ടി നടക്കുന്നത്. ഒരു സൈഡിൽ കൂടെ അവൻ അത് അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അപ്പോഴാണ് മാളൂട്ടിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. ഹലോ മാളൂട്ടി, ഞാൻ ഡോക്ടറാണ്, രണ്ട് നല്ല കണ്ണ് കിട്ടിയിട്ടുണ്ട്. അവൾക്ക് അതിൽ തന്നെ സന്തോഷമുണ്ടോ? ഓപ്പറേഷൻ നടക്കുന്നു, സക്സസ്, വെരി വെരി സക്സസ്. നമുക്ക് കാഴ്ച കിട്ടുന്നു. കാഴ്ച കിട്ടിയ ഉടനെ അവൾ ആദ്യം ചോദിക്കുന്നത്, എന്റെ ചട്ടുകാലം കേശൂട്ടി ചേട്ടൻ എവിടെയെന്നാണ്. ഇപ്പോഴാണ് കഥയിലെ ട്വിസ്റ്റ്. അവൾക്ക് കിട്ടിയ കണ്ണുകൾ ആരുടെ? അവള് പ്രാണനെ പോലെ സ്നേഹിക്കുന്നവളുടെ കേശൂട്ടി ചേട്ടന്റെ കണ്ണുകളാണ്. ഇതറിഞ്ഞത് എന്റെ കേശൂട്ടി ചേട്ടാ നല്ലറിക്കൊണ്ടൊരൊറ്റ ഓട്ടമായിരുന്നു. ഓടി ഓടി ഓടി ഓടി ഓടി ഓടി ഒരു റെയിൽവേ പാളത്തിനടുത്ത് ഇപ്പൊ ദേ കിടക്കുന്നു. വണ്ടിക്ക് തലവെച്ച് മരിച്ച കേശൂട്ടി ചേട്ടന്റെ ഡെഡ് ബോഡി. ട്രെയിൻ കയറി ഇറങ്ങിയിട്ടും ആ ശരീരത്തിൽ ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. പക്ഷെ കണ്ണുകൾ അതില്ല. അത് കണ്ട് സഹിക്കാനാവാതെ അപ്പൊ തന്നെ ലേറ്റായിട്ട് വന്ന നേത്രാവതിക്ക് തലവെച്ച് മാളൂട്ടി പടമായി. അറിയല്ലേ മോളെ, ഇതല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പറഞ്ഞിരുന്നില്ല. ചിരിക്കുക, ഇത്രയും സീരിയസ് ആയിട്ടുള്ള കഥ പറഞ്ഞിട്ട് ചിരിക്കുക.
1: അത് സങ്കടം കൂടി എനിക്ക് ചിരി വരും. പിന്നെ ചിരി മെറ്റബോളിക്കൽ ചേഞ്ചിന് നല്ലതാണല്ലോ. അതല്ല, ഈ മണ്ഡലത്തിന് രണ്ട് കണ്ണും കൊടുത്തത്? ഒരു കണ്ണായിരുന്നെങ്കിൽ രണ്ടുപേർക്കും കാണായിരുന്നില്ലേ?
2: അതാണ് ത്യാഗം. കാട്ടാക്കട തങ്കപ്പൻ സാറിന്റെ ബോർ റൈറ്റ് ഉണ്ട്, ക്ലാസിക്കല. ഓട്ടസം ബാധിച്ച ഒരു ആണിന്റെയും പെണ്ണിന്റെയും പ്രണയത ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ വായിച്ച. ഇപ്പൊ ആലോചിച്ചാലും കണ്ണു നിറയും. എന്നെ മറന്നാലും നിന്നെ മറക്കില്ല. അത് കേട്ടാ ടീനമോൾ എന്തായാലും കരയും. പറട്ടെ,
0: ബെസ്റ്റ്. എടാ ഉറങ്ങണോ? എണീറ്റ ഭക്ഷണം കഴിച്ചിട്ട് മരുന്നൊക്കെ കഴിക്കണ്ടേ? ടീനമോളെ, ടീനമോളെ.

0: പെണ്ണുകുട്ടി പോകാൻ നിൽക്കുക.
1: പറഞ്ഞിട്ട് പോവാന്ന് കരുതി.
2: മറ്റാരും മോളുടെ കൂടെ എത്രയും നാള് നിന്നിട്ടില്ല.
1: മമ്മിയുടെ ഒറ്റയ്ക്കൂടെ ജീവിതമാണ് അവളേറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത്. അവക്ക് ഏറ്റവും ഇഷ്ടമുള്ള മമ്മിയെ തന്നെയായിരുന്നു.

0: ഇനമുള്ള കാരണമാണല്ലോ നമ്മൾ കണ്ടുമുട്ടിയത്. ഇനി എന്നാലും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ എന്റെ കൺമുമ്പിൽ വെച്ച് അവള് പോയത്.
1: വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആലോചിക്കരുതെന്ന് ചാപ്ലിൻ പറഞ്ഞത് മറന്നോ?
0: ശരിയാ, നഴ്സിംഗ് ഒരു ജോലി മാത്രമല്ലെന്ന് ആദ്യമായിട്ട് ഓർക്കുന്നത് ഇപ്പോഴാ. മറ്റുള്ളവർക്ക് ആശ്വാസം നൽകാൻ കഴിയുന്നത് ഒരു പുണ്യം, അത് പഠിക്കാൻ കഴിഞ്ഞത് ഒരു ഭാഗ്യവും. ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോ ഞാൻ വിളിക്കും. ശ്രുതിയെ കാണുന്ന ഒരു ഇൻസ്പിറേഷൻ.
1: ഭംഗി വാക്കൊക്കെ വേണോ?
0: ഭംഗി വാക്കല്ല, സത്യം.

0: ഇരിക്കുന്ന നോർമൽ.
1: രാത്രി നിങ്ങൾ ഉറക്കം കിട്ടിയായിരുന്നു?
2: ആരോ വെയിറ്റ് ചെയ്യുന്നുണ്ട്.
0: ഞാൻ ജോയിൻ ചെയ്ത വിവരം ചുമ്മാ വിളിച്ച് അറിയിച്ചതേ ഉള്ളൂ. ശ്രുതി വരുമെന്ന് വിചാരിച്ചിട്ട്.
2: ഈ യൂണിഫോമിൽ നേരിട്ടൊന്ന് കാണണ്ട.
0: സത്യത്തിൽ ഇതിപ്പോ ഇരട്ടി മതി. ക്യാൻറ്റീനിലേക്ക് നല്ല ബർഗർ വാങ്ങിച്ചു.
3: ഹേ ശ്രുതി.
2: ഹായ്. ഹായ്, ഹൗ യു?
3: ഐ ആം ഗുഡ്, ഐ ആം ഗുഡ്.
2: ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാ.
3: ഹലോ, എത്ര കാലമായി കണ്ടിട്ട്. അച്ഛന് നല്ല സുഖമല്ല, ഇവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നീ എന്താ ഇവിടെ?
2: ഇതെന്റെ ഫ്രണ്ടാ, ഇവിടെ വർക്ക് ചെയ്യുക. ആകാശ്.
0: ആകാശത്തായിരുന്നു, ഇപ്പൊ ഭൂമിയില. ഞാൻ പ്രകാശ്.
4: സിനിമാ ശബ്ദരേഖയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ട ചിത്രം ഞാൻ പ്രകാശൻ. സംവിധാനം സത്യനന്ദിക്കാട്. കഥ ശ്രീനിവാസൻ. നിർമ്മാണം സേതു മണ്ണാർക്കാട്. ഛായാഗ്രഹണം എസ് കുമാർ. സംഗീതം ഷാൻ റഹ്മാൻ. അഭിനേതാക്കൾ ഫഹദ് ഫാസിൽ, ശ്രീനിവാസൻ, അഞ്ജു കുര്യൻ, നിഖില വിമൽ, ദേവിക സഞ്ജയ്, കെ പി എ സി ലളിത, അനീഷ് ജി മേനോൻ, അപർണ ദാസ്, രമ്യ സുരേഷ് തുടങ്ങിയവർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗീതു പ്രകാശ്. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേഗ ഭാരത് ജീതേഗ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ദിവസത്തെ ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് യാത്ര പുറപ്പെടും മുൻപ് നൽകിയ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യ ഉസ്ബെകിസ്ഥാൻ തന്ത്രപ്രധാന പങ്കാളിത്തം സമീപകാലത്ത് വലിയ പുരോഗതി കൈവരിച്ചതായും അദ്ദേഹം വ്യക്തമാക്കി. ഉസ്ബെകിസ്ഥാൻ പ്രസിഡന്റ് ഷവ്കത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന ശ്രീ മോദി ബിഷ്കെക്കിൽ 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ തമിഴ്നാട്, കർണാടക, കേരളം, ലക്ഷദ്വീപ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. തമിഴ്നാട്ടിലെ ഈറോഡിലുള്ള കൊങ്കുവെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. സന്ദർശനത്തിന്റെ അവസാന ദിനം ലക്ഷദ്വീപിലെ അഗത്തി സന്ദർശിക്കുന്ന അദ്ദേഹം മത്സ്യബന്ധന, ക്ഷീര, മൃഗസംരക്ഷണ മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ജനസമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ ലിയോ 13 ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115-ാം വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: നാളെ ഉച്ചയ്ക്ക് 1:30 ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ജലമേളയുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ആറന്മുള ശ്രീ പാർത്ഥസാരഥി ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നുള്ള ദീപം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ രാവിലെ 9:30 സത്ര പവലിയലിലെത്തും. 51 പള്ളിയോടങ്ങൾ ജലമേളയിൽ അണിനിരക്കും.
0: ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിനോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ആറന്മുള ഉത്രട്ടാതി ജലമേളയും ഉപരാഷ്ട്രപതിയുടെ സന്ദർശനവും കണക്കിലെടുത്ത് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളോട് പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി അഭ്യർത്ഥിച്ചു. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 മണിയോടെ നഗരം പുലികൾ കീഴടക്കും. ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ് തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: 9 സംഘങ്ങളിലായി 450 പുലികളാണ് ഇത്തവണ അരമണി കുലുക്കി താളമേളങ്ങളോടെ നഗരമധ്യത്തിൽ ഇറങ്ങുന്നത്. കുട്ടിപ്പുലികളും പെൺപുലികളും പുലിമടകളിൽ അവസാന ഒരുക്കങ്ങളിലാണ്. ഓരോ സംഘത്തിലും 50-ൽ പുലികളാണ് അണിനിരക്കുന്നത്. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഇത്തവണ ഒരുക്കിയിട്ടുണ്ട്. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മണിക്ക് ബിനി ജംഗ്ഷനിൽ വെച്ച് മന്ത്രി ഒ ജി ജിനേഷ് നിർവഹിക്കും. മേജർ നിജി ജസ്റ്റിൻ അധ്യക്ഷത വഹിക്കും.
0: നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. 2000-ൽ അധികം പേരെ ഇനിയും കണ്ടെത്താനുണ്ട്. 320 ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം നേപ്പാളിനുള്ള മാനുഷിക സഹായത്തിന്റെ ഭാഗമായി 10 ടൺ സഹായ സാമഗ്രികളുമായി 3-ാമത്തെ വിമാനം ഇന്ത്യ ഇന്നലെ അയച്ചു. നേപ്പാളിൽ പ്രളയത്തിൽപ്പെട്ട പൊന്നാനി സ്വദേശികളെ കണ്ടെത്താനായി കുടുംബാംഗങ്ങൾ നേപ്പാളിലേക്ക് തിരിച്ചു. തൃക്കാവ് സ്വദേശികളും ഓസ്ട്രേലിയൻ പൌരന്മാരുമായ ഈശ്വർ നിവാസിൽ ശ്രീധരൻ അയ്യർ, ഭാര്യ ലക്ഷ്മി, മക്കളായ ഋഷഭ്, രുദ്ര എന്നിവരെയാണ് കാണാതായത്. ഈ മാസം 23 കൈലാസ തീർത്ഥയാത്രയ്ക്കായി പുറപ്പെട്ട കുടുംബം 24 കാഠ്മണ്ഡുവിലും 26 മാനസരോവറിലും എത്തിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നു. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ച് രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിലാണ് ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. വനിതാ T20 ഏഷ്യാകപ്പിൽ ഇന്ത്യയുടെ ആദ്യ മത്സരം നാളെ തായ്ലന്റുമായി. ഇന്ത്യയ്ക്കൊപ്പം പാകിസ്ഥാൻ, ഹോങ്കോങ്, തായ്ലന്റ് എന്നീ ടീമുകളാണ് ഗ്രൂപ്പ് എയിലുള്ളത്. ഇന്ന് ദുബായിൽ നടക്കുന്ന ഗ്രൂപ്പ് ബി മത്സരത്തിൽ ശ്രീലങ്ക യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8 മണിക്കാണ് മത്സരം. 70 വയസ്സ് കഴിഞ്ഞവർക്ക് വായ്പ അനുവദിക്കുന്നതിലെ നിയന്ത്രണം മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർക്ക് സപ്ലൈകോ നെല്ലുവില നേരിട്ട് നൽകും. SBIയിൽ നിന്ന് വായ്പ ലഭിക്കാത്ത കർഷകർക്കാണ് നെല്ലുവില നേരിട്ട് നൽകുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
4: പട്ടിക തയ്യാറാക്കാൻ സപ്ലൈകോ പേയ്മെന്റ് വിഭാഗത്തിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം കനറാ ബാങ്കിൽ ഈ വ്യവസ്ഥ ഇല്ലാത്തതിനാൽ അവിടെ അക്കൌണ്ടുള്ള 70 വയസ്സ് കഴിഞ്ഞ കർഷകർക്ക് PRS വായ്പയായി തന്നെ ആകും നെല്ലുവില അനുവദിക്കുക. സംസ്ഥാനത്തെ നെൽകർഷകരിൽ 30%-ൽ അധികം 70 വയസ്സ് കഴിഞ്ഞവരാണ്. SBIയിലെ വ്യവസ്ഥ മൂലം PRS വായ്പ ലഭിക്കാത്ത കർഷകർ ബുദ്ധിമുട്ടിലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇവർക്ക് നേരിട്ട് തുക നൽകാൻ സപ്ലൈകോ തീരുമാനിച്ചിരിക്കുന്നത്.
0: കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പുഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. മതസ്പർദ്ധ ഉളവാക്കുന്ന തരത്തിലുള്ള കുറിപ്പ് സമൂഹമാധ്യമത്തിൽ പങ്കുവച്ച് ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇടുക്കി തൊടുപുഴ പോലീസ് സ്റ്റേഷനിലെ ഗ്രേറ്റ് സബ് ഇൻസ്പെക്ടർ K വിജേഷിനെതിരെയാണ് അന്വേഷണ വിധേയമായി നടപടിയുണ്ടായത്. പോലീസ് ഉദ്യോഗസ്ഥർ സമൂഹമാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പാലിക്കാത്തത് അച്ചടക്ക ലംഘനമാണെന്ന് ബോധ്യമായതിനെ തുടർന്നാണ് നടപടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെകിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. മധ്യേഷ്യയിൽ ഇന്ത്യയുടെ തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ സന്ദർശനം വഴിയൊരുക്കുമെന്ന് പ്രധാനമന്ത്രി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തലസ്ഥാന നഗരിയിലെ ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും പങ്കെടുക്കും. ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തിരുവനന്തപുരത്ത്, ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ആയി. കാണാതായ ഇന്ത്യക്കാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഖേലേ കാ ഭാരത് ജീതേ കാ ഭാരത് എന്ന പ്രമേയത്തിൽ രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സഞ്ചരിക്കുന്നത് ആഗസ്റ്റ് 29ലൂടെയാണ്. 1949 ആഗസ്റ്റ് 29, രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ അന്ത്യഘട്ടത്തിൽ സഖ്യശക്തികളെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക ആറ്റം ബോംബ് നിർമ്മിക്കുകയും 1945 ആഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വൻ വിനാശം വിതറിക്കൊണ്ട് രണ്ട് ബോംബുകളിടുകയും ചെയ്തത് ലോകശക്തികൾക്കിടയിൽ ആണവായുധ നിർമ്മാണത്തിൻ്റെ മത്സരത്തിന് വഴിയൊരുക്കി. ശീതയുദ്ധത്തിന് മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികൾ തയ്യാറെടുത്തു തുടങ്ങിയ ആ ചരിത്രഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായുള്ള മത്സരത്തിന് സർവ സന്നാഹങ്ങളും ഒരുക്കി. തത്ഫലമായി 1949 ആഗസ്റ്റ് 29 ആ രാജ്യം അതിൻ്റെ ആദ്യത്തെ അറ്റോമിക് ബോംബിൻ്റെ പരീക്ഷണ സ്ഫോടനം നടത്തി. ഇന്നത്തെ കസാഖിസ്ഥാനിലെ സെമി പാലറ്റിൻ സ്കില്ലിൽ നടത്തിയ RDS-1 എന്ന കോഡ് നാമത്തിലുള്ള ടെസ്റ്റിൽ 22 കിലോ ടൺ ശേഷിയുള്ള ബോംബാണ് USSR പൊട്ടിച്ചത്.

0: दोस्त लगा में कस के।
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ വിശദമായി. ഏകദിന സന്ദർശനത്തിനായി തമിഴ്നാട്ടിലെത്തിയ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന് കോയമ്പത്തൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കറുടെ നേതൃത്വത്തിൽ ഊഷ്മള സ്വീകരണം നൽകി. ഈറോഡിലുള്ള കൊങ്കു വെള്ളാളർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ട്രസ്റ്റിന്റെ സ്ഥാപക ദിനാഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയാണ്. തുടർന്ന് ബംഗളൂരുവിലേക്ക് പോകുന്ന ഉപരാഷ്ട്രപതി കർണാടക മുൻ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡെയുടെ ജന്മശതാബ്ദി ആഘോഷങ്ങളിലും സംബന്ധിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 മധ്യേഷ്യൻ സന്ദർശനം ആരംഭിച്ചു. ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് എന്നീ രാജ്യങ്ങളിൽ 4 സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
2: മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാനും സാംസ്കാരിക സമ്പർക്കം കൂടുതൽ ആഴത്തിലാക്കാനും ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ഡിജിറ്റൽ കണക്ടിവിറ്റി, പ്രതിരോധം, ഊർജ്ജ മേഖലകളിലെ സഹകരണം എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. സന്ദർശനവേളയിൽ താഷ്കന്റിലെ ശാസ്ത്രി സ്മാരകവും താഷ്കന്റ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ മഹാത്മാഗാന്ധി സെന്ററും പ്രധാനമന്ത്രി സന്ദർശിക്കും. തുടർന്ന് കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദിർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26 SCO ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ബിഷ്കെക്കിലേക്ക് എത്തിയിരിക്കും. ബിഷ്കെക്കിൽ വെച്ച് മറ്റ് SCO നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 6 വേൾഡ് നൊമാഡ് ഗെയിംസ് ഉദ്ഘാടന ചടങ്ങിലും പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626 ഉയർന്നു. 2000 പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്ന് നേപ്പാൾ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. കാണാതായവരിൽ ജലവൈദ്യുത പദ്ധതി ജീവനക്കാർ, വിദേശ പൌരന്മാർ, സുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരും ഉൾപ്പെടുന്നു. പരിക്കേറ്റ 101 പേർ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. അതിനിടെ പ്രളയക്കെടുതി അനുഭവിക്കുന്ന നേപ്പാളിലേക്ക് ഇന്ത്യയുടെ അടിയന്തര സഹായ വിതരണം ഊർജ്ജിതമാക്കി. 10 ടൺ ദുരിതാശ്വാസ സാമഗ്രികളുമായി 3 വ്യോമസേനാ വിമാനം ഇന്നലെ വൈകിട്ട് കാഠ്മണ്ഡു ിലേക്ക് പുറപ്പെട്ടു. നേപ്പാളിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അറിയിച്ചു. അതേസമയം പ്രളയത്തെ തുടർന്ന് കാണാതായ 320 ഇന്ത്യൻ പൌരന്മാരെക്കുറിച്ച് വിവരമില്ലെന്നും ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽപ്പെട്ട 21 തമിഴ്നാട് സ്വദേശികളായ വിനോദസഞ്ചാരികൾ ചെന്നൈയിൽ തിരിച്ചെത്തി. ഇന്നലെ രാത്രിയാണ് സംഘം ചെന്നൈ വിമാനത്താവളത്തിലെത്തിയത്. യാത്രാ സംഘം സഞ്ചരിച്ചിരുന്ന 3 വാഹനങ്ങളിൽ 1 വെള്ളപ്പൊക്കത്തിൽ മറിഞ്ഞെങ്കിലും യാത്രക്കാർ മരങ്ങളിലും ചെടികളിലും 2 മണിക്കൂറിലധികം പിടിച്ചുകിടന്നാണ് ജീവൻ രക്ഷിച്ചത്. പിന്നീട് രക്ഷാപ്രവർത്തകർ ഇവരെ താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റുകയും ഹെലികോപ്റ്റർ മാർഗം ഡൽഹിയിലെത്തിക്കുകയുമായിരുന്നു. സുരക്ഷിതമായി നാട്ടിലെത്തിച്ചതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് വിനോദസഞ്ചാരികൾ നന്ദി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 പരിപാടിയുടെ 137 പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. യുഎസ് നിർമ്മിത ജാവലിൻ ആന്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനായി ഇന്ത്യയും അമേരിക്കയും കരാറിൽ ഒപ്പുവച്ചു. തോളിൽ വെച്ച് തൊടുക്കാവുന്ന ഈ അത്യാധുനിക മിസൈലിന്റെ ഉപഭോക്താവായി ഇന്ത്യ മാറുന്നതിനൊപ്പം തന്നെ ഭാവിയിൽ ഇവ ഇന്ത്യയിൽ നിർമ്മിക്കുന്നതിനുള്ള ചർച്ചകൾക്കും ഇതോടെ തുടക്കമായി. ഇന്ത്യൻ സൈന്യത്തിന് അമേരിക്ക നൽകുന്ന ശക്തമായ പിന്തുണയുടെ തെളിവാണ് കരാറെന്നും ഇരു രാജ്യങ്ങളിലെയും പ്രതിരോധ വ്യവസായ മേഖലകൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള പുതിയ അവസരങ്ങൾ ഇത് തുറന്നു നൽകുമെന്നും ഇന്ത്യയിലെ യുഎസ് അംബാസിഡർ സെർജിയോ ഗോർ അഭിപ്രായപ്പെട്ടു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാവുക. കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഒത്തിട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ഇന്ന് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 4 നഗരം പുലികൾ കീഴടക്കും. 9 സംഘങ്ങളായി 450 പുലികളാണ് താളമേളങ്ങളോടെ ഇത്തവണ നഗരമധ്യത്തിൽ ഇറങ്ങുക. ഫ്ളാഗ് ഓഫ് വൈകിട്ട് 4 മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിക്കും. ഓരോ സംഘത്തിലും 50 പുലികൾ അണിനിരക്കും. ഒപ്പം നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരിക്കും. മികച്ച പുലിക്കളി സംഘങ്ങൾക്ക് വിവിധ പുരസ്കാരങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാജ്യം ഇന്ന് ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നു. ഹോക്കി ഇതിഹാസം മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിന ആശംസകൾ നേർന്നു. മേജർ ധ്യാൻചന്ദിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച ഉപരാഷ്ട്രപതി, ഇന്ത്യൻ കായിക താരങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ രാജ്യത്തിന് അഭിമാനമാകുന്നതായി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മേജർ ധ്യാൻചന്ദ് വരും തലമുറകൾക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമുടനീളം കളിക്കളത്തിൽ 1 എന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ വ്യക്തമാക്കി. ഒരു സമ്പന്ന രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് ആരോഗ്യമുള്ള യുവത്വം, ആരോഗ്യകരമായ സമൂഹവും അത്യന്താപേക്ഷിതമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു.
4: ആജ് നാഷണൽ സ്പോർട്സ് ഡേ കെ അവസർ പർ സാറേ ദേശ് മേ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റ് കോ ആകെ ബഡാനെ കെ ലിയേ ഏക് ഘണ്ടെ ഖേൽ കെ മൈദാൻ മേ കാര്യക്രം ദിയാ ഹൈ. ആജ് സുബഹ സേ മുജേ സൂചന മിൽ രഹി ഹൈ ലാഖോ കി സംഖ്യ മേ ഹർ ഗലി മേ മൈദാൻ മേ ദേശ് കെ യുവാ 8 കെ ലിയേ ഖേൽനെ കെ ലിയേ ആയേ ഹൈ. മുജേ ഖുഷി ഹൈ ദേശ് ബദൽ രഹാ ഹൈ, ദേശ് ആകെ ബഡ് രഹാ ഹൈ, നയാ ഭാരത് കാ നിർമാൺ ഹോ രഹാ ഹൈ. നയാ ഭാരത് കെ നിർമാൺ മേ ദേശ് കെ യുവാ ഫിറ്റ് ഹോ, സൊസൈറ്റി സ്വസ്ഥ ഹോ, തബ്ഹീ സമൃദ്ധ രാഷ്ട്ര ബനേംഗെ.
1: ഖേലേഗാ ഭാരത് ജീതേഗാ ഭാരത് എന്ന പ്രമേയത്തിൽ സംഘടിപ്പിക്കുന്ന ഈ വർഷത്തെ ദേശീയ കായിക ദിന ആഘോഷങ്ങൾക്ക് ഇന്നലെയാണ് തുടക്കമായത്. ഹംഗറിയിൽ നടന്ന പി എസ് എ ബുഡാപെസ്റ്റ് ഓപ്പൺ സ്ക്വാഷ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ വേലവൻ സെന്തിൽകുമാർ ചാമ്പ്യൻ. ഫൈനലിൽ ഹംഗേറിയൻ താരം ബെലാസ് ഫർക്കാസിനെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് വേലവൻ കിരീടം ചൂടിയത്. തമിഴ്നാട് സേലം സ്വദേശിയാണ് വേലവൻ സെന്തിൽകുമാർ. എഫ് ഐ എച്ച് വനിതാ ഹോക്കി ലോകകപ്പിൽ 5 സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ച് ഹോക്കി ഇന്ത്യ. ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4 സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലാന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8 മത്സരം ആരംഭിക്കും. ഈ മാസം 31 മുതൽ സെപ്റ്റംബർ 1 സെർബിയയിലെ ബെൽഗ്രേഡിൽ നടക്കുന്ന ഉന്നതതല അനുസ്മരണ യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ നയിക്കും. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ പൈതൃകം, ഇന്നത്തെ ലോകത്തിനുള്ള പാഠങ്ങൾ എന്നതാണ് ഈ യോഗത്തിന്റെ പ്രമേയം. ചേരിചേരാ പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രതലവന്മാരുടെയും ഗവൺമെന്റ് തലവന്മാരുടെയും പ്രഥമ സമ്മേളനത്തിന്റെ 65 വാർഷികമാണ് ഈ യോഗത്തിലൂടെ അടയാളപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള തന്ത്രപ്രധാന സഹകരണം ലക്ഷ്യമിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉസ്ബെക്കിസ്ഥാൻ, കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനത്തിന് തുടക്കമായി. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. നേപ്പാളിലും ടിബറ്റിലുമുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 626. 300+ ഇന്ത്യൻ പൌരന്മാരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുന്നതായി വിദേശകാര്യ മന്ത്രാലയം. ഇന്ന് ദേശീയ കായിക ദിനം. ആശംസകൾ നേർന്ന് ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും. ബുഡാപെസ്റ്റ് സ്ക്വാഷ് ഓപ്പൺ കിരീടം ഇന്ത്യയുടെ വേളവൻ സെന്തിൽകുമാറിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

ചിത്രം നൃത്തശാല. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം വി ദക്ഷിണാമൂർത്തി. ആലാപനം എല്ലാർ ഈശ്വരി.

നിണമണിഞ്ഞ കാൽപ്പാടുകൾ എന്ന ചിത്രത്തിനു വേണ്ടി പി വി ശ്രീനിവാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

ചിത്രം പച്ച നോട്ടുകൾ. രചന ശ്രീകുമാരൻ തമ്പി. സംഗീതം എം കെ അർജുനൻ. ആലാപനം കെ ജെ യേശുദാസ്.

കരുതത സദപമദാചരത്താനാം ചിരിക്കും സദപമദ സദിയാചരത്താനാം ചിരിക്കും സദാ പമ ദ സദാ പമ ദ സരി ദ സദ പദ സരി മ

ബയോസ്കോപ്പിലിനി ലങ്കാദഹനം എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ, ആലാപനം PJ ജയചന്ദ്രൻ.

അശ്വമേധം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന നിർവഹിച്ചത് വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീല.

നിഴലാട്ടം എന്ന ചിത്രത്തിനു വേണ്ടി വയലാർ രചന നിർവഹിച്ച് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം പി. സുശീല.

ബയോസ്കോപ്പിലിനെ മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ചൻ, ആലാപനം ജി വേണുഗോപാലും ഗായത്രിയും ചേർന്നാണ്.

ചിത്രം ക്വീൻ. രചന ജ്യോതിഷ് ടി കാശി. സംഗീതം ജെയ്ക്സ് ബിജോയ്. ആലാപനം ഹരിശങ്കർ, സൂരജ് സന്തോഷ്.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം കാറ്റു വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിൽ നിന്ന്, രചന തിരുനല്ലൂർ കരുണാകരൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ആലാപനം കെ എസ് ചിത്ര.

ബയോസ്കോപ്പിൽ അടുത്ത ഗാനം പുതിയ മുഖം എന്ന ചിത്രത്തിൽ നിന്ന് ആലാപനം ശങ്കർ മഹാദേവൻ, രചന കൈതപ്ര, സംഗീതം ദീപക് ദേവ്.

അനാർക്കലി എന്ന ചിത്രത്തിനു വേണ്ടി രാജീവ് നായർ രചന നിർവഹിച്ച് വിദ്യാസാഗർ സംഗീതം നൽകിയ ഗാനമാണ് അടുത്തത്. ആലാപനം ഹരിശങ്കർ.

0: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ഏകാന്തത ഭരണം നടത്തുന്ന ഭീതിതമായൊരു വനപ്രദേശം. കാട്ടുപക്ഷികളുടെ കളകൂജനങ്ങളും ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ വലിച്ചൊടിക്കുന്ന ശബ്ദവുമല്ലാതെ എപ്പോഴും അവിടെ നിതാന്തമായ നിശബ്ദത. സഹ്യപർവ്വത്തിന്റെ സാന്നിപ്രദേശമാണെന്ന് തോന്നാം. അല്ല, ഇത് മൈസൂരിനും മലബാറിനും കർണാടകത്തിനും ഇടയ്ക്ക് കുടുങ്ങിപ്പോയ ഒരു നാടാണ് കുടക്. കുടക് നാട്.

നേരം പുലർന്നു. പ്രഭാത സൂര്യൻ നൽകിയ മഞ്ഞമുണ്ട് കൊടുത്ത് ആ കാട്ടുചെടികൾ നൃത്തമാടുന്നു. വസന്തലക്ഷ്മി നൽകിയ വർണ്ണമാലകൾ ചാർത്തി ആ കാട്ടുപ്രദേശമാകെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നു. അങ്ങ് വലതുഭാഗത്ത് കാണുന്ന ആ മൊട്ടക്കുന്നിൻ താഴേക്ക് വരുന്ന ഒറ്റയടിപ്പാതയിൽ അതാ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അതിസുന്ദരിയായ ഒരു യുവതി, നന്നായിട്ട് അണിഞ്ഞിട്ടുണ്ട്, നമ്മുടെ വടക്കംപാട്ടുകാരന്റെ നായികയെപ്പോലെ.

ഒരു നർത്തകിയെ പോലെ വിലാസ ലാസ്യങ്ങളോടുകൂടി അവൾ താഴേക്ക് ഇറങ്ങി വരുന്നു. കയ്യിലൊരു നോട്ട് പുസ്തകമുണ്ട്. അവൾ ആ കാട്ടുപൊന്തയിൽ അപ്രത്യക്ഷയായി. ഇന്ന് ഇടതുഭാഗത്ത് ആ കുന്നിന്റെ അടിവാരത്ത് ആ താഴ്വരയിൽ കാണാം ഒരു നീണ്ട കെട്ടിടം. കെട്ടിടത്തിന്റെ കെട്ടും മട്ടും കണ്ടിട്ട് ഗൃഹം

പക്ഷെ എന്തിന് ഇത്ര കാലത്തെ അധ്യാപക അണിഞ്ഞിരിക്കു വരുന്നു? സ്കൂൾ തുടങ്ങുന്നത് 10 മണിക്കല്ലേ? 10 മണിക്ക് തുടങ്ങും, 4 മണിക്ക് അവസാനിക്കും. സാധാരണ 10 മണിക്ക് സ്കൂൾ ആരംഭിക്കും, 11-11 ആവുമ്പോ കുട്ടികളെല്ലാം ക്ലാസ്സിൽ വരും, 4 മണിക്ക് സ്കൂൾ വിടും, 3-3.5 ആവുമ്പോ കുട്ടികളെല്ലാം വീട് പറ്റും. അതാണല്ലോ സാധാരണ സ്കൂളിന്റെ നടത്തിപ്പ്. ഇത് കേരളത്തിലെ സ്കൂളല്ല, കുടകിലെ സ്കൂള്. 7.5 മണിക്ക് ആരംഭിച്ച് 12 മണിക്ക് അവസാനിക്കുന്ന സ്കൂള്. ഇതാ ആ സ്ത്രീ, ആ അധ്യാപിക ആ കാട്ടുപരിനിർച്ചെടിയുടെ സമീപത്തെത്തി. അവൾ അവിടെ തന്നെ നിൽക്കുന്നു. പരിനിർച്ചെടി അടിമുടി പൂവിട്ട് നിൽക്കുന്ന കണ്ടിട്ട് അവൾക്കവിടുന്ന് ആ സ്ഥലം വിടാൻ വയ്യാത്ത മട്ടിൽ അവിടെ തന്നെ നിൽക്കുന്നു, ചുറ്റും നോക്കുന്നു. ആ പ്രകൃതി ഭംഗി അവളെ വല്ലാതെ ആകർഷിച്ച മാതിരി. ആരോടൊന്നല്ല അവൾ ചോദിക്കുന്നു.

അതെന്നൊരു പൂ വെറുക്കാൻ അവൾ തീരുമാനിച്ചു. ഒരു പൂ വെറുത്ത് ഞാൻ എന്റെ തലയിൽ ചൂടിയിട്ടേ പോകുന്നുള്ളൂ. തന്റെ പ്രിയ സഖിയോടുന്ന മാതിരി കൊഞ്ചിക്കൊഴിഞ്ഞ് അവളെ പെൺമച്ചിനെ സമീപിച്ചു.

0: എനിക്ക് ഈ പൂ മതി, വേണ്ട ഇത് മതി, അല്ല ഇത് മതി, എല്ലാം ഒരുപോലെ നല്ല പൂക്കൾ. ഒരു പൂ വെറുക്കാൻ അവൾ മെല്ലെ ആ പരിനിർച്ചെടിയുടെ നേർക്ക് കൈ നീട്ടി.
1: വെടിമുട്ടി അടുത്ത നിമിഷം അവളെന്നാ കൈ ഉടയുന്നു, അവളെ കൈന്ന് ചോര ഇറ്റിറ്റ് വീഴുന്നു. അയ്യോ എന്റെ കൈ, എന്റെ കൈ, എന്റെ കൈ. ചൂണ്ടുവിരലിന് ചോര ഇറ്റിറ്റ് വീഴുന്നു, അവൾ ചൂണ്ടുവിരൽ ചുണ്ടുകൾക്കിടയിൽ ചോറുന്നു. അയ്യോ എന്തൊരു നീറ്റല്, എന്തൊരു നീറ്റല് എന്റെ കൈ. പ്രത്യക്ഷനായി തോക്ക് കക്ഷത്തിടിക്ക് കൊണ്ട് കോമളന് യുവാവൻ സവിധത്തിൽ ഗന്ധർവ്വതുലനായ ചെറുപ്പക്കാരൻ അവിടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. കക്ഷത്ത് തോക്കും ഒരു കയ്യിൽ പുകയുന്ന സിഗരറ്റുമായിട്ട്. ആ സിഗരറ്റ് തൊണ്ട് വലിച്ചെറിഞ്ഞിട്ട് അയാൾ ചോദിച്ചു, വല്ല അവധവും പറ്റിയോ നിങ്ങൾക്ക്? വല്ല അവധവും പറ്റിയോ? മിണ്ടിയില്ലവൾ ചുണ്ടുവിരലിൽ നിന്നും ചോര വാർന്നു വീഴുന്നു. വീണ്ടും അവനും അത് കണ്ടു. അയാൾ അടുത്തിയുന്നു. അധികാരമട്ടിൽ അവളെ കൈക്ക് കയറി കടന്നു പിടിച്ചു. അവൾ കൈ വെട്ടി പിടിച്ചെടുത്ത് കളഞ്ഞു.
2: അല്ലേ,
1: മോശമല്ലല്ലോ, എവിടെ നിന്നും കൊണ്ട് വന്ന് കയറി കൈ കടന്ന് പിടിക്കല്ലേ. ആ മട്ടിൽ അവൾ അയാളുടെ മുഖത്ത് സൂക്ഷിച്ചു നോക്കി ഗൗരവത്തിൽ. അയാൾ പിന്നെയും അധികാരമട്ടിൽ അടുത്തിന്ന് അവളെ കൈ കടന്നു പിടിച്ചു.
2: ശക്തിയായി ശ്രമിച്ചവൾ
1: കൈവെട്ടി പിടിച്ചെടുത്ത് നോക്കി, രക്ഷയില്ല. ശക്തനായി വാവിന്റെ കരങ്ങളിലല്ല, ശക്തനായി വാവിന്റെ കരങ്ങളിലല്ല. അവളുടെ കരങ്ങൾ ഒരു പക്ഷെ തളിരായിരിക്കാം, ശക്തനായി വാവിന്റെ കരങ്ങൾ തളിരല്ല. ഇപ്പോൾ അവളുടെ കൈ അവന്റെ കൈക്കുള്ളിൽ ഒതുങ്ങിക്കഴിഞ്ഞു. ഇതാ ആ ചൂണ്ടുവിൽ നിന്ന് ചോര വാർന്നു വാർന്നു വരുന്നു. അവൻ തന്റെ തള്ളവരലുകൊണ്ട് ചോര തുടച്ചുടച്ചെടുത്ത് പിന്നെയും ചോര പൊടിഞ്ഞു വരുന്നു. എന്തു ചെയ്യുകയായിരുന്നു എന്റെ ശ്രീമതി, നിങ്ങൾ ആരാണ്, എന്തിനിവിടെ വന്നു, എന്തിവിടെ അനങ്ങാതെ നിൽക്കയായിരുന്നു. ചത്തുപോയേന നിങ്ങൾ. ഏ ശ്രീമതി, നിങ്ങളുടെ കച്ചോടം ഒതുങ്ങി പോകരുതല്ലോ. ചത്തുപോയേന നിങ്ങൾ, ഒരു പുള്ളിമാനെന്ന് തെറ്റിദ്ധരിച്ചു വെടിവച്ചു ഞാൻ ഭവതിയെ. നിങ്ങളുടെ ഈ സാരിയാണ് എന്നെ ചതിച്ചത്, ഈ വെള്ളപ്പുള്ളികളുടെ നീല സാരി. ഈ സാരി അണിഞ്ഞ് പരിനിർച്ചിട്ട് മറവിൽ നിങ്ങൾ നിന്നിട്ട് യാതൊരു സംശയവും തോന്നിയില്ല. ഒരു പുള്ളിമാൻ മാത്രമല്ല, ഒരു പുള്ളിമാൻ വെള്ളം കുടിക്കാൻ വരാറുണ്ടെന്ന് അറിവൈകുള്ളരുമായി വന്നു ഞാനിവിടത്തിൽ. എന്തു ചെയ്യുകയായിരുന്നു എന്റെ ശ്രീമതി, എന്തിവിടെ അനങ്ങാതെ നിൽക്കയായിരുന്നുവോ. എന്തെല്ലാം എന്തെല്ലാം ചോദിച്ചിട്ടും ഏ ഹേ ഒരു അക്ഷരവും മിണ്ടുന്നില്ല. മിണ്ടിയില്ലവൾ ചൂണ്ടുവിരലിൽ നിന്നും ചോര വാർന്നു വീഴുന്നു. വീണ്ടും അവനുകൾ അവനും അത് കണ്ടു.
0: എന്താ ചെയ്യേണ്ടത്? അവൻ ചുറ്റും കണ്ണോടിച്ചു. പുല്ലിൽ വീണിട്ടും പുകഞ്ഞരിയും സിഗരറ്റിന്റെ തൊണ്ടിൽ നിന്നൽപ്പം ചാരം നുള്ളിവെച്ചവൻ കോൾ വാ നിറച്ചെന്നവർത്തി തൻ പുള്ളിത്തുവാലയാലെ ഭദ്രമായി മുറികെട്ടി.
1: അവന്റെ തൂവാല കൊണ്ട് മുറിവെട്ടിട്ടവൻ പറഞ്ഞു,
0: നനയ്ക്കരുത് കേട്ടോ, രണ്ടു ദിവസത്തേക്ക് നനയ്ക്കരുത്, സൂക്ഷിക്കണം.
1: പിടിവിട്ടവൻ മുറിവെച്ച് കെട്ടിയാ പിന്നെ കൈക്ക് പിടിച്ചേക്കേണ്ട കാര്യമില്ലല്ലോ. പിടിവിട്ടവൻ എന്തെങ്കിലും ഗുണമോ ദോഷമോ അവൾക്ക് പറയാനുണ്ടെങ്കിൽ ഇപ്പൊ പറയാം. ഏഹേ ഒരു അക്ഷരം പറയാതെ അവൾ തിരികെ പോകുന്നു. പക്ഷേ അവൾ ഉടുത്തിരുന്ന സാരിയുടെ തുമ്പ് ചേലാഞ്ചലം പരിനിർച്ചടിയുടെ കൊമ്പിലെന്നുടക്കിപ്പോയി. അയാളവളെ വിട്ടെങ്കിലും പരിനിർച്ചടി അവളെ വിടുന്ന ലക്ഷണമല്ല. പരിനിർച്ചടിയുടെ കൊമ്പിലൊന്നുടക്കിപ്പോയി. ചടി യുവാവിന്റെ കരങ്ങൾ അവിടെത്തി. അവൻ ആ ഉടക്ക് എടുക്കാൻ ശ്രമിക്കുന്നു. ഉടക്ക് വെടുത്തുവാനൊത്തുവെങ്കിലും തന്റെ മിടുക്കുകുറവിനാൽ കീറിപ്പോയി ചേലാഞ്ചലം. ക്ഷമിക്കണം സാറി, നിങ്ങളുടെ സാരി അല്പം കീറിപ്പോയി. രാവിലെ നല്ല സോറി ആയിപ്പോയി. കൈ മുറിവേപ്പിച്ചത് മാത്രമല്ല സാരി മരിച്ചു കീറി. ഒക്കെ സഹിക്കാൻ വയ്യാത്ത സങ്കടവും അടക്കാനാവാത്ത യേശുവും. അവൾ എന്റെ മുഖത്ത് രൂക്ഷമായിട്ട് നോക്കിട്ടു തിരിയപ്പോയി. ഒരു 10-25 വാര മുമ്പോട്ട് പോയി കാണും. പെട്ടെന്ന് അവൾ മടങ്ങി വരുന്നു. അവൾ ചുറ്റും നോക്കുന്നു. പുസ്തകം, എന്റെ പുസ്തകം. അതാ ആ യുവാവ് ഓരോന്നായി മറിക്കുന്നു പേജുകളമായി. പുസ്തകം ഇടയിലുണ്ട്. ഇള മരത്തിൽ ചാരിയിരിക്കുന്നു. തോക്കൊരു ഭാഗത്ത് ചാരി വെച്ചിരിക്കുന്നു. സിഗരറ്റും പുകച്ച് വളരെ അലസമായി ആ പുസ്തകത്തിന്റെ താളുകൾ ഓരോന്നോരോന്നായി മറിക്കുന്നു. അവൾ അടുത്തു നിന്നു. പുസ്തകം. അവൾ ആവശ്യപ്പെട്ടു പുസ്തകം. എന്റെ പുസ്തകം. ആഹാ, അപ്പൊ നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാല്ലേ, ഞാൻ വിചാരിച്ചു ഊമയാണെന്ന്. പുസ്തകം തരാം, ഒന്ന് വായിച്ചു നോക്കട്ടെ. ഞാൻ ടീച്ചിങ് നോട്ട് അതിലൊന്നും വായിച്ചു നോക്കാനില്ല. ഏ മനുഷ്യ, അത് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട്, ടീച്ചിങ് നോട്ടാണ്. ഇന്ന് തരൂ. അയാൾ പുസ്തകം കൊടുത്തില്ല, പിന്നെയും താള് മറിക്കുകയാണ്. എന്തൊരു കയ്യക്ഷരം, ആരോടും നിലാവൻ പറയുന്നു, എന്തൊരു കയ്യക്ഷരം. അവരുടെ മുഖത്ത് ഉച്ചു നോക്കിയിട്ട് അവൻ പറഞ്ഞു, കൊതിതൊന്നും കണ്ടിട്ടല്ല മിസ്റ്റസേ, ആ കൈവിരൽ പോൽ മനോഹരം. നിങ്ങളുടെ കൈവിരലുകൾ പോലെ തന്നെ എത്ര സുന്ദരമായിരിക്കുന്നു അക്ഷരങ്ങൾ. എത്ര മോശമാണ് എന്റെ ഹാൻഡ് റൈറ്റിംഗ്. അതാണല്ലോ ഇത്ര നാളായിട്ടും ഞാനൊരു പെണ്ണിന് പോലും എഴുതാൻ മടിക്കുന്നതൊരു കാമലേഖനം. എന്റെ പുസ്തകം തരൂ. അവൾക്ക് വല്ലാതെ ദേഷ്യം വന്നു. പുസ്തകം തരൂ. ഏ മിസ്റ്റസേ, നിങ്ങളെ മട്ട് കണ്ടിട്ട് നിങ്ങളിത് പിടിച്ചു പഠിച്ചോണ്ട് കൊണ്ടുപോകുന്ന ഭാവമാണല്ലോ. പുസ്തകം തരാം, നാളെ നിങ്ങൾ ഇതിലെ വരില്ലേ, ഞാനത് വായിച്ചു നോക്കിട്ട് നാളെ തന്നേക്കാം. നാളെ ഞാനിതിലെ വരില്ല. അതെന്ത്, നാളെ സ്കൂൾ അവധിയാണ്. ഓഹോ, അവധിയാണോ, എന്താ കാര്യം, എന്താ കാര്യം, അറിഞ്ഞുകൂടെ, നാളെ പുത്തരിയല്ലേ. ഓ ഐ സീ, നാളെ പുത്തരിയാണല്ലേ, അത് ഞാൻ അറിഞ്ഞില്ല. എങ്കിൽ മറ്റന്നാളാട്ടെ, എന്നേക്കാട്ട് സ്കൂൾ അടയ്ക്കല്ലോ, മറ്റന്നാൾ സ്കൂൾ തുറക്കുമല്ലോ, മറ്റന്നാളാട്ടെ. പിന്നെ തൂവാല ഇലക്കിക്കൊണ്ടരണം മറക്കല്ലേ, ആ തൂവാല ഞാൻ നിങ്ങൾക്ക് തന്നെ തന്നല്ലേ കേട്ടോ. മറ്റന്നാൾ വരുമ്പോ ഭംഗിയായിട്ട് അലക്കി തേച്ച് പൗഡറും പൊശി കൊണ്ട് തന്നേക്കണം. തൂവാല തിരിച്ചുവരുമ്പോ പുസ്തകം തിരിച്ചു തന്നേക്കാം. ഏ മിസ്റ്റസേ, ഈ വന്ന കാലത്ത് ആരെയും വിശ്വസിക്കാൻ കൊള്ളൂരുന്നേ. എന്റെ തൂവാല നിങ്ങളുടെ കൈവശമുണ്ട്, നിങ്ങളുടെ പുസ്തകം എന്റെ കൈവശമുണ്ട്. നിങ്ങൾ തൂവാല തിരിച്ചു വരുമ്പോ പുസ്തകം തിരിച്ചു തന്നേക്കും, തീർന്നല്ലോ. മറ്റന്നാ രാവിലെ ഞാനിവിടെ കാത്തു നിൽക്കും. പിന്നെ കൃത്യസമയത്തിന് വന്നേക്കണം, എന്നെ മെനക്കെടുത്തരുത്, ജോലിയുള്ളവനാണ്. കൃത്യസമയത്തിന് വന്നേക്കണം. ഒരു പക്ഷെ നിങ്ങൾ വരുമ്പോ ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ആ റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ എവിടെ എന്ന് ആരോ പറഞ്ഞു. റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ, മറക്കണ്ട, റേഞ്ചർ ഓഫീസിലെ മിസ്റ്റർ ദേവയ്യൻ.

സത്യം പറഞ്ഞാൽ അവൾ അപ്പോഴാണ് ആ മനുഷ്യനെ അടിമുടിക്ക് നോക്കുന്നത്. കണ്ടില്ലേ, തൂവെള്ള നിക്കറും തെല്ലു തുറന്നിട്ടു മാറിടം പാട്ട് മാറിടം കാട്ടുന്ന ചെമ്പട്ടുമഞ്ഞനും ഒരു വേട്ടക്കാരന്റെ വേഷം. തുട പകുതി മുക്കാലും നഗ്നമാക്കി കാണിക്കുന്ന മറ്റുള്ള ഒരു തൂവെള്ള നിക്കർ, ചുവന്ന പട്ടുപഞ്ഞൻ, അത് നെഞ്ചത്ത് ലേശം തുറന്നിട്ട്, ഒരു കൈ തോക്ക്, മറുകയിൽ സിഗരറ്റ്. ആ മനുഷ്യൻ ആ കാട്ടുമന്തി മറഞ്ഞു സിഗരറ്റിന് പുക മാത്രം അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നു. അവൾ ചുറ്റും നോക്കിയതാ, അവളുടെ കൈ നെറ്റിട്ടുപണ ചോര, ആ പൂവിലും പുല്ലിലുമെല്ലാം മേലാസകലും കോരിത്തെറിച്ചു. അവൾ അവളുടെ പാട്ടിന് പോയി. നാളെ പുത്തരിയാണ്. പുത്തരി, പുത്തരി എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ പുത്തരിയാ, പക്ഷെ കുടകില് പുത്തരി എന്ന് പറഞ്ഞാൽ ഓണം, ഓണം എന്നർത്ഥം. ഒറ്റ ദിവസത്തെ ഓണം, നമുക്ക് അഞ്ച് ദിവസം ഉണ്ടല്ലോ, അഞ്ചല്ല 365 ദിവസവും ഓണം ഉണ്ണുന്ന ഭാഗ്യവാൻ പോലുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരു വീട്ടിലെ ചെറുക്കനിക്കടെ അവന്റെ അച്ഛനോട് പറയുന്നിട്ടു, അച്ഛാ എന്താ മോനെ പടിഞ്ഞാറ്റ്

ഇറങ്ങല്ലേ ഓണം കളിക്കാൻ. ദാ ഊഞ്ഞാൽ ഒരുക്കിയിട്ടിരിക്കുന്നു, അത് കെട്ടിയിട്ടിരിക്കുന്ന മടലല്ല, രണ്ട് പൂണും ചൊലക്ക. പിള്ളേരെല്ലാം പുത്തനുടുപ്പും ധരിച്ചു വന്ന് ആ ഊഞ്ഞാൽ ചെന്ന് തൂങ്ങിക്കഴിഞ്ഞു. പ്രായം പോലും മറന്നിട്ട് 90 വയസ്സുകാരിയായ അമ്മുമ്മ, രണ്ട് കാതിൽ ഊഞ്ഞാലുള്ള ആ പാവപ്പെട്ട അമ്മുമ്മ, അവരും പ്രായം മറന്ന് ഓണം കളിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മുനി വരൻ

ത്രേതായുഗത്തിൽ പിടിയാ വല്യമ്മ പിടിക്കുന്നത്. അപ്പുറത്ത് കുറെ കുട്ടികൾ തുമ്പി തുള്ളാനിരിക്കുന്നു. ഒരു പെണ്ണിനെ പിടിച്ച് നടുക്കിരുത്തി കുറെ കുട്ടികൾ ചുറ്റുവരുന്നു ചോദിക്കുന്നു.

അത് പെണ്ണുകളിപ്പാട്ട്. ഇപ്പുറത്ത് പാവാടക്കാരി പെമ്പിള്ളര് അവര് തിരുവാതിരയ്ക്ക് ഒരുങ്ങിയിരിക്കുന്നു, കൈ ഉയർത്തി താളമടിച്ച് ചുവട് വെച്ച് വട്ടത്ത് ചുവട് വെച്ച് അവര് പാടുന്നു.

സന്ധ്യയായപ്പോഴേക്ക് കരടികൾ കയറാൻ കഴിഞ്ഞു. ഇത്ര വിശദമായിട്ട്, ഇത്ര വിശാലമായിട്ടൊന്നുമില്ല, വിസ്തരിച്ചൊന്നുമില്ല. കുടകിലെ ഓണം പുത്തരി ഒറ്റ ദിവസം കൊണ്ടൊക്കെ അവസാനിക്കുകയാണ്. പുത്തരിയുടെ തലേന്നാൾ രാത്രിയിൽ എല്ലാവരും വേട്ടയ്ക്ക് പോയി. മാനറച്ചു കൊണ്ടുവരും, മാനറച്ചു കൊണ്ടുവന്ന് കൊത്തിയറിഞ്ഞ് വേവിച്ച് മസാലയും ചേർത്തത് ആ വാർപ്പ് നിറച്ചിട്ടിരിക്കുന്നു. എന്നിട്ട് മൂക്കുമുട്ട് എല്ലാവരും മദ്യം സേവിക്കും, തലേക്കെട്ട് കെട്ടും, മുമ്പിൽ തുമ്പ് നിർത്തി പുറകോട്ട് വാലിട്ടൊരു കെട്ട്, എന്നിട്ട് മുട്ടോളമെത്തുന്ന കരിമ്പടം കൊട്ട് ഇട്ട് തപ്പുകൊട്ടും താളുമടിയായിട്ട് നിലാവുള്ള മുറ്റത്ത്, നിഴലുള്ള പൂമുറ്റത്ത് അവര് ആരംഭിച്ചു കഴിഞ്ഞു പുത്തരി ആഘോഷം.

ഇറങ്ങുമ്പോഴേക്ക് കുടകിലെ പെൺകുട്ടികൾ സുന്ദരിമാരായ കന്യകുമാർ അവരുടെ ദേശീയ വസ്ത്രങ്ങൾ അണിഞ്ഞ് തുവെള്ളപ്പാവാടയും കുടകിൻ കസവണിച്ചേലുള്ള മേൽമുണ്ടുമായി മുഖമം മുടി മൂടി അഴകിൽ കടമിഴി എഴുതി തെളിവാർന്ന മൃദുവാം കടാക്ഷങ്ങൾ അറിയുന്ന തങ്ങികൾ അവർ കാലി ചിലങ്ക കെട്ടി നൃത്തലോലകളായിട്ട് ഇറങ്ങി വരുമ്പോഴേക്ക് കൂടുതൽ ആവേശം കൊണ്ട് ആണുങ്ങൾ പാടിക്കൊടുക്കും.

എല്ലാവരും പുത്തിരി ആഘോഷത്തിൽ മതിമയങ്ങിയിരിക്കുമ്പോ ഒരാൾ മാത്രം ഇതിലൊന്നും രസം കൊള്ളാതിരിപ്പുണ്ട്. മറ്റാരുമല്ല പാർവതി മിസ്റ്റസ്. പുത്തരി ഇന്നങ്ങ് തീരും, രാവിലെ സ്കൂളിൽ പോകണം. സ്കൂളിൽ പോകാൻ ഒരുങ്ങി ചെല്ലുമ്പോ എന്റെ ദൈവമേ കാട്ടിൽ, ആ കൊടുങ്കാട്ടിൽ, കാട്ടിന്റെ ഒത്ത മധ്യത്ത് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാത്തു നിൽക്കും. അതോ ഒരു വിവേകമില്ലാത്ത ചെറുപ്പക്കാരൻ, കണ്ണു വെട്ടിയ കൈക്ക് കിടന്നു പിടിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ. ഞാൻ പോണോ ഒറ്റയ്ക്ക് മനുഷ്യൻ മുമ്പിലേക്ക്? ഇല്ല, ഞാൻ പോവില്ല. നോട്ട് പുസ്തകം വേണ്ടേ? വേണ്ട, ഞാൻ വേറൊരു നോട്ട് പുസ്തകം എഴുതിയുണ്ടാക്കും, അത്ര തന്നെ. എങ്കിലും മറ്റൊരു ചെറുപ്പക്കാരന്റെ തൂവാല നമ്മൾ അങ്ങനെ കൊണ്ടു നടക്കുന്നത് ശരിയല്ല. ഛേ, എനിക്കിതെ കൊണ്ടു കൊടുക്കണം. അങ്ങനെ അവിടെ

നേരം പുലർന്നു. നർത്തകരെല്ലാം വീണുറക്കമായി. പാർവതിക്ക് വിശ്രമിക്കാൻ സമയമില്ല. പെട്ടെന്ന് അവള് സ്കൂളിൽ പോകാൻ ഒരുങ്ങി. ചമഞ്ഞു പാർവതി പതിവിലുമേർ ചമഞ്ഞിറങ്ങി പുലർന്നപ്പോൾ ചമഞ്ഞു പാർവതി പതിവിലുമേർ ചമഞ്ഞിറങ്ങി. അന്നവൾ സാധാരണ കവിഞ്ഞ മട്ടിൽ അണിഞ്ഞൊരുങ്ങി. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടെ നിറത്തിന് ചേർന്ന സാരി എടുത്തണിഞ്ഞു. കുറെ അധിക നേരം അവൾ കണ്ണാടിയുടെ മുമ്പിൽ സമയം ചെലവഴിച്ചു. എന്തിനാണെന്ന് അറിഞ്ഞില്ല, അവൾ അന്ന് അധികം അണിഞ്ഞൊരുങ്ങി. അവൾ പുറപ്പെട്ടു. അടുത്തു കൊച്ചുതട.

0: അവളെ തടാക തീരത്തെത്തി വല്ലാത്തൊരു കിതപ്പോടെ ചുറ്റും കണ്ണോടിച്ചു.
1: ഇല്ല ഇല്ല, ദേവയ്യൻ വന്നിട്ടില്ല.
0: അവളുടെ മുഖം വാടി, അവളാകെ പരിക്ഷീണയായി.

0: രണ്ടു ദിവസം മുമ്പ് അവൾ ആ വനസ്ഥലിയോട് ചോദിച്ച ചോദ്യം അവളുടെ മനസ്സാക്ഷി അവളോട് ചോദിക്കുന്നു. ഇറച്ച മഞ്ഞും പക്ഷേ ദേവയ്യനത്തിനൊക്കെ അവൾ പോയില്ല. റേഞ്ചർ ഓഫീസിലെ ദേവയ്യനെവിടെ ദേവയ്യനെവിടെ എന്ന് അന്വേഷിക്കാൻ അവൾ പോയില്ല. അവൾ അവളുടെ പാട്ടിന് പോയി. ഒരു പത്ത് വാരം മുമ്പോട്ട് പോയപ്പോ ഒരു വിളി കേട്ടു. ഏയ് മിസ്റ്റേഴ്സ്, നിൽക്കൂ, അവിടെ നിൽക്കൂ. അവൾ ഞെട്ട് ചുറ്റും നോക്കി. നിങ്ങൾ തന്നെ അവിടെ നിൽക്കൂ.
1: പരിചയമില്ലാത്ത ശബ്ദം.
0: ഏ, നിങ്ങൾ തന്നെ അവിടെ നിൽക്കാൻ.
1: ആളിനെ കാണാനല്ലേ ശബ്ദം മാത്രം. ഒരു മിനിറ്റ് കഴിഞ്ഞില്ല തൊട്ടടുത്തുള്ള കാട്ടു വന്ന് ഇതാ മറ്റൊരു ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു.
0: വേറൊരു ചെറുപ്പക്കാരൻ. ഇവനെല്ലാം കൂടെ എവിടുന്നു നീ കാട്ടിനകത്ത്?

കൊള്ളയാക്കൻ തനി ത്വരയുടെ വേഷത്തിൽ തന്റെ മുമ്പിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. അവൾ ആ മനുഷ്യന്റെ കണ്ണിൽ ഉറ്റുനോക്കി. അല്ല, ദേവയ്യൻ, ദേവയ്യൻ തന്നെ. അയാൾ വേഷം മാറി വന്നിട്ട് തീരെ മനസ്സിലായില്ല. അയാളങ്ങ് അടുത്തിന്നു, വളരെ അടുത്തിന്നു. മിസ്സസേ, അല്ല, നിങ്ങൾ ആളാകെ മാറിപ്പോയല്ലോ. കഴിഞ്ഞ ദിവസം നിങ്ങളെ കണ്ടപ്പോ ഒരു പുള്ളിമാൻ, യാതൊരു സംശയമില്ല. ഇപ്പോഴോ?

0: പിന്നെ നിങ്ങൾ ഇത്ര മോടിയായിട്ട് അടിഞ്ഞിറങ്ങി പോവാ. നിങ്ങളൊരു മിസ്ട്രസ് അല്ലേ, എത്രയൊക്കെ ആയാലും ഇത്ര മോടിയായിട്ടാണ് ഇന്ന കാര്യമുണ്ടോ? മോടിയായി പോകുന്ന ഇഷ്ടം, മോടിയായി പോകുന്ന
1: നിങ്ങളെന്തിനാ സായിപ്പിനെ പോലെ വേഷം അടിഞ്ഞ് ഈ കാട്ടിനകത്ത് വന്നിരിക്കുന്നത്?
0: ഇതോ ഈ

സംഭാഷണം നീട്ടിക്കൊണ്ട് പോകുന്ന നല്ലതിനല്ല എന്ന് പാർവതിക്ക് മനസ്സിലായി. അവൾ പെട്ടെന്ന് മടിക്കുത്തുന്ന് ആ തൂവാല എടുത്തു, അവന്റെ തൂവാല എടുത്ത് അവന്റെ മുഖത്തേക്ക് ലേറ് കൊടുത്തു. അതാ നിങ്ങളുടെ തൂവാല, എന്നെ പുസ്തകം തരും, പുസ്തകം തിരിച്ചു തരും. മിസ്റ്റർസേ ക്ഷമിക്കണം, ബൈ.

0: അത് കേൾക്കാൻ അവൾ നിന്നില്ല. അവൾ ആ കുന്നിനപ്പുറത്ത് പോയി മറിഞ്ഞു. പിന്നെ അടുത്ത ദിവസം മുതൽ പാർവതി വിശ്വസ് ആ വഴി പോകുമ്പോഴൊക്കെ ദേവയ്യൻ നന്നായിട്ട് അണിഞ്ഞൊരുങ്ങി നന്നായിട്ട് ഡ്രസ് ചെയ്ത് കയ്യിൽ തോക്കുമായിട്ട് അവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കാണാം. അവളെ ദൂരെ കാണുമ്പോൾ വിളിച്ചു പറയും, ഹലോ മിസ്റ്റേഴ്സ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, സുഖാണോ, സുഖാണോ. അവളെ രക്ഷം വേണ്ടില്ല, അവളവിടെ പാട്ടുണ്ട്. എന്നാലും യാതൊരു നാണമില്ല. അടുത്ത ദിവസം കാണുമ്പോ, ഹലോ മിസ്റ്റേഴ്സ്, ഗുഡ് മോർണിംഗ്, സുഖാണോ, സുഖാണോ. അവൾ മിണ്ടാതെ പോകും. ഒരു ദിവസം അവളിങ്ങനെ കടന്നു പോകുമ്പോ കാട്ടുപൊന്തയിൽ പതുങ്ങി നിന്ന ദേവയ്യൻ മെല്ലെ കൈ നീട്ടി അവിടെ മുടിക്കെട്ടിലിരുന്ന ആ പരിനിപ്പൂ എടുത്തു കളഞ്ഞു. ഒരു സിംഹയെ പോലെ ഗർജിച്ചുകൊണ്ട് അവൾ തിരിച്ചു. ഏ മനുഷ്യ, നാളമല്ല നിങ്ങൾക്ക്, ഒരു സ്ത്രീ ചൂടിയ പൂവെടുത്ത് സൗന്ദര്യം കാണുന്നു, ഒരു സൗന്ദര്യ ആരാധകൻ, നാളെ വരവിടെ ഞാൻ കണ്ടാലുണ്ടല്ലോ. ഏ, എന്റെ കാലിൽ ചെരുപ്പ് കിടക്കുന്നു, ഈ ചെരുപ്പ് നിങ്ങൾ കരണം കുറ്റിക്കാൻ വെച്ച് കാച്ചുതരും.
1: അവിടെ കാലിൽ ചെരുപ്പ് കിടക്കുന്ന രണ്ടു ദിവസം കൊണ്ടേ കാണുന്നുണ്ട്, പക്ഷെ അതിന് ഉപയോഗം ഉണ്ടെന്ന് ഇപ്പോഴാ മനസ്സിലായത്.
0: എന്താ നിങ്ങൾ മിണ്ടാത്ത്? വളരെ ആചാരമായി സംസാരിക്കുന്ന ആളാണോ? എന്താ മിണ്ടാത്ത്? എന്താ നിങ്ങൾ മിണ്ടാത്ത്? അയാൾ ഒന്നും മിണ്ടുന്നില്ല. അവിടെ മുഖത്ത് ഉറ്റുനോക്കുന്നു. അവന്റെ കണ്ണുകളിൽ നിന്നും വികാരത്തിന്റെ ശലഭങ്ങൾ ചിറകടിച്ച് ചിറകടിച്ച് അവളുടെ കണ്ണിലേക്ക് വരുന്ന പോലെ അങ്ങനെ കുറെ നേരം നോക്കി നിന്നവൻ അന്നത്തെ പോലെ അവളെ കൈക്ക് കടന്നു പിടിച്ചു, കൈക്ക് കടന്നു പിടിച്ചുകൊണ്ട് പറഞ്ഞു, പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. എടാ നാശമേ, ഇത് നേരത്തെ പറഞ്ഞ പോലെ അതൊരു സ്നേഹക്കാരം വന്നിരിക്കുന്നു. പാർവതി നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, അവിവേകിയാണ് ഞാൻ. മിസ്റ്റസേ, ഞാൻ വിവേകമില്ലാത്തൊരു ചെറുപ്പക്കാരനാണ്. അവിവേകിയാണ് ഞാൻ, കഴിവില്ലരിക്കൊരു ഒരു കവിയെപ്പോലെ അന്തർഗതങ്ങൾ വർണ്ണിക്കുവാൻ ഞാൻ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്ന പറയുവാൻ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. വളച്ചു കെട്ടിച്ചൊല്ലാൻ വശമില്ല, നിന്നെ അതിഗാഢമായി സ്നേഹിക്കുന്നു ഞാൻ.

0: നിനക്കെന്നെ മിസ്റ്റർ ദേവയ്യൻ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയാൻ വാക്കുകൾ കിട്ടും മുമ്പ് അയാളുടെ കരവലയത്തിനുള്ളിൽ അവൾ അകപ്പെട്ടു പോയിരിക്കുന്നതാണ് കണ്ടത്. അവൾ കുതിരച്ചാടി ഓടിക്കളഞ്ഞു.
1: അവൾ ഓടുന്നു വെടി കൊണ്ടൊരു മാനം പോലെ. അവൾ ദൂരെ ചെന്ന് പറഞ്ഞു. സ്കൂളിൽ ചെന്ന് കയറിയപ്പോ സഹാധ്യാപികമാർ ചോദിച്ചു,
0: എന്താ മിസ്റ്റേഴ്സ്, എന്താ നിങ്ങൾ കഥയ്ക്കുന്നത്? എന്താ വല്ലതും കണ്ട് പേടിച്ചു? ഇല്ലില്ല, അവിടെ ഒരു ഒരു പാമ്പ് പാമ്പ് കടിച്ചോ, പാമ്പ് കടിച്ചോ. ഏ പ്യൂൺ, വൈദ്യനെ വിളിക്കൂ. വേണ്ട വേണ്ട, ഒന്നുമില്ല ഒന്നുമില്ല, സാരമില്ല.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് പുള്ളിമാൻ എന്ന കഥാപ്രസംഗത്തിന്റെ ഒന്നാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം പി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: കെവിൻ മിച്ചൽ രചിച്ച ഫ്രീ ഏജൻസ് ഹൗ എവല്യൂഷൻ ഗേവ് അസ് ഫ്രീ വിൽ എന്ന പുസ്തകം സ്വതന്ത്ര ഇച്ഛയെക്കുറിച്ചുള്ള ചർച്ചകളിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്ന ഒരു കൃതിയാണ്. സാം ഹാരിസിനെ പോലെയുള്ളവർ സ്വതന്ത്ര ഇച്ഛ ഒരു മിഥ്യയാണെന്ന് വാദിക്കുമ്പോൾ പരിണാമ സിദ്ധാന്തത്തെയും ന്യൂറോ സയൻസിനെയും കൂട്ടുപിടിച്ച് സ്വതന്ത്ര ഇച്ഛ എങ്ങനെയാണ് മനുഷ്യനിൽ രൂപപ്പെട്ടതെന്ന് ശാസ്ത്രീയമായി വിശദീകരിക്കുകയാണ് കെവിൻ മിച്ചൽ ഈ പുസ്തകത്തിലൂടെ ചെയ്യുന്നത്. മനുഷ്യൻ വെറുമൊരു ജൈവയന്ത്രമാണോ? നമ്മുടെ തീരുമാനങ്ങൾ കേവലം തലച്ചോറിലെ രാസപ്രവർത്തനങ്ങൾ മാത്രമാണോ? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കെവിൻ മിച്ചലിന്റെ ഈ കൃതി. ഭൗതികശാസ്ത്രത്തിലെ നിയമങ്ങളും ജീവശാസ്ത്രത്തിലെ സങ്കീർണതകളും ഒത്തുചേരുന്ന ഒരിടത്താണ് സ്വതന്ത്ര ഇച്ഛയുടെ വേരുകൾ എന്ന് അദ്ദേഹം വാദിക്കുന്നു. ജീവിവർഗങ്ങളുടെ പരിണാമ ചരിത്രത്തിലൂടെയാണ് മിച്ചൽ തന്റെ വാദങ്ങൾ തുടങ്ങുന്നത്. വെറുമൊരു ഏകകോശ ജീവിയിൽ നിന്ന് സങ്കീർണമായ മനുഷ്യ മസ്തിഷ്കത്തിലേക്കുള്ള യാത്രയിൽ ജീവികൾ വെറും പ്രതികരണ യന്ത്രങ്ങൾ അല്ലാതായി മാറി. പരിസ്ഥിതിയിലെ മാറ്റങ്ങളെ മനസ്സിലാക്കാനും അതിനനുസരിച്ച് മുൻകൂട്ടി തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവ് ജീവികൾ ആർജിച്ചു. ഈ കഴിവിനെയാണ് മിച്ചൽ ഏജൻസി എന്ന് വിളിക്കുന്നത്. അതായത് ഒരു ജീവി സ്വന്തം നിലനിൽപ്പിനായി സ്വയം തീരുമാനങ്ങൾ എടുക്കുന്ന അവസ്ഥ. സാം ഹാരിസിനെ പോലെയുള്ളവർ പറയുന്നത് നമ്മുടെ മസ്തിഷ്കത്തിലെ ഭൗതിക നിയമങ്ങൾ നേരത്തെ നിശ്ചയിക്കപ്പെട്ടതാണെന്നും അതുകൊണ്ട് സ്വതന്ത്ര ഇച്ഛയില്ലെന്നുമാണ്. എന്നാൽ കെവിൻ മിച്ചൽ ഇതിനെ മറ്റൊരു രീതിയിലാണ് കാണുന്നത്. ഭൗതിക നിയമങ്ങളുണ്ടെങ്കിലും ഒരു ജീവിക്ക് അതിന്റെ മുൻകാല അനുഭവങ്ങളിൽ നിന്നും ലക്ഷ്യങ്ങളിൽ നിന്നും അറിവ് ഉൾക്കൊണ്ട് വർത്തമാനകാലത്ത് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമെന്ന് അദ്ദേഹം പറയുന്നു. നമ്മുടെ തലച്ചോറിലെ ന്യൂറോണുകൾ വെറുതെ വെടിയുതിർക്കുകയല്ല, മറിച്ച് അവ അർത്ഥവത്തായ വിവരങ്ങൾ കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ പുസ്തകത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത അർത്ഥം എന്ന ഘടകത്തിന് നൽകുന്ന പ്രാധാന്യമാണ്. ഭൗതിക വസ്തുക്കൾക്ക് അർത്ഥമില്ല, എന്നാൽ ജീവജാലങ്ങൾക്ക് അർത്ഥമുണ്ട്. ഒരു സിഗ്നൽ ലഭിക്കുമ്പോൾ അതെങ്ങനെ വ്യാഖ്യാനിക്കണം എന്ന് തീരുമാനിക്കുന്നത് ആ ജീവിയുടെ ആവശ്യങ്ങളാണ്. സങ്കീർണമായ മസ്തിഷ്കമുള്ള മനുഷ്യനിലേക്ക് എത്തുമ്പോൾ ഈ ഏജൻസി കൂടുതൽ വിപുലമാകുന്നു. നമ്മുടെ ഭാവി ആസൂത്രണം ചെയ്യാനും ധാർമ്മികമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നത് പരിണാമം നമുക്ക് നൽകിയ വലിയൊരു സമ്മാനമാണെന്ന് മിച്ചൽ സ്ഥാപിക്കുന്നു. ഒരു ശാസ്ത്ര പുസ്തകമാണെങ്കിലും അത്യന്തം രസകരമായ രീതിയിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. ജീവശാസ്ത്രം, തത്വചിന്ത, ഭൗതികശാസ്ത്രം എന്നിവയെ വളരെ ലളിതമായി സമന്വയിപ്പിക്കാൻ ഗ്രന്ഥകാരന് കഴിഞ്ഞിട്ടുണ്ട്. നാം വെറുമൊരു പാവകളല്ലെന്നും നമ്മുടെ ജീവിതത്തിന്റെ നിയന്ത്രണം ഭാഗികമായെങ്കിലും നമ്മുടെ കൈകളിലാണ് എന്നുമുള്ള ശുഭകരമായ സന്ദേശമാണ് ഈ പുസ്തകം നൽകുന്നത്. സാം ഹാരിസന്റെ ഫ്രീ വിൽ വായനക്കാരെ നിരാശപ്പെടുത്തുകയോ അസ്തിത്വപരമായ ആശങ്കകളിലേക്ക് തള്ളിവിടുകയോ ചെയ്യുമ്പോൾ കെവിൻ മിച്ചലിന്റെ ഫ്രീ ഏജൻസ് മനുഷ്യന്റെ അന്തസ്സിനെയും തിരഞ്ഞെടുക്കാനുള്ള കഴിവിനെയും ഉയർത്തിപ്പിടിക്കുന്നു. നാം എങ്ങനെ സ്വതന്ത്ര ഇച്ഛയുള്ള ഏജന്റുകളായി മാറി എന്നറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണിത്. ശാസ്ത്രവും മനുഷ്യത്വവും തമ്മിലുള്ള മനോഹരമായ ഒരു പാലമാണ് ഈ കൃതി.
1: സാംസ്കാരിക ഇടങ്ങൾ. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സാംസ്കാരിക ഇടങ്ങൾ.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങളോടൊപ്പം ഉള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
0: ആ, പറഞ്ഞോളൂ രാജശേഖരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: ഞങ്ങളുടെ ക്ലബിന്റെ 24-ാം വാർഷികം ഇന്നലെ കഴിഞ്ഞു.
0: ഇന്നലെ ആയിരുന്നു 24-ാം വാർഷികം.
1: അതെ.
0: അടിച്ചുപൊളിച്ചൊക്കെ ആഘോഷിച്ചോ?
1: ആഘോഷിച്ചു. ആദ്യത്തെ ദിവസം കരുണാസായിന്ന് മദ്യൻ സാർ ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ഉദ്ഘാടനം എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ഇന്നലെ 3-4 ദിവസം ഗാനമേള. സോന ഫിലിപ്സിന്റെ സീരിയൽ നടി സോന ഫിലിപ്സ് വന്നിരുന്നു, രണ്ട് പാട്ടുപാടി. എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ഇന്നേതാ ഇവിടെ ശൂന്യം.
0: നാല് ദിവസത്തെ ഓണം കഴിഞ്ഞപ്പോ ഓണം എല്ലാം തീർന്നു.
1: യുദ്ധത്തില് വീരമൃത്യു വരിച്ച് നമ്മളെ നാടിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച ലാറ്റ് നായിക് അജിത് കുമാറിന്റെ സ്മരണാർത്ഥമാണ് ഈ മന്ദിരം പണിയുന്നത്.
0: ഇപ്പൊ മന്ദിരം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്?
1: ഇല്ലല്ല, പണിത് തീർത്ത് 24 വർഷമായി.
0: ഓ, അതിന്റെ 24-ാം വാർഷികമായിരുന്നു.
1: അതെ അതെ, അതിന്റെ 24-ാം വാർഷികം. അവര് മൊത്തം പട്ടാള കുടുംബമാണ്. അവരെ പട്ടാള കുടുംബം എന്നാണ് വിളിക്കുന്നത്. അവന്റെ അമ്മാച്ചന്മാര് അവന്റെ ചേട്ടൻ എല്ലാരും പട്ടാളത്തിലാണ്.
0: ഓ ശരി ശരി ശരി.
1: പിന്നെ ഇന്നലെ അവന്റെ അമ്മയ്ക്ക് ആദരവ് പൊന്നാടയൊക്കെ അണിയിച്ചു. എല്ലാം മംഗളമായി നടന്നു.
0: പിന്നെ
1: ജയ് ജവാൻ ജയ് കിസാന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 100 ജവാന്മാരെയും ക്ഷീര കർഷകരെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി.
0: അങ്ങനെ വിപുലമായ പരിപാടികളായിരുന്നു ഓണം പ്രമാണിച്ച്.
1: അതെ, അടുത്തതിന് ഇതിനെക്കാളും വിപുലമായിട്ട് നടത്തും.
0: അപ്പൊ ഇന്നിപ്പോ അവിടെ ശൂന്യവും ശുഷ്കവുമായി ഇരിക്കുകയാണ്, തിരക്കില്ലാതെ. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നല്ല തിരക്കിലും ബഹളത്തിലും പാട്ടിന്റെ ഒക്കെ മേളത്തിലും ഒക്കെ ആയിരുന്നു.
1: ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എനിക്ക് എടുക്കാനൊത്തില്ല,
0: പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഓണമൊക്കെ അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: ഞാൻ കലാഭവൻ മണിയുടെ ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്. പാട്ട് എഴുതാനൊന്നും നേരം കിട്ടിയില്ല.
0: കലാഭവൻ മണിയുടെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ?
1: മതി.
0: കലാഭവൻ മണി പാടിയ പാട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് വിശേഷങ്ങളൊക്കെ നടന്നു ഈ ഓണക്കാലത്ത്. അപ്പൊ അതൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. ആർക്കാ?
1: ഈ ലോകത്തിലുള്ള സകല ജവാന്മാർക്കും, ക്ഷീര കർഷകർക്കും കർഷകർക്കും എല്ലാവർക്കും വേണ്ടി എന്റെയും കരുണാസായിയുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു.
0: ശരി, അപ്പൊ എല്ലാ ധീര ജവാന്മാർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ. പോക്കുവെൽ തത്സമയ പരിപാടിയിൽ അനശ്വര ക്ലബിൽ നിന്ന് രാജശേഖരൻ ചേട്ടനാണ് ഇപ്പം നമ്മളോട് സംസാരിച്ചത്. അപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു. ഓണമൊക്കെ വളരെ അടിപൊളിയായിരുന്നു. എന്തായാലും 4 കൊണ്ട് ഓണം തീർന്നു പോയി എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ഒരു വിഷമം. പിന്നെ അടുത്ത ഓണത്തിനായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. അതും വളരെ മനോഹരമായിരിക്കട്ടെ. നിലവിലുള്ള വിഷമതകളൊക്കെ മാറി വളരെ ഹാപ്പിയായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാനാവട്ടെ. നമുക്ക് ഇപ്പോൾ ആവശ്യപ്പെട്ട ഈ ഒരു പാട്ട് എല്ലാ ജവാന്മാർക്കുമായിട്ടാണ് സമർപ്പിക്കുന്നത്. നമുക്ക് ആ ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891-8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891-7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം. ഇന്നലെ ഓണം കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല, അത് അഞ്ചാം ഓണമാണ്. അപ്പോൾ ഓണവിശേഷങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് പങ്കുവയ്ക്കാം. ഓണം എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ
0: അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു. പറയൂ മഞ്ജു. പറഞ്ഞോ.
1: എന്റെ ചേട്ടന്റെ ഇളയ മോളെ കല്യാണമായിരുന്നു.
0: ചേട്ടന്റെ ഇളയ മോളുടെ കല്യാണമായിരുന്നു.
1: എന്റെ കെട്ടിയോ എന്റെ മൂത്ത ചേട്ടനാണ്. അവര് രണ്ടുപേരും ഇല്ല, രണ്ടുപേരും ഇരട്ടകളാണ്. രണ്ടുപേരും മരണപ്പെട്ടു പോയിട്ടുണ്ട്.
0: അതെ.
1: അപ്പഴ് എന്റെ കുട്ടികളാണ് മൂത്തവര്, അവര് ഇളയവരാണ്. അപ്പൊ ഇളയ മോളെ ചേട്ടന്റെ എന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാ എന്റെ ചേട്ടനാണ്. അപ്പൊ അവളെ കല്യാണമായിരുന്നു ഇന്നലെ. എനിക്ക് വിളിക്കാൻ പറ്റിയില്ല, വിളിക്കാൻ ഇന്നലെ നമുക്ക് വിളിക്കാനുള്ള ഇതില്ലായിരുന്നല്ലോ. അതുകൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി മറ്റേ കാര്യസ്ഥനുള്ള സിനിമയിലുള്ള മംഗളങ്ങൾ വാരിച്ചോടി
0: മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയ മധുവിധുവാസന്ത
1: മംഗളങ്ങൾ വാരിച്ചോടി
0: മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയ മധുവിധുവാസന്ത രാത്രി
1: ചോദിച്ചിരിക്കുന്നത്.
0: അപ്പൊ ആ കുട്ടിയുടെ പേരെന്തായിരുന്നു?
1: മാഡത്തിനും സാറിനൊക്കെ സുഖം തന്നെ?
0: എല്ലാവർക്കും സുഖം.
1: ഓണമൊക്കെ എങ്ങനെ?
0: ഓണം കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോയി.
1: മാവേലി

0: സാറിനെയും മോളെയും മാഡത്തിനെയും കണ്ടിട്ട് പോയെന്നാണ് തോന്നണെങ്കിൽ എന്നെയും വന്ന് കണ്ടുകൂടും.
1: വന്നല്ലേ, എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ കണ്ടിട്ട്?
0: കല്ലാറ്റിൽ
1: വന്നു.
0: ആ കല്ലാറ്റിൽ വന്നു.
1: വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ?
0: ഒന്നും പറഞ്ഞില്ല. എനിക്ക് ആ സങ്കടം മാത്രമേ ഉള്ളൂ, നമ്മളെ മഹാബലി അവിടെ വന്നിട്ട് ഒന്നും നമ്മളടുത്ത് ഈ പ്രജകളടുത്ത് ഒന്ന് സംസാരിക്കാൻ പോകും.
1: അത് സംഭവം എന്ന് വെച്ചാലേ, ഇത് എത്രയോ പേരെടുത്ത് സംസാരിക്കുന്നു, അതിനേക്കാളും മിണ്ടാതെ പോണതല്ലേ നല്ലത്. എന്റെ അടുത്ത് സംസാരിച്ചാ എനിക്ക് പരാതി. അയ്യോ, മഞ്ജു പറയും മഞ്ജുവിന്റെ അടുത്ത് സംസാരിച്ചില്ല. അപ്പൊ അദ്ദേഹം വന്ന എല്ലാരെയും കണ്ട് അങ്ങോട്ട് പോട്ടെ.
0: എന്റെ അടുത്ത് ചാച്ചി എന്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് ഇന്നലെ സാറിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ എന്റെ അടുത്ത് നിന്ന് സാറിന്റെ അടുത്ത് നീ സംസാരിക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഒരുപാട് സമയങ്ങളാവും, എനിക്ക് പകരം എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് സാറിനെ വിളിക്കാന്.
1: അതെന്നായിരുന്നു, ബുധനാഴ്ചയോ?
0: ടൈം കഴിയും.
1: ബുധനാഴ്ച ആയിരുന്നോ? ബുധനാഴ്ച അന്ന് പ്രോഗ്രാം ഇല്ലായിരുന്നു, ഓണപരിപാടികളായിരുന്നു, സ്പെഷ്യൽ ഓണം പരിപാടികളായിരുന്നു.
0: ഇല്ല, ഫോണ് വിളിക്കുന്ന
1: അത് അന്ന് റിപ്പീറ്റ് ആണ് കേൾപ്പിച്ചേ.
0: ശരി, ഞാൻ വിളിച്ചിരുന്നെ
1: അന്ന് ബുധനാഴ്ച ഓണമല്ലേ, ഓണപരിപാടികളുടെ ബഹളമായിരുന്നില്ലേ ഇവിടെ?
0: എന്റെ ശിവനെ,
1: എന്റെ ശിവനെ, എന്താ ഇപ്പൊ ചെയ്യാ?
0: എട്ടിന്റെ പണിയായിരിക്കും കിട്ടാത്തുള്ളൂ.
1: അല്ല, വിളിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല, ആരും എടുക്കൂലായിരുന്നല്ലോ. അതാണ് കറക്റ്റ്, കൂക്കു കൂക്കു എന്ന് കേട്ടോണ്ടിരിക്കും.
0: അങ്ങനെ എല്ലാവർക്കും വേണ്ടി, മാഡത്തിന് വേണ്ടി, എന്റെ കുട്ടിക്ക് വേണ്ടി, മാഡവും സാറിന്റെയും അവിടെയുള്ള സ്റ്റാഫുകളെയും എല്ലാരെയും ഒരു അനുഗ്രഹം, ആ ഇളയ കുഞ്ഞിന് ഒരു അനുഗ്രഹം കൊടുക്കണം. നമ്മളെ കർണാടക സായിയില് ഉള്ള എല്ലാ അംഗങ്ങളടുത്തും സംസാരിക്കുകയാണ്, അവരെല്ലാരും കേൾക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുപോലത്തെ നമ്മുടെ സ്ഥിരം നമ്മുടെ ശ്രോതാക്കൾ, ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവരും, അവരോടത്തും പറയണ, അച്ഛനില്ല അമ്മമാര് മാത്രമേ ഉള്ളൂ. അപ്പോഴാ കുഞ്ഞുങ്ങൾക്ക് ഒരച്ഛന്റെ വാത്സല്യം, അച്ഛന്റെ അനുഗ്രഹം
1: കേൾക്കുന്ന അച്ഛന്മാരെല്ലാരും കൊടുക്കണം.
0: കൊടുക്കണം, കറക്റ്റാ കൊടുത്തിരിക്കണം.
1: കൊച്ചിന്റെ പേരെന്തായിരുന്നു? കല്യാണം കഴിയുന്ന കുട്ടിയുടെ പേരെന്താ?
0: അവളെ പേര്, അവളെ വീട്ടിൽ വിളിക്കുന്ന ഞങ്ങള് വേറെ ഒരു ചെറിയൊരു കുഞ്ഞു പേരിട്ടാണ് വിളിക്കുന്നത്.
1: വലിയ പേര് പറഞ്ഞു.
0: വലിയ പേര് സ്വാതി എന്നാണ് അവളെ.
1: സ്വാതി. അപ്പൊ സ്വാതിയുടെ കല്യാണത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ സ്വാതിക്ക് ഞങ്ങൾ കരുണാസായി റേഡിയോയുടെ എല്ലാ പ്രവർത്തകരുടെയും, നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും മാമന്മാരുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ സ്വാതിക്ക് വേണ്ടി ഏത് പാട്ടാ? മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്ക് ഈ മധുവിധു വാസന്തരാത്രി. കാര്യസ്ഥൻ അപ്പൊ കേട്ടാലോ. ചോറൊക്കെ കഴിച്ചു, ചോറൊക്കെ കഴിച്ചു, സദ്യയൊക്കെ കഴിഞ്ഞില്ലേ, ഇപ്പൊ പിന്നെ ഉള്ളതൊക്കെ വെച്ച് കഴിച്ചു.
0: വൈകുന്നേരത്തെ ഒരു ചെറിയൊരു ഫുഡ് അയച്ചിരിക്കും. ഞങ്ങൾ ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റൂല, ഞങ്ങള് ഈ ഞായറാഴ്ച വരാൻ വേണ്ടിയാണ് ഇന്നപ്പടി, നമ്മക്ക് പറ്റിയില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ എല്ലാരും ഒരുപാട് ശരിക്കും ആൾക്കാർ കാണും.
1: അയ്യോ, എന്ന് പറഞ്ഞ എത്ര പേര് കാണും?
0: എല്ലാ നമ്മുടെ കുടുംബത്തിലുള്ള, ഞാന് എന്റെ മൂത്ത മോള് കൊച്ച് എല്ലാരും കാണാം, ചേച്ചിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ എല്ലാരും കാണാം. കാരണം സൈ പോണം.
1: അപ്പൊ എന്തായാലും നാളെ ഇല്ലല്ലോ, അടുത്ത ഞായറാഴ്ച അല്ലേ ഉള്ളൂ.
0: അടുത്ത ഞായറാഴ്ചയാണ് ഞങ്ങൾ പറഞ്ഞത്.
1: ഓക്കെ.
0: മാഡത്തിനെ വിളിച്ചിട്ടേ വരുള്ളൂ.
1: എന്നെ വിളിക്കണം, എന്നെ വിളിക്കായിരുന്ന പെട്ടു. ഞാൻ എവിടെയെങ്കിലും മുങ്ങി പോയാ എന്ത് ചെയ്യും? എല്ലാ സ്വരുക്കൂട്ടി വെക്കും. ഞാനിവിടെ എന്തെങ്കിലും ഒക്കെ സ്വരുക്കൂട്ടി വെക്കാം. കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കട്ടെ. ശരി, ഓക്കെ മഞ്ജു. അപ്പൊ പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം.
1: ഓക്കെ, ബൈ
0: ബൈ.
1: ശരി ശരി. അപ്പോൾ പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് മഞ്ജുവാണ് ഇപ്പോൾ സംസാരിച്ച് അഗസ്ത്യവനത്തിൽ നിന്ന്. അപ്പോൾ ഓണമൊക്കെ ഇങ്ങനെ കല്ലാറിൽ ചേച്ചിയുടെ അടുത്താണ് ആഘോഷിച്ചത്. അപ്പോൾ അത് അതിനിടയ്ക്കൊക്കെ ഒരു ദിവസം വിളിച്ചിരുന്നു, അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പോൾ സന്തോഷം, ഈ ഓണത്തിനിടയിൽ നമ്മളെ ഓർക്കുക എന്ന് പറയുന്നത് തീർച്ചയായും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ സ്വാതിയുടെ വിവാഹത്തിന് എല്ലാ മംഗള ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം എന്നുള്ള പാട്ട് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേലിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കുവയ്ക്കാം. എന്തായാലും ഇന്ന് ഓണം കഴിഞ്ഞ 5-ാം ദിനമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ശ്രോതാക്കൾക്ക് നമ്മളോട് പറയുവാനുണ്ടാവും. ഇനി നമ്മൾ എന്തായാലും അടുത്ത ഓണം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. വീണ്ടും ഒരു ഉത്രാടപ്പാച്ചിലിന് വേണ്ടി നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, നമസ്കാരം മേഡം. ഞാൻ ശോഭനകുമാരി.
0: ആ, ശോഭനകുമാരി ചേച്ചി, പറയൂ. സുഖമാണ്? വടംവലിയിലൊക്കെ പങ്കെടുത്തോ? വീട്ടിൽ നിന്നുള്ള വടംവലിയേ ഉള്ളൂ.
1: ഓ, ഇന്നലെ കൊച്ചുങ്ങളൊക്കെ വന്ന് എല്ലാരും പോയി. ഇന്നലെ ഓണമെല്ലാം
0: ഇന്നലെ ഫുള്ള് വടംവലിയായിരുന്നു വീട്ടില്.
1: ഓ, മക്കള് വന്നാ പിന്നെ വടംവലിയാണല്ലോ.
0: രാവിലെ തൊട്ട് തുടങ്ങിയ പണികളാണ്.
1: ഓ, സദ്യ അല്ലെങ്കിലും ബാക്കിയുള്ള ബിരിയാണി റൈസ് അങ്ങനെയൊക്കെ വന്ന ഒരുപാട് ജോലി. പിന്നെ കൊച്ചുങ്ങൾ കൊണ്ടേ വടംവലിയാണല്ലോ.
0: ബിരിയാണി വെച്ചാ?
1: പിന്നെ
0: ആര്? ശോഭന ചേച്ചി ബിരിയാണി വെച്ചാ?
1: പിന്നെ എനിക്കറിയാലോ.
0: ഓ, എന്തോ ശരി. ശോഭന സ്പെഷ്യൽ ബിരിയാണി.
1: ബിരിയാണി നമ്മളത്
0: വഴിയൊക്കെ വന്നേ ബിരിയാണി കിട്ടുമായിരുന്നു.
1: മേളം കഴിക്കൂലല്ലോ.
0: കഴിക്കൂല, എന്നാലും ശോഭന ചേച്ചി വയ്ക്കണല്ലേ.
1: അങ്ങനെ
0: നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലും
1: സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം കാരണം സൈലൊന്ന് വെച്ചേരാം. അവിടെ കുക്കിംഗിന് ആളുണ്ടല്ലോ. അതിന്റെ കൂടെ ഞാൻ
0: 100 പേർക്കൊക്കെ ബിരിയാണി വെക്കൂ.
1: എന്തുമില്ല, രാവിലെ വരണമെന്നല്ലേ ഉള്ളൂ.
0: നിസ്സാരം, അതൊക്കെ നിസ്സാരം.
1: അഭിപ്രായം പറയണേ, എനിക്ക് അറിയാമോ? അറിഞ്ഞൂടെ.
0: അത് കഴിച്ചാലേ ഞാൻ പറയൂ, അല്ല ഞാൻ വിശ്വസിക്കും.
1: ഇറച്ചി
0: കഴിക്കും, പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും.
1: പറഞ്ഞു കേട്ടിട്ടുണ്ട്.
0: അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റും.
1: അതിന്നും വലിയ ഒരു ഓണമായിരുന്നു മേടത്തിന്റെ പരിപാടി കേട്ടു. ഒരു കുടുംബത്തിന്റെ ഒരു സഹോദരത്തിന്റെ ഒരു സ്നേഹവും മാത്സല്യം അന്ന് നേരം അവതരിപ്പിച്ച പരിപാടി കരഞ്ഞു പോയി. നല്ല അടിപൊളിയായിരുന്നു.
0: ശരി, എന്റെ ഇഷ്ടകാല പരിപാടി
1: നല്ലതായിരുന്നു. അത് തൊട്ടാണ് ഓണത്തിന്റെ ഒരു
0: നല്ലൊരു ഫീല് വന്നത്. അത് വ്യക്തമായിട്ട് കേട്ടു, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്.
1: നല്ലതായിട്ട് കേട്ടു ചേച്ചി. അതില് രണ്ടുപേരായാലും സഹോദരനും ടേപ്പർ കാർഡിൽ പാട്ട് പിടിച്ചു വെച്ചത് അതെല്ലാം ഭയങ്കര. അപ്പഴും നമ്മളെ മുൻകാലം അങ്ങോട്ട് പോയി.
0: നമ്മൾ അതിന്റെ അടുത്ത് കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി.
1: നമ്മളവിടെ 5 പേരല്ലേ. അപ്പഴ ആ ഒരു ഇത് ഓണത്തിന് എല്ലാരും പങ്കെടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം, ഒരു മനസ്സിലെന്തോ ഒരു ഇതായി.
0: നല്ല മനസ്സിന് കുളിർമയും കിട്ടി. സങ്കടവും വന്ന്
1: പറയാ കുടുംബത്തിന്റെ ഒരു
0: താങ്ക് യു. താങ്ക് യു.
1: അമ്മ അച്ഛനെ കുറിച്ചൊക്കെ ഓർക്കാനും അമ്മയ്ക്ക് വേണ്ടിയുള്ള പാട്ടും അതൊക്കെ ഭയങ്കര ഇഷ്ടമായി.
0: താങ്ക് യു.
1: പിന്നെ ഞങ്ങളെ
0: ഹരിതാവിയാണ് ആദ്യം പറഞ്ഞത്.
1: അവതരിപ്പിച്ചല്ലോ പരിപാടി.
0: ഹരിതകർമ്മ സേനയിലെ ആൾക്കാർ ഇവിടെ വന്ന്
1: അന്ന് അവരിവിടെ ഈ പരിപാടി അവതരിപ്പിച്ചേണ്ടെന്ന് ഇവിടെ വന്നപ്പോ ഞാൻ ഇതേപോലെ ഇവിടെ റേഡിയോ കേട്ടു. അങ്ങനെ മിണ്ടാതെ വന്നു ബെല്ലടിച്ചപ്പോ ഞാൻ ആരും കഥ പറഞ്ഞില്ലെങ്കിൽ ബാക്കിലാണ് നിന്നത്. അപ്പോഴും പറഞ്ഞു ഇത് എന്തൊരു ചാഞ്ചേച്ചി, തകർക്കില്ല. ഞാൻ പറഞ്ഞു ഇപ്പോഴാണ് വിശ്വാസമായി ചാച്ചി വിളിക്കാം അതൊക്കെ കണ്ടെന്ന് പറഞ്ഞു. ചാച്ചി ഞങ്ങളിപ്പോ അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ട് വന്ന്, ചാച്ചി എന്നാണെന്ന് സ്ഥിരം അറിഞ്ഞില്ല, കേക്കണോന്ന് പറഞ്ഞു.
0: ഹരിതകർമ്മ സേനക്കാർ ഇവിടെ വന്നു. അവരിവിടെ വന്നിട്ടാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തത്.
1: റെക്കോർഡ് ചെയ്തെടുത്ത് അന്ന് അവരിവിടെ നമ്മളവിടെ വരെയിരുന്നു.
0: അതാണ് അതാണ് അങ്ങനെ ഓണം ഗംഭീര.

0: ഇല്ലേ
1: അടിപൊളി എന്ന് പറഞ്ഞ ഇതുമായി ഈ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓണമായിരുന്നു അടിപൊളി സന്തോഷം. പതിനായിരം ഓണം ആഘോഷിച്ചവര്
0: പ്രതീതി വലിയ ഓണമൊന്നും ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല.
1: നല്ല നല്ലതായിരുന്നു എല്ലാ നല്ല നിലവാരവും എല്ലാ പരിപാടി ഇന്നത്തെ കഥാപ്രസംഗം വരെ
0: അടിപൊളിയായിരുന്നു. അഞ്ചാം ഓണം അല്ലേ നമുക്ക് അതങ്ങനെ കളയാം.
1: ഇന്ന് മോള അവിടെ ആയിരുന്നു നാത്തൂനൊക്കെ വരുന്ന അങ്ങനെ ഓണം പക്ഷെ എന്നെ വിളിച്ചാൻ പോയില്ല. അവർ ഇന്നലെ വൈകിട്ടല്ലേ പോയി ഇനി ഇന്നും കൂടെ അങ്ങോട്ട് പോകാൻ വയ്യ. അങ്ങനെ പോയി തിരുവോണത്തിന് ഞാനും മോനും പോയി
0: പോയി അങ്ങനെ ഓണം എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു.
1: കൊറേ ആറ് വർഷങ്ങൾക്ക് ഇപ്പറം ഇപ്പോഴത്തെ ഓണം ആറ് വർഷം കൊണ്ട് നമുക്ക് പിന്നെ അത് എന്തോന്ന് വെള്ളപ്പൊക്കം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് മോൻ സമ്മതിക്കൂലേ ഓണം കഴിഞ്ഞ പ്രാവശ്യം അവര് ആര് അതിന്റെ അങ്ങേ പ്രാവശ്യം അങ്ങനെയൊന്നും ഓണം ഇല്ലായിരുന്നു.
0: അത് തന്നെ എന്നിട്ട് ഓരോ സ്ഥലങ്ങളിലെ വിഷമതകൾ ഉണ്ടാവുന്നത് കേട്ടില്ലേ. നേപ്പാളിലൊക്കെ ഭയങ്കര വിഷമായിരുന്നു.
1: ചിന്തിക്കാനും നമുക്കൊന്നിനും പറ്റൂല.
0: ചിന്തിക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളായിരുന്നു അതൊക്കെ.
1: ചിന്തിക്കുന്നതിന് ഇപ്പം തന്നെ എത്ര കടന്നില്ല മരണം ഇനി എത്ര പേര് കണ്ടില്ല ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ്.
0: അതെ അതെ. അപ്പൊ അങ്ങനെ അതൊരു വലിയ വിഷമായി.
1: സാറ് എല്ലാരും ഇന്നലെ സാറിന്റെ പരിപാടി വിളിക്കണോന്ന് കൊച്ചുങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ വിളിയമ്മ എന്ന് പറഞ്ഞ നോക്കിയപ്പോ വേറെ നമുക്കത് വിളിക്കാനുള്ള ഒരു സാഹചര്യം പിന്നെ ഞാൻ വിളിച്ചത്.
0: ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എല്ലാരും സുഖമായിട്ടിരിക്കുന്നല്ല.
0: എല്ലാവർക്കും സുഖം.
1: സാറിന്റെ അമ്മയും മോളും എല്ലാരും
0: എല്ലാവർക്കും സുഖം.
1: സ്റ്റുഡിയോയിലെല്ലാരും ഇന്ന് ആതിരെ ലീവാ.
0: ഇന്ന് ആതിരെ ലീവ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
1: എനിക്കിന്ന് മഞ്ജുവിന്റെ ചേട്ടന്റെ മോള വിവാഹമായിരുന്നില്ലേ
0: ഇന്നലെ
1: പറഞ്ഞില്ല എല്ലാ അച്ഛനമ്മമാരും അവർക്ക് വേണ്ടി അങ്ങനെ ഞാൻ ചോദിക്കുന്നതാണ് ഈ പാട്ട്. അത് പ്രിയവധൂവരന്മാർ
0: അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
1: സ്ഥാനത്ത് പിന്നെ നമ്മളെ മക്കളെല്ലാം ഒരേ പോലെ ഇല്ലേ?
0: പിന്നല്ലാതെ
1: നമ്മക്കുള്ള മക്കളെ കാരണം നമ്മൾ പുറത്തുള്ള മക്കളാണ് സ്നേഹിച്ചത്.
0: ശരി. നമ്മളെ പിള്ളേർ കേൾക്കണം.
1: നമുക്കുള്ളതാണല്ലോ.
0: അതെ നമ്മളെ നമ്മളതാണല്ലോ. മറ്റുള്ളവര്
1: എന്നാലും എല്ലാ മക്കളും നമുക്കുള്ളതെന്ന് മാത്രം ദൈവത്തിന്റെ മക്കളല്ലേ എല്ലാവരും. അതുകൊണ്ട് ആ മോക്കും മോനും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ സ്വാതാക്കൾക്ക് എല്ലാവർക്കും കാരണത്തായി.
0: ഓക്കെ. വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ,
1: പ്രിയ വധൂവരന്മാരെ. ആ പാട്ട്
0: ജ്വാല എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: പി
0: സുശീല പാട്ടില്ല. ജ്വാല എന്നാണ് സിനിമയുടെ.
1: കുത്തി കെട്ടി പാക്ക് ചെയ്തായിരിക്കും.
0: ഇപ്രാവശ്യം ചാക്കിൽ അധികം ഒന്നും നിറഞ്ഞില്ല. കാരണം എല്ലാ ദിവസവും ഇല്ലാത്തോണ്ട്
1: അവസരം ചാൻസ് ഇല്ല. നമുക്ക് അവിടുത്തെ പരിപാടികളായിരുന്നു.
0: ആ അതാണ് അതാണ്. അല്ല ഇപ്രാവശ്യം
1: കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നല്ലോ കോയിലില്.
0: ആ അത് എല്ലാ ദിവസവും ഇല്ലാത്തോണ്ട് ചാക്ക് ഇന്ന് പകുതി ഒഴിഞ്ഞിരിക്കുകയാണ്.
1: അതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടി നമ്മളെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും
0: ശരി.
1: പ്രത്യേകിച്ചും അഞ്ജുവിന്റെ മരുമോനും മോക്കും അവരെ കുടുംബത്തിന് എല്ലാ ചേച്ചി എന്ന് പറയാൻ ഇരിജ എല്ലാവർക്കും. പിന്നെ നമുക്കൊരു തിരുവല്ലായുള്ള ഒരാളുണ്ടല്ലോ അതിന്റെ മരുമോൾക്കും
0: എല്ലാവർക്കും വേണ്ടി ആകെ മൊത്തം ടോട്ടൽ എല്ലാവർക്കും ആയിട്ടാണ് കൊടുക്കാം.
1: എല്ലാവർക്കും.
0: ഓക്കെ. പിന്നെ അടുത്ത ഓണത്തിന് ഇതുപോലത്തെ ടിപ്പുകളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കെ ബൈ. പൂക്കോയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് സംസാരിച്ചത് ശോഭനകുമാരി ചേച്ചിയാണ്, പുതുക്കുളങ്ങര നിന്ന്. അപ്പോൾ ഓണം വളരെ അടിപൊളിയായിരുന്നു. പതിനായിരം ഓണം ആഘോഷിച്ച പോലെ ഒരു പ്രതീതിയായിരുന്നു. പ്രത്യേകിച്ചും കരുണാസായി റേഡിയോയുടെ പ്രോഗ്രാംസൊക്കെ കേട്ടാണ് ഇത്രയും നല്ല ഒരു അടിപൊളി. അവൻ്റെ മക്കളൊക്കെ വന്ന് ഓണം ആഘോഷിച്ചു. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ ശ്രോതാക്കൾക്ക് നമ്മളോട് പറയാനുണ്ടാവും. അപ്പോൾ മഞ്ജുവിൻ്റെ മകളുടെ സ്വാതിയുടെ വിവാഹ ആശംസകൾ നേർന്നുകൊണ്ടാണ് ശോഭന ചേച്ചി ഈ പാട്ട് വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ എന്ന പാട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ ഗാനം കേൾക്കാം. ശ്രോതാക്കൾക്ക് വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8899 8849912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891 7739912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറേ.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാ?
1: ഉത്തരംകോട് വത്സലയാണ്.
0: ആ ഉത്തരംകോട് വത്സലയാണ്, പറയൂ. പറയാനില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. അവിടെ ഇരുന്നൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നോണ്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റൂല, നമുക്ക് കാണാൻ പറ്റൂലല്ലോ. ആ പറയൂ, എന്തൊക്കെയുണ്ട്? ഓണം ഒക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ? ഓണം കഴിഞ്ഞാ ശരിക്കും?
1: ഓണം കഴിഞ്ഞില്ല,
0: നഞ്ച ഓണം ആയതല്ലേ ഉള്ളു. എങ്ങനെ കഴിയാൻ?
1: കോട്ടൂരൊക്കെ പരിപാടി ഇന്ന് ഘോഷയാത്രയും.
0: ആ പോയാ എന്നിട്ട്?
1: മൂന്ന് മണിക്ക് ആനപ്പാർക്ക് വരാം.
0: റേഡിയോയുടെ ശബ്ദം ഇവിടെ കുറച്ച് കൂടുതലാണ്. വരവരെ വരവരെ എല്ലാം മറന്നു പോകുന്നുണ്ട്.
1: മറന്നു പോയത് എത്ര മാസം? മെയ് മാസത്തേക്ക്. മൂന്ന് മാസം.
0: മെയ് മാസത്തിൽ വിളിച്ചിട്ട് ഓഗസ്റ്റ് മാസത്തിൽ കിട്ടി. ഓഗസ്റ്റിൽ കിട്ടിയത് തന്നെ ഒരു പുണ്യമാണ്.
1: കൊച്ചുമോന്റെ ബർത്ത്ഡേ ആയിരുന്നു ഓഗസ്റ്റ് പതിനാലാം തീയതി.
0: അന്ന് വിളിക്കാൻ പറ്റില്ല,
1: അന്ന് കിട്ടിയില്ല, കിട്ടണ്ടേ? അന്ന് തൊട്ട് വിളി താന വെച്ചിട്ടും കിട്ടുന്നില്ല.
0: വിളിയോട് വിളി,
1: വിളിയോട് വിളി. ഇത് എങ്ങനെ? ഇത്
0: അതാണ് പൂവിളി, പൂവിളി പൊന്നോളമായി എന്ന് പറഞ്ഞതുപോലെ
1: പറയാനുള്ള മറന്നും പോയി.
0: ഓർത്തു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി.
1: മറന്നുപോയി. ഇപ്പൊ ഞാൻ നേരത്തെ കിട്ടൂല, കിട്ടുന്ന വിളിച്ചത് അപ്പോഴും കിട്ടി.
0: ശരി, അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് യാത്രകളൊന്നും ഉണ്ടായില്ല.
1: ലൈറ്റ് മാത്രമേ കാണാൻ പോയുള്ളൂ.
0: ലൈറ്റ് മാത്രമേ കാണാൻ പോയുള്ളൂ. എവിടെ വരെ പോയി ലൈറ്റ് കാണാൻ? എവിടെ? കുറ്റിച്ചൽ. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാ? അത് ശരി, നമ്മൾ ഇവിടെ വെള്ളനാട് ഇരുന്നുള്ള ലൈറ്റ് മാത്രം കാണുന്നതേ ഉള്ളൂ. വെള്ളനാട്ട് ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ലൈറ്റേ ഉള്ളൂ. ആ വഴിയെ നടന്നു പോകുമ്പോൾ കുറച്ച് ലൈറ്റൊക്കെ, സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാം, അത്രേ ഉള്ളൂ. ചിന്താ ചെയ്യുക,
1: എന്നാലും
0: പോയി ഒന്നുകൂടെ ഒക്കെ ലൈറ്റ് കാണാം. ഇനി അടുത്ത വർഷമല്ലേ കാണാൻ പറ്റൂ. അപ്പൊ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പോയി കാണണം. കാണുമ്പോ എനിക്കും കൂടെ വേണ്ടി കാണണം. അങ്ങനെ ഞാൻ കാണുന്നില്ല, അപ്പൊ ഞാൻ കാണുന്നതായിട്ട് കൂടെ കാണണം. ഒരു നാല് കണ്ണുകൾ വെച്ച് കണ്ടാൽ നല്ലതായിരിക്കും. എന്നിട്ട് അടുത്ത് വിളിക്കുമ്പോ വിശേഷങ്ങളൊക്കെ പറയണം. ഞാൻ അങ്ങ് പൊളിച്ചു കളഞ്ഞാ പിന്നെ അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കണ്ടേ? ഓണക്കോടി, ഓണവില്ലിൽ തമ്പുരാൻ. ഓണക്കോടി കിട്ടിയാന്ന് വെച്ചാ ഓണക്കോടിയായിട്ട്, ഓ ഒരു ഓണക്കോടിയായി കിട്ടി, രണ്ടെണ്ണം കിട്ടി, മറന്നുപോയി. ഒന്ന് ചേച്ചിയുടെ വക, ഒന്ന് കരുണാസായിയുടെ വക.
1: ആ
0: രണ്ടെണ്ണം കിട്ടി മതി, ധാരാളം. ഒന്നുപോലും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. പിന്നല്ല, അപ്പൊ രണ്ട് കൊണ്ട് ഓണം പോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ? അപ്പൊ രണ്ട് ഓണക്കോടി കൊണ്ട് ഓണം പോലെ അങ്ങട് അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? ഓണം ലൈറ്റ് കാണാൻ പോണം എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ഓണവില്ലും തമ്പരുമേട്ടും വീടാണ് ഈ വീട്. കാര്യസ്ഥല പാട്ടാണല്ലോ കുറച്ചും ഒരാള് ചോദിച്ചേ. ഈ പാട്ടല്ല, വേറൊരു പാട്ട്. മംഗളങ്ങൾ വാരിക്കോരിച്ചൊരിയാം ഈ വീട്, മധുവിധു വസന്തരാവിൽ. ആ പാട്ട് അതും കാര്യസ്ഥലുള്ള, ഇതും കാര്യസ്ഥലുള്ള. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാവർക്കും
0: വേണ്ടിട്ട്,
1: എന്റെ
0: മക്കൾക്കും എന്റെ കൊച്ചുമക്കൾക്കും നാട്ടിലുള്ള എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: കേൾക്കാം.
0: അപ്പൊ പോയി ഒന്നുകൂടെയൊക്കെ ലൈറ്റൊക്കെ കാണുക. കാണുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് കാണുന്നത് എന്നൊരു ബോധത്തോടെ വേണം കാണാൻ. ആവശ്യമുള്ളതൊക്കെ കണ്ടാ മതി എന്നാണ് അർത്ഥം. എല്ലായിടത്തൊന്നും ഇങ്ങനെ നോക്കി നോക്കി നടക്കണ്ട, തട്ടി വീഴണ്ട. അപ്പൊ പാട്ട് കേൾക്കാമോ?
1: ഓക്കേ,
0: ബൈ. ഇപ്പോ പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മളോട് ഉത്തരം കൊടുക്കുന്ന വത്സല ചേച്ചിയാണ് ഇപ്പൊ സംസാരിച്ചത്. പോണമൊക്കെ ഇങ്ങനെ കോട്ടൂരും കുറ്റിച്ചിലും ഒക്കെ നല്ല ലൈറ്റും വെട്ടമൊക്കെ ഉണ്ട്. വരും വർഷങ്ങളിൽ വെള്ളനാടും ഇതുണ്ടാവട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലൈറ്റ് കാണാനൊക്കെ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് വത്സല ചേച്ചി. അപ്പോൾ ആവശ്യപ്പെട്ടതുപോലെ ഓണവില്ലിൻ തമ്പുരുമിട്ട് എന്നുള്ള പാട്ട് എല്ലാ ശ്രോതാക്കൾക്കുമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ശശികുമാർ.
0: ശശികുമാർ, എവിടുന്നാ വിളിക്കണേ?
1: വിളിക്കുന്നത് എറണാകുളത്ത് നിന്ന്.
0: എറണാകുളത്ത് നിന്ന്?
1: അതെ.
0: എറണാകുളം എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താ? കച്ചേരിപ്പടി. കേട്ടിട്ടുണ്ട്, അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വയ്യ. എവിടെ?
1: എം ജി റോഡിന്റെ
0: തൊട്ടടുത്താണ്.
1: നോർത്തിലേക്ക് പോകുന്നത്.
0: ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത് കർണാസായ റേഡിയോയിലേക്ക്?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് റേഡിയോ ഒന്ന് കേട്ടു തുടങ്ങി.
0: ഇന്ന് തൊട്ടാണോ കേട്ടു തുടങ്ങി?
1: സാമ്പത്തികന്റെ കഥാപ്രസംഗം.
0: സാമ്പശുവിന്റെ കഥാപ്രസംഗം തൊട്ടാണ് കർണാസായ റേഡിയോ കേട്ടു തുടങ്ങിയത്.
1: ഞാൻ ഓൺലൈൻ റേഡിയോ യൂസ് ചെയ്യുന്നത് മൊബൈലില്.
0: ഓ ശരി ശരി.
1: അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇത് കണ്ട്, ഇത് മൂന്നാമത്തെ റോയിൽ ഉണ്ടായിരുന്നു, അങ്ങനെ ഓൺ ചെയ്തപ്പോൾ ഇങ്ങനെ കേട്ടു.
0: യാദൃച്ഛികമായിട്ട് കേട്ടതാണ്.
1: അപ്പൊ അത് അങ്ങനെ സേവ് ചെയ്തതാണ്.
0: ശരി ശരി.
1: ഫേവറേറ്റ് ചെയ്തു. ഞാൻ പിന്നെ അത് പെട്ടെന്ന് കിട്ടും എനിക്ക്.
0: ഫേവറേറ്റിൽ ഇട്ടു. ഓക്കെ. അപ്പൊ അങ്ങനെ
1: പ്രോഗ്രാം കൊള്ളാം, അവതരണ രീതി കൊള്ളാം.
0: ആ താങ്ക് യു. ശരി, എന്നാലും എറണാകുളത്ത് നിന്നൊക്കെ ഓൺലൈൻ റേഡിയോയിലൂടെ ആയാലും നമ്മളെ കേൾക്കാനും വിളിക്കാനും ഒക്കെ തോന്നിയല്ലോ.
1: ഞാൻ പുറത്തായിരുന്നു. ആ സമയത്ത് ഞാൻ ഈ ഓൺലൈൻ

0: കേൾക്കും ഈ നമ്മുടെ നാട്ടിലെ സ്റ്റേഷനൊക്കെ കേൾക്കാറുണ്ട്.
1: അവിടെ ഇരിക്കുമ്പോൾ അല്ലേ?
0: ആ ഇനി നാട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ഗൾഫിലെ മലയാളം ചാനൽ എല്ലാം കേൾക്കും. ഇപ്പൊ
1: അവിടെ ഇരിക്കുമ്പോ ഇവിടത്തെ കേൾക്കും അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ അവിടത്തെ കേൾക്കും. അപ്പൊ യാദൃശ്ചികമായിട്ട് കരുണാസേ റേഡിയോ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി.
0: അവസരം ഉണ്ടായി. പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് സംസാരിച്ചത്, ഒന്ന് അഗസ്ത്യ വനം,
1: അഗസ്ത്യ വനത്തിൽ നിന്ന് മഞ്ജു.
0: ഭയങ്കര സന്തോഷത്തെ എന്ത് പറയണം അറിയാൻ വേണം, ഒരുപാട് സംസാരിച്ചു.
1: നമ്മൾ കുറച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് നമ്മുടെ. ചില ആൾക്കാർ വിളിക്കുമ്പോ അവർക്കൊന്നും സംസാരിക്കാനില്ല, വിഷയമില്ല. അതാണ് ചിലർക്ക് വരുന്ന
0: പ്രശ്നം.
1: എന്താ ചെയ്യുന്നത് ശശികുമാർ?
0: ഞാന് ഒരു കുരുമുളകിന്റെയും നട്ടിന്റെയും ഒരു ട്രേഡിംഗ് ഉണ്ട്, അതാ ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു പുതിയ പ്രോഡക്റ്റ് എച്ച് ഒ സി, പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പണ്ടേ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അത് പുതിയതാ. എച്ച് ഒ സി അല്ലെന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട്.
1: അതിന്റെ യൂസേജ് എന്താ?
0: അതിന്റെ യൂസേജ് എന്ന് പറഞ്ഞാൽ എല്ലാത്തരം ബാക്ടീരിയകളെയും വൈറസിനെ എല്ലാം അത് നിമിഷനേരം കൊണ്ട് ഇല്ലാതാണ്. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ എച്ച് ഒ സി എൽ, ഹൈപ്പോക്ലോറസ് ആസിഡ് ആണ് അത്.
1: ഹൈപ്പോക്ലോറസ് ആസിഡ്.
0: അതിന് മണമില്ല, ഒരു നാരങ്ങ വെള്ളത്തിന്റെ എഫക്ട് പോലും ഇല്ല, നമ്മുടെ ദേഹത്തൊക്കെ വീണാലും കുഴപ്പമൊന്നുമില്ല.
1: നമുക്ക് തറയൊക്കെ ക്ലീൻ ചെയ്യുന്ന അതിന് വേണ്ടിയിട്ടാണോ?
0: അല്ല, ക്ലീൻ ചെയ്യുന്നല്ല, ആണ് മിനിമാക്കാൻ വേണ്ടി. എല്ലാം ക്ലീൻ ചെയ്യാൻ ശേഷം ഇത് സ്പ്രേ ചെയ്ത് ഫോഗ് ചെയ്ത് കൊടുത്താൽ മതി.
1: മീൻസ് നമ്മുടെ ശരീരത്തിലേക്ക്.
0: എവിടെ? ശരീരം, നമ്മളെ റൂമുകള്, ബാത്റൂം, റൂമിലൊക്കെ രാത്രി കിടക്കുന്നതിന് ഫോഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറും ആയിരിക്കും. പിന്നെ രോഗാണുക്കളൊന്നും ഉണ്ടാകത്തില്ല.
1: എച്ച് ഒ പി എൽ,
0: എച്ച് ഒ സി എൽ, സി
1: സി എൽ,
0: ക്ലോറസ്, ഹൈപ്പോക്ലോറസ്. നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്ന സാധനം, ബോഡിയിൽ വെളുത്ത രക്താണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം അത്.
1: ഓ, അത് ശരി.
0: നമ്മുടെ നമുക്ക് ഇന്റേണൽ റൂം മുറിവൊക്കെ ഉണ്ടാകുമ്പോ താനെ ഉണങ്ങാൻ വേണ്ടി.
1: ഓക്കെ ഓക്കെ.
0: അതുകൊണ്ടാണ് ബോഡിയിൽ തന്നെ ജനറേറ്റ് ചെയ്തൊരു സാധനം തന്നെയാണ്. അത് വെളിയിൽ വെച്ച് ഇലക്ട്രോളൈറ്റ് പ്രോസസ്സിലൂടെ നമുക്ക് വെള്ളവും ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഒരു ചെറിയ അളവ് ഉപ്പും, ഒരു ലിറ്ററിൽ 4 ഗ്രാം ഉപ്പ്.
1: ഓക്കെ ഓക്കെ.
0: ഡിവൈസ് യൂസ് ചെയ്യുന്നതാണ് സാധനം.
1: വളരെ പ്രയോജനപ്രദമായ ഒരു സംഭവമാണത്.
0: ആണ്, കുറെ ആൾ, പക്ഷെ അവർക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് പിടികിട്ടില്ല പെട്ടെന്ന്. കാരണം ഇതിന് ഇതിന് മണമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് അത് പിന്നെ മണം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന് ഗുണം പോകും. നല്ലപോലെ മനസ്സിലാകുന്ന വ്യക്തികൾ മേടിക്കുന്നുണ്ട്.
1: സ്കിൻ റിലീഫ് സ്പ്രേ ആണതല്ലേ?
0: സ്കിന്നിലെ ഏത് ഡിസീസ് നോക്കും മാറും. സ്കിന്നിന്റെ പുറത്തുള്ള ഡിസീസ് മാറും. അല്ലാതെ നമ്മൾ ഈ ഡിയോഡ്രന്റ് കൂടെ,
1: ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
0: ചെയ്യാൻ പറ്റും, ചെയ്യാൻ.
1: അതായത് നമ്മളിപ്പോ സാധാരണ സ്പ്രേ ഡ്രസ്സിന് മീതേക്കാണല്ലോ ചെയ്യുന്നേ, ഇതല്ലാതെ ഡയറക്ട്ലി ബോഡിയിൽ അപ്ലൈ ചെയ്യാം.
0: നമ്മളത് കുടിക്കുന്ന വെള്ളത്തിൽ 1 ലിറ്ററിൽ 2 മില്ലി ഒക്കെ യൂസ് ചെയ്താൽ അതിനകത്ത് ഒരു അണുക്കൾ അതിനകത്ത് ഉണ്ടാവില്ല വെള്ളത്തിൽ.
1: അപ്പൊ അതൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട്.
0: നമ്മൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. എന്നിട്ട് അത് ഞങ്ങൾ പറയുന്നത് കേൾക്കാതാണ്. മറ്റേ ഇപ്പം
1: അപ്പൊ ഒരു പുതിയ അറിവാണല്ലോ. എച്ച് സി എൽ സ്കിൻ റിലീഫ് സ്പ്രേ അല്ലേ? എച്ച് ഒ സി എൽ, എച്ച് ഒ സി എൽ. ഓക്കെ. അപ്പൊ അതിന്റെ ബിസിനസ് കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്.
0: അത് ഞങ്ങളിപ്പോ ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞാലേ, അത് സ്പ്രേ ഇറക്കി ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത് സ്പ്രേ.
1: ആ,
0: കാരണം ഞങ്ങൾ ജിമ്മിൽ ഫോഗ് ചെയ്യുന്നുണ്ട്. ജിമ്മുകളിലെ ഞങ്ങൾ ഒരു മെഷീൻ ഉണ്ട് വലിയ
1: വീടിലെ റൂംസിലൊക്കെ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം.
0: ചെയ്യാം, നല്ലതാണ്.
1: ഓക്കെ ഓക്കെ.
0: ഈ കൊറോണ സമയത്ത് ഞങ്ങൾ നമ്മളെ കൊല്ലം ടൈറ്റാനിയത്തിലൊക്കെ ചെയ്തിട്ടുണ്ട് ഓഫീസിലുണ്ട്.
1: ആർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
0: അതെ, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ. ഈസിയായിട്ട് ഉണ്ടാക്കിയത് 15,000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഈ മെഷീന്റെ വില.
1: അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ശശികുമാർ? ഇതിങ്ങനെ ഓൺലൈൻ പർച്ചേസ്, ഓൺലൈൻ ഇത് കൊടുക്കുന്നുണ്ടോ?
0: ഓൺലൈൻ ഞങ്ങൾ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയില്ല. ഓൺലൈനിൽ കൊടുക്കണമെന്നുണ്ട്.
1: കലാന്തരത്തിൽ ചെയ്യും. ഓക്കെ, നല്ല സക്സസ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പുതിയ അറിവാണ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം. ശശികുമാർ, ഏത് പാട്ടാ വേണ്ടേ?
0: എനിക്ക് സാന്ദ്രമായ ചന്ദ്രികയിൽ.
1: സാന്ദ്രമായ ചന്ദ്രികയിൽ ഒരു നല്ല ഒരു ലളിതഗാനം പോലെ സുന്ദരമായ ഒരു പാട്ടാണ്.
0: അതെ അതെ അതെ.
1: ഇത് സിനിമ ഏതായിരുന്നു?
0: സിനിമ എനിക്ക് കൃത്യമായിട്ട് ഇപ്പോ നല്ല ഓർമ്മയില്ല. എനിക്ക്
1: മനസാ വാച കർമ്മണ എന്ന് പറയുന്ന
0: 1979
1: ഇറങ്ങിയ മനസാ വാച കർമ്മണ. നല്ല പാട്ടാണ്. കുറെ കാലമായി പാട്ട് കേട്ടിട്ട്
0: നമ്മുടെ രവീന്ദ്ര മാഷി സ്പീഡ് ഏഴുശരങ്ങളുടെ ആരോപാടും ലളിതമധുരമായൊക്കെ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് ഈ മനസാവാച കർമ്മയുടെ പാട്ടുണ്ട്.
1: ഓ,
0: മദന വിചാരം, മധുര വികാരം, മന്മത കേളി, അതിനകത്ത് പല്ലവി അനുപല്ലവി അല്ല അനുപല്ലവിയും ചരണവും ആ സ്പീഡിലാണ് പാടുന്നത്. ശ്വാസപ്പെട്ട ശ്വാസത്തിലേ
1: ഈ പാട്ടല്ലോ, മറ്റേ വേറൊരു പാട്ട്. മറ്റേ അത് പറഞ്ഞത് ആരോ പാടും ലളിത മധുരമയ ഗാനം
0: പോലും. അതൊക്കെ ഇറങ്ങും. അത് രവീന്ദ്ര മാഷിയല്ലേ, അത് ഇറങ്ങുന്നതിന് മുമ്പ് ഏറ്റവും സാർ ഈ മനസാവാച കർമ്മയിൽ അതേ കണക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്.
1: ശശികുമാർ പാട്ട് പാടുവോ?
0: ഞാൻ അത്യാവശ്യം പാടും, കാസറ്റ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്.
1: രണ്ടുപേര് പാടിയ അത്യാവശ്യം പാടുന്ന ആളാണ്. രണ്ട് കാസറ്റ് ഇറങ്ങിയത്, അടിപൊളി. അപ്പൊ ഒരു രണ്ടുപേര്
0: പാടിക്കൊരു
1: നാല് പേര് നമുക്ക് വേണ്ടി പാടും.
2: സാന്ദ്രമായ ചന്ദ്രികയിൽ ആരസാക്ഷി നിന്നടിയിൽ സകലതി മറന്നു മയന്ന
1: അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാവടി നട അല്ലേ? കാവടി നട എന്നല്ലേ പറഞ്ഞേ?
0: വീടോ? കൊല്ലം. കൊല്ലം.
1: കൊല്ലം.
0: വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്.
1: വർക്ക് ചെയ്യുന്നത് അവിടെയാ?
0: ഒരാവശ്യത്തിന്
1: വന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കൊല്ലത്താണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു പുതിയ അറിവൊക്കെ നമുക്ക് പകർന്നു തന്നു. ആദ്യമായിട്ട് നമ്മുടെ ഫോൺ നമ്മുടെ റേഡിയോ ഫേവറേറ്റ് ആക്കി ഇട്ടു. അപ്പൊ ഒരുപാട് ഇവിടെ ആൾക്കാർ ഇവിടെ വർഷങ്ങൾ കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പരാതി.
0: എന്നാലും
1: ആ ട്രിക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വളരെ സന്തോഷം. ശരി. ഓക്കെ ഓക്കെ. അപ്പോ നമ്മുടെ ഒരു പുതിയ കോളറാണ് ശശികുമാർ. ഇപ്പോൾ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്, താമസിക്കുന്നത് കൊല്ലത്താണ്. ഇപ്പോൾ ഒരു പുതിയ HOCL എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഒക്കെ നമ്മളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. പാട്ടൊക്കെ ഇങ്ങനെ കാസറ്റിലൊക്കെ ഇറക്കിയിട്ടുള്ള ആളാണ്. സാന്ദ്രമായ ചന്ദ്രികയിൽ നിന്ന് തുടങ്ങുന്ന മനസാ വാച കർമ്മണ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. നമുക്കത് കേൾക്കാം. ശ്രോതാക്കൾക്ക് പോക്കുവേയിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കേണ്ട നമ്പർ 8891773912. ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനം കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം, ഓണം ഓർമ്മകൾ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ, ഹലോ, ഹലോ, കേൾക്കാവോ? കോള് കട്ടായി. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

താരുത്തക്കിളി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരമുത്തു കണക്കൊരു കൊച്ചുകിട തനുതച്ചു വരുന്നത് കണ്ട് മലപ്പൊടി തട്ടി കലവില കൂട്ടണ താളത്തുമ്പികളായി വിളിക്കേ പറയ ചണ്ടകൾ അലവിത്തരികിട മേളമടിച്ചു മുഴക്കും നേരം ചാകര വന്ന കണക്ക് മണപ്പുറം ആകത്തി മികിട തുമൃതത്തെ ത്തക്കിടി നാക്കിളി മുക്കിളി തൊട്ടുകളിക്കണ കടലിൻ കുട്ടികളക്കരെ മുത്തുകണക്കൊരു കൊച്ചുകിടാത്തനുദിച്ചു വരും.

ചെമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലരപ്പോ തിക്കരി നല്ലത് പാടി തുറകളിൽ ഇന്നൊരു തുടികുളി മേലെ തായമ്പകയുടെ ചെമ്പട മുറുകി കന്നാലികളുടെ കാലി തട്ടകളിടയിടയിളകി തുടലുകൾ ഒഴുകി അത്തിമരത്തിൻ കീഴെ തറയിലൊരപ്പോ തിക്കരി നല്ലത് പാടി കണ്ടെടു വളയെടു പറയെടു വടമെടു മൊഴികളിൽ അലയുടെ തകർ

0: പോക്കുവെയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവെയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവെയിലൂടെ പങ്കുവയ്ക്കാം, ഒപ്പം ഓണം ഓർമ്മകളും നമുക്ക് പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്? ഇതാരാ? എവിടെ ആയിരുന്നു ഇത്രയും നാൾ? ആണോ? ഓ, അത് ശരി. അതെപ്പ വിളിച്ചു? അരെ, അങ്ങനെ ഞാൻ വിചാരിച്ച ഇപ്പൊ വിളിച്ച കാര്യമാണ്. അല്ല, എന്നിട്ട് കോള്? ആ, സുഖമായിട്ടിരിക്കുന്നു. ഓമന ചേച്ചിക്ക് സുഖമാണോ? ആ, ഇപ്പൊ കടയിലാണോ? ആ, ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു? കടയിൽ എങ്ങനെ തിരുവാതിര കളിയൊക്കെ
1: ഉണ്ടായിരുന്നോ? ഭയങ്കര തിരക്കായിരുന്നു.
0: അയ്യോ, അപ്പൊ കടയിൽ നിന്ന് തെറ്റിതായി കളിച്ചു എന്നർത്ഥം? അല്ല, കച്ചവടം നടക്കട്ടെ.

0: കച്ചവടം നടന്നാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ.
1: അത്രേയുള്ളൂ.
0: ഓ, പിന്നെ ഈ ഓണം ന്യൂ ഇയർ ഇങ്ങനെയുള്ള സമയങ്ങളിലാണല്ലോ കച്ചവടം കൂടുതൽ നടക്കുക. അങ്ങനെ കടയിൽ നിന്ന് ചുറ്റുതിരിഞ്ഞ് തെറ്റിതേ കളിച്ചു ഓണാഘോഷ. ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ലായിരുന്നു
1: ഇവിടെ. നമ്മുടെ ആനകണ്ട് മാനവീയത്തിൽ ഒരാഴ്ച ഇവിടെ മേളയായിരുന്നു.
0: മാനവീയത്തിൽ മേള ഉണ്ടായിരുന്ന
1: ഇന്ന് അവസാന ദിവസം
0: മേള എന്ന് പറയുമ്പോ എന്തിന്റെ?
1: പഞ്ചായത്ത് അവര് സംഘടിപ്പിച്ചത്, പഞ്ചായത്തുകാര്.
0: ഓ,
1: ഓണാഘോഷ.
0: അപ്പൊ അങ്ങനെ പോയാ?
1: ഓ, അവിടെ നമ്മൾ പോയി. പരിപാടി ഉണ്ടായിരുന്നു.
0: തിരുവാതിര കളിയൊക്കെ ഉണ്ടായിരുന്ന?
1: കൈയെട്ടിക്കളി, തിരുവാതിര, പാട്ട്.
0: ഓ, ചുരുക്കത്തിൽ ഓണം പൊടി പിടിച്ചു.
1: ഓണം പൊടി പിടിച്ചു കളയിൽ കാണുകയും ചെയ്തു.
0: ആ, അത് ശരി. ആ, അങ്ങനെ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ അങ്ങ് തീർന്നു അല്ലേ?
1: അങ്ങനെ തീർന്നു. ഇവിടെ അവസാന ദിവസമാണ്. ഘോഷയാത്രയുണ്ട്, മാന്തക്കി ഉണ്ടെന്ന് പറയുന്നു.
0: കാണാൻ പോണില്ലേ?
1: കാണാൻ പോണം. ഇവിടുന്ന് കടയിൽ നിൽക്കുമ്പോ തന്നെ കാണാം.
0: അതന്നെ, എന്നെ അടുത്ത വർഷമേ ഉള്ളു, ഒക്കെ കണ്ടോണം. അല്ലെങ്കിൽ കൊറേ ദിവസം കാത്തിരിക്കേണ്ടി വരും.
1: അതെ അതെ, കാത്തിരിക്കണം.
0: കാതോർത്ത് കാത്തിരുന്നാലേ പറ്റൂ. പിന്നെ അവിടെ സിമിയൊന്നും ഇല്ലേ? ആ, കൊടുത്തോളൂ. ഓമന ചേച്ചിയുടെ ഒരു പാട്ട് കേട്ടിട്ട് മതിയായിരുന്നു.
1: ഹലോ,
0: ഓമന ചേച്ചിയുടെ ഭാഗം ഒരു പാട്ട്. ഞാൻ കോമഡി പാട്ട് കേട്ട നാൾ മറന്നു. ഒരു പാട്ട് അങ്ങോട്ട് പാടിയാലോ? ഏ,
1: ചെറിയ പാട്ട് വേണം.
0: ആ, പിന്നെ പാടിക്കോ, പാടിക്കോ.
1: തിരിക്കുമ്പോൾ കൂടെ ചിരിക്കാം, ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിങ്ങൾ മാത്രം വരും, നിങ്ങൾ മാത്രം വരും. സുഖമൊരു നാൾ വരും, വിരുന്നുകാരൻ ദുഃഖമോ അറിയാത്ത സ്വന്തക്കാരൻ. ഇരിക്കുമ്പോൾ കൂടെ ചിരിക്കാം, ആയിരം പേർ വരും. കരയുമ്പോൾ കൂടെ കരയാൻ നിങ്ങൾ മാത്രം വരും, മാത്രം വരും.
0: ഓക്കെ, മനുഷ്യനെ കരയിപ്പിക്കുമല്ല പാട്ടൊക്കെ പാടി. ഇത്രയും നേരം ഞാൻ ചിരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ കരയുമ്പോ കൂടെ കരയാ. ഇപ്പൊ ഇവിടെ വിഷ്ണു മാത്രം എന്റെ കൂടെ ഉള്ളു. ആ, കൊടുത്തോ.
2: ഹലോ മാഡം.
0: ഹലോ സിമി, തിരക്കാണോ സിമി? ഹാപ്പി ഓണോന്ന് പറഞ്ഞ ഞാൻ കേട്ട്. താങ്ക് യു, സ്വീകരിച്ചിരിക്കുന്നു. ഇന്നിപ്പം അങ്ങനെ നമുക്ക് അഞ്ചാം ഓണം ആയതല്ലേ ഉള്ളു. ഇരുപത്തെട്ട് ഓണം ഇല്ലേ? അപ്പൊ അപ്പോഴെല്ലാം നമുക്ക് എല്ലാ ആരൊക്കെ ഉണ്ടാലും പറയാം ഹാപ്പി ഓണോന്ന്. ശരി, ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചു സിമി?
2: ഓണം ഉത്രാടം വരെ കടയിലായിരുന്നു. അത് കഴിഞ്ഞ് മൂന്ന് ദിവസം വീട്ടിലായിരുന്നു. ഞാൻ ഫുള്ളും ഈ കർണാടക സൈറാഡിയും ഇട്ട് വെച്ചുകൊണ്ടാണ് പാചകം എല്ലാം മൊത്തത്തില്.
0: പ്രോഗ്രാമൊക്കെ കൊള്ളായിരുന്നു.
2: പ്രോഗ്രാം എല്ലാം നല്ല പ്രോഗ്രാമായിരുന്നു,
0: അടിപൊളിയായിരുന്നു.
2: ഇന്ന് വിളിച്ച അത് ഓമനായിട്ട് ഞാൻ കൊറേ സമയം കൂടെ പറയാം. വിളിച്ചു നോക്ക് പറയാൻ വേണ്ടി, പ്രോഗ്രാം കൊള്ളായിരുന്നു എന്ന് പറയാൻ വേണ്ടി.
0: പിന്നെ അത് വിളിച്ച് പറഞ്ഞല്ലേ അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാൾ വലിയ സദ്യ തരാൻ പറ്റും.
2: അതെ അതെ, തരണ്ടേ? തലേ ദിവസത്തെ ക്ഷീണമൊക്കെ ആയി പോയി. പ്രോഗ്രാം കേട്ട് എന്റെ ക്ഷീണമൊക്കെ മാറിയാണ്. ഞാൻ അതിൽ ലയിച്ച് നിന്നാണ് പാചകം എല്ലാം ചെയ്യുന്നത്.
0: കറിയൊക്കെ എന്നിട്ട് ശരിയായാ?
2: ഓ, ശരിയായി, എല്ലാം ശരിയായി.
0: അങ്ങനെ ഓണസദ്യയൊക്കെ എത്ര ദിവസം ഉണ്ടാക്കി?
2: ഓണസദ്യ തിരുവോണത്തിനുണ്ടാക്കി, പിന്നെ ചതയത്തിനുണ്ടാക്കി.
0: ചതയത്തിന്, തിരുവോണത്തിന്റെ പിറ്റേന്ന് അന്നത്തത് കാണുമല്ലോ.
2: പിറ്റേന്ന് സദ്യ ഉണ്ടാക്കിയില്ല, ചിക്കനൊക്കെ വാങ്ങി.
0: ഓ, എനിക്ക് വയ്യ. മൊത്തത്തിൽ ഓണം ഹരിതാഭമായിരുന്നു. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ഓരോ ദിവസവും അങ്ങനെ ഓണം പോലെ സുന്ദരമായിരിക്കട്ടെ.
2: ഓ, താങ്ക് യു മാഡം.
0: നേരെ പാട്ട് വേണം. ആന്റി ഏതൊരു പാട്ട് പറഞ്ഞല്ലോ,
2: കണ്ണുന്നിട്ട് കാത്തിരിക്കും.
0: ആ കണ്ണുന്നിട്ട് കാത്തിരുന്നിട്ട്
2: സിന്ധു ചേച്ചിയാണ് പാട്ട് സെലക്ട് ചെയ്ത. പിന്നെ മറ്റേ എച്ച് ഡി പമ്പിലുള്ള മാമമാര് എന്നും വന്ന് പറയുവേ, ഞങ്ങൾ വിളിക്കുമ്പോ ഞങ്ങളെ പേരൂടെ പറഞ്ഞു അമ്മ, ഞങ്ങൾ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ കിട്ടാത്തതാണ്, ഞാൻ വിളിക്കുന്നുണ്ട്, ഞങ്ങൾ സ്ഥിരം വിളിക്കുക തന്നെ. പിന്നെ ഇടയ്ക്ക് പിന്നെ തീരെ സുഹൃത്തില്ലാത്തവരുമാണ് മെസ്സേജ് അയക്കുന്നത്.
0: ഓക്കെ, അതൊക്കെ നമ്മൾ കേൾപ്പിക്കാറുണ്ടല്ലോ. അവരിങ്ങനെ കണ്ണും തട്ട് കാത്തിരിക്കുകയാണ്. അപ്പൊ അവർക്കും ഇരിക്കട്ടെ. എച്ച് ബി പമ്പിലെ എല്ലാ ചേട്ടന്മാർക്കും ഡിയാ സ്റ്റോറിലെ സരദേ ചേട്ടൻ ഇല്ലേ അവിടെ, സിന്ധുവിന്റെ പാട്ട് നല്ല സെലക്ഷൻ ആണെന്ന് പറയും. അടിപൊളി സിന്ധു, താങ്ക് യു സിന്ധു. ശരി, അപ്പം എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം, കഥാവശേഷണം എന്ന ചിത്രത്തിലെ പാട്ട്. പോക്കുവയിൽ തത്സമയ പരിപാടിയിൽ നമ്മൾ ഇപ്പോൾ സിമിയും ഓമന ചേച്ചിയും ഒക്കെയാണ് സംസാരിച്ചത്. സിമിയാണ് പാട്ട് സെലക്ട് ചെയ്തത്, നമ്മുടെ സ്ഥിരം ശ്രോതാക്കളാണ്. അപ്പോൾ ഓണവിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചു. കരുണാസായി റേഡിയോയുടെ ഓണസദ്യ പോലെ പരിപാടികൾ വളരെയധികം സദ്യ പോലെ മനോഹരമായിരുന്നു എന്നൊക്കെ കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ആവശ്യപ്പെട്ട ഒരു പാട്ട് എച്ച് ബി പമ്പിലെ മാമന്മാർക്ക് വേണ്ടിയിട്ടും ദിയാ സ്റ്റോറിലെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ടും കേട്ടിട്ട് തിരിച്ചു വരാം.

പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും ഒക്കെ നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്. റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും, പരിപാടി അവതരിപ്പിക്കുന്ന എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഒരു പാട്ട് വെച്ച് തരണേ, ഓണത്തുമ്പി പാടൂ, ഓരോ രാഗം പാടൂ എന്ന ഗാനം. ഈ പാട്ട് മഴുവൻ കോടുള്ള ശാന്ത അമ്മയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒന്നാണ്. ശ്യാംകുമാറാണ് കൊല്ലത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. പോക്കുവയിൽ തത്സമയ പരിപാടിയിലൂടെ നമുക്ക് ആ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: പോക്കുവയിൽ തത്സമയ പരിപാടിയാണ്. പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളുമാണ് നമ്മൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ, എന്റെ പേര് മേരി.
0: എന്റെ പേര് മേരി. എവിടുന്നാ?
1: ഞാൻ പോവച്ചേന്ന്.
0: പോവച്ചേന്ന് വിളിച്ചിട്ടുണ്ടല്ലോ.
1: ഇഷ്ടം പോലെ.
0: കൊറേ നാളായല്ലേ ഇപ്പൊ വിളിച്ചിട്ട്.
1: ഞാൻ ജനുവരിയിലാണെന്ന് തോന്നുന്നത് അമ്മയ്ക്ക് വേണ്ടി ലാസ്റ്റ് ഒരു തമിഴ് പാട്ട് കേട്ടിരുന്നു.
0: അതെ അതെ, ജനുവരിക്ക് ശേഷം ഇന്നാണോ വിളിക്കുന്നേ?
1: കിട്ടൂല, ഇപ്പൊ രണ്ടു ദിവസം ഉള്ളു.
0: രണ്ടു ദിവസം ആയിട്ട് തിരക്ക് വീണ്ടും കൂടി അല്ലേ?
1: അത് കിട്ടുന്നില്ല. ഞാൻ ജവ്വയിൽ മുതൽ ശനിയും കേൾക്കാൻ ശ്രമിക്കും. കഴിഞ്ഞ ആഴ്ച വിളിച്ചു നോക്കി.
0: കഴിഞ്ഞ ആഴ്ച വിളിച്ചു നോക്കിട്ട് കിട്ടിയതുമില്ല.
1: ഇപ്പോഴ് എങ്ങനെയുണ്ടോ? ഞാൻ വിചാരിച്ച അടുത്ത കോൾ ആരെങ്കിലും എടുത്താ പിന്നെ വിളിക്കണ്ട. ഇനി
0: നാലരയായല്ലോ. മുന്നത്തെ കോള് കട്ടായി പോയത് കൊണ്ടാണ് ഇത് നമുക്ക് ഒരു കോൾ എടുക്കാൻ പറ്റിയത്.
1: അത് തന്നെ അത് തന്നെ. അതുമല്ല, ലാസ്റ്റ് മെസ്സേജ് പറഞ്ഞപ്പോ ഞാൻ പിന്നും വിട്ടില്ല, വിളിച്ച്.
0: നമ്മള് മെസ്സേജ് വന്നിട്ട് വിചാരിച്ച ഒരു കോളും കൂടെ വയ്ക്കാം എന്ന് വിചാരിച്ചിട്ട്, ഒരു കോൾ കൂടെ എടുക്കാം എന്ന് വിചാരിച്ചിട്ടാണ് എടുത്തത്. അപ്പോഴാണ് മേരി ചേച്ചി ഇങ്ങനെ കയറി വന്നത്. ഞാൻ തോറ്റ് പിന്മാറിയില്ല. ശരി, ഓണമൊക്കെ എങ്ങനെ ആഘോഷിച്ചോ? ചെറുതായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആഘോഷിച്ചു. അങ്ങനെയാണല്ലോ. അല്ല, നമ്മളിങ്ങനെ ആഡംബരം കാണിച്ചിട്ട് കാര്യമില്ല. നമ്മളാൽ കഴിയുന്ന രീതിയിൽ കൊച്ചായിട്ട് ആ ഒരു സന്തോഷം നമ്മൾ അങ്ങ് സ്വീകരിക്കുക.
1: ഓ, എനിക്ക് എന്ന സന്തോഷം തന്നെ. സിനിമ കാണുക, പാട്ട് കേൾക്കുക, തിന്നുക, കുടിക്കുക,
0: ഉറങ്ങുക,
1: വേവിക്കുക, തിന്നുക,
0: വേവിക്കുക, തിന്നുക, ഉറങ്ങുക, പാട്ട് കേൾക്കുക, സിനിമ കാണുക. ഹാ, എത്ര സുന്ദരമായ സ്വപ്നം.
1: സുന്ദരമായ സ്വപ്നം.
0: സുന്ദരമായ സ്വപ്നമല്ല, സുന്ദരമായ യാഥാർത്ഥ്യം. അതൊക്കെ കേട്ടപ്പോ തന്നെ മനസ്സിനൊരു കുളിർമയുണ്ട്.
1: ഓ, നടുവും കാലും ഒക്കെ വേദനിക്കുമ്പോ കയറി കിടക്കും, ഉറങ്ങും, പിന്നെ കഴുന്നേക്കും, കുറച്ച് ജോലി ചെയ്യും,
0: എന്നിട്ട് എന്നിട്ട് വീണ്ടും പാട്ട് കേക്കും.
1: ഓ, അടുക്കളയിൽ നിക്കുമ്പോഴ് പാട്ട് കേക്കും.
0: എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കും, ചായ ഇട്ട് കുടിക്കും, കിടന്നുറങ്ങും. അപ്പൊ വീട്ടില് വേറെ ആരുള്ളേ?
1: ഞാനും ചേട്ടനേ ഉള്ളൂ.
0: ഞാനും ഹസ്ബൻഡ് ചേട്ടനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വലിയ ജോലികളൊന്നും ചെയ്യാനുമില്ല.
1: വലിയ ജോലി, രണ്ടുപേരായാലും ഒരു വീട്ടിന്റെ അകത്ത് ജോലികളല്ലേ ഉള്ളൂ.
0: അതുണ്ട് പിന്നല്ലാതെ. ഒരു ചായ ഇട്ടാലും ഞാൻ എപ്പോഴും പറയണല്ലോ, അഞ്ച് പാത്രമെങ്കിലും കഴുകാൻ കാണും. അപ്പൊ അതൊക്കെ വളരെ ആസ്വദിച്ച് ചെയ്യുന്നത് കൊണ്ടാണ് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറയുന്നത്. വേറെ ആര് ചെയ്യും? നമ്മളെ ഇതല്ലേ ഏറ്റവും. ചേട്ടായി ഒന്നും ചെയ്യില്ല.
1: പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ടായാലും നമുക്ക് ചെയ്യാം. ആരും ഒന്നും പറയാനില്ല എന്നുള്ളത് കൊണ്ട് അവിടെ കിടന്നാലും നാളെ ആയാലും ചെയ്താൽ മതി, ചെയ്യാൻ പറ്റാത്തത്.
0: ആ, ഇത്തിരി ലാഗ് അടിച്ചാലും കുഴപ്പമൊന്നുമില്ല.
1: പറ്റണത് ചെയ്താൽ മതി എന്ന് കേട്ടാണ് വളർന്നത്. എന്നെ കൊണ്ട് കഴിയണ ജോലി നീ ചെയ്താ മതി, കഴിയാത്തേനൊന്നും ഒരുങ്ങരുത്.
0: ആ, ചേട്ടനും അങ്ങനെ പറയാറുണ്ടോ?
1: അങ്ങനെ പറയുന്നോണ്ടാണ് മടി കൂടുന്നത്.
0: ആ, എപ്പോഴായാലും നമ്മളതിനല്ലോ ചെയ്ത് തീർക്കണം.
1: എന്നാലും ചില ദിവസം നല്ല ഉത്സാഹമായിരിക്കും,
0: ചില ദിവസം മടി തോന്നും. എല്ലാ മനുഷ്യരും അങ്ങനെയാണ്.
1: അങ്ങനെ തന്നെ ഞാൻ സംസാരിച്ച എല്ലാരും അങ്ങനെ പറഞ്ഞു, നീ മാത്രമല്ല,
0: എല്ലാരും അങ്ങനെയാണ്. ചില ദിവസങ്ങളിൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില ദിവസം ഡള്ളായിരിക്കും, ചില ദിവസം മീഡിയം റേഞ്ചിലൊക്കെ ഇങ്ങനെ പോകും.
1: അങ്ങനെ തന്നെ, അങ്ങനെ തന്നെയാണ്. അതാണ് സത്യം. നമ്മൾ തന്നെയാണ് നമ്മളെ സന്തോഷവും ദുഃഖവും എല്ലാം.
0: അത്രേ ഉള്ളൂ, മനുഷ്യനാകുമ്പോ അങ്ങനെയൊക്കെ തന്നെ.
1: അപ്പൊ ഇന്ന് ഞാൻ ഇപ്പൊ സമയം കഴിയാറായി.
0: പാട്ടേത് വേണം?
1: പൊന്നുരുകും പൂക്കാലമാണ് ചോദിച്ചത്.
0: പൊന്നുരുകും പൂക്കാലം ജാനകി അമ്മയുടെ പാട്ടാണ്.
1: അതന്നെ, അവർക്ക് വേണ്ട ഒരു പാട്ട് ഞാൻ ചോദിച്ചില്ല. പിന്നെ
0: ആ ഓർമ്മയ്ക്കും കൂടെ വേണ്ടിയിട്ടാണ് ഈ പാട്ട്.
1: പിന്നെ ഭയങ്കര നല്ല, എത്ര എത്ര പാട്ട്.
0: ഞങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഒരു ലെജൻഡാണ്, അത്രയും വലിയ, അങ്ങനെ പറയാൻ പറ്റില്ല. എന്താണ് ദൈവത്തിന്റെ ശബ്ദം?
1: അവര് ലെജൻഡ് തന്നെ. എല്ലാവരും പാടുന്നവരും അഭിനയിക്കുന്നവരും ഒക്കെ കഴിവില്ലെങ്കിൽ ഒന്നും പറ്റില്ല. ചേച്ചിക്കാണെങ്കിൽ പിന്നെ നല്ലതാണ് സൗണ്ട് അവതരണം.
0: അത് ശരി,
1: അതൊക്കെ എല്ലാവർക്കും ഒരു കഴിവ് ദൈവം കൊടുത്തിട്ടുണ്ട്. അവരവരുടെ കഴിവിന് തക്കതുപോലെ നടക്കും,
0: അവരവരുടെ കഴിവിന് തക്കതുപോലെയൊക്കെ ചെയ്യുന്നു.
1: അതെ,
0: കൂടെ ഇവിടെ എന്ന ചിത്രത്തിലെ പാട്ടാണ്.
1: കൊച്ചിലോട്ട് കേട്ട് കേട്ട് കേട്ട് നല്ല പാട്ടുകള് നമ്മളെ കാലഘട്ടത്തിൽ കേൾക്കാൻ പറ്റി.
0: നല്ല ആവശ്യപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായ ഒരു പാട്ടാണ്, പ്രത്യേകിച്ചും ജാനകി അമ്മയുടെ പാട്ടാണ്.
1: പണികളിലേക്ക് ഓണാവധി കഴിഞ്ഞ് പറന്ന് പറന്ന് പ്രാവിനെ പോലെ വീണ്ടും അടുത്ത ഓണം.
0: തിങ്കളാഴ്ച മുതൽ എല്ലാരും പഴയ അവസ്ഥയിലേക്ക് അങ്ങ് പോകും, വീണ്ടും തിരക്കിലേക്ക് അങ്ങ് ഊളിയിട്ട് അങ്ങ് പോകും.
1: അങ്ങ് പോവും കേട്ടോ. എത്ര എന്തൊക്കെ സംഭവിച്ചാലും അവരവരുടേതായ ജോലികള് ദുഃഖങ്ങൾ എത്ര ഉണ്ടായാലും അല്ലേ, അത് കടന്നു പോവും. കാലം കടന്നു പോയിക്കൊണ്ടിരിക്കും,
0: എല്ലാം കടന്നു പോവും, ആ നിമിഷവും കടന്നു പോവും.
1: അപ്പൊ
0: ഇതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ പാട്ടും സിനിമയൊക്കെ കണ്ടും ജോലിയൊക്കെ ചെയ്തും കഴിച്ചും ഉറങ്ങിയും അങ്ങനെ ജീവിതം വളരെ സുന്ദര സുരഭിലമായി മുന്നോട്ട് പോട്ടെ.
1: അപ്പൊ
0: എല്ലാവർക്കും എല്ലാവർക്കും ഓക്കെ. അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, അപ്പൊ പോക്കുവേൽ തത്സമയ പരിപാടി നമ്മുടെ ലാസ്റ്റ് കോളർ ആയിരുന്നു. പോച്ചിൽ നിന്ന് മേരി ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. അപ്പം എന്തായാലും വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എൻഡിംഗ് ആണ്. അപ്പോൾ പാട്ടും സിനിമയും കേട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് പാചകം ചെയ്ത് ഉറങ്ങിയൊക്കെ ജീവിതം ഇങ്ങനെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെ സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാവട്ടെ, എല്ലാ ശ്രോതാക്കൾക്കും അങ്ങനെ പോകാനാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. പൊന്നുരുകും പൂക്കാലം എന്നുള്ള പാട്ടാണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തായാലും നമുക്ക് പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും വിട ചൊല്ലേണ്ട സമയമായിരിക്കുകയാണ്. മനസ്സിലൊളിപ്പിച്ചു വെച്ച സങ്കടങ്ങളും സന്തോഷവും സ്വപ്നങ്ങളുമെല്ലാം നമ്മൾ പരസ്പരം തുറന്നു പറഞ്ഞു. ഈ സായാഹ്നത്തെ ഇത്രയും മനോഹരമാക്കി എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹൃദയം നിറഞ്ഞ സന്തോഷം അറിയിക്കുന്നു. ഓരോ ഫോൺ കോളിലും വിരിഞ്ഞത് വെറുമൊരു സംസാരം മാത്രമായിരുന്നില്ല, മനുഷ്യബന്ധങ്ങളുടെ ഹൃദയത്തിൽ തൊടുന്ന സ്നേഹത്തിൻ്റെ അതിമനോഹരമായ ഇണങ്ങളായിരുന്നു. നമ്മൾ പങ്കുവച്ച ഓരോ വാക്കും ഈ പോക്കുവെയിലിൻ്റെ പൊൻകിരണങ്ങൾ പോലെ നിങ്ങളുടെ മനസ്സിലും ഒരു ചെറിയ വെളിച്ചമായി തങ്ങി നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുതിയ നല്ല വിശേഷങ്ങളും ഒക്കെ പങ്കിട്ട, സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ പങ്കിട്ട എല്ലാവർക്കും ഹൃദ്യമായ സന്തോഷം അറിയിച്ചുകൊണ്ട് നമുക്ക് പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും താൽക്കാലികമായി വിട പറയാം. തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് 7 മുതൽ 8 വരെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ലേഖയും വിഷ്ണുവാണ്. മേരി ആവശ്യപ്പെട്ട ഒരു പാട്ടോടുകൂടി പോക്കുവേൽ തത്സമയ പരിപാടിയിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.

ഭൂമി നമ്മുടേത് മാത്രമല്ല, നമുക്ക് പിന്നാലെ വരുന്നവർക്ക് കൂടിയുള്ളതാണ്. ആലോചിച്ചു നോക്കൂ, നമുക്ക് മുന്നേ ഇവിടെ ഉണ്ടായിരുന്നവർ ഈ ഭൂമിയെ ധൂർത്തടിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒന്നും ഇപ്പോൾ ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല. ഈ പുഴയും മണ്ണും മരവുമെല്ലാം വരും തലമുറകൾക്ക് വേണ്ടിയും നമുക്ക് കൈമാറേണ്ടതുണ്ട്. പരിസ്ഥിതി നമുക്ക് കിട്ടുന്ന ഔദാര്യമാണ്, അതിനെ ഇല്ലായ്മ ചെയ്യരുത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം കരുണാസായി റേഡിയോ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.
2: തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവമാണ്. എന്നാൽ ആ ഉത്സവം കഴിഞ്ഞ് പിറ്റേന്ന് നാം കാണുന്ന കാഴ്ചകൾ അത്ര സുഖകരമായിരിക്കില്ല. നാടുനീളെ ഒട്ടിച്ച പോസ്റ്ററുകൾ, തോരണങ്ങൾ, ഫ്ലക്സ് ബോർഡുകൾ എന്നിവ പലപ്പോഴും റോഡുകളിലും ഓടകളിലും ചപ്പുചവറുകളായി അവശേഷിക്കാറാണ് പതിവ്. ഈ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന്റെ പിറ്റേന്ന് തന്നെ തന്റെ സുഹൃത്തുക്കളോടും പ്രവർത്തകരോടും ഒപ്പം തെരുവിലിറങ്ങി താൻ പ്രചാരണത്തിനായി ഉപയോഗിച്ച വസ്തുക്കൾ നീക്കം ചെയ്യുന്ന ഒരു സ്ഥാനാർത്ഥി സമൂഹത്തിന് നൽകുന്ന സന്ദേശം അതീവ ഗൌരവമേറിയതും വിപ്ലവകരവുമാണ്. ഇത് കേവലം ഒരു ശുചീകരണ പ്രവൃത്തിയല്ല, മറിച്ച് ഉത്തരവാദിത്വമുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഉദാത്തമായ മാതൃകയാണ്. താനുണ്ടാക്കുന്ന മാലിന്യം താൻ തന്നെ നീക്കം ചെയ്യണം എന്ന ലളിതവും എന്നാൽ ശക്തവുമായ സന്ദേശമാണ് ഇതിലൂടെ സ്ഥാനാർത്ഥി നൽകുന്നത്. അധികാരം ലഭിക്കാനായി നാടിനെ അലങ്കരിക്കുകയും വോട്ട് ചോദിക്കുകയും ചെയ്ത വ്യക്തിക്ക് വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ആ നാടിന്റെ ശുചിത്വം സംരക്ഷിക്കാനും ബാധ്യതയുണ്ടെന്ന് ഈ പ്രവൃത്തി ഓർമ്മിപ്പിക്കുന്നു. രാഷ്ട്രീയക്കാർ പൊതുവെ വാഗ്ദാനങ്ങൾ നൽകുന്നവരാണെന്നും എന്നാൽ പ്രവൃത്തിയിൽ അവ പാലിക്കാത്തവരാണ് എന്നുമുള്ള പൊതുധാരണ തിരുത്താൻ ഇത്തരം ഇടപെടലുകൾ സഹായിക്കും. പ്രസംഗങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന പരിസ്ഥിതി സ്നേഹമല്ല, മറിച്ച് പ്രവൃത്തിയിലൂടെ തെളിയിക്കുന്ന പൗരബോധമാണ് നാടിനാവശ്യമെന്ന് സ്ഥാനാർത്ഥി ഇവിടെ അടിവരയിടുന്നു. ഇത് വോട്ടർമാരുടെ മനസ്സിൽ ആ സ്ഥാനാർത്ഥിയോടുള്ള ബഹുമാനം വർദ്ധിപ്പിക്കുക മാത്രമല്ല, ജനാധിപത്യ പ്രക്രിയയിൽ രാഷ്ട്രീയക്കാർക്കുണ്ടാവേണ്ട മാന്യതയെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകുകയും ചെയ്യുന്നു. പരിസ്ഥിതി സംരക്ഷണത്തോടുള്ള വലിയൊരു പ്രതിബദ്ധതയും ഇതിലുണ്ട്. പ്ലാസ്റ്റിക് കലർന്ന തോരണങ്ങളും കടലാസ് പോസ്റ്ററുകളും മഴ നനഞ്ഞ് ചീഞ്ഞഴുകി ഓടകൾ അടയുന്നതിനും ജലമലിനീകരണത്തിനും കാരണമാകാറുണ്ട്. ഈ വസ്തുക്കൾ കൃത്യസമയത്ത് നീക്കം ചെയ്യുന്നതിലൂടെ വലിയൊരു പാരിസ്ഥിതിക ആഘാതമാണ് സ്ഥാനാർത്ഥി ഒഴിവാക്കുന്നത്. മാലിന്യമുക്തമായ നാട് എന്ന ലക്ഷ്യത്തിലേക്കുള്ള ദൂരം കുറയ്ക്കാൻ ഇത്തരം മാതൃകകൾ അത്യന്താപേക്ഷിതമാണ്. രാഷ്ട്രീയ പാർട്ടികൾ പൊതുസ്ഥലങ്ങൾ വികൃതമാക്കുന്നു എന്ന പരാതിക്ക് ഇതൊരു ശാശ്വത പരിഹാരമാണ്. സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനം വരും തലമുറയിലെ യുവാക്കൾക്കും കുട്ടികൾക്കും വലിയൊരു പാഠമാണ് നൽകുന്നത്. പൊതുമുതലുകളെയും പൊതുസ്ഥലങ്ങളെയും സ്വന്തം വീടുപോലെ കരുതാനുള്ള മനസ്ഥിതി വളർത്തിയെടുക്കാൻ ഇത്തരം പ്രവർത്തികൾക്ക് കഴിയും. കൂട്ടുത്തരവാദിത്വത്തിന്റെയും സൗഹൃദ രാഷ്ട്രീയത്തിന്റെയും സന്ദേശം കൂടിയാണ് ഇത്. തിരഞ്ഞെടുപ്പ് മത്സരങ്ങൾ പലപ്പോഴും വ്യക്തികൾ തമ്മിലുള്ള ശത്രുതയിലേക്ക് വഴിമാറാറുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ എല്ലാവരും ഒത്തൊരുമിച്ച് നാടിന്റെ നന്മയ്ക്കായി പ്രവർത്തിക്കണം എന്ന വലിയ തത്വമാണ് സ്ഥാനാർത്ഥിയും സുഹൃത്തുക്കളും ഇവിടെ ഉയർത്തിപ്പിടിക്കുന്നത്. വിജയിച്ചാലും പരാജയപ്പെട്ടാലും താൻ ഈ നാടിന്റെ സേവകനായി തുടരുമെന്ന പ്രഖ്യാപനമാണ് ഇത്. അധികാരം ലഭിച്ചാൽ മാത്രമേ നാടിനായി പ്രവർത്തിക്കൂ എന്ന ചിന്താഗതിയെ ഇത് പാടെ മാറ്റുന്നു. ഒരു നേതാവ് എന്ന നിലയിൽ അനുയായികൾക്ക് മാതൃകയാകാനും അച്ചടക്കമുള്ള ഒരു രാഷ്ട്രീയ സംസ്കാരം വളർത്താനും ഇതിലൂടെ സാധിക്കുന്നു. ചുരുക്കത്തിൽ, തെരഞ്ഞെടുപ്പ് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്ന സ്ഥാനാർത്ഥി സമൂഹത്തിന് നൽകുന്നത് ശുചിത്വത്തിന്റെയും ലാളിത്യത്തിന്റെയും ഉത്തരവാദിത്വ ബോധത്തിന്റെയും മനോഹരമായ സന്ദേശമാണ്. രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ലക്ഷ്യം കേവലം വോട്ട് നേടുക എന്നതല്ല, മറിച്ച് നാടിനെ കൂടുതൽ സുന്ദരവും സുരക്ഷിതവുമാക്കുക എന്നതാണ് എന്ന് ഈ പ്രവൃത്തി നമ്മെ ബോധ്യപ്പെടുത്തുന്നു. ഓരോ സ്ഥാനാർത്ഥിയും ഈ രീതി പിന്തുടരുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ നമ്മുടെ തെരുവുകൾ കൂടുതൽ വൃത്തിയും പച്ചപ്പുള്ളതുമായി മാറും. ഇത്തരം ഉദാത്തമായ മാതൃകകളാണ് ജനാധിപത്യത്തെ കൂടുതൽ അർത്ഥവത്താക്കുന്നത്. വാഗ്ദാനങ്ങളുടെ പളപളപ്പിനേക്കാൾ പ്രവൃത്തിയുടെ ലാളിത്യത്തിന് വോട്ടർമാർ വില നൽകുന്ന ഒരു പുതിയ കാലത്തിന്റെ തുടക്കമായി ഇതിനെ കാണാം.
1: പരിസ്ഥിതി വിശേഷങ്ങൾ.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ചിത്രം നദി. പി സുശീല പാടിയ ഗാനമാണിത്. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം ജി ദേവരാജൻ.

കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ. ഈ പാട്ട് അഗ്നിപുത്രി എന്ന ചിത്രത്തിലേതാണ്. പി. സുശീല പാടിയത്. വയലാറിന്റെ വരികൾ, എം. എസ്. ബാബുരാജിന്റെ സംഗീതം.

വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതത്തിൽ പി ലീലയും രേണുകയും ചേർന്ന് പാടിയ ഒരു ഗാനം നമുക്കിനി കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, ചിത്രം അധ്യാപിക.

മൂടൽ മഞ്ഞ് എന്ന ചിത്രത്തിലെ ഗാനമാണിത്. നീ മധു പകരു എന്ന ഈ ഗാനം പാടിയത് കെ ജി യേശുദാസ്. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ഉഷാ ഖന്ന.

0: ശ്രുതി സ്മൃതികൾ, മലയാള സിനിമയിലെ സുവർണ ഗീതങ്ങൾ.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ, ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പ്രബോധന ചിന്ത.
1: ധർമ്മം ചെയ്യേണ്ട, സത്യത്തെ ഉപാസിച്ച് ജീവിക്കുന്നവർക്ക് ധർമ്മമെന്നല്ല മറ്റൊരു സത്കർമ്മവും ചെയ്യേണ്ട. ഉണ്ടാവേണ്ട സകലമാന ഗുണഫലങ്ങളും സത്യം ഒന്നുകൊണ്ട് മാത്രം കൈവരുന്നു. ബാഹ്യമായ ദേഹശുദ്ധി വരുത്തുന്നതിന് വെള്ളം മതി, ആന്തരികമായ ശുദ്ധിക്ക് സത്യം തന്നെ വേണം. ആദ്യത്തേത് പുറമേ നിന്ന് കോരിയൊഴിച്ച് ഏതവസരത്തിലും വൃത്തിയാക്കാവുന്നതാണ്. രണ്ടാമത്തേത് അതല്ല, സത്യത്തിൻ്റെ നീരുറവ ഉള്ളിൽ തന്നെ ഉണ്ടാവണം. ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അവിടെ എത്തിപ്പെടാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം നമ്മൾ അന്വേഷിക്കുമല്ലോ, അതാണ് ആ മാർഗം, അത് സത്യം തന്നെ. ഒരു സമുദായം നിലനിൽക്കണമെങ്കിൽ അത് സുസ്ഥിരമായി പ്രതിഷ്ഠിക്കപ്പെടണം. അങ്ങനെയെങ്കിൽ അത് സത്യത്തിൻ്റെ മേൽ തന്നെയാവണം. പ്രാർത്ഥന കൊണ്ട് വിജയിക്കാം അഥവാ വിജയിക്കുന്നില്ല എന്നാണ് ഫലമെങ്കിൽ പ്രാർത്ഥന സത്യസന്ധമായിരുന്നില്ല എന്നേ കരുതേണ്ടു. എന്തെങ്കിലും വിദ്യാഭ്യാസമോ പരിശീലനമോ പ്രതിഭയോ ഒന്നുമില്ലാത്ത ഒരാൾക്ക് അയാളോടും ലോകത്തോടും ചെയ്യാവുന്ന ഒരു വലിയ സേവനമുണ്ട്, സത്യസന്ധനായിരിക്കുക. അസത്യത്തിന് തുല്യമായ ഒന്നാണ് അർത്ഥസത്യം. അത് കൂടുതൽ സംശയാസ്പദവും വിനാശകരവുമാണ്. സത്യം ഗ്രഹിക്കുവാൻ വേണ്ടത് പാണ്ഡിത്യമല്ല, ശിശുസഹജമായ ഒരു ഹൃദയമാണ്. സത്യം എത്ര തന്നെ ചവിട്ടിമെതിക്കപ്പെട്ടാലും ഉയർത്തെഴുന്നേൽക്കും. സൂര്യപ്രകാശത്തെ മറയ്ക്കാൻ കഴിയാത്തതുപോലെ നിങ്ങൾക്ക് സത്യത്തെയും മറയ്ക്കാൻ കഴിയില്ല. ഓരോ വാഗ്ദാന ലംഘനവും ഓരോ സത്യലംഘനവും മനുഷ്യ സമുദായത്തിന്മേൽ ഏൽപ്പിക്കുന്ന ഓരോ ആഘാതമാണ്. ഒരു മഹാവൃക്ഷം തന്നെയാണ് സത്യം. എത്രത്തോളം അത് പരിപോഷിപ്പിക്കപ്പെടുന്നുവോ അത്രത്തോളം അത് ഫലം തരുന്നു. സത്യസന്ധരായ ആരും ഇരുട്ടിൽ തപ്പിത്തടയുന്നില്ല, അവർ സ്വയം വെളിച്ചങ്ങളാകുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: 1942 അമേരിക്ക ആറ്റം ബോംബ് നിർമ്മിക്കുകയും 1945 ആഗസ്റ്റിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും വൻ വിനാശം വിതറിക്കൊണ്ട് രണ്ട് ബോംബുകളിടുകയും ചെയ്തത് ലോകശക്തികൾക്കിടയിൽ ആണവായുധ നിർമ്മാണത്തിൻ്റെ മത്സരത്തിന് വഴിയൊരുക്കി. ശീതയുദ്ധത്തിന് മുതലാളിത്ത സോഷ്യലിസ്റ്റ് ചേരികൾ തയ്യാറെടുത്തു തുടങ്ങിയ ആ ചരിത്രഘട്ടത്തിൽ സോവിയറ്റ് യൂണിയൻ അമേരിക്കയുമായുള്ള മത്സരത്തിന് സർവ സന്നാഹങ്ങളും ഒരുക്കി. തത്ഫലമായി 1949 ആഗസ്റ്റ് 29 ആ രാജ്യം അതിൻ്റെ ആദ്യത്തെ അറ്റോമിക് ബോംബിൻ്റെ പരീക്ഷണ സ്ഫോടനം നടത്തി. ഇന്നത്തെ കസാഖിസ്ഥാനിലെ സെമി പാലറ്റിൻ സ്കില്ലിൽ നടത്തിയ RDS-1 എന്ന കോഡ് നാമത്തിലുള്ള ടെസ്റ്റിൽ 22 കിലോ ടൺ ശേഷിയുള്ള ബോംബാണ് USSR പൊട്ടിച്ചത്.
1: ഇത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത്. ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 100,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്തെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴയിൽ നടക്കുന്ന കേരള കൌമുദിയുടെ 115 വാർഷികാഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിൽ ആറന്മുള ഉത്രട്ടാതി ജലോത്സവവും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടിയും ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെയെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് മടങ്ങും. പ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേള നാളെ നടക്കും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, മോൻസ് ജോസഫ്, റോജി എം ജോൺ തുടങ്ങിയവർ പങ്കെടുക്കും. 51 പള്ളിയൂടങ്ങളാണ് ജലമേളയിൽ അണിനിരക്കുക. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ നാളെ ഗതാഗത നിയന്ത്രണം. പത്തനംതിട്ട കോന്നി ജംഗ്ഷൻ മുതൽ ആറാട്ടുപുഴ വരെയുള്ള സ്ഥലങ്ങളിൽ ഇന്നും നാളെയും നിയന്ത്രണമുണ്ട്. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് നാളെയും മറ്റന്നാളും കൊച്ചി നഗരപരിധിയിൽ കർശന ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തും. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 5:30 വരെയാണ് നിയന്ത്രണം. കളമശ്ശേരി എസ് ഇ എം എസ് ജംഗ്ഷൻ മുതൽ ടി വി എസ് ജംഗ്ഷൻ വരെയും കളമശ്ശേരി എച്ച് എം ഡി മെഡിക്കൽ കോളേജ് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡിൽ തോഷിബ ജംഗ്ഷൻ മുതൽ ഇൻഫോ പാർക്ക് വെസ്റ്റ് ഗേറ്റ് ചിത്രപ്പുഴ പാലം വരെയുള്ള പ്രദേശങ്ങളിലെ റോഡുകളുടെ ഇരുവശങ്ങളിലും വാഹന പാർക്കിംഗും വഴിയോര കച്ചവടവും അനുവദിക്കില്ല. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. സമാപന പരിപാടി ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ഇതോടനുബന്ധിച്ചുള്ള ഘോഷയാത്ര വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നടക്കും. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. സാംസ്കാരിക ഘോഷയാത്ര, ഉപരാഷ്ട്രപതിയുടെ സന്ദർശനം എന്നിവ പ്രമാണിച്ച് നഗരത്തിൽ നാളെയും മറ്റന്നാളും ഗതാഗത നിയന്ത്രണങ്ങളും പാർക്കിംഗ് ക്രമീകരണങ്ങളും ഏർപ്പെടുത്തി. ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് തൃശൂരിൽ പുലിക്കളി മഹോത്സവം. വൈകിട്ട് 5 സ്വരാജ് റൌണ്ടിലെ ബിനി ജംഗ്ഷനിൽ മന്ത്രി ഒ ജെ ജനീഷ് പുലിക്കളിയുടെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
1: വൈകിട്ട് 5 മണിയോടെയാണ് വിയൂർ യുവജന സംഘം ആദ്യം സ്വരാജ് റൌണ്ടിലേക്ക് എത്തിച്ചേർന്നത്. ഏറ്റവും ഒടുവിലായി രാത്രി 7:20 അയ്യന്നോൾ ദേശവുമയുടെ പ്രവേശിക്കും. രാത്രി 10 മണിയോടെയാണ് ആഘോഷവും വിധി നിർണയവും പൂർത്തിയാകുന്നത്. ഇത്തവണ 9 സംഘങ്ങളിലായി 450 പുലികളാണ് തൃശൂർ നഗരത്തെ വിറപ്പിക്കാനായി സ്വരാജ് റൌണ്ടിലേക്ക് ഒഴുകിയെത്തുന്നത്. പുരുഷന്മാർക്കൊപ്പം അയ്യന്തോൾ ദേശത്തെ നയിക്കാൻ ഇത്തവണയും പെൺപുലികൾ കളത്തിലിറങ്ങിയിട്ടുണ്ട്. പുലിക്കളി കാണാൻ വൻ ജനത്തിരക്കാണ് തൃശൂർ നഗരത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. പുലിക്കളിയോടെയാണ് തൃശൂരിന്റെ ഓണാഘോഷങ്ങൾക്കും സമാപനം.
0: പുലിക്കളി സംഘങ്ങൾക്കുള്ള സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക സഹായം 100,000 രൂപയായി വർദ്ധിപ്പിച്ചതായി മന്ത്രി ഒ ജെ ജനീഷ്. ഇതിനുള്ള ഉത്തരവ് ഉടൻ ഇറങ്ങുമെന്ന് സാംസ്കാരിക മന്ത്രി പി സി വിശ്വനാഥ് ഉറപ്പ് നൽകിയെന്നും അദ്ദേഹം തൃശൂരിൽ മാധ്യമങ്ങളെ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137 പതിപ്പാണ് ഇത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തൽസമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. മുല്ലപ്പെരിയാർ സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി 1 സെപ്റ്റംബർ ഡാമിലെത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ്. സുപ്രീംകോടതി നിർദ്ദേശിച്ച പോലെ സമ്പൂർണ്ണ സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം ആവശ്യപ്പെടുമെന്നും തയ്യാറായില്ലെങ്കിൽ സുപ്രീംകോടതിയെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രളയക്കെടുതി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകുന്ന സഹായങ്ങൾക്ക് നേപ്പാൾ സർക്കാരിന്റെ പ്രശംസ. 600+ ആളുകളുടെ ജീവനെടുത്ത ദുരന്തത്തിൽ ഇന്ത്യ നൽകിയ പിന്തുണ നിർണായകമാണെന്ന് നേപ്പാൾ ധനമന്ത്രി സ്വർണിം വാഗ്ലെ വ്യക്തമാക്കി. ന്യൂഡൽഹിയിൽ നിന്ന് പ്രത്യേക ദുരിതാശ്വാസ സാമഗ്രികൾ നേപ്പാളിൽ എത്തിച്ചിട്ടുണ്ടെന്നും പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് ഇന്ത്യ വൻ സഹായം നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം പ്രളയത്തിൽ മരിച്ച 229 തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യാൻ അധികൃതർ തീരുമാനിച്ചു. എല്ലാ മൃതദേഹങ്ങളുടെയും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്നും ഭാവിയിൽ തിരിച്ചറിയൽ സാധ്യമാകുന്നതിനായി പ്രത്യേക തിരിച്ചറിയൽ നമ്പരുകൾ രേഖപ്പെടുത്തിവെക്കുമെന്നും അധികൃതർ അറിയിച്ചു. ഇടുക്കി ചക്രമുടിയിലെ നീലക്കുറിഞ്ഞി ഉദ്യാനം സഞ്ചാരികൾക്കായി തുറന്നു നൽകിയതോടെ തിരക്കേറി. നീലക്കുറിഞ്ഞി ചെടികൾ നശിപ്പിക്കുന്നത് പിഴയും തടവും ലഭിക്കാവുന്ന കുറ്റമാണെന്ന് വനംവകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: 12 ശേഷമാണ് ചക്രമുടിയിൽ വീണ്ടും നീലക്കുറിഞ്ഞി വിരിഞ്ഞിരിക്കുന്നത്. സെപ്റ്റംബറോടെ ചക്രമുടി മലനിരകൾ പൂർണ്ണമായും നീലവസന്തമണിയുമെന്നാണ് വനംവകുപ്പിന്റെ പ്രതീക്ഷ. ഗ്യാപ്പ് റോഡിന് സമീപമുള്ള കവാടത്തിലൂടെയാണ് ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. ഒരാൾക്ക് 200 പ്രവേശന ഫീസ്. സഞ്ചാരികൾക്കായി KSRTC ഷട്ടിൽ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. ചക്രമുടിക്ക് പുറമെ മീശപ്പുലിമല, എടലിമേട്, സെവൻമല, ഗുണ്ടുമല എന്നിവിടങ്ങളിലും ഇത്തവണ വ്യാപകമായി നീലക്കുറിഞ്ഞി പൂവിടുമെന്നാണ് വിലയിരുത്തൽ. ചിന്നക്കനാൽ മേഖലയിലും കുറിഞ്ഞി പൂവിട്ടു തുടങ്ങിയിട്ടുണ്ട്.
0: വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ ആദ്യ പോരാട്ടത്തിനിറങ്ങും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിൽ തായ്ലന്റാണ് ഇന്ത്യയുടെ എതിരാളികൾ. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം ആരംഭിക്കും. സംസ്ഥാനത്ത് ഏറ്റവും വലിയ ലഹരിവേട്ട മലപ്പുറത്ത്. ബംഗളൂരുവിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 12.8 kg MDMA മൂന്ന് പേരെ പോലീസ് പിടികൂടി. മലപ്പുറം വയനാട് സ്വദേശികളെയാണ് മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോണിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘവും ജില്ലാ ഡാൻസ് ഓഫ് സ്ക്വാഡും ചേർന്ന് കോയമ്പത്തൂരിൽ വെച്ചാണ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 4 ഉസ്ബെക്കിസ്ഥാൻ കിർഗിസ് റിപ്പബ്ലിക് സന്ദർശനം ആരംഭിച്ചു. സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ അല്പം മുൻപ് അദ്ദേഹം ഉസ്ബെക്കിസ്ഥാനിൽ എത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ സംസ്ഥാനത്ത് ആറന്മുള ഉത്രട്ടാതി ജലോത്സവത്തിലും തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ സമാപനത്തിലും മുഖ്യാതിഥിയാകും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് നാളെ സമാപനം. വർണ്ണാഭമായ ഘോഷയാത്ര നാളെ തലസ്ഥാന നഗരിയിൽ. തൃശൂർ നഗരത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി. പുലിക്കളി സംഘങ്ങൾക്കുള്ള സാമ്പത്തിക സഹായം 1,00,000 വർദ്ധിപ്പിച്ചതായി മന്ത്രി OJ ജനീഷ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11:00 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തൽസമയം ലഭ്യമാകും. നേപ്പാൾ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ 600 കടന്നു. ഇന്ത്യൻ സഹായങ്ങൾക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ സർക്കാർ. വനിതാ 2020 ഏഷ്യാകപ്പിൽ ഇന്ത്യ നാളെ തായ്ലന്റിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി
5: നമസ്കാരം. തിരക്കേറിയ നമ്മുടെ ജീവിതത്തിനിടയിൽ, നെട്ടോട്ടങ്ങൾക്കിടയിൽ ഒരൽപനേരം മനസ്സിന് സന്തോഷവും പ്രചോദനവും നൽകുന്ന കുറച്ച് കൊച്ചു വിശേഷങ്ങൾ കേട്ടാലോ? ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം.
6: അപസ്മാരത്തിന് ഫലപ്രദമായ ശസ്ത്രക്രിയാരീതി വികസിപ്പിച്ചെടുത്തതും മസ്തിഷ്കത്തിന്റെ വിവിധ ധർമ്മങ്ങളെക്കുറിച്ചുള്ള ഭൂപടം തയ്യാറാക്കിയതുമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവനകൾ. മസ്തിഷ്കത്തിലെ ഓരോ ഭാഗവും ശരീരത്തിന്റെ ഏതെല്ലാം അവയവങ്ങളെയാണ് നിയന്ത്രിക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന അദ്ദേഹത്തിന്റെ ഹോമുൻകുലസ് എന്ന രേഖാചിത്രം ഇന്നും ലോകമെമ്പാടുമുള്ള വൈദ്യശാസ്ത്ര പഠനത്തിൽ അടിസ്ഥാന രേഖയായി ഉപയോഗിക്കുന്നു. 1934 അദ്ദേഹം സ്ഥാപിച്ച മോൺട്രിയൽ ന്യൂറോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ഗവേഷണങ്ങൾ, ഓർമ്മശക്തി, ബോധമണ്ഡലം എന്നിവയെക്കുറിച്ചുള്ള പുതിയ അറിവുകൾ ലോകത്തിന് നൽകി. രോഗിക്ക് ബോധമുള്ളപ്പോൾ തന്നെ തലച്ചോറിലെ പ്രശ്നബാധിതമായ ഭാഗങ്ങൾ കൃത്യമായി കണ്ടെത്തി നീക്കം ചെയ്യാൻ സഹായിക്കുന്ന മോൺട്രിയൽ പ്രൊസീജിയർ എന്ന ശസ്ത്രക്രിയാരീതി അദ്ദേഹം വികസിപ്പിച്ചു. ഈ പ്രക്രിയയിലൂടെ സ്പർശനം, ചലനം, സംസാരം, ഓർമ്മ എന്നിവയെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക കേന്ദ്രങ്ങളെക്കുറിച്ച് വിലപ്പെട്ട വിവരങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ശസ്ത്രക്രിയക്കിടെ മസ്തിഷ്കത്തിലെ കോശങ്ങളെ ഉത്തേജിപ്പിക്കുമ്പോൾ രോഗികൾക്ക് പഴയകാല ഓർമ്മകൾ ദൃശ്യങ്ങളായും ശബ്ദങ്ങളായും പുനർഭവിക്കുന്നത് അദ്ദേഹം കണ്ടെത്തിയിരുന്നു. ശാസ്ത്രീയ സംഭാവനകൾക്കപ്പുറം മികച്ച ഒരു എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. ദ സെറിബ്രൽ കോർട്ടെക്സ് ഓഫ് മാൻ, ദ മിസ്റ്ററി ഓഫ് ദ മൈൻഡ് തുടങ്ങിയ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ ഏറെ പ്രസിദ്ധമാണ്. മസ്തിഷ്കത്തിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും മനസ്സിന്റെ നിഗൂഢതകളെക്കുറിച്ചും അദ്ദേഹം പങ്കുവച്ച ചിന്തകൾ ഇന്നും പ്രസക്തമാണ്. വൈദ്യശാസ്ത്ര ഗവേഷണത്തോടും വിദ്യാഭ്യാസത്തോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന അചഞ്ചലമായ പ്രതിബദ്ധത ഇന്നും ലോകമെമ്പാടുമുള്ള ഡോക്ടർമാർക്കും ശാസ്ത്രജ്ഞർക്കും വലിയ പ്രചോദനമാണ്. പ്രകൃതി ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന നിഗൂഢതകൾ പോലെ തന്നെ അതിശയകരമാണ് നമ്മുടെ തലച്ചോറിനുള്ളിലെ ലോകമെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചു തന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യക്തിവിശേഷം.
4: ഭിക്ഷക്കാരന് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്നതിൽ തെറ്റില്ല. എന്നാൽ അതൊരു പതിവാക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷ എടുക്കുന്ന സാഹചര്യത്തെ ദീർഘകാല പദ്ധതികളിലൂടെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. പൊതുജന ബോധവൽക്കരണ പ്രചരണാർത്ഥം ഗാലക്സി സ്മൈൽ പ്രോജക്ട് സാമൂഹിക നീതി മന്ത്രാലയം

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: നമസ്കാരം. പോക്കുവയിലിന്റെ ഈ ഒരു സമയത്ത് കരുണാസായി റേഡിയോയിലൂടെ വീണ്ടും നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം അറിയിക്കുന്നു. രാപ്പകലുകളുടെ പതിവ് തിരക്കുകളിൽ നിന്നും ക്ഷണം മാത്രം മാറി നിന്ന് മനസ്സിലെ പ്രതീക്ഷകളും ഓർമ്മകളും പങ്കുവയ്ക്കാനുള്ള ഒരു സമയമാണിത്. ഓരോ പോക്കുവയിലും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറയുന്ന സൂര്യനെ പോലെ നമ്മുടെ പിണക്കങ്ങളും സങ്കടങ്ങളും മായ്ച്ചു കളയണമെന്നാണ്. മനസ്സുറന്ന് സംസാരിക്കാനും നിങ്ങളുടെ കൊച്ചു സന്തോഷങ്ങളും സങ്കടങ്ങളും പങ്കുവയ്ക്കാനുമുള്ള ഒരു അവസരമാണ് പോക്കുവയിൽ തത്സമയ പരിപാടി. പോക്കുവയിലിൻ്റെ പ്രത്യേകമായ ഈ അനുഭവ യാത്രയിലേക്ക് ഏവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. നിങ്ങളോടൊപ്പമുള്ളത് ലേഖയാണ്. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
2: ഹലോ
1: ഹലോ, ആരാണ്?
2: ക്ലബിന്റെ അടുത്ത് ചായക്കട നടത്തുന്ന രാജശേഖരൻ നായർ.
1: ആ, പറഞ്ഞോളൂ രാജശേഖരൻ ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം?
2: ഞങ്ങളുടെ ക്ലബിന്റെ 24th വാർഷികം ഇന്നലെ കഴിഞ്ഞു.
1: ഇന്നലെ ആയിരുന്നു 24th വാർഷികം.
2: അതെ.
1: അടിച്ചുപൊളിച്ചൊക്കെ ആഘോഷിച്ചോ?
2: ആഘോഷിച്ചു. ആദ്യത്തെ ദിവസം കരുണാസായി എന്ന മദ്യൻ സാർ ഉണ്ടായിരുന്നു, എല്ലാരും ഉണ്ടായിരുന്നു. ഉദ്ഘാടനം എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ഇന്നലെ 3rd-4th ദിവസം ഗാനമേള. സോന ഫിലിപ്സിന്റെ സീരിയൽ നടി സോന ഫിലിപ്സ് വന്നിരുന്നു, രണ്ട് പാട്ട് പാടി. എല്ലാം മംഗളമായിട്ട് കഴിഞ്ഞു. ഇന്ന് ഇതാ ഇവിടെ ശൂന്യം.
1: നാല് ദിവസത്തെ ഓണം കഴിഞ്ഞപ്പോ ഓണം എല്ലാം തീർന്നു.
2: യുദ്ധത്തില് വീരമൃത്യു വരിച്ച് നമ്മളെ നാടിനു വേണ്ടി പോരാടി വീരമൃത്യു വരിച്ച നായിക് അജിത് കുമാറിന്റെ സ്മരണാർത്ഥമാണ് ഈ മന്ദിരം പണിയുന്നത്.
1: ഇപ്പൊ മന്ദിരം പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്?
2: ഇല്ലല്ല, പണി തീർത്ത് 24 വർഷമായി.
1: ഓ, അതിന്റെ 24th വാർഷികമായിരുന്നു.
2: അതെ അതെ, അതിന്റെ 24th വാർഷികം. അവര് മൊത്തം പട്ടാള കുടുംബമാണ്. അവരെ പട്ടാള കുടുംബം എന്നാണ് വിളിക്കുന്നത്. അവന്റെ അമ്മച്ചൻ മാര് അവന്റെ ചേട്ടൻ എല്ലാരും പട്ടാളത്തിലാണ്.
1: ഓ ശരി ശരി ശരി.
2: പിന്നെ ഇന്നലെ അവന്റെ അമ്മയ്ക്ക് ആദരവ് പൊന്നാടയൊക്കെ അണിയിച്ചു. എല്ലാം മംഗളമായി നടന്നു.
1: പിന്നെ
2: ജയ് ജവാൻ ജയ് കിസാന്റെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. 100 ജവാന്മാരെയും ക്ഷീര കർഷകരെയും ആദരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടി.
1: അങ്ങനെ വിപുലമായ പരിപാടികളായിരുന്നു ഓണം പ്രമാണിച്ച്.
2: അതെ, അടുത്തതിന് ഇതിനെക്കാളും വിപുലമായിട്ട് നടത്തും.
1: അപ്പൊ ഇന്നിപ്പോ അവിടെ ശൂന്യവും ശുഷ്കവുമായി ഇരിക്കുകയാണ്, തിരക്കില്ലാതെ. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് നല്ല തിരക്കിലും ബഹളത്തിലും പാട്ടിന്റെ ഒക്കെ മേളത്തിലും ഒക്കെ ആയിരുന്നു.
2: ഞാൻ കഴിഞ്ഞ ആഴ്ച വിളിച്ചിട്ട് എനിക്ക് എടുക്കാനോ
1: പറ്റിയില്ല. ഓക്കെ, അപ്പൊ ഓണമൊക്കെ അങ്ങനെ അടിപൊളിയായിരുന്നു. പിന്നെ അടുത്ത ഓണത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
2: ഞാൻ കലാഭവൻ മണി ഒരു പാട്ടാണ് ചോദിച്ചിരുന്നത്. പാട്ട് എഴുതാനൊന്നും നേരം കിട്ടിയില്ല.
1: കലാഭവൻ മണിയുടെ ഏതെങ്കിലും ഒരു പാട്ട് മതിയോ?
2: മതി.
1: കലാഭവൻ മണി പാടിയ പാട്ടാണ് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഒരുപാട് വിശേഷങ്ങളൊക്കെ നടന്നു ഈ ഓണക്കാലത്ത്. അപ്പൊ അതൊക്കെ അറിയാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പൊ ചേട്ടൻ ആവശ്യപ്പെട്ടതുപോലെ ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.
2: ഡെഡിക്കേഷൻ ഉണ്ട്.
1: ആർക്കാ?
2: ഈ ലോകത്തിലുള്ള സകല ജവാന്മാർക്കും, ക്ഷീര കർഷകർക്കും കർഷകർക്കും എല്ലാവർക്കും വേണ്ടി എന്റെയും കരുണാസായിയുടെയും പേരിൽ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊള്ളുന്നു.
1: ശരി, അപ്പൊ എല്ലാ ധീര ജവാന്മാർക്കും വേണ്ടിയിട്ട് നമുക്ക്

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പറയാം. ഇന്നലെ ഓണം കഴിഞ്ഞു നമുക്ക് പറയാൻ പറ്റില്ല, അത് അഞ്ചാം ഓണമാണ്. അപ്പോൾ ഓണവിശേഷങ്ങളുമൊക്കെ ശ്രോതാക്കൾക്ക് പങ്കുവയ്ക്കാം. ഓണം എങ്ങനെയാണ് ആഘോഷിച്ചത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറയാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ആരാണ്?
1: ഞാൻ മഞ്ജു ആണ്.
0: അഗസ്ത്യവനത്തിൽ നിന്ന് മഞ്ജു. പറയൂ മഞ്ജു. പറഞ്ഞോ.
1: എന്റെ ചേട്ടന്റെ ഇളയ മോളെ കല്യാണമായിരുന്നു.
0: ചേട്ടന്റെ ഇളയ മോളുടെ കല്യാണമായിരുന്നു.
1: എന്റെ കെട്ടിയവന്റെ മൂത്ത ചേട്ടനാണ്. അവര് രണ്ടുപേരും ഇല്ല, രണ്ടുപേരും ഇരട്ടകളാണ്. രണ്ടുപേരും മരണപ്പെട്ടു പോയിട്ടുണ്ട്.
0: അതെ.
1: അപ്പഴ് എന്റെ കുട്ടികളാണ് മൂത്തവര്, അവര് ഇളയവരാണ്. അപ്പൊ ഇളയ മോളെ ചേട്ടന്റെ എന്റെ ഇതിൽ നോക്കിക്കഴിഞ്ഞാ എന്റെ ചേട്ടനാണ്. അപ്പൊ അവളെ കല്യാണമായിരുന്നു ഇന്നലെ. എനിക്ക് വിളിക്കാൻ പറ്റിയില്ലേ, വിളിക്കാൻ ഇന്നലെ നമുക്ക് വിളിക്കാനുള്ള ഇതില്ലായിരുന്നല്ലോ.
0: അതെ.
1: അതുകൊണ്ട് ഇന്ന് ഞാൻ അവർക്ക് വേണ്ടി മറ്റേ കാര്യസ്ഥനുള്ള സിനിമയിലുള്ള മംഗളങ്ങൾ വാരിച്ചോടി
0: മംഗളങ്ങൾ വാരി കോരിച്ചൊരിയാം. മധുവിധു വാസന്ത രാത്രി
1: ചോദിച്ചിരിക്കുന്നത്.
0: അപ്പൊ ആ കുട്ടിയുടെ പേരെന്തായിരുന്നു?
1: മാഡത്തിനും സാറിനൊക്കെ സുഖം തന്നെ?
0: എല്ലാവർക്കും സുഖം.
1: ഓണമൊക്കെ എങ്ങനെ?
0: ഓണം കുഴപ്പമില്ല, നന്നായിട്ടൊക്കെ പോയി.
1: മാവേലി സാറിനെയും മോളെയും മാഡത്തിനെയും കണ്ടിട്ട് പോയെന്നാണ് തോന്നുന്നത്. എന്നെയും വന്ന് കണ്ടുകൂടാ.
0: വന്നല്ലേ. എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ കണ്ടിട്ട്?
1: കല്ലാറ്റിൽ
0: വന്നു.
1: കല്ലാറ്റിൽ വന്നു.
0: വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞോ?
1: ഒന്നും പറഞ്ഞില്ല. എനിക്ക് ആ സങ്കടം മാത്രമേ ഉള്ളൂ. നമ്മളെ മഹാബലി അവിടെ വന്നിട്ട് ഒന്നും നമ്മളടുത്ത് ഈ പ്രജകളടുത്ത് ഒന്ന് സംസാരിക്കാൻ പോകും.
0: അത് സംഭവം എന്ന് വെച്ചാലേ, ഇത് എത്രയോ പേരെടുത്ത് സംസാരിക്കുന്നത്, അതിനേക്കാളും മിണ്ടാതെ പോണതല്ലേ നല്ലത്. എന്റെ അടുത്ത് സംസാരിച്ചാ എനിക്ക് പരാതി. അയ്യോ, മഞ്ജു പറയും മഞ്ജുവിന്റെ അടുത്ത് സംസാരിച്ചില്ല. അപ്പൊ അദ്ദേഹം വന്ന എല്ലാരെയും കണ്ട് അങ്ങോട്ട് പോട്ടെ.
1: എന്റെ അടുത്ത് ചാറ്റി എന്റെ അടുത്ത് പറഞ്ഞു, നീ പോയിട്ട് ഇന്നലെ സാറിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് തന്നെ സാറിന്റെ അടുത്ത് നീ സംസാരിക്കുന്ന പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോ ഒരുപാട് സമയങ്ങളാവും, എനിക്ക് പകരിയെ എനിക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ട് എനിക്ക് സാറിനെ വിളിക്കാന്.
0: അതെന്നായിരുന്നു? ബുധനാഴ്ചയോ?
1: ടൈം കഴിയും.
0: ബുധനാഴ്ച ആയിരുന്നോ? ബുധനാഴ്ച അന്ന് പ്രോഗ്രാം ഇല്ലായിരുന്നു, ഓണപരിപാടികളായിരുന്നു, സ്പെഷ്യൽ ഓണം പരിപാടികളായിരുന്നു.
1: ഇല്ല, പിന്നെ ഇത് ഫോണ് വിളിക്കുന്ന
0: അത് അന്ന് റിപ്പീറ്റ് ആണ് കേൾപ്പിച്ചത്.
1: ശരി, ഞാൻ വിളിച്ചിരുന്ന
0: അന്ന് ബുധനാഴ്ച ഓണമല്ലേ, ഓണപരിപാടികളുടെ ബഹളമായിരുന്നില്ലേ ഇവിടെ?
1: എന്റെ ശിവനെ,
0: എന്റെ ശിവനെ, എന്താ ഇപ്പൊ ചെയ്യാ?
1: എട്ടിന്റെ പണിയായിരിക്കും കിട്ടാത്തുള്ളൂ.
0: അല്ല, വിളിച്ചിരുന്നെങ്കിലും കുഴപ്പമില്ല, ആരും എടുക്കൂലായിരുന്നല്ലോ. കൂക്കൂ, അതാണ് കറക്റ്റ്, കൂക്കു കൂക്കു എന്ന് കേട്ടോണ്ടിരിക്കും.
1: കേക്കത്തുള്ളു.
0: ആ പറഞ്ഞു.

0: എല്ലാവർക്കും വേണ്ടി, മാഡത്തിന് വേണ്ടി, എന്റെ കുട്ടിക്ക് വേണ്ടി, മാഡവും സാറിന്റെയും അവിടെയുള്ള സ്റ്റാഫുകളെയും എല്ലാരെയും ഒരു അനുഗ്രഹം, ആ ഇളയ കുഞ്ഞിന് ഒരു അനുഗ്രഹം കൊടുക്കണം. നമ്മളെ കർണാടകയില് ഉള്ള എല്ലാ അംഗങ്ങളടത്തും സംസാരിക്കുകയാണ്, അവരെല്ലാരും കേൾക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ സ്ഥിരം നമ്മുടെ ശ്രോതാക്കൾ ഈ റേഡിയോ കേൾക്കുന്ന എല്ലാവരും അവരോടത്തും പറയണ, അച്ഛനില്ല അമ്മമാനു മാത്രമേ ഉള്ളൂ. അപ്പോഴാ കുഞ്ഞുങ്ങൾക്ക് ഒരച്ഛന്റെ വാത്സല്യം, അച്ഛന്റെ അനുഗ്രഹം
1: കേൾക്കുന്ന അച്ഛന്മാരെല്ലാരും കൊടുക്കണം
0: കൊടുക്കണം കറക്റ്റാ കൊടുത്തിരിക്കണം.
1: കൊച്ചിന്റെ പേരെന്തായിരുന്നു? കല്യാണം കഴിയുന്ന കുട്ടിയുടെ പേരെന്താ?
0: അവളെ പേര്, അവളെ വീട്ടിൽ വിളിക്കുന്ന ഞങ്ങള് വേറെ ഒരു ചെറിയൊരു കുഞ്ഞു പേരിട്ടാണ് വിളിക്കുന്നത്.
1: വലിയ പേര് പറഞ്ഞു?
0: വലിയ പേര് എന്ത്, സ്വാതി എന്നാണ് അവളെ.
1: സ്വാതി. അപ്പൊ സ്വാതിയുടെ കല്യാണത്തിന്റെ കാര്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരി, അപ്പൊ സ്വാതിക്ക് ഞങ്ങൾ കരുണാസായി റേഡിയോയുടെ എല്ലാ പ്രവർത്തകരുടെയും നമ്മുടെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അച്ഛനമ്മമാരുടെയും മാമന്മാരുടെയും ഒക്കെ അനുഗ്രഹം ഉണ്ടാകണേ എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അപ്പൊ സ്വാതിക്ക് വേണ്ടി ഏത് പാട്ടാ? മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാം നമുക്കീ മധുവിധു വാസന്തരാത്രി കാര്യസ്ഥൻ. അപ്പൊ കേട്ടാലോ? ചോറ് കഴിച്ചു, ചോറൊക്കെ കഴിച്ചു. സദ്യയൊക്കെ കഴിഞ്ഞില്ലേ? ഇപ്പൊ പിന്നെ ഉള്ളതൊക്കെ വെച്ച് കഴിച്ചു.
0: വൈകുന്നേരത്തൊരു ചെറിയൊരു ഫുഡ് അയച്ചിരിക്കും. ഞങ്ങള് ഈ ഞങ്ങൾക്ക് ഇപ്പൊ വരാൻ പറ്റൂല. ഞങ്ങള് ഈ ഞായറാഴ്ച വരാൻ വേണ്ടിയാണ് ഇരുന്നപ്പോഴും നമുക്ക് പറ്റിയില്ല. അടുത്ത ഞായറാഴ്ച ഞങ്ങൾ എല്ലാരും ഒരുപാട് ശരിക്കും ആൾക്കാർ കാണും.
1: അയ്യോ, എന്ന് പറഞ്ഞ എത്ര പേര് കാണും?
0: എല്ലാ നമ്മുടെ കുടുംബത്തിലുള്ള, ഞാന് എന്റെ മൂത്ത മോള് കൊച്ച് എല്ലാരും കാണാം, ചേച്ചിയുടെ കുടുംബത്തിലുള്ള ആൾക്കാരെ എല്ലാരും കാണാം. കാരണം സൈ പോണം.
1: നാളെ ഇല്ലല്ലോ, അടുത്ത അടുത്ത ഞായറാഴ്ച അല്ലേ ഉള്ളൂ.
0: അടുത്ത ഞായറാഴ്ചയാണ് ഞങ്ങൾ പറഞ്ഞത്.
1: ഓക്കെ.
0: മാഡത്തിനെ വിളിച്ചിട്ടേ വരുള്ളൂ.
1: എന്നെ വിളിക്കണം, എന്നെ വിളിക്കായിരുന്ന പെട്ടു. ഞാൻ എവിടെയെങ്കിലും മുങ്ങി പോയാ എന്ത് ചെയ്യും? എല്ലാ സ്വരുക്കൂട്ടി വെക്കും. ഞാനും ഇവിടെ എന്തെങ്കിലുമൊക്കെ സ്വരുക്കൂട്ടി വെക്കാം. കണ്ടിട്ട് കണ്ണ് മഞ്ഞളിക്കട്ടെ. ശരി, ഓക്കെ മഞ്ജു. അപ്പൊ പാട്ട് കേട്ടാലോ?
0: പാട്ട് കേൾക്കാം.
1: ഓക്കെ, ബൈ
0: ബൈ.
1: ശരി ശരി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. വനിതാ ടി ട്വന്റി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ വിശദമായി. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉസ്ബെക്കിസ്ഥാൻ പ്രസിഡന്റ് ഷൌക്കത്ത് മിർസിയോയേവുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. സന്ദർശനത്തിന്റെ രണ്ടാം പാദത്തിൽ കിർഗിസ് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രി കിർഗിസ് റിപ്പബ്ലിക് പ്രസിഡന്റ് സദർ ജാപറോവിന്റെ ക്ഷണപ്രകാരം 26-ാമത് SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. 4 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് രാവിലെയാണ് പ്രധാനമന്ത്രി യാത്ര തിരിച്ചത്. മധ്യേഷ്യൻ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാന ബന്ധങ്ങൾ ശക്തമാക്കാൻ ഈ സന്ദർശനം ഉപകരിക്കുമെന്ന് യാത്രയ്ക്ക് മുന്നോടിയായുള്ള പ്രസ്താവനയിൽ പ്രധാനമന്ത്രി പ്രത്യാശ പ്രകടിപ്പിച്ചു. അതിശക്തമായ മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് നേപ്പാൾ പ്രസിഡന്റ് രാമചന്ദ്ര പൌഡൽ. ദുരന്തത്തിൽ ആശങ്ക അറിയിച്ച രാഷ്ട്രപതി ദ്രൌപദി മുർമുവിനും അദ്ദേഹം നന്ദി അറിയിച്ചു. പ്രളയത്തിൽ ഇന്ത്യക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ പൌഡൽ അനുശോചനം രേഖപ്പെടുത്തി. നേപ്പാളിലെ പ്രതിസന്ധി സംബന്ധിച്ച് ഇന്ത്യയുടെ ആശങ്ക വ്യക്തമാക്കി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലക്നൌവിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേപ്പാളിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും നൽകാൻ ഇന്ത്യ സജ്ജമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു. നേപ്പാളിലേക്ക് ഇന്ത്യ തുടർച്ചയായി സഹായങ്ങൾ എത്തിക്കുന്നുണ്ടെന്നും പ്രതിരോധമന്ത്രി കൂട്ടിച്ചേർത്തു.
1: उसमें केवल नेपाली चिंतित नहीं है, भारत भी चिंतित है. और हमारे प्रधानमंत्री जी ने बहुत ही स्पष्ट रूप से कहा है कि जितनी भी सहायता की आवश्यकता होगी और जो भी सहायता आवश्यक होगी वह सब भारत उपलब्ध कराने के लिए तैयार है. और यहाँ से हम लोग बराबर सहायता भेजना वहां प्रारंभ कर रहे हैं.
0: നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിൽ കണ്ടെടുത്ത തിരിച്ചറിയാത്തതും ആരും അവകാശപ്പെടാത്തതുമായ 229 മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നേപ്പാൾ അധികൃതർ തീരുമാനിച്ചു. മൃതദേഹങ്ങൾ അഴുകുന്നതും അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധവും രോഗബാധ വർദ്ധിപ്പിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയതിനെ തുടർന്നാണ് ഈ തീരുമാനം. നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആന്റ് മാനേജ്മെന്റ് അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം 600-ലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത്. സംസ്കരിക്കുന്നതിന് മുൻപ് എല്ലാ മൃതദേഹങ്ങളിൽ നിന്നും DNA സാമ്പിളുകൾ ശേഖരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതുവരെ 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ നാളെ കേരളത്തിലെത്തും. രാവിലെ കൊച്ചിയിലെത്തുന്ന അദ്ദേഹം ആലപ്പുഴ, പത്തനംതിട്ട, തിരുവനന്തപുരം ജില്ലകളിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്.
2: ആലപ്പുഴയിൽ നിന്നാണ് ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് തുടക്കമാകുക. കേരള കൌമുദി ദിനപത്രത്തിന്റെ 115-ാം വാർഷികാഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. തുടർന്ന് പത്തനംതിട്ടയിലെത്തുന്ന ഉപരാഷ്ട്രപതി ആറന്മുള ഉത്രിട്ടാതി ജലോത്സവം ഉദ്ഘാടനം ചെയ്യും. പിന്നീട് തിരുവനന്തപുരത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണം വാരാഘോഷത്തിന്റെ സമാപന പരിപാടി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. മറ്റന്നാൾ ലക്ഷദ്വീപ് സന്ദർശനത്തിന് ശേഷം കേരളത്തിൽ തിരികെ എത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കൊച്ചി കാക്കനാട്ടെ രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജിയുടെ രജത ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കും. തുടർന്ന് കൊച്ചി വിമാനത്താവളത്തിൽ ഡൽഹിയിലേക്ക് മടങ്ങും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് സമാപനം കുറിച്ചുള്ള ഘോഷയാത്രയും ഉപരാഷ്ട്രപതി തിരുവനന്തപുരം വെള്ളയമ്പലത്ത് ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ, മന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. വൈകുന്നേരം കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെയാണ് ഘോഷയാത്ര. വിവിധ വകുപ്പുകളുടെയും സംഘടനകളുടെയും നിശ്ചല ദൃശ്യങ്ങളും കലാരൂപങ്ങളും ഘോഷയാത്രയിൽ അണിനിരക്കും. ആഗോള കമ്പനികൾ തങ്ങളുടെ വിതരണ ശൃംഖലകളും മൂലധന വിനിയോഗവും പുനർനിർണ്ണയിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ വിശാലമായ വിപണി മാത്രമല്ല ദീർഘകാല നിക്ഷേപത്തിനും പ്രവർത്തനങ്ങൾക്കും അനുയോജ്യമായ ശക്തമായ ഒരു വേദിയും കൂടിയാണെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. അമേരിക്കയിലെ ഷിക്കാഗോയിൽ പ്രമുഖ നിക്ഷേപകരുമായും വ്യവസായ പ്രമുഖരുമായും നടത്തിയ ഉന്നതതല ബിസിനസ് വട്ടമേശ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അവർ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ച, നൈപുണ്യമുള്ള മാനവ വിഭവശേഷി തുടങ്ങിയവയുടെ സംയോജനമാണ് നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ ഇന്ത്യയുടെ കരുത്തെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ജോയിന്റ് CSIR UGC നെറ്റ് പരീക്ഷയിലെ 5 വിഷയങ്ങളുടെയും അന്തിമ ഉത്തരസൂചികകൾ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇന്ന് പുറത്തിറക്കി. പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ ലോഗിൻ വിവരങ്ങൾ ഉപയോഗിച്ച് അതത് വിഷയങ്ങളുടെ അന്തിമ ഉത്തരസൂചികകൾ പരിശോധിക്കാം. പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് NTA ഹെൽപ് ഡെസ്കുമായി ബന്ധപ്പെടാമെന്ന് NTA അറിയിച്ചു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 137-ാം പതിപ്പാണിത്. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി തത്സമയം പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയും കേൾക്കാവുന്നതാണ്. ഇന്ന് ദേശീയ കായിക ദിനം. ഹോക്കി ഇതിഹാസ മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യ ഉൾപ്പെടെയുള്ളവർ ദേശീയ കായിക ദിനാശംസകൾ നേർന്നു. കായിക വിനോദങ്ങൾ ആരോഗ്യവും കരുത്തും നിലനിർത്താനും മാനസിക സമ്മർദ്ദം അകറ്റാനും സഹായിക്കുന്നുവെന്ന് കേന്ദ്രമന്ത്രി അർജുൻ റാം മേഘ്വാൾ പറഞ്ഞു.
4: खेल से आदमी फिट भी रहता है, स्वस्थ भी रहता है, मानसिक तनाव भी दूर होता है. तो नेशनल स्पोर्ट डे पे जो एक घंटा खेल को देने का आह्वान प्रधानमंत्री नरेंद्र मोदी जी ने किया है, वो बहुत ही भारत के लिए महत्वपूर्ण कदम है. हम फिट तो इंडिया फिट, और विकसित भारत बनाने की राह में भी ये कदम बहुत महत्वपूर्ण.
0: ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തിയായി മാത്രമല്ല സ്വന്തം സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ശേഷിയിലും ആത്മവിശ്വാസമുള്ള രാജ്യമായി കൂടി ഉയർന്നുവന്നതായി പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗ്. ലഖ്നൌവിൽ അംബേദ്കർ സർവകലാശാലയുടെ 11-ാമത് ബിരുദദാന ചടങ്ങിൽ സംസാരിച്ചു.

0: സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോള നിയമങ്ങൾ പിന്തുടരുന്നതിന് പകരം നിയമനിർമ്മാണത്തിൽ പങ്കാളിയാകുന്നു എന്നതാണ് പുതിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ മാറ്റമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വാട്സ്ആപ്പ് നിരീക്ഷിക്കുന്നതിനായി കേന്ദ്ര സർക്കാർ പുതിയ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്നു എന്നവകാശപ്പെടുന്ന സന്ദേശം വ്യാജമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. ഈ അവകാശവാദം തെറ്റാണെന്നും ഇത്തരത്തിലുള്ള മാർഗനിർദ്ദേശങ്ങളൊന്നും കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിട്ടില്ലെന്നും പിഐബി അറിയിച്ചു. ഒഡീഷ, ബീഹാർ, ഗംഗാതീര പശ്ചിമബംഗാൾ, ഝാർഖണ്ഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ അടുത്ത രണ്ട് ദിവസങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഒഡീഷയിൽ തിങ്കളാഴ്ച വരെ ഓറഞ്ച് ജാഗ്രത നൽകി. ആന്ധ്രാപ്രദേശ്, കർണാടക, ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, സിക്കിം എന്നിവിടങ്ങളിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കാസർഗോഡ് ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കാസർഗോഡ് കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും നാളെ രാത്രി 11:30 വരെ കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. കന്യാകുമാരി തീരത്തും മുന്നറിയിപ്പ് നൽകി. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റിനെ നേരിടും. ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ രാത്രി 8:30 മത്സരം ആരംഭിക്കും. FIH വനിതാ ഹോക്കി ലോകകപ്പിൽ അഞ്ചാം സ്ഥാനം സ്വന്തമാക്കിയ ഇന്ത്യൻ വനിതാ ഹോക്കി ടീമിന് 50 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് പ്രഖ്യാപിച്ചു. ഹോക്കി ഇന്ത്യ ആംസ്റ്റർഡാമിൽ നടന്ന ആവേശകരമായ മത്സരത്തിൽ ജർമ്മനിയെ 1-3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം കൈവരിച്ചത്. 1974 നടന്ന ആദ്യ ലോകകപ്പ് പതിപ്പിൽ ടീം 4-ാം സ്ഥാനം നേടിയതിനു ശേഷം ലോകകപ്പ് ചരിത്രത്തിൽ ഇന്ത്യ കൈവരിക്കുന്ന ഏറ്റവും മികച്ച പ്രകടനമാണിത്. മധ്യേഷ്യൻ സന്ദർശനത്തിന്റെ ആദ്യപാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉസ്ബെക്കിസ്ഥാനിലെത്തി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കേരളത്തിൽ. തിരുവനന്തപുരത്ത് സംസ്ഥാന ഓണം വാരാഘോഷത്തിന്റെ സമാപന സമ്മേളനത്തിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. മിന്നൽ പ്രളയത്തെ തുടർന്ന് പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ഇന്ത്യ നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച നേപ്പാൾ പ്രസിഡന്റ്. മരണസംഖ്യ 600 കടന്നു. 88 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ. സുസ്ഥിരമായ സാമ്പത്തിക വളർച്ചയും നൈപുണ്യവുമുള്ള മാനവ വിഭവശേഷിയുമാണ് നിക്ഷേപകരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്ന പ്രധാന ഘടകമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. വനിതാ T20 ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ നാളെ ഇന്ത്യ തായ്ലന്റ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
2: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്നേഹസ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും പങ്കുവയ്ക്കാം. എന്തായാലും ഇന്ന് ഓണം കഴിഞ്ഞ 5-ാം ദിനമാണ്. അപ്പോൾ ഒരുപാട് വിശേഷങ്ങൾ ശ്രോതാക്കൾക്ക് നമ്മളോട് പറയുവാനുണ്ടാവും. ഇനി നമ്മൾ എന്തായാലും അടുത്ത ഓണം വരെ കാത്തിരിക്കേണ്ടതുണ്ട്. വീണ്ടും ഒരു ഉത്രാടപ്പാച്ചിലിന് വേണ്ടി നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
3: ഹലോ, നമസ്കാരം മേഡം. ഞാൻ ശോഭന കുമാരി.
2: ആ, ശോഭന കുമാരി ചേച്ചി, പറയൂ.
3: സുഖാണോ?
2: സുഖമാണ്. വടംവലിയിലൊക്കെ പങ്കെടുത്തോ? വീട്ടിൽ നിന്നുള്ള വടംവലിയേ ഉള്ളൂ.
3: ഓ, ഇന്നലെ കൊച്ചുങ്ങളൊക്കെ വന്ന് എല്ലാരും പോയി. ഇന്നലെ ഓണം എല്ലാം കോസ്.
2: ഇന്നലെ ഫുള്ള് വടംവലിയായിരുന്നു വീട്ടില്.
3: ഓ, മക്കള് വന്നാ പിന്നെ വടംവലിയാണല്ലോ.
2: രാവിലെ തൊട്ട് തുടങ്ങിയ പണികളാണ്.
3: ഓ, സദ്യ അല്ലെങ്കിലും ബാക്കിയുള്ള ബിരിയാണി അങ്ങനെയൊക്കെ വന്ന ഒരുപാട് ജോലി. പിന്നെ കൊച്ചുങ്ങൾ കൊണ്ടേ വടംവലിയാണല്ലോ.
2: ബിരിയാണി വെച്ചാ?
3: പിന്നെ
2: ആര്? ശോഭന ചേച്ചി ബിരിയാണി വെച്ചാ?
3: പിന്നെ എനിക്കറിയാലോ.
2: ഓ, എന്തോ ശരി. ശോഭന സ്പെഷ്യൽ ബിരിയാണി.
3: ബിരിയാണി കറി, സലാഡ്, അച്ചാറെല്ലാം.
2: നമ്മളത് വഴിയൊക്കെ വന്നേ ബിരിയാണി കിട്ടുമായിരുന്നു.
3: മേളം കഴിക്കൂലല്ലോ.
2: കഴിക്കൂല, എന്നാലും ശോഭന ചേച്ചി വയ്ക്കുന്നതല്ലേ.
3: അങ്ങനെ
2: നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്തെങ്കിലും
3: സംശയം ഉണ്ടെങ്കിൽ ഒരു ദിവസം കാരണം സൈലൊന്ന് വെച്ചേരാം. അവിടെ കുക്കിങ്ങിനാളുണ്ടല്ലോ. അതിന്റെ കൂടെ ഞാൻ
2: നൂറ് പേർക്കൊക്കെ ബിരിയാണി വെച്ചോ?
3: എന്തുമില്ല, രാവിലെ വരണമെന്നല്ലേ ഉള്ളൂ.
2: നിസ്സാരം. അതൊക്കെ നിസ്സാരമാണ്.
3: അഭിപ്രായം പറയണേ എനിക്ക് അറിയാമോ? അറിഞ്ഞൂടെ.
2: അത് കഴിച്ചാലേ ഞാൻ പറയൂ, അല്ലാതെ ഞാൻ വിശ്വസിക്കൂ.
3: ചിക്കൻ
2: കഴിക്കും, പക്ഷെ അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. അങ്ങനെ ഒരുപാടൊന്നും കഴിക്കാൻ പറ്റും.
3: അതിൽ നിന്നും വലിയ ഒരു ഓണമായിരുന്നു മേനത്തിന്റെ പരിപാടി കേട്ടു. ഒരു കുടുംബത്തിന്റെ ഒരു സഹോദരത്തിന്റെ ഒരു സ്നേഹവും മാത്സല്യം അന്ന് മേന അവതരിപ്പിച്ച പരിപാടി കരഞ്ഞുപോയി. നല്ല
2: അടിപൊളിയായിരുന്നു,
3: നല്ലതായിരുന്നു. അതുകൊണ്ടാണ് ഓണത്തിന്റെ ഒരു നല്ലൊരു
2: ഫീല് വന്നത്. അത് വ്യക്തമായിട്ട് കേട്ടു, അതാണ് എനിക്ക് മനസ്സിലാവുന്നത്.
3: നല്ലതായിട്ട് കേട്ടു ചേച്ചി. അതിൽ രണ്ടുപേരായും സഹോദരൻ ടേപ്പർ കാർഡിൽ പാട്ട് പിടിച്ചു വെച്ചത് അതെല്ലാം ഭയങ്കര. അപ്പഴും നമ്മളാ മുൻകാലം അങ്ങോട്ട് പോയി,
2: നമ്മൾ അതിന്റെ അടുത്ത് ആ കാര്യങ്ങളിലൂടെ ഇങ്ങനെ കടന്നുപോയി.
3: നമ്മളവിടെ അഞ്ചുപേരല്ലേ, അപ്പോഴും ആ ഒരു ഇത് ഓണത്തിന് എല്ലാരും പങ്കെടുക്കും അങ്ങനെയൊക്കെ ഉള്ള ഒരു സന്തോഷം, ഒരു മനസ്സിലെന്തോ ഒരു ഇതായി.
2: നല്ല മനസ്സിന് കുളിർമയും കിട്ടി, സങ്കടവും വന്ന്
3: പറയാ കുടുംബത്തിന്റെ ഒരു
2: താങ്ക് യു താങ്ക് യു.
3: അമ്മയച്ഛനെ കുറിച്ചൊക്കെ ഓർക്കാനും അമ്മ ചെയ്യേണ്ടിയുള്ള പാട്ടും അതൊക്കെ ഭയങ്കര ഇഷ്ടമായി.
2: താങ്ക് യു.
3: പിന്നെ ഞങ്ങളെ
2: ഹരിതാണ് ആദ്യം പറഞ്ഞത്
3: അവതരിപ്പിച്ചല്ലോ
2: ആൾക്കാർ ഇവിടെ വന്ന്.
3: അന്ന് അവരിവിടെ ഈ പരിപാടി അവതരിപ്പിച്ചതെന്ന് ഇവിടെ വന്നപ്പോ ഞാൻ ഇതേപോലെ ഇവിടെ റേഡിയോ കേട്ടു. അങ്ങനെ മിണ്ടാതെ വന്നു ബെല്ലടിച്ചപ്പോ ഞാൻ ആരും കഥ പറഞ്ഞില്ല, എങ്കിൽ ബാക്കിലാണ് നിന്നത്. അപ്പോഴും ഇത് എന്തൊരു ഞാൻ ചേച്ചി തകർക്കില്ല ഞാൻ പറയുന്നത്. ഇപ്പോഴാണ് വിശ്വാസമായി ചാച്ചി വിളിക്കും അതൊക്കെ കണ്ടാന്ന് പറഞ്ഞു. ചാച്ചി ഞങ്ങളിപ്പോ അവിടെ പരിപാടി അവതരിപ്പിച്ചിട്ട് വന്ന് ചാച്ചി എന്നാണെന്ന് സ്ഥിരം അറിഞ്ഞില്ല, കേൾക്കണോന്ന് പറഞ്ഞു.
2: ഹരിതകർമ്മ സേനക്കാർ ഇവിടെ വന്നു, അവരിവിടെ വന്നിട്ടാണ് അത് നമ്മൾ റെക്കോർഡ് ചെയ്തെടുത്തത്.
3: റെക്കോർഡ് ചെയ്തെടുത്ത് അന്ന് അവരിവിടെ നമ്മളവിടെ വരെയായിരുന്നു.
2: അങ്ങനെ ഓണം ഗംഭീരായില്ലേ,
3: അടിപൊളി എന്ന് പറഞ്ഞ ഇത് ഈ കുട്ടിക്കാലം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഓണം ആയിരുന്നു അടിപൊളി സന്തോഷമായി.
2: വലിയ ഓണം ഒന്നും ആഘോഷിച്ചില്ലെങ്കിലും കുഴപ്പമില്ല,
3: ഇഷ്ടപ്പെട്ട് നല്ലതായിരുന്നു. എല്ലാ നല്ല നിലവാരവും എല്ലാ പരിപാടിയും ഇന്നത്തെ കഥാപ്രസംഗം വരെ
2: അടിപൊളിയായിരുന്നു. അഞ്ചാം ഓണം അല്ലേ, നമുക്ക് അതങ്ങനെ കളയാം.
3: ഇന്ന് മോള അവിടെ ആയിരുന്നു നാത്തൂനൊക്കെ വരുന്ന അങ്ങനെ ഓണാ, പക്ഷെ എന്നെ വിളിച്ചാൻ പോയില്ല. അവര് ഇന്നലെ വൈകിട്ടല്ലേ പോയി, ഇന്നും കൂടെ അങ്ങോട്ട് പോകാമയ്യ. അങ്ങനെ പോയി തിരുവോണത്തിന് ഞാനും മോനും പോയി
2: പോയി. അങ്ങനെ ഓണം എല്ലാം കൊണ്ട് അടിപൊളിയായിരുന്നു.
3: കൊറേ ആറ് വർഷങ്ങൾക്ക് ഇപ്പറം ഇപ്പോഴത്തെ ഓണം ആറ് വർഷം കൊണ്ട് നമുക്ക് എന്തോന്ന് വെള്ളപ്പൊക്കം കൊറോണ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ വന്ന് മോൻ സമ്മതിക്കൂലേ ഓണം. കഴിഞ്ഞ പ്രാവശ്യം അവര് ആരും അതിന്റെ അങ്ങേ പ്രാവശ്യം അങ്ങനെ ഒന്നും ഓണം ഇല്ലായിരുന്നു.
2: അത് തന്നെ ഇവ എന്നിട്ട് ഓരോ സ്ഥലങ്ങളിൽ വിഷമതകൾ ഉണ്ടാവുന്നത് കേട്ടില്ലേ, നേപ്പാളിലൊക്കെ ഭയങ്കര വിഷമായിരുന്നു.
3: ചിന്തിക്കാനും നമുക്ക് ഒന്നിനും പറ്റൂല,
2: ചിന്തിക്കുന്നതിന് അപ്പുറത്തെ കാര്യങ്ങളായിരുന്നു അതൊക്കെ.
3: ചിന്തിക്കുന്നതിന് ഇപ്പം തന്നെ എത്ര കടന്നില്ല മരണം, ഇനി എത്ര പേര് കണ്ടില്ല, ഒരുപാട് ഒരുപാട് കാര്യങ്ങളാണ്.
2: അതെ അതെ. അപ്പൊ അങ്ങനെ അതൊരു വലിയ വിഷമായി.
3: സാറ് എല്ലാരും ഇന്നലെ സാറിന്റെ പരിപാടി വിളിക്കണോന്ന് കൊച്ചുങ്ങളും ഉണ്ടായിരുന്നു. അപ്പൊ വിളിയമ്മന്ന് പറഞ്ഞ് നോക്കിയത് വേറെ നമുക്കത് വിളിക്കാനുള്ള ഒരു സാഹചര്യമല്ല. പിന്നെ ഞാൻ വിളിച്ചത്
2: ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
3: എല്ലാരും സുഖമായിട്ടിരിക്കണല്ല,
2: എല്ലാവർക്കും സുഖം.
3: സാറിന്റെ അമ്മയും മോളും എല്ലാരും
2: എല്ലാവർക്കും സുഖം.
3: സ്റ്റുഡിയോയിലെല്ലാരും ഇന്ന് ആതിര ലീവാ,
2: ഇന്ന് ആതിര ലീവ്. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം?
3: എനിക്കിന്ന് മഞ്ജുവിന്റെ ചേട്ടന്റെ മോള വിവാഹമായിരുന്നില്ലേ
2: ഇന്നലെ,
3: പറഞ്ഞില്ല എല്ലാ അച്ഛനമ്മമാരും അവർക്ക് വേണ്ടി. അങ്ങനെ ഞാൻ ചോദിക്കുന്നതാണ് ഈ പാട്ട്, അത് പ്രിയവധൂവരന്മാരെ
2: അങ്ങനെ ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം.
3: സ്ഥാനത്ത് പിന്നെ നമ്മളെ മക്കളെല്ലാം ഒരേ പോലെ ഇല്ലേ,
2: പിന്നല്ലാതെ
3: നമ്മക്കുള്ള മക്കളെക്കാരും നമ്മൾ പുറത്തുള്ള മക്കളാണ് സ്നേഹിക്കുന്നത്.
2: ശരി, നമ്മളെ പിള്ളേർ കേൾക്കണം.
3: നമുക്കുള്ളതാണല്ലോ,
2: അതെ നമ്മളെ നമ്മളതാണല്ലോ, മറ്റുള്ളവർ
3: എന്നാലും എല്ലാ മക്കളും നമുക്കുള്ളതെന്ന് മാത്രം ദൈവത്തിന്റെ മക്കളല്ലേ. അതുകൊണ്ട് ആ മോക്കും മോനും വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ നമ്മളെ സ്വാഗതങ്ങൾക്ക് എല്ലാവർക്കും കരുണാസായി.
2: ഓക്കെ, വധൂവരന്മാരെ, പ്രിയ വധൂവരന്മാരെ,
3: പ്രിയ വധൂവരന്മാരെ. ആ പാട്ട്
2: ജ്വാല എന്ന ചിത്രത്തിലെ പാട്ടാണ്. പി സുശീല പാട്ട്. ജ്വാല എന്നാണ് സിനിമയുടെ പേര്.
3: കുത്തിക്കെട്ടി ബാക്ക് ചെയ്തായിരിക്കും.
2: ഇപ്രാവശ്യം ചാക്കിൽ അധികം ഒന്നും നിറഞ്ഞില്ല, കാരണം എല്ലാ ദിവസവും ഇല്ലാത്തോണ്ട്
3: അവസരം ചാൻസ് ഇല്ല നമുക്ക് അവിടുത്തെ പരിപാടികളായിരുന്നു.
2: ആ അതാണ് അതാണ്. അല്ല
3: ഇപ്രാവശ്യം കഴിഞ്ഞ വർഷമൊക്കെ എല്ലാ ദിവസവും വിളിക്കുമായിരുന്നല്ലോ പോയില്ലേ.
2: ആ അത് എല്ലാ ദിവസവും ഇല്ലാത്തോണ്ട് ചാക്ക് ഇന്ന് പകുതി ഒഴിഞ്ഞിരിക്കുകയാണ്.
3: അതുകൊണ്ട് ഇപ്പൊ അത് പറയുന്നില്ല. എല്ലാവർക്കും വേണ്ടി നമ്മളെ ശ്രോതാക്കൾക്ക് എല്ലാവർക്കും, പ്രത്യേകിച്ചും അഞ്ജുവിന്റെ മരുമോനും മോക്കും അവരെ കുടുംബത്തിന് എല്ലാ ചേച്ചി എന്ന് പറയാൻ രീതിയില്ല എല്ലാവർക്കും. പിന്നെ നമുക്കൊരു തിരുവല്ലായുള്ള ഒരാളുണ്ടല്ലോ അതിന് മരുമോൾക്കും. എല്ലാവർക്കും
2: ആകെ മൊത്തം ടോട്ടൽ എല്ലാവർക്കും ആയിട്ടാ കൊടുക്കാം.
3: എല്ലാവർക്കും
2: ശരി, ഓക്കേ. പിന്നെ അടുത്ത ഓണത്തിന് ഇതുപോലത്തെ ടിപ്പുകളൊക്കെ പ്രതീക്ഷിക്കാം. ഓക്കേ, ബൈ.

0: പ്രിയ ശ്രോതാക്കൾക്ക് വീണ്ടും പോക്കുവയിലേക്ക് സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ കേൾക്കാം, വിശേഷങ്ങളും വർത്തമാനങ്ങളും നമുക്ക് പോക്കുവയിലൂടെ പങ്കുവയ്ക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ.
1: ഹലോ.
0: ഹലോ, ആരാണ്?
1: നമസ്കാരം ടീച്ചറേ.
0: ആ നമസ്കാരം ഉണ്ടല്ലോ, ഇതാരാ?
1: ഉത്തരംകോട് വത്സലയാണ്.
0: ആ ഉത്തരംകോട് വത്സലയാണ്, പറയൂ. പറയാനില്ല, പ്രവർത്തിക്കാനേ ഉള്ളൂ. അവിടെ ഇരുന്നൊന്നും പ്രവർത്തിക്കാൻ പറ്റില്ല. അവിടെ ഇരുന്നോണ്ടൊന്നും പ്രവർത്തിക്കാൻ പറ്റൂല, നമുക്ക് കാണാൻ പറ്റൂലല്ലോ. പറയൂ, എന്തൊക്കെയുണ്ട്? ഓണമൊക്കെ കഴിഞ്ഞിരിക്കുകയല്ലേ? ഓണം കഴിഞ്ഞാ ശരിക്കും?
1: ഓണം കഴിഞ്ഞില്ല,
0: നഞ്ചാ ഓണം ആയതല്ലേ ഉള്ളു. എങ്ങനെ കഴിയാൻ?
1: കോട്ടൂരൊക്കെ പരിപാടി ഇന്ന് ഘോഷയാത്രയും.
0: ആ പോയാ? എന്നിട്ട്
1: മൂന്ന് മണിക്ക് ആനപ്പാർക്ക്.
0: റേഡിയോയുടെ ശബ്ദം ഇവിടെ കുറച്ച് കൂടുതലാണ്. വരവരെ എല്ലാം മറന്നു പോകുന്നുണ്ട്.
1: മറന്നു പോയത് എത്ര മാസം? മെയ് മാസത്തേക്കാണ്.
0: മെയ് മാസത്തിൽ വിളിച്ചിട്ട് ഓഗസ്റ്റ് മാസത്തിൽ കിട്ടി.
1: ചേട്ടന്റെ ആണ്ടിനെ വിളിച്ച് കിട്ടിയില്ല.
0: ഓഗസ്റ്റിൽ കിട്ടിയത് തന്നെ ഒരു പുണ്യമാണ്.
1: കൊച്ചുമോന്റെ ബർത്ത്ഡേ ആയിരുന്നു ആഗസ്റ്റ് പതിനാലാം തീയതി.
0: അന്ന് വിളിക്കാൻ പറ്റില്ല,
1: അന്ന് കിട്ടിയില്ല, കിട്ടണ്ടേ? അന്ന് തൊട്ടേ വിളി താണ വെച്ചിട്ടും കിട്ടുന്നില്ല.
0: വിളിയോട് വിളി,
1: വിളിയോട് വിളി. പിന്നെ എങ്ങനെ ഇത്?
0: അതാണ് പൂവിളി, പൂവിളി പൊന്നോളമായി എന്ന് പറഞ്ഞതുപോലെ
1: പറയാനെല്ലാം മറന്നും പോയി.
0: ഓർത്തു വെച്ചിരുന്ന കാര്യങ്ങളെല്ലാം മറന്നുപോയി.
1: മറന്നുപോയി. ഇപ്പൊ ഞാൻ കിട്ടൂല, കിട്ടുമെന്ന് വിളിച്ചത് അപ്പോഴും കിട്ടി.
0: ശരി, അങ്ങനെ ഓണത്തിന് പ്രത്യേകിച്ച് യാത്രകളൊന്നും ഉണ്ടായില്ല. ലൈറ്റ് മാത്രമേ കാണാൻ പോയുള്ളൂ. എവിടെ വരെ പോയി ലൈറ്റ് കാണാൻ? എവിടെ? കുറ്റിച്ചല്. അവിടെയൊക്കെ ലൈറ്റ് ഉണ്ടാ? അത് ശരി, നമ്മളിവിടെ വെള്ളനാടിരുന്നുള്ള ലൈറ്റ് മാത്രം കാണുന്നതേ ഉള്ളൂ. വെള്ളനാട്ടിൽ ലൈറ്റ് ഒന്നും ഇല്ല കേട്ടോ, നമ്മളെ വീട്ടിലൊക്കെ ഉള്ള ലൈറ്റേ ഉള്ളൂ.
1: പിന്നെ
0: ആ വഴിയെ നടന്നു പോകുമ്പോഴും കുറച്ച് ലൈറ്റൊക്കെ, സ്ട്രീറ്റ് ലൈറ്റൊക്കെ കാണാം, അത്രേ ഉള്ളൂ. ചിന്താ ചെയ്യുക,
1: ഇവിടെ പരിപാടിയൊക്കെ ഉണ്ട്.
0: എന്നാലും പോയി ഒന്നുകൂടെ ഒക്കെ ലൈറ്റ് കാണാൻ അടുത്ത വർഷമല്ലേ കാണാൻ പറ്റൂ. അപ്പൊ ഫോണൊക്കെ വിളിച്ചു കഴിഞ്ഞതിന് ശേഷം പോയി കാണണം. കാണുമ്പോ എനിക്കും കൂടെ വേണ്ടി കാണണം. ഞാൻ കാണുന്നില്ല, അപ്പൊ ഞാൻ കാണുന്നതായിട്ട് കൂടെ കാണണം. ഒരു നാല് കണ്ണുകൾ വെച്ച് കണ്ടാൽ നല്ലതായിരിക്കും. എന്നിട്ട് അടുത്ത് വിളിക്കുമ്പോ വിശേഷങ്ങളൊക്കെ
1: പറയണം.
0: ഞാ പൊളിച്ചു കളഞ്ഞാ പിന്നെ അടുത്ത വർഷം നമുക്ക് ആഘോഷിക്കണ്ടേ? ഓണക്കോടി, ഓണവില്ലിൽ തമ്പ്, ഓണക്കോടി കിട്ടിയാന്ന് വെച്ചാ ഓണക്കോടിയായിട്ട്. ഓ, ഒരു ഓണക്കോടിയായി കിട്ടി, രണ്ടെണ്ണം കിട്ടി, മറന്നുപോയി. ഒന്ന് ചേച്ചിയുടെ വക, ഒന്ന് കരുണാസായിയുടെ വക.
1: ആ
0: രണ്ടെണ്ണം കിട്ടി മതി, ധാരാളം. ഒന്നുപോലും കിട്ടാത്ത എത്രയോ ആൾക്കാരുണ്ട്. പിന്നല്ല, അപ്പൊ രണ്ടും ഉണ്ട്. ഓണം പോലെ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്ന് കേട്ടിട്ടില്ലേ? രണ്ട് ഓണക്കോടി ഉണ്ട്, ഓണം പോലെ അങ്ങടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കുക. അപ്പൊ ഇന്ന് ഏത് പാട്ട് വേണം? ഓണം ലൈറ്റ് കാണാൻ പോണെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാണ്. ഓണവില്ലൻ തമ്പരുമേട്ടും വീടാണ് ഈ വീട്. കാര്യസ്ഥലിലെ പാട്ടാണല്ലോ കുറച്ചും ഒരാള് ചോദിച്ചേ. ഈ പാട്ടല്ല, വേറൊരു പാട്ട്. മംഗളങ്ങൾ വാരിക്കോരി ചൊരിയാമി വീടെ മധുവിതു വസന്തരാവിൽ. ആ പാട്ട്. അതും കാര്യസ്ഥലുള്ള, ഇതും കാര്യസ്ഥലുള്ള. ആർക്കെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എല്ലാവർക്കും, എന്റെ ടീച്ചറിന്, കുടുംബത്തിന്, പിന്നെ എല്ലാവർക്കും.
0: ശരി, എല്ലാവർക്കും വേണ്ടിട്ട്, എന്റെ മക്കൾക്കും എന്റെ കൊച്ചുമക്കൾക്കും നാട്ടിലുള്ള എല്ലാവർക്കുമായിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം. അപ്പൊ പോയി ഒന്നുകൂടെയൊക്കെ ലൈറ്റൊക്കെ കാണുക. കാണുമ്പോ പ്രത്യേകം ശ്രദ്ധിക്കണം, എനിക്കും കൂടെ വേണ്ടിയിട്ടാണ് കാണുന്നത് എന്നൊരു ബോധത്തോടെ വേണം കാണാൻ. ആവശ്യമുള്ളതൊക്കെ കണ്ടാ മതി എന്നാണ് അർത്ഥം. എല്ലായിടത്തൊന്നും ഇങ്ങനെ നോക്കി നോക്കി നടക്കണ്ട, തട്ടി വീഴണ്ട. അപ്പൊ പാട്ട് കേൾക്കാമോ?
1: ഓക്കേ.

0: പ്രിയ ശ്രോതാക്കൾക്ക് പോക്കുവയിലേക്ക് വീണ്ടും സ്വാഗതം. ഇഷ്ടഗാനങ്ങളും വിശേഷങ്ങളും വർത്തമാനങ്ങളും സന്തോഷങ്ങളും ഒക്കെ നമുക്ക് പങ്കുവെക്കാം. നമ്മളോടൊപ്പം ഇപ്പോൾ ഒരു ശ്രോതാവ് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ശശികുമാർ.
0: ശശികുമാർ, എവിടുന്ന
1: വിളിക്കുന്നത്? എറണാകുളത്ത് നിന്ന്.
0: എറണാകുളത്ത് നിന്ന്?
1: അതെ.
0: എറണാകുളം എന്ന് പറയുമ്പോൾ ഏത് ഭാഗത്താ?
1: എറണാകുളം പ്രോപ്പർ കച്ചേരിപ്പടി.
0: കച്ചേരിപ്പടി കേട്ടിട്ടുണ്ട്, അല്ലാതെ കൂടുതലായിട്ട് എനിക്ക് അറിയാൻ വയ്യ. എവിടെ?
1: എം ജി റോഡിന്റെ
0: എം ജി റോഡിന്റെ തൊട്ടടുത്താണ്.
1: നോർത്തിലേക്ക് പോകുന്നത്.
0: ഓക്കെ ഓക്കെ. ആദ്യമായിട്ടാണല്ലോ വിളിക്കുന്നത് കർണാസ റേഡിയോയിലേക്ക്?
1: ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. ആദ്യമായിട്ടാണ് റേഡിയോ ഇന്ന് കേട്ട് തുടങ്ങി.
0: ഇന്ന് തൊട്ടാണോ കേട്ട് തുടങ്ങി?
1: സാംബശിവന്റെ കഥാപ്രസംഗം.
0: സാംബശിവന്റെ കഥാപ്രസംഗം തൊട്ടാണ് കർണാസ റേഡിയോ കേട്ട് തുടങ്ങിയത്.
1: ഞാൻ ഓൺലൈൻ റേഡിയോ യൂസ് ചെയ്യുന്നത് മൊബൈലില്.
0: ഓ ശരി ശരി.
1: അപ്പോ അങ്ങനെ ഇങ്ങനെ ഇത് കണ്ട്, ഇത് മൂന്നാമത്തെ റോയിലുണ്ടായിരുന്നു, അങ്ങനെ ഓൺ ചെയ്തപ്പോ ഇങ്ങനെ കേട്ടു.
0: യാദൃച്ഛികമായിട്ട് കേട്ടതാണ്.
1: അപ്പൊ അത് ഞാൻ സേവ് ചെയ്തത്.
0: ശരി ശരി.
1: ഫേവറേറ്റ് ചെയ്തു, പിന്നെ അത് പെട്ടെന്ന് കിട്ടും.
0: ഫേവറേറ്റിൽ ഇട്ടു. ഓക്കെ. അപ്പൊ അങ്ങനെ
1: പ്രോഗ്രാം കൊള്ളാം, അവതരണ രീതിയെ കൊള്ളാം.
0: താങ്ക്യൂ. ശരി, എന്നാലും എറണാകുളത്ത് നിന്നൊക്കെ ഓൺലൈൻ റേഡിയോയിലൂടെ ആയാലും നമ്മളെ കേൾക്കാനും വിളിക്കാനും ഒക്കെ തോന്നിയല്ലോ.
1: ഞാൻ ഈ ഓൺലൈൻ റേഡിയോ എല്ലാം കേൾക്കും. ഈ നമ്മുടെ നാട്ടില് സ്റ്റേഷനൊക്കെ കേൾക്കാറുണ്ട്.
0: അവിടെ ഇരിക്കുമ്പോൾ നൊസ്റ്റാൾജിയ അല്ലേ? അല്ലേ?
1: ആ, ഇവിടെ നാട്ടിൽ ഇവിടെ വന്നതിന് ശേഷം ഗൾഫിലെ മലയാളം ചാനൽ എല്ലാം കേട്ടു. ഇപ്പൊ
0: അവിടെ ഇരിക്കുമ്പോ ഇവിടത്തെ കേൾക്കും അല്ലേ? ഇവിടെ ഇരിക്കുമ്പോ അവിടത്തെ കേൾക്കും. അപ്പൊ യാദൃച്ഛികമായിട്ട് കരുണാസ റേഡിയോ കേൾക്കാനുള്ള ഒരു അവസരം ഉണ്ടായി.
1: അവസരം ഉണ്ടായി. പിന്നെ രണ്ട് സിസ്റ്റേഴ്സ് സംസാരിച്ചത്. ഒന്ന് അഗസ്ത്യ വനം.
0: അഗസ്ത്യ വനത്തിൽ നിന്ന് മഞ്ജു.
1: ഭയങ്കര സന്തോഷത്തെ എന്ത് പറയണം അറിയാൻ വേണ്ട ഒരുപാട് സംസാരിച്ചു.
0: നമ്മൾ കുറച്ച് സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട്. കുറച്ച് സമയം സംസാരിക്കാനുള്ള അവസരം കൊടുക്കുന്നുണ്ട് നമ്മുടെ. ചില ആൾക്കാര് വിളിക്കുമ്പോ അവർക്കൊന്നും സംസാരിക്കാനില്ല. വിഷയമില്ല, അതാണ് ചിലർക്ക് വരുന്ന
1: പ്രശ്നം.
0: എന്താ ചെയ്യുന്നത് ശശികുമാർ?
1: ഞാന് ഒരു കുരുമുളകിന്റെയും നട്ടിന്റെ ഒക്കെ ഒരു ട്രേഡിംഗ് ഉണ്ട്. അതാ ചെയ്തോണ്ടിരിക്കുന്നത്. അതിന്റെ കൂടെ ഇപ്പൊ ഒരു പുതിയ പ്രോഡക്റ്റ് എച്ച് ഒ സിയിൽ. പുതിയ പ്രോഡക്റ്റ് ഉള്ളത് പണ്ടേ ഉള്ളതാണ്, പക്ഷെ നമ്മുടെ നാട്ടിലേക്ക് അത് പുതിയതാണ്. എച്ച് ഒ സി എല്ലെന്ന് പറഞ്ഞൊരു ദ്രാവകമുണ്ട്.
0: അതിന്റെ യൂസേജ് എന്താ?
1: അതിന്റെ യൂസേജ് പറഞ്ഞാൽ എല്ലാത്തരം ബാക്ടീരിയകളെയും വൈറസിനെ എല്ലാം അത് നിമിഷ നേരം കൊണ്ടില്ലാതാക്കും. അത് സെർച്ച് ചെയ്ത് നോക്കിയാൽ എച്ച് ഒ സി എൽ ഹൈപ്പോക്ലോറസ് ആസിഡ് ആണത്.
0: ഹൈപ്പോക്ലോറസ് ആസിഡ്.
1: അതിന് മണമില്ല, ഒരു നാരങ്ങ വെള്ളത്തിന്റെ എഫക്ട് പോലും ഇല്ല. നമ്മുടെ ദേഹത്തൊക്കെ വീണാലും
0: കുഴപ്പമൊന്നുമില്ല.
1: ക്ലീൻ ചെയ്യുന്നല്ല, ആണ് നിമിഷമാക്കാൻ വേണ്ടി. എല്ലാം ക്ലീൻ ചെയ്യുന്ന ശേഷം ഇത് സ്പ്രേ ചെയ്യുക, ഫോഗ് ചെയ്ത് കൊടുത്താൽ മതി.
0: മീൻസ് നമ്മുടെ ശരീരത്തിലേക്ക്.
1: എവിടെ? ശരീരം, നമ്മളെ റൂമുകള്, ബാത്റൂം. റൂമിലൊക്കെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഫോഗ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫ്രഷ് എയറും ആയിരിക്കും. പിന്നെ രോഗാണുക്കളൊന്നും ഉണ്ടാകത്തില്ല.
0: എച്ച് ഒ പി എൽ
1: ഹൈപ്പോക്ലോറസ്. നമ്മുടെ ബോഡിയിൽ അത് ഉണ്ടാക്കുന്ന സാധനം. ബോഡിയിൽ വെളുത്ത രക്താണുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സാധനം അത്.
0: ഓ, അത് ശരി.
1: നമ്മുടെ നമുക്ക് ഇന്റേണൽ മുറിവൊക്കെ ഉണ്ടാകുമ്പോ താനെ ഉണങ്ങാൻ വേണ്ടി. അത് ഉണ്ടാക്കുന്ന ബോഡിയിൽ തന്നെ ജനറേറ്റ് ചെയ്തൊരു സാധനം തന്നെയാണ്. അത് വെളിയിൽ വെച്ച് ഇലക്ട്രോളൈസസ് പ്രോസസ്സിലൂടെ നമ്മുടെ വെള്ളവും ഉപ്പും മാത്രം യൂസ് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു ചെറിയ അളവ് ഉപ്പും ഒരു ലിറ്ററിൽ 4 ഗ്രാം ഉപ്പ്.
0: ഓക്കേ ഓക്കേ.
1: ഡിവൈസ് യൂസ് ചെയ്യണതാണ് സാധനം.
0: വളരെ പ്രയോജനപ്രദമായ ഒരു സംഭവമാണ് അത്.
1: ആണ് കൊറേ ആൾ, പക്ഷെ അവർക്ക് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അവർക്ക് പിടികിട്ടില്ല പെട്ടെന്ന്. കാരണം ഇതിന് ഇതിന് മണമില്ല, ഒന്നുമില്ല. നമ്മൾക്ക് അത് പിന്നെ മണം ചേർത്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗുണം പോകും. ഈ സ്പ്രേക്കകത്ത് നമ്മള് സ്പ്രേ
0: രൂപത്തിൽ
1: നല്ലപോലെ മനസ്സിലാകുന്ന വ്യക്തികൾ മേടിക്കുന്നുണ്ട്.
0: സ്കിൻ റിലീഫ് സ്പ്രേ ആണതല്ലേ?
1: സ്കിന്നിലെ ഏത് ഡിസീസ് നോക്കും മാറും. സ്കിന്നിന്റെ പുറത്തുള്ള ഡിസീസ് മാറും. അല്ലാതെ നമ്മൾ ഈ ഡിയോഡറന്റ് കൂടെ
0: ഡയറക്ട്ലി അപ്ലൈ ചെയ്യാൻ പറ്റുമോ?
1: ചെയ്യാൻ പറ്റും.
0: അതായത് നമ്മളിപ്പോ സാധാരണ സ്പ്രേ ഡ്രസ്സിന് മീതേക്കാണല്ലോ ചെയ്യുന്നേ. ഡയറക്ട്ലി ബോഡിയിൽ അപ്ലൈ ചെയ്യാം
1: മണം ഇല്ലാതാകും. വായിലൊക്കെ ഉള്ള ബാഡ് സ്മെൽ ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കാം.
0: വായിലൊക്കെ ഇത് അടിക്കാൻ
1: പറ്റും.
0: ഓ ശരി.
1: നമ്മൾ ഇത് കുടിക്കുന്ന വെള്ളത്തിൽ ഒരു ലിറ്ററിൽ ഒരു 2 മില്ലി ഒക്കെ യൂസ് ചെയ്താൽ അതിനകത്ത് ഒരു വില ഒരു അണുക്കളും അതിനകത്ത് ഉണ്ടാവില്ല വെള്ളത്തിൽ.
0: അപ്പൊ അതൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ യൂസ് ചെയ്യാനായിട്ട്.
1: നമ്മൾ പറഞ്ഞു കൊടുക്കും ആൾക്കാർക്ക്. എന്നിട്ട് അത് ഞങ്ങൾ പറയും, ഞങ്ങൾ പറയുന്ന കേൾക്കാതാണെങ്കിൽ മറ്റേ ഇപ്പം മെറ്റയിലോ അല്ലെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ കറക്റ്റ് ആൻസർ കിട്ടും.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഒരു പുതിയ അറിവാണല്ലോ. HCL സ്കിൻ റിലീഫ് സ്പ്രേ അല്ലേ? HOCL. ഓക്കെ. അപ്പൊ അതിന്റെ ബിസിനസ് കൂടെ ഇപ്പൊ ചെയ്യുന്നുണ്ട്.
1: അത് ഞങ്ങളിപ്പോ ഇപ്പൊ ചെയ്യുന്നത് പറഞ്ഞാലേ, അത് സ്പ്രേ ഇറക്കി ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത് സ്പ്രേ. കാരണം ഞങ്ങള് ജിമ്മില് പോവുക ചെയ്യുന്നുണ്ട്. ജിമ്മുകളിലെ ജിമ്മുകളിൽ ഞങ്ങൾ ഒരു മെഷീൻ ഉണ്ട് വലിയ
0: വീടിലെ റൂംസിലൊക്കെ ഇത് നമുക്ക് സ്പ്രേ ചെയ്യാം.
1: കൊറോണ സമയത്ത് ഞങ്ങള് നമ്മളെ കൊല്ലം ടൈറ്റാനിയത്തിലൊക്കെ ചെയ്തിട്ടുണ്ട്. ഓഫീസിലുണ്ട്.
0: ആർക്കും ഈസിലി യൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത.
1: അതെ, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ ഈസിയായിട്ട് ഉണ്ടാക്കിയത്. 15,000 രൂപയ്ക്ക് അകത്തേ ഉള്ളൂ ഈ മെഷീന്റെ വില.
0: അത് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ ശശികുമാർ? ഇതിങ്ങനെ ഓൺലൈൻ പർച്ചേസ് ഓൺലൈൻ ഇത് കൊടുക്കുന്നുണ്ടോ?
1: ഓൺലൈൻ ഞങ്ങൾ ഇപ്പൊ കൊടുക്കാൻ തുടങ്ങിയില്ല. ഓൺലൈനിൽ കൊടുക്കണമെന്നുണ്ട്.
0: കലാന്തരത്തിൽ ചെയ്യും. നല്ല സക്സസ് ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരു പുതിയ അറിവാണ് നമ്മളോടൊപ്പം ഷെയർ ചെയ്തത്. അപ്പൊ സംസാരിക്കാൻ കഴിഞ്ഞാൽ വലിയ സന്തോഷം ശശികുമാർ. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് സാന്ദ്രമായ ചന്ദ്രികയിൽ.
0: സാന്ദ്രമായ ചന്ദ്രികയിൽ ഒരു നല്ല ഒരു ലളിതഗാനം പോലെ സുന്ദരമായ ഒരു പാട്ടാണ്. ഇത് സിനിമ ഏതായിരുന്നു? മനസാ വാച കർമ്മണ എന്ന് പറയുന്ന 1979 ഇറങ്ങിയ മനസാ വാച കർമ്മണ. ഒരു നല്ല പാട്ടാണ്. കുറെ കാലമായി പാട്ട് കേട്ടിട്ട്
1: നമ്മുടെ രവീന്ദ്ര മാഷി സ്പീഡ് ഏഴ് സ്ഥലങ്ങളുടെ ആരോപാട് ലളിതമധുരമായ ചെയ്യുന്നതിന് മുമ്പ് അതിനകത്ത് ഈ മനസാവാചകരണയിലൊരു പാട്ടുണ്ട്. മദന വിചാരം മധുര വികാരം മന്മത കേളി. അതിനകത്ത് പല്ലവി അനുപല്ലവിയും ചരണവും ആ സ്പീഡിലാണ് പാടുന്നത്. ഒറ്റ ശ്വാസത്തിലെ
0: ഈ പാട്ടല്ലോ. മറ്റേ വേറൊരു പാട്ട്.
1: അത് വേറൊരു പാട്ട്.
0: മറ്റേ അത് പറഞ്ഞത് ആരോപാടും ലളിത മധുരമയ ഗാനം പോലും.
1: അതെ, അത് ഏഴ് സ്ഥലങ്ങളും അതൊക്കെ ഇറങ്ങും. അത് രവീന്ദ്ര മാഷിയല്ല, അത് ഇറങ്ങുന്നതിന് മുമ്പ് ATMR സാറ് ഈ മനസാവാച കർമ്മയിൽ അതെ കണക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്.
0: ശശികുമാർ പാട്ട് പാടുവോ?
1: ഞാൻ അത്യാവശ്യം പാടും. കാസറ്റൊക്കെ ഇറങ്ങിയിട്ടുണ്ട്.
0: രണ്ടുപേര് പാടിയ അത്യാവശ്യം പാടുന്ന ആളാണ്. രണ്ട് കാസറ്റ് ഇറങ്ങിയത്. അടിപൊളി. അപ്പൊ ഒരു രണ്ടുപേര്
1: പാടിക്കും.
0: അപ്പൊ ഒരു നാലുപേര് നമുക്ക് വേണ്ടി പാടും.
2: സാന്ദ്രമായ ചന്ദ്രികയിൽ ആരസാക്ഷി നടിയിൽ സകലതും മറന്നു മയന്ന ഹൃദയം നീ അനുവദിച്ചു.
0: ഓക്കെ, താങ്ക് യു. അപ്പൊ എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. കാവടി നട അല്ലേ? കാവടി നട എന്നല്ലേ പറഞ്ഞേ?
1: വീടോ? കൊല്ലം. കൊല്ലം.
0: കൊല്ലം.
1: ആ, ഇപ്പൊ വിളിക്കുന്നത് എറണാകുളത്ത് നിന്നാണ്.
0: ആ, വർക്ക് ചെയ്യുന്നത്
1: അവിടെയാണ്.
0: ഒരാവശ്യത്തിന് വന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ കൊല്ലത്താണ് ഈ പരിപാടികളെല്ലാം ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ എന്തായാലും ഒരു പുതിയ അറിവൊക്കെ നമുക്ക് പകർന്നു തന്നു. ആദ്യമായിട്ട് നമ്മുടെ റേഡിയോ ഫേവറേറ്റ് ആക്കി ഇട്ടു. അപ്പൊ ഒരുപാട്
1: ഇന്ന് കണ്ട റേഡിയോയിൽ ഇന്ന് തന്നെ വിളിച്ച് കിട്ടിയുണ്ട്. അങ്ങനെ വിളിച്ചാൽ
0: ഇവിടെ ആൾക്കാർ ഇവിടെ വർഷങ്ങൾ കൊണ്ട് വിളിച്ചിട്ട് കിട്ടുന്നില്ല എന്നാണ് പരാതി.
1: എന്നാലും
0: ആ ട്രിക്ക് അങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം. വളരെ സന്തോഷം. ശരി.
1: ഓക്കെ
0: ഓക്കെ.

രാഗവും താളവും എല്ലാ ഇന്ദ്രിയങ്ങളിലേക്കും അത്ഭുതകരമായി സംക്രമിക്കുന്നതും ദിവ്യാനുഭൂതിയായി മാറുന്നതും അത് തീർത്തും നമ്മുടേത് മാത്രമാകുമ്പോഴാണ്. അതുകൊണ്ടാണ് ബി വസന്തയുടെ ശബ്ദം ഇത്രമേൽ മലയാളത്തെ സ്വാധീനിച്ചത്. ശരിക്കും മലയാളത്തിന്റെ തനത് സ്വരമാണ് ബി വസന്തയുടേത്. ഒരു നല്ല ഗായിക, മലയാളത്തിന്റെ ശബ്ദമുള്ള തെലുങ്കുദേശക്കാരി, തെന്നിന്ത്യൻ ചലച്ചിത്രവേദിയിൽ നക്ഷത്രശോഭ പുലർത്തിയ അനുഗ്രഹീത ഗായിക ബി വസന്ത. പാടിയ പാട്ടുകളിൽ ഭൂരിപക്ഷവും പാടിപ്പതിഞ്ഞ പാട്ടുകളായി. വേറിട്ടൊരു ശബ്ദം, നാദധാര, അതൊക്കെയായിരുന്നു ബി വസന്തയുടെ സവിശേഷതകൾ. പദസന്നിവേശത്തിലെ ഭാവസങ്കലനവും അതുവഴി സൃഷ്ടിക്കപ്പെടുന്ന ലാവണ്യ സായുജ്യവും ആ ഗാനങ്ങളെ ശ്രദ്ധേയമാക്കി. നിർവൃതിയുടെ നിലാമഴ പെയ്യിച്ചു. ഹമ്മിംഗ് കൊണ്ട് ഒരു മാസ്മരലോകം രൂപപ്പെടുത്താൻ ബി വസന്തയ്ക്ക് അനിതര സാധാരണമായ നൈപുണ്യമുണ്ടായിരുന്നു. അരിച്ചെടുത്ത സുതാര്യതയുടെ കാട്ടുതേൻ ഗാനാസ്വാദന തൃഷ്ണയുടെ ദാഹപാത്രങ്ങളിൽ പകരുന്നതായിരുന്നു ആ ആലാപന ശൈലി. കാലാതിവർത്തികളായ കാർത്തിക വിളക്ക്, ഭൂമിദേവി പുഷ്പിണിയായി, ശൈലനന്ദിനി, തെക്കുംകൂർ അടിയാത്തി, കുടമുല്ലപ്പൂവിനും മേലേമാനത്തെ പുഷ്യരാഗങ്ങൾ എന്ന് തുടങ്ങി എത്രയെത്ര മലയാള ഗാനങ്ങളിൽ കൂടി അവർ നമ്മുടെ ആസ്വാദക മനസ്സിന്റെ അന്തപുരത്തിൽ സിംഹാസനമിട്ട് വാഴുന്നു. പ്രത്യാശയുടെ പ്രകാശകിരണങ്ങൾ ചൊരിയുന്ന പാട്ടുകൾ

1960-കളിൽ മലയാള സിനിമയിൽ നിറഞ്ഞുനിന്ന മാധുര്യമുള്ള ശബ്ദമാണ് ബി വസന്തയുടേത്. ദേവരാജൻ മാഷിന്റെ ഈണത്തിലാണ് ബി വസന്ത ആദ്യമായി പാടുന്നത്. വളരെ കുറച്ചു വാദ്യോപകരണങ്ങളുടെ അകമ്പടിയോടെയുള്ള പാട്ടായിരുന്നു അത്. തെക്കുംകൂർ അടിയാത്തി എന്ന് തുടങ്ങുന്ന ആ പാട്ടിലെ മസ്മര ശബ്ദം ആയിരക്കണക്കിന് സംഗീത പ്രേമികളെ മറ്റൊരു ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഒരു സർപ്പപ്പാട്ട് ആസ്വദിക്കുന്ന സുഖമായിരുന്നു എല്ലാ ശ്രോതാക്കളുടെയും കാതുകളിൽ. ആന്ധ്രാപ്രദേശിൽ നിന്ന് മലയാളത്തിലേക്ക് പറന്നുവന്ന പൊങ്കുയിൽ ശരിക്കും മലയാള ഗാനവീചികളിലേക്ക് ബി വസന്തയെ കൊണ്ടുവന്നത് പുകഴേന്തിയായിരുന്നു. മാതാപിതാക്കൾ വേലപ്പൻ നായർ എന്നായിരുന്നു പേര് നൽകിയതെങ്കിലും തമിഴ് കവിയായ പുകഴേന്തിയോടുള്ള ഇഷ്ടം കൊണ്ട് ആ പേര് സ്വീകരിച്ച സംഗീത സംവിധായകൻ. പുകഴേന്തിയുടെ ആദ്യ മലയാള ചിത്രമായ മുതലാളിയിൽ പാടിക്കൊണ്ടാണ് വസന്ത മലയാളത്തിലെത്തിയത്.

ബി വസന്തയുടെ മലയാളത്തിലെ സംഗീത ജീവിതത്തെ മാറ്റിമറിച്ചത് ബി എ ചിദംബരനാഥാണ്. വസന്തയുടെ മൂന്നാമത്തെ മലയാള ചിത്രത്തിനാണ് ചിദംബരനാഥ് ഈണമിട്ടത്. അതോടെ ബി വസന്ത മലയാള മണ്ണിൽ സ്ഥിരപ്രതിഷ്ഠ നേടി. ബി എ ചിദംബരനാഥിന്റെ സംഗീതത്തിൽ വസന്ത ആദ്യം പാടിയത് സ്റ്റേഷൻ മാസ്റ്റർ എന്ന ചിത്രത്തിലെ കൊന്നത്തയ്യിന് വസന്തമാസം കൊടക്കെടുക്കൻ പണിയുമ്പോൾ എന്ന ഗാനമായിരുന്നു. ദേവരാജൻ മാഷാണ് ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ബി വസന്തയ്ക്ക് നൽകിയത്. എങ്കിലും ഏറ്റവും കൂടുതൽ പാട്ടുകൾ നൽകിയത് ബി എ ചിദംബരനാഥ് തന്നെയായിരുന്നു. അദ്ദേഹം ബി വസന്തയെ ശരിക്കും ഒരു മലയാളി ഗായികയായി മാറ്റിയെടുക്കുകയായിരുന്നു. സ്റ്റേഷൻ മാസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് സത്യന്റെ കായംകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിനു വേണ്ടി ബി വസന്ത പാടുന്നത്. കാർത്തിക വിളക്ക് കണ്ട് പോരുമ്പോൾ എന്ന് തുടങ്ങുന്ന പാട്ട് വലിയ ഹിറ്റായിരുന്നു. തനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഗാനമായി ബി വസന്ത പറയുന്നതും ഈ ഗാനം തന്നെയാണ്.

0: ഒരേ ഒരു താരം.
1: പെൺമക്കൾ എന്ന മലയാള ചിത്രത്തിൽ ബാബുരാജിന്റെ ഈണത്തിൽ ബീവസന്ത പാടി. യുഗ്മഗാനങ്ങളായിരുന്നു. വയലാറും ബാബുരാജും ചേർന്നൊരുക്കിയ 10 ഗാനങ്ങളാണ് അനാർക്കലിയിലുണ്ടായിരുന്നത്. അതിലേറ്റവും വലിയ ഹിറ്റ് ബസന്ത യേശുദാസുമൊത്ത് പാടിയ നദികളിൽ സുന്ദരി യമുന എന്ന ഗാനം. അതിമനോഹരമായ ഹമ്മിംഗ് ആയിരുന്നു ഗാനത്തിന്റെ പ്രത്യേകത. ബാബുരാജ് ബി വസന്തയ്ക്ക് നൽകിയ പാട്ടുകളിലെല്ലാം ഹമ്മിങ്ങിന് വലിയ പ്രാധാന്യം പകർന്നു നൽകുകയും ചെയ്തു. ബാബുരാജ് ഈണമിട്ട ഗാനങ്ങളിൽ ബി വസന്ത ഏറ്റവും ഇഷ്ടപ്പെട്ടതായി തെരഞ്ഞെടുക്കുന്നത് സങ്കല്പസാഗര തീരത്തുള്ളൊരു തങ്കക്കിനാവിനരമനയിൽ എന്ന ഗാനമാണ്. ഗാന്ധർവം എന്ന ചിത്രത്തിനുവേണ്ടി MS ബാബുരാജും P ഭാസ്കരനും ചേർന്നൊരുക്കിയ ഗാനം.

വി വസന്തയ്ക്ക് ധാരാളം നല്ല ഗാനങ്ങൾ സമ്മാനിച്ച മറ്റൊരു സംഗീത സംവിധായകനായിരുന്നു എ ടി ഉമ്മർ. അദ്ദേഹം അവർക്ക് നൽകിയ ഏറ്റവും വലിയ ഹിറ്റ് ആഭിജാത്യം എന്ന ചിത്രത്തിലെ രാസലീലയ്ക്ക് വൈകിയതെന്തു നീ രാജീവലോചന എന്ന ഗാനമാണ്. വി വസന്തയുടെ ഏറ്റവും മികച്ച ഗാനങ്ങളിലൊന്നായി ഇന്നും ഈ പാട്ട് വിലയിരുത്തപ്പെടുന്നു. പി ഭാസ്കരന്റെ രചന. യേശുദാസമത്തായിരുന്നു ബി വസന്ത ഈ പാട്ട് പാടിയത്. എന്നാൽ എ ടി ഉമ്മറിനു വേണ്ടി ബി വസന്ത ആദ്യം പാടിയത് ആൽമരം എന്ന ചിത്രത്തിനു വേണ്ടിയായിരുന്നു. തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ അംബികയെ ജഗദംബികയെ എന്ന ഗാനവും എ ടി ഉമ്മർ ബി വസന്തയ്ക്ക് വേണ്ടി ഒരുക്കിയ പാട്ടായിരുന്നു. വസന്തയും കവിയൂർപ്പന്നമ്മയും ചേർന്നാണ് ആ പാട്ട് പാടിയിരിക്കുന്നത്.

0: മലയാളത്തിൽ വസന്തയ്ക്കൊപ്പം ഏറ്റവും കൂടുതൽ യുഗ്മഗാനങ്ങൾ പാടിയത് കെ ജെ യേശുദാസ് ആയിരുന്നു. മലയാള സിനിമയിലെ സൂപ്പർ ഹിറ്റ് യുഗ്മ ജോഡികളായിരുന്നു അവർ. ആ യുഗ്മഗാനങ്ങളെല്ലാം മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. നദികളിൽ സുന്ദരിയമുനയും പണ്ടൊരു ശില്പി പ്രേമശില്പിയും യവനസുന്ദരി സ്വീകരിക്കുക പവിഴമല്ലിപ്പൂവുകളും ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിലുമൊക്കെ ആത്മാവിൽ നിന്നടർന്നു പോകാതെ ഇന്നും ഗൃഹാതുരമായി നിലനിൽക്കുന്നു. കെ ജെ യേശുദാസ് ഈണമിട്ട ആദ്യ ചിത്രമായ അഴകുള്ള സെലീനയിലെ യുഗ്മഗാനം പാടിയിരിക്കുന്നതും വസന്തയും യേശുദാസും ചേർന്നായിരുന്നു. പുഷ്പഗന്ധി എന്നു തുടങ്ങുന്ന സുന്ദരമായ ഗാനം യേശുദാസ് സംഗീത സംവിധാനം നിർവഹിച്ച സഞ്ചാരി എന്ന ചിത്രത്തിലും ബി വസന്ത പാടി. കമനീയ മലർമിഴി എന്ന പാട്ട് പി സുശീലയ്ക്കും വാണി ജയറാമിനുമൊപ്പം വസന്ത പാടി.
1: ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗതം ഗ

Dada,

സംഗീത സംവിധായകർക്കിടയിൽ ബി വസന്തയ്ക്ക് ഒരു ഓമനപ്പേരുണ്ടായിരുന്നു, ഹമ്മിംഗ് റാണി. നിറഞ്ഞ ചിരിയോടെയായിരുന്നു ആ വിശേഷണം വസന്ത സ്വീകരിച്ചത്. എല്ലാ ഗായികമാരും ഹമ്മിംഗ് പാടും, എന്നാൽ സംഗീത സംവിധായകർക്കാകട്ടെ ബി വസന്തയുടെ ഹമ്മിംഗ് ആയിരുന്നു ഏറെ പ്രിയം. വസന്തയ്ക്ക് പാട്ടുകൾ നൽകുമ്പോൾ ഈണം നൽകുന്നവർ കൂടുതൽ ഹമ്മിംഗ് ചേർക്കുന്ന ചരിത്രം വരെ ഉണ്ടായിരുന്നു. എം എസ് വിശ്വനാഥൻ വസന്തയ്ക്ക് നൽകിയ മറ്റൊരു സൂപ്പർഹിറ്റ് പാട്ട് ദിവ്യദർശനത്തിലെ കർപ്പൂരദീപത്തിൻ കാന്തിയിൽ എന്നതാണ്. പി ജയചന്ദ്രനുമൊത്താണ് വസന്ത പാടിയത്. വസന്തയുടെ ഇഷ്ടഗാനങ്ങളിലൊന്നാണിത്. പാടിയ എല്ലാ പാട്ടുകളും ഒരുപോലെ ഇഷ്ടമാണെങ്കിലും കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ള പാട്ടുകളില്ലാതില്ല. അഗ്നിമൃഗത്തിലെ കാർക്കുഴലി കരിങ്കുഴലി എന്ന പാട്ട്, ഒതേനന്റെ മകനിലെ ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ, കണ്ണപ്പനുണ്ണിയിലെ നീർമഞ്ഞുകൾ പൂത്തു, ഗാന്ധർവത്തിലെ സങ്കല്പസാഗര തീരത്ത്, ആഭിജാത്യത്തിലെ രാസലീലയ്ക്ക് വൈകിയതെന്തു നീ, ജ്വാലയിലെ കുടമുല്ലപ്പൂവിനും മലയാളിപ്പെണ്ണിനും, എഴുതാത്ത കഥയിലെ ഉദയതാരമേ ശുഭതാരമേ തുടങ്ങി 25 മലയാളം പാട്ടുകളാണ് വസന്തയുടെ ഇഷ്ടഗാനങ്ങളിൽ ചിലത്.

എം കെ അർജുനന്റെ 10 ചലച്ചിത്രങ്ങളിൽ ബി വസന്ത പാടിയിട്ടുണ്ട്. അതിലേറെയും ശ്രീകുമാരൻ തമ്പി എഴുതിയതായിരുന്നു. എന്നാൽ കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ എഴുതി എം കെ അർജുനൻ ഈണമിട്ട ഗാനം ബി വസന്ത ഒറ്റയ്ക്കാണ് പാടിയത്. പൊന്നിലഞ്ഞ ചോട്ടിൽ വച്ചൊരു കിന്നരനെ കണ്ടു എന്ന ഗാനം. അതേ തുടർന്ന് അജ്ഞാതവാസം എന്ന ചിത്രത്തിലെ കൊച്ചുരാമ കരിങ്കാലി എന്ന ഗാനം ശ്രീകുമാരൻ തമ്പിയുടെ രചന. യേശുദാസ് മൊത്താണ് ബി വസന്ത ഈ പാട്ട് പാടിയത്. എം കെ അർജുനന്റെ ഈണത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി യേശുദാസിനോടൊപ്പം പാടിയ സുഖമൊരു ബിന്ദു ദുഃഖമൊരു ബിന്ദു ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു എന്ന ഗാനം വലിയ ഹിറ്റായിരുന്നു. ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വീക്ഷണം ഉള്ളടങ്ങിയ ഗാനം ഇതു മനുഷ്യനോ എന്ന ചിത്രത്തിലെ ഗാനം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

സുഖതമി രാത്രിയിലേക്ക് സ്വാഗതം. പാതിയിലേറെ കടന്നുവല്ലോ, വഴി ഓർമ്മകളുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ആതിര വരുന്നുവെന്ന് എങ്ങനെ അറിഞ്ഞു നാം? നല്ല വരികളാണ് അല്ലേ? പിന്നെ ഓർമ്മകളുണ്ടായിരിക്കണം, വന്ന വഴികളൊന്നും മറന്നുപോകരുത്. എത്ര കൊഴുത്ത ചവർപ്പുകൾ കുടിച്ചു വറ്റിച്ചു നാം, ഇത്തിരി ശാന്തിതൻ ശർക്കര നുണയുവാൻ എന്നും കവി. സഫലമി യാത്രയിലേതാണ്, എൻ എൻ കക്കാടിൻ്റെതാണ്. ഓർമ്മകളില്ലെങ്കിൽ വർത്തമാനത്തിന് എന്ത് സുഗന്ധമാണുള്ളത് അല്ലേ? ഇന്നുകൾ മനോഹരമായിരിക്കുന്നത് ഇന്നലകൾ ഉള്ളതുകൊണ്ടാണ്, അതാണ് യാഥാർത്ഥ്യം. പാടാനറിയുമായിരുന്നെങ്കിൽ ഞാനിത് ഹൃദ്യമായി പാടിയേനെ. അത്രയ്ക്ക് ഹൃദ്യമായാണ് പി ഭാസ്കരൻ എന്ന മഹാകവി അത് കുറിച്ചിട്ടിരിക്കുന്നത്. ആ പാട്ട് തന്നെ കേട്ടാലോ.

മറക്കരുത് എന്നൊക്കെ വിചാരിച്ചാലും മനുഷ്യൻ പലതും മറന്നുപോകും. കടന്നു വന്ന വഴിത്താരകളിൽ നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ നമുക്ക് വിളക്കായി നിന്ന എത്രയോ പേരുണ്ടാവും, അല്ലേ? സത്യമാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും നമുക്ക് വഴികാട്ടികളായി മാറും, വിളക്കായി നിൽക്കും. പക്ഷെ നേട്ടങ്ങളുടെ പീഠങ്ങളിൽ നമ്മളേറി കഴിയുമ്പോൾ അവരെയൊക്കെ നമ്മളങ്ങ് മറക്കും. ആ സമയം മറ്റു പലരുമായിരിക്കും നമുക്ക് പ്രിയപ്പെട്ടവർ, വേണ്ടപ്പെട്ടവർ. ഈ ബാലനും അശോകരാജും ഒക്കെ സിനിമയിലേ ഉണ്ടാവും, നിത്യജീവിതത്തിൽ അതൊക്കെ അപൂർവമാണ്. ധ്രുപദന്മാരെയും ദ്രോണന്മാരെയും ഒക്കെയാണ് സാധാരണ കാണാറുള്ളത്. അതുകൊണ്ടാണ് കൃഷ്ണകുചേല സംഗമം ഇത്രമേൽ ഹൃദയസ്പർശിയായിരിക്കുന്നത്, അല്ലേ? എന്തുകൊണ്ടോ ശബരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് രാമപുരത്ത് വാര്യർ. വായിക്കുമ്പോൾ എന്തുകൊണ്ടോ ഇന്നും കണ്ണു നിറഞ്ഞു പോകുന്നു, അത്രമേൽ ഹൃദ്യമായതാണ്. ആരെയൊക്കെയോ ഓർമ്മ വരും, കൂട്ടുകാരെ, പഴയ ക്ലാസ് മുറികൾ, അതെല്ലാം ഓർമ്മ വരുന്നത് കൊണ്ടാവും എന്തുകൊണ്ടോ ശബരി കണ്ണുനീരണിഞ്ഞു, ധീരനായ ചെന്താമര കണ്ണനുണ്ടോ കരഞ്ഞിട്ടുള്ളൂ എന്ന് വായിക്കും തോറും കണ്ണു നിറഞ്ഞു പോകുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

മനുഷ്യചരിത്രം ഇന്നോളം പരിശോധിച്ചാൽ വന്ന വഴി മറന്ന ഗാഥകളായിരിക്കും കൂടുതൽ. ജയിച്ചു വാഴുന്ന രാജാക്കന്മാരുടെ കഥകളെ ചരിത്രത്തിൽ എഴുതൂ അല്ലേ? അങ്ങനെയാണ്, മൃത്യുവരിച്ച പടയാളികളാരും ചരിത്രാക്ഷരങ്ങളിൽ കൂട്ടുചേരില്ല, ഇതുവരെ ചേർന്നിട്ടുമില്ല. പണ്ട് ശാസ്ത്രസാഹിത്യ പരിഷത്തിൻ്റെ കലാജാഥയിലെ ഒരു ചൊൽക്കാഴ്ചയിൽ കേട്ട വരികളാണ്. സപ്താത്ഭുതങ്ങളിൽ ഉത്തുംഗം താജ്മഹൽ തീർത്ഥതാര്, ഷാജഹാൻ അല്ല വെണ്ണക്കൽ പാളികളിൽ വിരൽ ചതഞ്ഞ് നടുവടിഞ്ഞു വീണവർ തൊഴിലാളികൾ, അവർ പണിതത്. പക്ഷെ ആ തൊഴിലാളികളൊന്നും ചരിത്രത്തിൻ്റെ ഭാഗമായില്ല. രാജാവ് മാത്രം സ്വർണലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. ഏതു സ്വാതന്ത്ര്യസമര ചരിത്രത്തിലും നേതാക്കളുടെ പേരും രാജാക്കന്മാരുടെ പേരുമേ വരൂ. സേനാനികൾ അപ്രസക്തരാവും, തൊഴിലാളികൾ അപ്രസക്തരാവും. പണ്ടുപണ്ട് മുതലേയുള്ള കാര്യമാണിത്. അതിനിയും അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും അല്ലേ? ഒരു പാട്ടുകൂടി കേട്ടാലോ?

കുട്ടികളായിരിക്കുമ്പോൾ ഒരു ജലദോഷം വന്നാൽ, പനി വന്നാൽ അതോർത്ത് ദുഃഖിക്കുന്ന അപ്പൂപ്പനും അമ്മൂമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മുതിരുമ്പോൾ ചിലർക്കെങ്കിലും ഇവരൊന്നും ഒട്ടും പ്രിയപ്പെട്ടവരായിരിക്കില്ല. വളരുമ്പോൾ മക്കൾ ചിലപ്പോൾ മാതാവിൻ മഹിമ മറക്കും, തളരുമ്പോൾ താനേ വീണ്ടും തായ്വേരിൻ താങ്ങിനു കേഴും. സീതായനത്തിലെ വരികളാണ്, വി മധുസൂദനൻ നായരുടെ വാക്കുകളാണ്. എത്ര പരമാർത്ഥം അല്ലേ! ഇതൊക്കെയാണ് കവിത എന്ന് പറയുന്നത്. മറക്കില്ല. ഒരിക്കൽ നമുക്ക് എത്രയോ പ്രിയപ്പെട്ടവരായിരുന്നവർ കുറേ കാലം കഴിഞ്ഞാൽ, കാണാതിരുന്നാൽ അവരെയൊക്കെ മറന്നുപോകുമോ? മറക്കുന്നവരാണ് ഏറെയും. എല്ലാം എപ്പോഴും ഓർത്തു വയ്ക്കാനൊന്നും ആവില്ല, പക്ഷെ എല്ലാം ഉള്ളിലുണ്ടാവണം. എല്ലാം, അതാണ് മനുഷ്യത്വം. അവരെയല്ലേ നമ്മൾ മനുഷ്യർ എന്ന് വിളിക്കുന്നത്. ഒരു പാട്ട് കേട്ടാലോ?

ജീവിച്ചിരുന്നാൽ മാത്രം പോരാ, ഓർമ്മിക്കണം. ഓർമ്മിച്ചാൽ മാത്രം പോരാ, ഓർത്തെടുക്കാനാവണം. ഗബ്രിയൽ ഗർസിയ മർക്കേസിന്റെ വാക്കുകളാണ് ലീവിംഗ് ടു ടെൽ ദ ടെയിൽ എന്ന പുസ്തകത്തിലെ വരികൾ. കഥ പറയാൻ വേണ്ടി ജീവിച്ചിരിക്കുന്നു എന്ന് അതിനെ മൊഴിമാറ്റം ചെയ്യാം. ഏകാന്തതയുടെ 100 വർഷങ്ങൾ എഴുതിയ കഥാകാരൻ. പക്ഷെ അദ്ദേഹത്തിന്റെ ഒടുവിലത്തെ നാളുകളിൽ ഓർമ്മയുടെ മസ്തിഷ്ക കോശങ്ങൾ മരവിച്ചു പോയിരുന്നു. ചെറിയ കാര്യങ്ങൾ പോലും ഓർത്തെടുക്കാനാവാതെ അദ്ദേഹം കുഴങ്ങി. കണ്ടു നിൽക്കുന്നവർ പോലും വല്ലാതെ വിഷമിച്ചു. ഏകാന്തതയുടെ 100 വർഷങ്ങൾ ഓർത്തെടുത്ത മനുഷ്യനാണ് ഒരു ചെറിയ കാര്യം പോലും ഓർക്കാൻ കഴിയാതെ ദുഃഖിച്ചത്. ഓർമ്മ ഒരു വലിയ കാര്യം തന്നെയാണ് അല്ലേ? ഒരു പാട്ട് കേട്ടാലോ?

അവരവർ അവരവരെ തന്നെ, അതായത് സ്വയം മറന്നുപോകുന്ന അവസ്ഥയുണ്ട്. അൽഷിമേഴ്സിനെ കുറിച്ചല്ല പറയുന്നത്, വേറൊരു മാനസികാവസ്ഥയെക്കുറിച്ചാണ്. സ്വന്തം പേരും ജോലിയും ഒക്കെ മറന്നുപോകും, വേറൊരു പേരിൽ വേറൊരു നാട്ടിൽ വേറൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കും. മനഃശാസ്ത്രത്തിൽ ഇതിനെ ഡിസോസിയേറ്റീവ് ഫ്യൂജ് എന്നാണ് പറയുന്നത്. അതുപോലൊരവസ്ഥ ഈ അടുത്ത കാലത്ത് കണ്ട നൻപകൽ നേരത്തു മയക്കം എന്ന ചിത്രത്തിൽ അനുഭവിച്ചു എന്നേ പറയാനാവും. അത്രയ്ക്ക് ഗംഭീരമായ ചിത്രം. ചില ചലച്ചിത്രങ്ങൾ അങ്ങനെയാണ്, കണ്ടു ആസ്വദിച്ചു എന്നൊന്നും പറഞ്ഞാൽ പോരുന്നേ, അനുഭവിച്ചു എന്ന് പറയണം. അത്രമേലുണ്ട് ആ ചിത്രം. ഒരു പാട്ട് കൂടി കേട്ടാലോ?

താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കേ താൻ ആരാണെന്ന്. ഡയലോഗ് നമ്മളെ ചിരിപ്പിച്ചുവെങ്കിലും അങ്ങനെ ഒരവസ്ഥ വന്നാൽ അത് ചിരിപ്പിക്കുന്നതല്ല, കരയിപ്പിക്കുന്നതാണ്. ദീനവും ദയനീയവുമായ അവസ്ഥയാണത്. ആലോചിച്ചു നോക്കൂ, മനുഷ്യൻ ഓർമ്മയില്ലെങ്കിൽ പിന്നെ ഈ ജീവിതം കൊണ്ട് എന്തർത്ഥമാണുള്ളത്? ഓർമ്മകളാണ് പ്രധാനം. അച്ഛനെയും അമ്മയെയും ഒക്കെ പിറ്റേന്ന് കാണുമ്പോൾ ഓർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഉള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര ഭീകരമായിരിക്കും അത് അല്ലേ? അയ്യോ, ഓർക്കാൻ തന്നെ വയ്യ. ഒരു പാട്ട് കേട്ടാലോ?

രസകരമായൊരു കഥയാണ് ഓർമ്മ വരുന്നത്. യമുകുന്ദന്റെ കഥയാണ് രാധ രാധ മാത്രം. ആ കഥയിൽ രാധയ്ക്കല്ല മറവി, സമൂഹത്തിനാണ്. അച്ഛനും അമ്മയും സുഹൃത്തുക്കളും കാമുകനും എന്തിന്? കാറ്റിനോ കടലിനോ പോലും അവളെ ഓർത്തെടുക്കാനാവുന്നില്ല. രാധ സ്വയം ആരാണെന്ന് ചോദിക്കുന്നൊരവസ്ഥ വരെ എത്തുന്നു. രാധ രാധ മാത്രമാവുന്നു. എന്തൊരു കഥയാണെന്നോ, വായിച്ചിട്ടുള്ള കഥകളിൽ ഇന്നും ഹോണ്ട് ചെയ്യുന്ന കഥകളിൽ ഒന്നാണത്. മറക്കില്ല ഞാൻ ആ കഥ, മറക്കാനാവില്ല. അത് വായിച്ച ഒരാളിനും ആ കഥ മറക്കാനാവില്ല. നേരത്തെ ഒരു ചലച്ചിത്രത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അതുപോലെ കഥ മുകുന്ദൻ നമ്മളെക്കൊണ്ട് അങ്ങ് അനുഭവിപ്പിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു വന്നത്, അങ്ങനെയൊക്കെ സംഭവിച്ചാലോ, ആർക്കും നമ്മളെ ഓർത്തെടുക്കാനേ പറ്റുന്നില്ല എന്ന അവസ്ഥ ഉണ്ടായാലോ? ഏയ്, അങ്ങനെയൊന്നും സംഭവിക്കില്ല. സംഭവിച്ചാലോ, അയ്യോ വേണ്ട, ഓർക്കാൻ പോലും വയ്യ. ഒരു പാട്ടാകാം, അതാ നല്ലത്.

പരമാവധി ഒന്നും മറന്നുപോകരുത്, എല്ലാം ഓർമ്മയിലുണ്ടാവണം. വന്ന വഴി ഒട്ടും മറന്നുപോകരുത്. നേരത്തെ പറഞ്ഞില്ലേ, നമ്മളറിയാതെ നമുക്ക് വിളക്കായി നിന്നവർ, വഴികാട്ടികളായി നിന്നവർ, ബന്ധുക്കളിലും അയൽപക്കക്കാരിലും ഒക്കെ അവരുണ്ട്. അവരെ മറക്കരുത്. ഒരു പഴമൊഴി പോലെ കേട്ടിട്ടുള്ളതാണ് ഓർമ്മ വരുന്നത്, അയൽക്കാരെ മറക്കരുത്, അവരാണ് നമ്മുടെ അതിർത്തികൾ. എവിടെ നിന്നാണിത് വായിച്ചതെന്ന് ഓർമ്മയില്ല. MT ഏതെങ്കിലും നോവലിൽ നിന്നാണോ? ഓർക്കുന്നില്ല. കണ്ടോ, എനിക്കത് വിഷമമുണ്ടാക്കുന്നു. അത് എവിടെ നിന്നാണ് വായിച്ചത്, അതോ ആരെങ്കിലും പറഞ്ഞതാണോ എന്ന് ഓർത്തെടുക്കാൻ പറ്റാതെ വരുമ്പോഴുള്ള വിഷമം. ബുദ്ധിമുട്ടാണത്. എല്ലാം ഓർമ്മ കിട്ടണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ? പരീക്ഷയ്ക്ക് ചെന്നിരിക്കുമ്പോൾ ഓരോ ചോദ്യം വായിക്കുമ്പോൾ എല്ലാ ഉത്തരവും ഓർമ്മ വരണേ എന്ന് ആഗ്രഹിക്കാത്ത ആരാവും ഉണ്ടാവുക? പക്ഷെ നന്നായി പഠിച്ചതുപോലും മറന്നുപോകും. അപ്പോൾ ഉണ്ടാവുന്ന വിഷമമേ, സങ്കടം വരും, കരച്ചിലും വരും. പക്ഷെ പലപ്പോഴും പരീക്ഷയ്ക്ക് മുമ്പ് പലതും ഓർമ്മ വരാറാണ് സാധ്യത. പക്ഷെ ചിലപ്പോൾ ചില അവസ്ഥകളുണ്ട്. ദേ നാവിൻ തുമ്പിലുണ്ട്, അയ്യോ ദേ ദേ എൻ്റെ എനിക്ക് ദേ എനിക്ക് ഓർമ്മയുണ്ട്, പറയാം ഞാൻ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഓർമ്മ വരില്ല. മനഃശാസ്ത്രത്തിലെ അതിനെ ഡെജാവു എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയുണ്ട്. അതൊക്കെ സർവ്വസാധാരണമാണ്, എല്ലാ മനുഷ്യരും അനുഭവിക്കുന്ന രീതിയാണ്, ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതി. പക്ഷെ ഫ്യൂജൊന്നും എല്ലാവരും അനുഭവിക്കില്ല. അത് വളരെ അപൂർവമായിട്ടുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ് ഫ്യൂജ് എന്ന് പറയുന്നത്. പക്ഷെ ഡേജാവു ഒരു തവണയെങ്കിലും അനുഭവിക്കാത്ത ആരും ഉണ്ടാവില്ല. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ മുമ്പ് ഇവിടെ വന്നിട്ടുള്ളതുപോലെ. ഞാൻ പറയാം ഇത് നാവിൻ തുമ്പിലുണ്ടെന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ടല്ലോ. ആ അതിന്റെ പേരാണ് ഡെജാവു. നല്ല വാക്കാണല്ലേ, ഒരു ഫ്രഞ്ച് പദമാണ് ഡെജാവു. നല്ല വാക്കാണ്, അത് മറന്നു പോകാതിരിക്കട്ടെ.

ചില വാക്കുകൾ അങ്ങനെയാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ല അല്ലേ. പക്ഷെ എത്ര നല്ല വാക്കാണെങ്കിലും നമ്മൾ ചിലപ്പോൾ അതങ്ങ് മറന്നു പോകും. സ്വന്തം പേരുകൾ മറന്നു പോകുന്ന ആളുകൾ, അതൊക്കെ നേരത്തെ പറഞ്ഞ അൽഷിമേഴ്സിൻ്റെയോ ഫ്യൂജിൻ്റെ അവസ്ഥയാളാണ്. പക്ഷെ പലപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകളുടെ പേരൊക്കെ, മൂന്ന് നാല് പേരൊക്കെ നമ്മുടെ ചുറ്റും നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ പേര് പറഞ്ഞു, നമ്മുടെ ഏറ്റവും അടുത്ത വേണ്ടപ്പെട്ട സുഹൃത്ത് അല്ലെങ്കിൽ ആ ബന്ധുവാണ്, പക്ഷെ പേര് നമ്മൾ മറന്നു പോകും അല്ലേ. എന്നിട്ട് നമ്മൾ ചില എക്സ്ക്യൂസൊക്കെ പറയും, അതൊക്കെ സാധാരണമാണ്. പെട്ടെന്നുള്ള മറവികളൊക്കെ, നമ്മൾ സോപ്പ് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് എവിടെ വെച്ചു എന്ന് നമ്മൾ മറന്നു പോകുന്നു. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കേണ്ട അവസ്ഥയൊന്നുമില്ല. അറ്റൻഷനൊക്കെ മാറിപ്പോകുമ്പോഴാണ്, ഒരുപാട് സ്ട്രെസ്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഓർത്തു എന്ന് വരില്ല. അതല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓർമ്മ എന്ന അനുഗ്രഹമാണ്, ഓർമ്മ എന്ന പ്രതിഭാസത്തെക്കുറിച്ചാണ്, ഓർമ്മ എന്ന മസ്തിഷ്കത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അത് ആരിൽ നിന്നും ചോർന്നു പോകാതിരിക്കട്ടെ, തുള്ളികളായി ഇറ്റിറ്റ് വീണു പോകാതിരിക്കട്ടെ എന്നേ നമുക്ക് പറയാനാവും അല്ലേ. ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒന്നും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ അല്ലേ.

ഓർമ്മ വളരെ വലുതാണ്. ഇന്നിനെ സുഗന്ധപൂരിതമാക്കുന്നത്, ഇന്നിനെ ഒരു തങ്കം പോലെ നമുക്ക് ശോഭിതമാക്കുന്നത് എല്ലാം ഇന്നലകളിലെ ഓർമ്മകളാണ് ഇല്ലേ? നമ്മൾ ഓരോന്ന് കാണുമ്പോഴും ഇതെൻ്റെ മുറിയാണ്, ഇതെൻ്റെ വാഷ്റൂമാണ്, ഇതെൻ്റെ മുറ്റമാണ്, ഇതെൻ്റെ വീടാണ്, ഇതെല്ലാം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ തലച്ചോറാണ്. അപ്പോൾ ആ ഓർമ്മയുടെ ഭാഗം വളരെ എന്താണ് ഉത്തേജിപ്പിക്കപ്പെട്ടിരുന്നേ മതിയാവും. അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, വൈകുന്നേരം നമ്മൾ ബൈക്കിൽ കയറുന്നു, നമ്മൾ പോകുന്നു, പക്ഷെ വീടൊക്കെ നമ്മൾ മറന്നു പോകുന്നു, വഴി മറന്നു പോകുന്നു, എവിടേക്കെന്നില്ലാതെ യാത്ര, എങ്ങോട്ടെന്നില്ലാതെ യാത്ര അല്ലേ? അങ്ങനെ എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യാതെ, എവിടേക്കെന്നില്ലാതെ യാത്ര ചെയ്യാതെ നമ്മൾ കൃത്യമായി വീടെത്തുന്നത്, നമ്മൾ കൃത്യമായി ഓഫീസിലെത്തുന്നത്, നമ്മൾ കൃത്യമായി സ്കൂളിലും കോളേജിലും ഒക്കെ എത്തുന്നത് എല്ലാം ഓർമ്മയുടെ വ്യാപാരങ്ങളാണെന്നേ. ഓർമ്മ ഒരു വലിയ കാര്യമാണ്. ഒരു പാട്ട് കേട്ടാലോ?

സുഖതമേ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള സമയമാകുന്നു. സുഖമായി ഉറങ്ങാം. സുഖമായി എന്ന് വച്ചാൽ സന്തോഷത്തോടെ ഉറങ്ങാം, സംതൃപ്തമായി ഉറങ്ങാം, അല്ലേ? ശാന്തമായും സൗമ്യമായും ഉറങ്ങാം. അങ്ങനെ ഉറങ്ങിയാലേ ഉന്മേഷത്തോടെ ഉണരാനാകൂ. ഉന്മേഷത്തോടെ ഉണർന്നാലേ ഓർമ്മകൾ തെളിമയോടെ നിൽക്കുകയുള്ളൂ, അല്ലേ? ഓർമ്മകൾ തെളിമയോടെ നിന്നാൽ മാത്രമേ നമുക്ക് ഇന്നിനെ സാർത്ഥകമാക്കാൻ കഴിയൂ, ഇന്നിനെ സഫലമാക്കാൻ സാധിക്കൂ, അല്ലേ? ഇന്ന് സഫലവും സാർത്ഥകവും ആകണമെങ്കിൽ ഇന്ന് നമ്മൾ വളരെ ക്രിയേറ്റീവായിരിക്കണം, അതായത് വളരെ ക്രിയാത്മകമായിരിക്കണം, സർഗാത്മകമായിരിക്കണം. അതിനു വേണ്ടിയിട്ട് നാളെ സർഗാത്മകവും ക്രിയാത്മകവുമാകാൻ നമ്മൾ ഇന്ന് ഈ രാത്രി സുഖമായി ഉറങ്ങണം. സുഖസുഷുപ്തിയിലേക്ക് പോകാം, ഉന്മേഷത്തോടെ ഉണരാം. അതുവരെ ഏവർക്കും ശുഭരാത്രി. സ്നേഹപൂർവം, മധുജാൻ.